നമസ്കാരം, സുപ്രഭാതം പ്രിയ ശ്രോതാക്കളെ. ഇത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5. ഇന്ന് കൊല്ലവർഷം 1201, കർക്കിടകം 6, 2026 ജൂലൈ 22, ബുധനാഴ്ച ദിവസം. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 58 മിനിറ്റും 33 സെക്കൻഡും. ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോയുടെ ഇന്നത്തെ പ്രക്ഷേപണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും നന്മകൾ നിറഞ്ഞ ശുഭദിനം ആശംസിച്ചുകൊണ്ട് ഇത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5.

0: 107.5 മെഗാഹെർട്സ്, മ്യൂസിക്കലി യുവേഴ്സ്. ന്യൂസ് റെയിൻബോ.
1: സ്റ്റുഡിയോകൾക്കിൽ സമയം കൃത്യം 6 മണി കഴിഞ്ഞ് 32 സെക്കൻഡ്. റെയിൻബോ ന്യൂസ് ഹെഡ്ലൈൻസിലേക്ക്. ഇന്ത്യ വടക്കൻ മാസിഡോണിയ സാമ്പത്തിക ബന്ധം കൂടുതൽ വികസിക്കുമെന്നും രാഷ്ട്രപതി ദ്രൗപദി മുർമു. സ്കോപ് ജെയിൻ ഇന്ത്യ വടക്കൻ മാസിഡോണിയ ബിസിനസ് ഫോറത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് തമിഴ്നാട്ടിലെ കോയമ്പത്തൂരും തിരുപ്പൂരും സന്ദർശിക്കും. കോയമ്പത്തൂരിലെ ജി കെ എൻ എം കോളേജ് ഓഫ് നഴ്സിംഗിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ഉപരാഷ്ട്രപതി മുഖ്യാതിഥിയായി പങ്കെടുക്കും. പാർലമെന്റ് വർഷകാല സമ്മേളനത്തിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കാൻ കോൺഗ്രസും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധിയും വിദ്യാർത്ഥികളെ രാഷ്ട്രീയമായി ഉപയോഗിക്കുകയാണെന്ന് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. പ്രധാനമന്ത്രിയുടെ വസതിക്ക് പുറത്ത് രാഹുലും കോൺഗ്രസ് നേതാക്കളും പ്രതിഷേധ പ്രകടനം നടത്തി സുരക്ഷാ പ്രോട്ടോകോൾ ലംഘിച്ചതായി അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. രാഹുൽഗാന്ധിയും പ്രിയങ്കാഗാന്ധിയും ഉൾപ്പെടെ ജനപ്രതിനിധികൾക്കെതിരെ ഡൽഹി പോലീസ് സ്വീകരിച്ച നടപടി ജനാധിപത്യ വിരുദ്ധമാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. എം പിമാർക്ക് നേരെ കയ്യേറ്റമുണ്ടായത് ഗൌരവത്തോടെയാണ് കാണേണ്ടതെന്ന് അദ്ദേഹം പറഞ്ഞു. ഓഫീസുകളിലെ ഫയലുകളിൽ ഒതുങ്ങാതെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ നേരിട്ടറിഞ്ഞ് പരിഹരിക്കുകയാണ് ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി കെ എ തുളസി. തിരുവനന്തപുരം മണ്ണാംകോണത്ത് ഊരൊരുക്കം 2026

0: പദ്ധതി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. കേരളത്തിന്റെ താൽപര്യങ്ങൾക്കെതിരായ ഒരു നടപടിക്കും കൂട്ടുനിൽക്കില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന CPIM നേതാവുമായ VS അച്യുതാനന്ദന്റെ ഒന്നാം അനുസ്മരണ സമ്മേളനം ആലപ്പുഴയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. തദ്ദേശ ഭരണസ്ഥാപനങ്ങളിലെ അംഗങ്ങളുടെ ഒഴിവുകൾ നികത്താൻ ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിലും അതത് തദ്ദേശ സ്ഥാപനങ്ങളിലും വില്ലേജ് താലൂക്ക് ഓഫീസുകളിലും പട്ടിക ലഭ്യമാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് പരിസരത്ത് ബസ് ടെർമിനൽ സ്ഥാപിക്കാൻ നടപടികൾ സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്ന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ജുഡീഷ്യൽ അംഗം കെ ബൈജുനാഥ്. ഒരു മാസത്തിനകം കോർപ്പറേഷൻ സെക്രട്ടറി വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കമ്മീഷൻ ആവശ്യപ്പെട്ടു.
1: News Rainbow.

ആരാധന. മനസ്സും ശരീരവും ഏകാഗ്രമാകാൻ തെല്ലുനേരം ധ്യാനനിരതം.

ജീവിതമാകുന്ന ഈ മത്സരക്കളിയിൽ നിന്റെ നേട്ടം രേഖപ്പെടുത്താനെത്തുന്ന ദൈവം നിന്റെ പേരിന് നേരെ കുറിക്കുന്നത് നീ പരാജിതനായോ അതോ വിജയിയായോ എന്നല്ല, പ്രത്യുത നീ എങ്ങനെ ഈ കളിയിൽ ഏർപ്പെട്ടു എന്നതാണ്. ഗ്രാൻഡ് ലാൻഡ് റൈസ്.

എല്ലാവരുടെയും ഉള്ളിൽ ഒരു സുവാർത്തയുണ്ട്. ഈ സുവാർത്ത എന്തെന്നും നിങ്ങൾക്ക് എന്തു മഹത്വം കൈവരിക്കാം എന്നും നിങ്ങൾക്ക് എത്രമാത്രം സ്നേഹിക്കാൻ കഴിയും എന്നും നിങ്ങൾക്ക് എന്ത് നേട്ടം കൈവരിക്കാൻ കഴിയുമെന്നും നിങ്ങളുടെ കഴിവെന്താണെന്നുമുള്ളത് നിങ്ങൾക്കറിയില്ല.

0: ശ്രവിക്കുന്നു ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5 മ്യൂസിക്കലി യോഴ്സ്.
1: ആഹാ, എഴുന്നേറ്റില്ലേ? സമയം എത്രയായെന്ന് അറിയോ? ദാ ബെഡ് കോഫി റെഡി.

0: നമസ്തേ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുപ്രഭാതം. നന്മ നിറഞ്ഞ മനസ്സും സന്തോഷം നിറഞ്ഞ ഒരു ദിവസവും ആശംസിച്ചുകൊണ്ട് ബെറ്റ് കോഫിയാണ്, കൂടെ സുരേഷ് കാഞ്ഞിരക്കാട്ട്. ജിം ലാംഗ്സ്റ്റാഫ്, ഇദ്ദേഹം ഒരു കനേഡിയൻ ഡോക്ടറായിരുന്നു. 20th century ആദ്യകാലങ്ങളിലാണ് അദ്ദേഹം പ്രാക്ടീസ് ചെയ്തിരുന്നത്. ഡോക്ടർ എന്ന നിലയിലുള്ള പ്രാഗൽഭ്യത്തെക്കാളേറെ അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിന് മാറ്റുകൂട്ടിയത് പ്രൊഫഷനോടുള്ള സമർപ്പണ മനോഭാവമായിരുന്നു. അതിനൊരു ഉദാഹരണമായി ദാ ഈ സംഭവം കേട്ടോളൂ. നഗരത്തിൻ്റെ പ്രാന്തപ്രദേശത്ത് ഒരു ഫാം ഹൗസിൽ താമസിച്ചിരുന്ന ഒരു സ്ത്രീക്ക് ഡെലിവറി ടൈമായി. സുഖം തോന്നുന്നില്ല അവർക്ക് എന്ന് അദ്ദേഹം അറിയുന്നു. ആരോ അറിയിച്ചതാണ്. മഞ്ഞുകാലമാണ്, ആ ഫാം ഹൗസിനടുത്തേക്ക് എത്താനുള്ള വഴിയെല്ലാം മഞ്ഞു മൂടിക്കിടക്കുകയാണ്. എന്നാലോ, അവർക്ക് വൈദ്യസഹായം അത്യാവശ്യം. ആ കൊടും തണുപ്പത്ത് ലാംഗ്സ്റ്റാഫ് കാറെടുത്തിറങ്ങി. ഡ്രൈവ് ചെയ്യാൻ കഴിയുന്നത്ര ദൂരം കാറിൽ പോയി. പിന്നെ മഞ്ഞിലൂടെ തെന്നിപ്പോകാൻ ഉപയോഗിക്കുന്ന സ്കീയില്ലേ, ആ ഹിമപാതകമിട്ട് മഞ്ഞുചെരുപ്പുമിട്ട് മഞ്ഞിലൂടെ തെന്നി നീങ്ങി യാത്ര തുടർന്നു. പക്ഷേ മഞ്ഞിൻ്റെ വലിയ വലിയ കൂമ്പാരങ്ങൾ കാരണം ആ യാത്രയും ബുദ്ധിമുട്ടുള്ളതായി. അത്തരം ബ്ലോക്സ് വന്നപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തെന്നോ, റോഡിൽ നിന്നും താഴെ മാറി വയലുകളിലൂടെ നടന്നു. ഇങ്ങനെ ഏറെ ബുദ്ധിമുട്ടി പോകുന്നതിനിടയ്ക്ക് പലവട്ടം വീണ് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ പരിക്കേൽക്കുകയും ചെയ്തു. എന്തെല്ലാം തടസ്സങ്ങൾ വന്നു എങ്കിലും ഡോക്ടർ ലാംഗ്സ്റ്റാഫ് ആ ഫാം ഹൗസിലെത്തി ആ സ്ത്രീക്ക് വേണ്ട പരിചരണം കൊടുക്കുകയും ചെയ്തു. നമുക്ക് ഇത് വലിയ അതിശയമായൊക്കെ തോന്നാമെങ്കിലും ഡോക്ടറെ അറിയുന്നവർ പറയും അദ്ദേഹം അങ്ങനെ ചെയ്തില്ലെങ്കിലേ അത്ഭുതപ്പെടേണ്ടതുള്ളൂ എന്ന്. ഇങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് ഡോക്ടർ ജിം ലാംഗ്സ്റ്റാഫിൽ വളർന്നു വന്നതിന് ഒരു കാരണമുണ്ട്. കുട്ടിയായിരിക്കുമ്പോഴേ ഒരിക്കൽ സ്കൂളിൽ നിന്നും റിപ്പോർട്ട് കാർഡുമായി വന്ന ജിം അച്ഛനോട് പറഞ്ഞു തനിക്ക് മാത്സിൽ 99% മാർക്ക് കിട്ടിയെന്ന്. അതിന് കോൺഗ്രാജുലേറ്റ് ചെയ്തിട്ട് അച്ഛൻ ചോദിച്ചു, ഓക്കെ, ഉയർന്ന പെർസെൻറ്റേജ് കിട്ടുന്നത് വളരെ നല്ല കാര്യമാണ്, എന്നാൽ നീ ഒരു നല്ല പൗരൻ കൂടിയാണോ? അതെപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. ഏത് കാര്യത്തിലും മിടുക്കനാകുന്നത് പോലെ മനുഷ്യത്വത്തിൻ്റെ കാര്യത്തിലും നീ ഒന്നാമനാകണം, നല്ലൊരു മനുഷ്യനാകണം. യെസ്, വർഷങ്ങൾ എത്ര കഴിഞ്ഞിട്ടും ആ ഒരു ചോദ്യം ലാംഗ്സ്റ്റാഫ് സ്വയം ചോദിച്ചുകൊണ്ടിരുന്നു, നീ ഒരു നല്ല പൗരനാണോ എന്ന്. അതിൻ്റെ സ്വാധീനമാണ് അദ്ദേഹത്തിൻ്റെ സമർപ്പണബോധമുള്ള, മനുഷ്യത്വമുള്ള, സ്നേഹമുള്ള മനോഭാവം. സോ ചോദിക്കാം നമുക്കും ആ ചോദ്യം. ആരോട്? നമ്മളോട് തന്നെ. എന്നിട്ട് നന്മയുള്ള മനുഷ്യരായി തന്നെ ജീവിക്കാം എന്നും. ബിറ്റ് കോഫിയാണ്, കേട്ടുകൊണ്ടിരിക്കാം 7 വരെ.
1: You are listening to Rainbow FM Kochi 107.5. Musically yours.

The defects and faults of the mind are like wounds in the body. After all imaginable care has been taken to heal them up, still there will be a scar left behind. And they are in continual danger of breaking the skin and bursting out again. മനസ്സിൻ്റെ ന്യൂനതകളും ദോഷങ്ങളും ശരീരത്തിലുണ്ടാകുന്ന മുറിവുകൾ പോലെയാണ്. നമ്മളാൽ കഴിയുന്ന തരത്തിൽ ഭേദമാക്കാൻ ശ്രമിക്കുന്നു. എന്നിട്ടും മുറിപ്പാട്, വടു അവശേഷിക്കുന്നു. അതുപോലെ തന്നെ പുറമേയുള്ള ആവരണം ഭേദിച്ച് വീണ്ടും പൊട്ടിപ്പുറത്തു വരാനുള്ള അപകട സാധ്യത എപ്പോഴും നിലനിൽക്കുകയും ചെയ്യുന്നു. 17th century പ്രശസ്ത ഫ്രഞ്ച് എഴുത്തുകാരൻ ഫ്രാൻഷ്വ ഡ്യൂല റോഷ്ഫുത്തോ അദ്ദേഹം പറഞ്ഞിരിക്കുന്നു ഇങ്ങനെ: സമൂഹത്തെയും വ്യക്തികളെയും കൃത്യമായി നിരീക്ഷിച്ച് അവയുടെ സ്വഭാവങ്ങളെ വളരെ വ്യക്തമായി എഴുതി പ്രസിദ്ധീകരിച്ച വ്യക്തിയാണ് റോഷ്ഫുത്തോ. റിഫ്ലക്ഷൻസ് ഓർ സെന്റൻസസ് ആൻഡ് മോറൽ മാക്സിംസ്, ഇത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രസിദ്ധമായ ഒരു കൃതിയാണ്. അതുപോലെ തന്നെ പ്രസിദ്ധങ്ങളാണ് ഫ്രാൻഷ്വ ഡ്യൂല റോഷ്ഫുത്തോയുടെ മെമ്മോഴ്സ്, ഓർമ്മക്കുറിപ്പുകൾ, പിന്നെ എഴുത്തുകളും. 19th century എല്ലാ ഫ്രഞ്ച് നിരൂപകരും ഏറെ സംസാരിച്ചിരുന്നു, ഏറെ എഴുതിയിരുന്നു റോഷ്ഫുത്തോയുടെ കൃതികളെപ്പറ്റി. പ്രഗത്ഭ ചിന്തകനായിരുന്ന ഫ്രീഡ്രിച്ച് നീഷ ഇദ്ദേഹത്തിൻ്റെ സ്റ്റൈലിൻ്റെയും നൈതികതയുടെയും കടുത്ത ആരാധകനുമായിരുന്നു. ബെറ്റ്കോഫിയുടെ രണ്ടാമത്തെ സെഗ്മെൻറ്റിലൂടെയാണ് ഈ ഒരു ഇൻഫർമേഷൻ പ്രിയപ്പെട്ടവരിലേക്ക് എത്തിയത്. സ്റ്റേ ട്യൂൺഡ് ഫോർ മോർ. രണ്ട് പാട്ടുകൾ വരുന്നുണ്ട്, അതിനുശേഷം കൂടുതൽ വിശേഷങ്ങൾ. ആകാശവാണി FM Rainbow 107.5.

0: Turn up the good vibes. This is Rainbow from Kochi 107.5. Musically yours.
1: ഫ്രണ്ട്സ്, ബെഡ് കോഫിയുടെ ഈ സെഗ്മെന്റിൽ വരുന്നത് കുട്ടിക്കാലത്ത് വാഷിംഗ് മെഷീനോട് ബന്ധപ്പെടുത്തിയ ഒരു സംഭവം ഒരു വ്യക്തിയെ തീരാ ദുഃഖത്തിൽ നിന്നും കരകയറാൻ സഹായിച്ച കഥയാണ്. ബെഡ് കോഫിയുടെ ഏത് സെഗ്മെന്റാ? തേർഡ് സെഗ്മെന്റ്. ജോൺ ക്ലേ പൂളിന്റെ കുട്ടിക്കാലം രണ്ടാം ലോകമഹായുദ്ധം നടന്ന സമയമായിരുന്നു.

0: മിതമായ സൗകര്യങ്ങൾ മാത്രമേ ജോണിൻ്റെ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. വാഷിംഗ് മെഷീനൊന്നും ഉണ്ടായിരുന്നില്ല. യുദ്ധസമയത്ത് പെട്രോളിൻ്റെ ലഭ്യത വളരെ കുറഞ്ഞതുകൊണ്ട് ദൂരെയുള്ള ലോണ്ടറിയിൽ വസ്ത്രങ്ങൾ അലക്കി ഇസ്തിരിയിടാൻ കൊണ്ടുകൊടുക്കുന്നതും സാധിക്കാതായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു കുടുംബ സുഹൃത്തിന് കുറേ നാളത്തേക്ക് ഏറെ ദൂരെയുള്ള ഒരു സ്ഥലത്തേക്ക് മാറേണ്ട ആവശ്യം വന്നത്. ജോലി സംബന്ധമായിട്ട് അയാളുടെ ഭാര്യയും കൂടെ പോകാൻ തീരുമാനിച്ചു. അവരുടെ വീട്ടുസാധനങ്ങളൊക്കെ ജോണിൻ്റെ ഫാമിലി സൂക്ഷിക്കാമെന്നേറ്റു. അപ്പോൾ ജോണിൻ്റെ ഫാമിലിക്ക് അത്ഭുതവും അതേസമയം സന്തോഷവും നൽകിക്കൊണ്ട് ഫ്രണ്ടിൻ്റെ ഭാര്യ പറഞ്ഞു, അവരുടെ വാഷിംഗ് മെഷീൻ ഉപയോഗിച്ചോളാൻ, ജോണിൻ്റെ ഫാമിലിയോട് ഉപയോഗിച്ചോളാൻ. വെറുതെ ഇരുന്ന് തുരുമ്പെടുക്കുന്നതിലും നല്ലത് ആരെങ്കിലും ഉപയോഗിക്കുന്നതല്ലേ എന്നതായിരുന്നു അവരുടെ ചിന്ത. എന്തായാലും ജോണിൻ്റെ കുടുംബത്തിന് അത് വലിയൊരു അനുഗ്രഹമായി. കുട്ടിയായിരുന്ന ജോൺ ഉണ്ടല്ലോ, അവനായിരുന്നു ആ വാഷിംഗ് മെഷീൻ്റെ നടത്തിപ്പുകാരൻ. എന്നും വസ്ത്രങ്ങൾ വാഷ് ചെയ്ത് കിട്ടുന്നതുവരെ അവൻ അതിനോട് സംസാരിച്ചുകൊണ്ടിരിക്കും. എന്തിനോട്? വാഷിംഗ് മെഷീനോട്. അങ്ങനെ മാസങ്ങൾ കടന്നുപോയപ്പോഴേക്കും ഉറ്റ ചങ്ങാതിമാരായി ജോണും വാഷിംഗ് മെഷീനും. കുറച്ചു കാലം കൂടി കഴിഞ്ഞപ്പോൾ യുദ്ധമൊക്കെ അവസാനിച്ചു. ജോലി സംബന്ധമായി ദൂരേക്ക് പോയ കുടുംബ സുഹൃത്ത് തിരിച്ചെത്തുകയും ചെയ്തു. വാഷിംഗ് മെഷീൻ ഉൾപ്പെടെയുള്ള വീട്ടു സാധനങ്ങൾ തിരിച്ചു കൊണ്ടുപോകാനായി അവരെത്തി. നമ്മുടെ ജോണുണ്ടല്ലോ, ആ മെഷീൻ എങ്ങനെയാണ് തൻ്റെ വീട്ടിലെത്തിയത് എന്ന സംഗതിയൊക്കെ മറന്നുപോയിരുന്നു. അത്രമാത്രം കൂട്ടായല്ലോ അതിനോട്. അതുകൊണ്ട് തന്നെ വാഷിംഗ് മെഷീൻ എടുക്കാൻ വന്നവരോട് അവൻ തട്ടിക്കയറി വല്ലാതെ ദേഷ്യപ്പെട്ടു. അപ്പോൾ ജോണിൻ്റെ അമ്മ അവനെ വിളിച്ച് അടുത്തിരുത്തിയിട്ട് പറഞ്ഞു, ജോൺ, മോൻ ഒരു കാര്യം മനസ്സിലാക്കണം. ആ മെഷീൻ ഒരിക്കലും നമ്മുടേതായിരുന്നില്ല. നമുക്ക് ഉപയോഗിക്കാൻ കിട്ടുന്ന എന്തിനേയും ഒരു സമ്മാനമായി കരുതണം. ഈ വാഷിംഗ് മെഷീനും അങ്ങനെ തന്നെ. അതുകൊണ്ട് അതെടുത്തോണ്ട് പോകുന്നതിൽ ദേഷ്യപ്പെടുന്നതിന് പകരം ഇത്രയും നാൾ ഉപയോഗിക്കാൻ പറ്റുമല്ലോ, കൂടെ ഉണ്ടായിരുന്നല്ലോ എന്നതിൽ നന്ദി ഉണ്ടാവണം. അതാണ് കേട്ടോ ചെയ്യേണ്ടത്. യെസ്, അമ്മ ആ വാഷിംഗ് മെഷീനിൻ്റെ കാര്യത്തിൽ ജോണിന് പറഞ്ഞു കൊടുത്ത ഈ വിലയേറിയ പാഠമുണ്ടല്ലോ, അത് പുള്ളിക്കാരന് വളരെ ഉപകാരപ്രദമായി. വർഷങ്ങൾക്ക് ശേഷം ജോണിൻ്റെ ഇളയ മകൾ ലുക്കീമിയ ബാധിച്ച് മരിച്ച സമയത്ത് ആഴ്ചകളും മാസങ്ങളും കടന്നുപോയിട്ടും മകൾ പോയ വേദനയിൽ നിന്നും കരകയറാൻ കഴിഞ്ഞില്ല ജോണിന്. ആ ദിവസങ്ങളിലൊന്നിലാണ് വാഷിംഗ് മെഷീനിനെ പിരിയുന്ന സമയം അമ്മ പറഞ്ഞു കൊടുത്ത കാര്യം ജോണിൻ്റെ ഓർമ്മയിൽ വരുന്നത്. ജോൺ ക്ലേപ്പോൾ തന്നെയാണ് കേട്ടോ ഇത് ഒരു ലേഖനത്തിലൂടെ വിശദീകരിച്ചിട്ടുള്ളത്. തീരാനഷ്ടത്തിൻ്റെ വേദനയുടെ കൊടുമുടിയിൽ നിന്നും താഴെയിറങ്ങാൻ ഇതേ ഒരു വഴി ഞാൻ കണ്ടുള്ളൂ. എൻ്റെ മകൾ എനിക്ക് കിട്ടിയ ഒരു ഗിഫ്റ്റായിരുന്നു. ഞാൻ നേടിയതോ അർഹിച്ചതോ അല്ലാത്ത ഒരു സമ്മാനം. അങ്ങനെയുള്ള ഒരു ഗിഫ്റ്റ്, എ വെരി സ്പെഷ്യൽ ഗിഫ്റ്റ്, അത് എൻ്റെ കയ്യിൽ നിന്നും എടുത്തുകൊണ്ട് പോയാലും അത് അത്രയും കാലം എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നതിൽ കൃതജ്ഞത പ്രകടിപ്പിക്കുകയാണ് വേണ്ടത്. ആ ചിന്തയാണ് നഷ്ടബോധത്തിൻ്റെ നിലയില്ലാ കയത്തിൽ നിന്നും എന്നെ രക്ഷിച്ചത്. ഡിയേഴ്സ്, നമുക്കും നഷ്ടങ്ങളുണ്ടാകാറുണ്ട്. ഉറ്റവരുടെ, ജോലിയുടെ, ബന്ധങ്ങളുടെ, അഭിമാനത്തിൻ്റെ ഒക്കെ നഷ്ടങ്ങൾ. അവയെല്ലാം നമുക്ക് ഒരു സമയത്തേക്ക് കൈവശം വയ്ക്കാൻ കിട്ടിയ സമ്മാനങ്ങളായി കരുതാൻ കഴിഞ്ഞാലോ? ശരിയാണ്, ബുദ്ധിമുട്ടാണ് അങ്ങനെ ചിന്തിക്കാൻ ശ്രമിക്കാൻ പോലും. എന്നാൽ അങ്ങനെ നഷ്ടങ്ങളെ റീഫ്രെയിം ചെയ്യാൻ പറ്റിയാൽ ഒരുപക്ഷെ വേദനിപ്പിക്കുന്ന ഓർമ്മകൾക്ക് പകരം കൃതജ്ഞതയുടെ, നന്ദിയുടെ സ്മരണകൾ വന്നേക്കാം. ഒരു ടിപ്പ് പറഞ്ഞേ ഉള്ളൂ.
1: പ്രഭാതത്തിന്റെ നൈർമല്യവും കുളിർമയുമായി FM Rainbow 107.5 ൽ ബെഡ് കോഫി.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5. നിലയ്ക്കാത്ത പാട്ട് പിരിയാത്ത കൂട്ട്.
1: ആഗോളതലത്തിൽ അറിയപ്പെടുന്ന ഒരു പ്രാസംഗികനാണ് റിക്ക് ഫിലിപ്സ്. എ ടച്ച് ഓഫ് ലെമൺ എന്ന പേരിൽ അദ്ദേഹത്തിൻ്റെ ഒരു ലേഖനമുണ്ട്. ചിലരുടെ വാക്കുകൾ നമ്മുടെ ജീവിതത്തെ എങ്ങനെ മാറ്റിമറിക്കുന്നു എന്ന് പറഞ്ഞു തന്നുകൊണ്ട് അതേപ്പറ്റി പറയുന്നു ബെഡ് കോഫി ലാസ്റ്റ് സെഗ്മെന്റിൽ. എ ടച്ച് ഓഫ് ലെമണിലെ ലെമൺ ഉണ്ടല്ലോ, നാരങ്ങയല്ല കേട്ടോ, അതൊരു വ്യക്തിയാണ്, ഒരു ടീച്ചറാണ്, ഹിസ്റ്ററി ടീച്ചർ ജിം ലെമൺ അതാണ് പേര്. ഇദ്ദേഹം റിക്ക് ഫിലിപ്സിൻ്റെ ഹൈസ്കൂൾ ക്ലാസ്സിലെ ടീച്ചറായിരുന്നു. അന്നത്തെ 16 വയസ്സുകാരൻ റിക്ക് ഫിലിപ്സ് അത്ര നല്ല സ്വഭാവമുള്ള കുട്ടിയായിരുന്നില്ല. അവൻ്റെ കൂട്ടുകാരും പല ദുശീലങ്ങൾക്കും അടിമപ്പെട്ടവരായിരുന്നു. ബാക്കി എല്ലാ ക്ലാസ്സുകളിലും ഈ ഗ്യാങ് പ്രശ്നം ഉണ്ടാക്കിയിരുന്നു. പക്ഷേ ജോൺ ലെമൻ്റെ ക്ലാസ് തുടങ്ങി അന്ന് തന്നെ അവർക്ക് മനസ്സിലായി തങ്ങളുടെ ഒരു കളിയും അവിടെ നടക്കില്ലെന്ന്. മറ്റുള്ള ടീച്ചേഴ്സിൽ നിന്നെല്ലാം വ്യത്യസ്തനായിരുന്നു ലെമൺ. അച്ചടക്കത്തിൻ്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല. അതുപോലെ സാധാരണ നിലയിലുള്ള ടീച്ചിങ് രീതിയോ ക്ലാസ് റൂം വർക്കോ ഒന്നും ആയിരുന്നില്ല അദ്ദേഹത്തിൻ്റെത്. മികച്ച അധ്യാപകൻ എന്ന പോലെ തന്നെ

കുട്ടികളിൽ നിന്നും ഉയർന്ന നിലവാരം ആവശ്യപ്പെടുന്ന ആളുമായിരുന്നു. ആദ്യത്തെ ടേം ആൻഡ് എക്സാം കഴിഞ്ഞ് റിപ്പോർട്ട് കാർഡ് കൊടുക്കുന്ന സമയം അധ്യാപകൻ റിക് ഫിലിപ്സിനെ അടുത്തു വിളിച്ചു. ജിം ലെമന്റെ സബ്ജക്റ്റായ ഹിസ്റ്ററിയിൽ റിക്കിന് നല്ല ഗ്രേഡുണ്ട്, പക്ഷേ ബാക്കിയുള്ള സബ്ജക്ട്സിലൊക്കെ മോശം. എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്ന ടീച്ചറുടെ ചോദ്യത്തിന് വളരെ ആവേശത്തോടെയായിരുന്നു റിക്കിന്റെ ഉത്തരം. മിസ്റ്റർ ലെമന്റെ ക്ലാസുകൾ വളരെ ഇഷ്ടമാണെന്നത് ഹിസ്റ്ററിയിലെ ഹൈ ഗ്രേഡ് കിട്ടാൻ സഹായിച്ചു. ബാക്കിയുള്ള സബ്ജക്ട്സിന്റെ കാര്യത്തിൽ റിക്കിന് പറയാനുണ്ടായിരുന്നത് വീട്ടിൽ അച്ഛനും അമ്മയും തമ്മിലുള്ള വഴക്കുകളും അവന്റെ കൂട്ടുകാരുടെ ദുശീലങ്ങളും ഉണ്ടാകാറുള്ള അടിപിടിയും പോലീസ് കേസും ഒക്കെ ആയിരുന്നു. ഇത് മുഴുവൻ ശ്രദ്ധിച്ചു കേട്ടതിന് ശേഷം അധ്യാപകൻ ചോദിച്ചു, ഈ പറഞ്ഞ ലിസ്റ്റിൽ എവിടെയാണ് നിന്റെ പേരുള്ളത് എന്ന്. റിക്ക് പറഞ്ഞ കാരണങ്ങളിൽ ഒന്നിലും അവന്റെ റോൾ ലിസ്റ്റഡ് ആയിരുന്നില്ല. അവന് ഒരു റോളും ഉണ്ടായിരുന്നില്ല പറയുന്നതിൽ. എല്ലാത്തിലും മറ്റുള്ളവർക്കായിരുന്നു കുറ്റങ്ങൾ, അവനൊരു കുറ്റവുമില്ല. ഉത്തരമില്ലാതെ നിന്നുപോയ റിക്കിന് ജിം ലെമൺ വിശദീകരിച്ച് പറഞ്ഞു കൊടുത്തു, ഇങ്ങനെ, നിന്റെ ഈ പ്രശ്നങ്ങൾക്കെല്ലാം ഉത്തരവാദി നീ തന്നെയാണ് റിക്ക്. അതുപോലെ ഈ സാഹചര്യങ്ങളെ മാറ്റിമറിക്കാനുള്ള കഴിവും നിനക്ക് മാത്രമാണുള്ളത്. മറ്റു വിഷയങ്ങളിൽ ഗ്രേഡ് കുറയുന്നത് നീ ഒരു പരാജയമായതുകൊണ്ടൊന്നുമല്ല, ആ റിസൾട്ട്സിന്റെ റെസ്പോൺസിബിലിറ്റി നീ ഏറ്റെടുക്കാത്തതുകൊണ്ടാണ്. കൂട്ടുകാരെ, ആ അധ്യാപകന്റെ ഇത്രയും വാക്കുകൾ മതിയായിരുന്നു റിക്ക് ഫിലിപ്സിൽ അടിമുടി മാറ്റം വരുവാൻ. സ്വന്തം കഴിവുകളിൽ വിശ്വസിക്കാൻ റിക്കിനെ പ്രേരിപ്പിച്ച ആദ്യത്തെ ടീച്ചറായിരുന്നു ജിം ലെമൺ. തൻ്റെ എല്ലാ കുറവുകൾക്കും പൂർണ്ണമായും ആത്മാർത്ഥമായും ഉത്തരവാദിത്വം ഏറ്റെടുത്തതോടെ വലിയൊരു ചേഞ്ചാണ് റിക്ക് ഫിലിപ്സിന്റെ ജീവിതത്തിലുണ്ടായത്. ഉയർന്ന ഗ്രേഡുകളോടെ ഹൈസ്കൂൾ വിട്ട് കോളേജ് ഡിഗ്രിയും സമ്പാദിച്ച് നല്ല പൊസിഷനിലെത്തി റിക്ക് ഫിലിപ്സ് 10 വർഷത്തിനുള്ളിൽ. ഏതോ ഒരു ഉൾപ്രേരണ കൊണ്ട് ഒരിക്കൽ തൻ്റെ പഴയ അധ്യാപകൻ ജിം ലെമണിനെ കോൺടാക്ട് ചെയ്യാൻ തോന്നി റിക്കിന്. ഒരുവിധം അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പറൊക്കെ കണ്ടുപിടിച്ച് പുള്ളിക്കാരൻ വിളിച്ചു. ടീച്ചറിനെ ഫോൺ ലൈനിൽ കിട്ടിയ ആവേശത്തിൽ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ തന്നെ എത്ര കണ്ട് സ്വാധീനിച്ചെന്നും ആ പ്രചോദനത്തിൽ നിന്നും ഊർജം ഉൾക്കൊണ്ട് താൻ ഇന്ന് എവിടെ എത്തി എന്നുമൊക്കെ വലിയ സന്തോഷത്തോടെ പറഞ്ഞു. പിന്നെ സാറിനെയും ഫാമിലിയെയും തൻ്റെ വീട്ടിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു. ഇത്രയുമെല്ലാം മിണ്ടാതെ കേട്ടു നിന്നിട്ട് പിന്നെ ജിം ലെമൺ പറഞ്ഞു, സോറി മിസ്റ്റർ റിക്ക് ഫിലിപ്സ്, എനിക്ക് ശരിക്കും തങ്ങളെ മനസ്സിലായില്ല കേട്ടോ. അദ്ദേഹത്തിൻ്റെ ആ മറുപടിയും ഒരിക്കലും താൻ മറക്കില്ലെന്ന് റിക്ക് എഴുതുന്നു. ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്നും പ്രേരണ ഉൾക്കൊണ്ട 100 കണക്കിന് സ്റ്റുഡൻസിൽ ഒരാളായിരിക്കാം റിക്ക്. ലെമണിനും വലിയ അത്ഭുതമായിരുന്നു റിക്കിൻ്റെ ലൈഫിൽ സംഭവിച്ചതെല്ലാം കേട്ടിട്ട്. യെസ്, ഒരുപക്ഷെ നമ്മൾ ആരും തിരിച്ചറിയാത്ത ഒരു ഇമ്പാക്റ്റ് നമ്മുടെ സാന്നിധ്യത്തിന്, നമ്മുടെ വാക്കുകൾക്ക് മറ്റുള്ളവരിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞേക്കാം. അതുപോലെ തന്നെ തിരിച്ചു. അങ്ങനെ ഉണ്ടാകുന്ന ആ സ്വാധീനം നെഗറ്റീവ് അല്ല പോസിറ്റീവ് ആണെന്ന് ഉറപ്പാക്കുന്നതിന് അതേപ്പറ്റി നമ്മൾ ബോധവാന്മാരായിരിക്കണം. അതുപോലെ തന്നെ മറ്റൊന്നുകൂടി, നമുക്ക് കിട്ടിയ ഇഫക്റ്റിനെ, നമുക്ക് കിട്ടിയ പോസിറ്റീവ് ഇഫക്റ്റിനെ അതിന് കാരണക്കാരനായ അല്ലെങ്കിൽ കാരണക്കാരിയായ ആളെ അറിയിക്കുകയും വേണം. വേണ്ടേ? ആ വേണം. പിന്നെന്താ വേണ്ടത്? പിന്നെ ഒരു കാര്യം കൂടെ വേണം. ഇപ്പോൾ നമുക്ക് ഒരു ബൈ പറയണം. ഓക്കെ ബഡീസ്, ഇനി നാളെ എത്താം, നാളെ കേൾക്കാം ബെറ്റ് കോഫിയിൽ. ആകാശവാണി കൊച്ചി 107.5 അടുത്ത പ്രോഗ്രാമിലേക്ക് നീങ്ങുമ്പോൾ ബെറ്റ് കോഫിയിൽ നിന്നും സൈൻ ഓഫ് ചെയ്യുന്നത് സുരേഷ് കാഞ്ഞിരക്കാട്ടാണ്. എല്ലാവർക്കും സന്തോഷകരമായ ഒരു ദിവസത്തിന്റെ സ്നേഹാശംസകൾ.

0: ഇന്നത്തെ റെയിൻബോ പ്രോഗ്രാം ഹൈലൈറ്റ്സിലേക്ക്. 7:25 മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. 8:15 ഇംഗ്ലീഷിൽ വാർത്തകൾ. 8:30 സവാരിയുടെയും 10 മണിക്ക് പാട്സർ. 11 മണിക്ക് സെല്ലുലോയിഡ്. ഉച്ചയ്ക്ക് 12 മണിക്ക് യു ആർ ചോയ്സ്. 2:15 ട്രിപ്പിൾ ട്രീറ്റ്. 3 മണി മുതൽ 5 മണി വരെ വിവിധ ഭാരതി റിലേ പരിപാടികൾ. വൈകിട്ട് 5 മണിക്ക് ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്. രാത്രി 10 മണിക്ക് അരികെ. 11 മണിക്ക് ഹിന്ദിയിൽ വാർത്തകൾ, തുടർന്ന് ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം.
1: സ്വാഗതം. സ്വാഗതം കൊച്ചി.

0: പ്രഭാതങ്ങളെ സംഗീതമയവും വിജ്ഞാനപ്രദവുമാക്കുവാനായി
1: സ്വാഗതം കൊച്ചി.
2: നമസ്കാരം, സുപ്രഭാതം. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, എല്ലാവരെയും ഹൃദയം നിറഞ്ഞ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് ഇന്നത്തെ നിത്യഹരിത സുന്ദര സുവർണഗാനങ്ങളുടെ ലോകത്തിലേക്ക്. സ്വാഗതം കൊച്ചിയിലേക്ക്. മലയാള ചലച്ചിത്ര ഗാനങ്ങളുടെ ആ സുവർണകാലത്തെ ഓർമ്മിപ്പിക്കുന്ന കുറച്ച് ഗാനങ്ങളുമായി സ്വാഗതം കൊച്ചിയുടെ ഒരു പുതിയ അധ്യായം ഇതാ ഇവിടെ തുറക്കുകയാണ്. എത്ര കേട്ടാലും മതിവരാത്ത കുറച്ച് നൊസ്റ്റാൾജിക് ഗാനങ്ങളുമായി ഇന്നത്തെ സ്വാഗതം കൊച്ചിയിലേക്ക് നമുക്ക് കത്ത് അയച്ചിട്ടുള്ളത് കടവന്ത്ര സ്വദേശിയായ ഡോക്ടർ എൻ ജെ നടരാജൻ. പ്രിയരോടൊപ്പം കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം ജലീൽ. പൂക്കൾ വിരിച്ച താലവുമേന്തി സാലപഞ്ചികകൾ വരവേൽക്കുന്ന ശില്പഗോപുരത്തിലേക്ക് പ്രിയപ്പെട്ടവളെ ക്ഷണിക്കുന്ന കാമുകന്റെ ഗാനത്തോടെ നമുക്കാരംഭിക്കാം ഇന്നത്തെ സ്വാഗതം കൊച്ചി. വയലാർ ദേവരാജൻ ടീമൊരുക്കിയ ഈ ഗാനം ചെമ്പരത്തി എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടുന്നത്.

ഇന്നത്തെ ഈ സ്വാഗതം കൊച്ചിയിലെ അവസാന ഗാനത്തിന് തൊട്ടു മുമ്പുള്ള ഗാനം ഏതാണെന്ന് പറയുവാൻ ഇതാ ശ്രോതാക്കൾക്ക് ഒരു അവസരം നൽകുകയാണ്. ഉത്തരം നമ്മുടെ സ്വാഗതം കൊച്ചിയുടെ ആ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ കമന്റുകളായി രേഖപ്പെടുത്താം. ക്ലൂ പറയട്ടെ, ഇത്രയും എളുപ്പമുള്ള ചോദ്യത്തിന് ക്ലൂ ഒന്നും ആവശ്യമില്ല. എങ്കിലും നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഇഷ്ടത്തോടെ ഇതാ ക്ലൂ പറയാണേ. ഒന്നാമത്തെ ക്ലൂ എന്ന് പറയുന്നത്, വയലാർ ദേവരാജൻ ടീമിന്റെ ഈ ഗാനം യേശുദാസ് പാടിയതാണ്. ഇനി രണ്ടാമത്തെ ക്ലൂ എന്ന് പറയുന്നത്, വെളിച്ചത്തിന്റെ മുന്നിൽ രൂപങ്ങൾ വെച്ച് സ്ക്രീനിൽ കാണിക്കുന്ന കലാരൂപങ്ങളുണ്ടല്ലോ, പാവക്കൂത്ത് തുടങ്ങിയ കലാരൂപങ്ങളുടെ മറ്റൊരു പേരാണ് ഈ ഗാനം അടങ്ങിയ ചലച്ചിത്രത്തിന്റെ പേര്. ഇനി ഒരു ക്ലൂ കൂടി പറയുകയാണെങ്കിൽ, ഇംഗ്ലീഷിൽ ഇത് പറഞ്ഞാൽ ഡാൻസ് ഓഫ് ഷാഡോസ്. എന്തായാലും എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഇപ്പോൾ ഉത്തരം മനസ്സിലായി കാണുമെന്ന് എനിക്കറിയാം, കാരണം ഇത്രയും എളുപ്പത്തിലുള്ള ക്ലൂ വേറെ ആരാ തരാം അല്ലേ. അപ്പം എന്തായാലും വേഗം തന്നെ നിങ്ങളുടെ ഉത്തരങ്ങൾ പോരട്ടെ. പ്രിയരെ, നമുക്ക് അടുത്തൊരു പാട്ടിലേക്ക് പോയാലോ.

വയലാർ ദേവരാജൻ യേശുദാസ് ടീമിൻ്റെ ഒരു ക്ലാസിക് ഗാനമാണ് ശ്രോതാക്കൾ കേട്ടത്. ചിത്രം തോക്കുകൾ കഥ പറയുന്നു. ഇതേ ടീം ഒരുക്കിയ മറ്റൊരു നൊസ്റ്റാൾജിക് ഗാനം ഇതാ. വീണ്ടും ചിത്രം

വയലാർ ദേവരാജൻ യേശുദാസ് ടീമിന്റെ ഒരു ക്ലാസിക് ഗാനമാണ് ശ്രോതാക്കൾ കേട്ടത്. ചിത്രം തോക്കുകൾ കഥ പറയുന്നു. ഇതേ ടീം ഒരുക്കിയ മറ്റൊരു നൊസ്റ്റാൾജിക് ഗാനം ഇതാ, വീണ്ടും ചിത്രം നദി.

പി ഭാസ്കറിന്റെ വരികൾക്ക് ജി ദേവരാജൻ സംഗീതം നൽകി. പി ജയചന്ദ്രൻ പാടിയ ഗാനമാണ് അടുത്തത്, ചിത്രം കളിത്തോഴൻ. മഞ്ഞക്കണിക്കൊന്നകൾ പൂത്ത് നിറഞ്ഞു നിൽക്കുന്ന ഈ പൂന്തോപ്പിൽ നിന്നെയും കാത്ത് എത്ര നേരമായി ഞാനിരിക്കുന്നു. പ്രിയപ്പെട്ട സഖി, നീ എവിടെ? എന്റെ പ്രണയനിമിഷങ്ങളുടെ പൂമഴയേൽക്കാൻ നീ മാത്രം വന്നില്ലല്ലോ.

പി ഭാസ്കരൻ എഴുതിയ ഈ ഗാനവും പാടുന്നത് പി ജയചന്ദ്രനാണ്. കെ രാഘവന്റെ സംഗീതം. ചിത്രം കള്ളിച്ചെല്ലമ്മ. മധുമാസത്തിലെ ചന്ദ്രലേഖ പള്ളിത്തേരിൽ മടങ്ങുകയാണ്. രാക്കിളി കരഞ്ഞ് നിലവിളിച്ചിട്ടും തിരിഞ്ഞൊന്ന് നോക്കാതെ ആ തേര് അകന്നകന്നു പോവുകയാണ്. ആ കരയിൽ രാക്കിളി മാത്രമായി. അവൾക്ക് കൂട്ടായി നമുക്ക് പോവാനാകുമോ? ശ്രമിച്ചു നോക്കിയാലോ?

പ്രിയരെ, ഇന്നത്തെ സ്വാഗതം കൊച്ചിയിലെ അവസാന ഗാനത്തിന് തൊട്ട് മുമ്പ് നമ്മൾ കേൾപ്പിക്കുന്ന ഗാനത്തിന്റെ ക്ലൂ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും കേൾക്കാത്തവർക്ക് വേണ്ടി ഒരിക്കൽ കൂടി പറയുകയാണ്. ഒന്നാമത്തെ ക്ലൂ എന്ന് പറയുന്നത്, വയലാർ ദേവരാജൻ ടീമിന്റെ ഈ ഗാനം യേശുദാസാണ് പാടിയത്. രണ്ടാമത്തെ ക്ലൂ, വെളിച്ചത്തിന്റെ മുന്നിൽ രൂപങ്ങൾ വെച്ച് സ്ക്രീനിൽ കാണിക്കുന്ന കലാരൂപങ്ങളുണ്ടല്ലോ, പാവക്കൂത്ത് തുടങ്ങിയ കലാരൂപങ്ങളുടെ മറ്റൊരു പേരാണ് ഈ ഗാനം അടങ്ങിയ ചലച്ചിത്രത്തിന്റെ പേര്. ഇനി ഒരു ക്ലൂ കൂടി പറയുകയാണെങ്കിൽ, ഇംഗ്ലീഷിൽ ഇത് പറഞ്ഞാൽ ഡാൻസ് ഓഫ് ഷാഡോസ്. എന്തായാലും എല്ലാവർക്കും ഉത്തരം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. പലരും പറയാറുണ്ട് കുറച്ച് എളുപ്പമുള്ളതൊക്കെ പറയണമെന്ന്, അപ്പം അതുകൊണ്ടാണ് കുറേ എളുപ്പമുള്ളത് പറഞ്ഞത്. അപ്പം ഇനി വരുന്ന എപ്പിസോഡിൽ കുറച്ച് ബുദ്ധിമുട്ടുള്ളതൊക്കെ വരുന്നതായിരിക്കും. 7 മണി കഴിഞ്ഞ് 22 മിനിറ്റും 14 സെക്കൻഡും ആയിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, സ്വാഗതം കൊച്ചിയിലേക്ക്. ഇതുപോലെ നിങ്ങൾക്കും കത്തുകൾ അയക്കണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ വേറൊന്നും ചെയ്യേണ്ടല്ലോ, ഏകദേശം 20 പാട്ടുകൾ അടങ്ങിയ ഒരു കത്ത് ഞങ്ങൾക്ക് അയക്കാം. കത്തുകൾ അയക്കേണ്ട വിലാസം ഇങ്ങനെയാണ്: സ്വാഗതം കൊച്ചി, റെയിൻബോ കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി 21. ഈ വിലാസത്തിലേക്കാണ് കത്തുകൾ അയക്കേണ്ടത്. അതുപോലെ നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്കും കത്തുകൾ അയക്കാം. 8547341075 ഇതാണ് വാട്സപ്പ് നമ്പർ. ഇനി അതല്ല, നമുക്കൊരു ഇമെയിൽ വിലാസം കൂടിയുണ്ട്: fmrainbowinbox@gmail.com. ഇതിലും നിങ്ങൾക്ക് മെയിൽ വഴിയും കത്തുകൾ അയക്കാം.

ഓണം ദാ ഇങ്ങടുത്തെത്തിക്കൊണ്ടിരിക്കുകയാണ്. ശ്രോതാക്കളെ, സ്വാഗതം. കൊച്ചിയുടെ 10 ദിവസങ്ങൾ ഓണക്കോടി എടുത്ത് ഒരുക്കിയെടുക്കാൻ പ്രിയപ്പെട്ട ശ്രോതാക്കളെ ക്ഷണിക്കുകയാണ്. എന്താണെന്നല്ലേ, അത്തം മുതൽ തിരുവോണം വരെയുള്ള ദിവസങ്ങളിലെ സ്വാഗതം കൊച്ചി കഥാഗീതങ്ങളാണ് പ്രക്ഷേപണം ചെയ്യുന്നത്. ശ്രോതാക്കളുടെ അവരുടെ ഓർമ്മകൾ കഥാരൂപത്തിൽ അയക്കാം. അതിന് യോജിച്ച ചലച്ചിത്ര ഗാനങ്ങൾ കൂടി ഉൾപ്പെടുത്തി വേണം കത്തുകൾ അയക്കാൻ. ഏറ്റവും നല്ല യോജിച്ച ഗാനങ്ങളും ചേർന്ന് 10 കത്തുകളാണ് അത്തം മുതൽ തിരുവോണം വരെയുള്ള ദിവസങ്ങളിൽ സ്വാഗതം കൊച്ചിയിൽ പ്രക്ഷേപണം ചെയ്യുന്നത്. അപ്പൊ നിങ്ങളുടെ ഓർമ്മകളാകുന്ന ഓണക്കോടിയുടുത്ത് സുന്ദരിയാകുന്ന സ്വാഗതം കൊച്ചിയെ കാണാൻ ഞങ്ങൾക്കും തിടുക്കമായി. അപ്പൊ വേഗം തന്നെ നിങ്ങളുടെ കത്തുകൾ അയച്ചോളൂ. കത്തുകൾ അയക്കുമ്പോൾ നിങ്ങളെ വിളിച്ചാൽ ലഭ്യമാകുന്ന ഒരു നമ്പർ കൂടി ഉൾപ്പെടുത്തി കത്തുകൾ അയക്കണം എന്ന് കൂടി ഓർമ്മിപ്പിക്കുകയാണ്. കത്തുകൾ അയക്കേണ്ട വിലാസം: കഥാഗീതം, റെയിൻബോ കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി 21. ഈ വിലാസത്തിലേക്കാണ് കത്തുകൾ അയക്കേണ്ടത്. ഇനി ഇമെയിൽ വഴിയാണ് അയക്കുന്നതെങ്കിൽ fmrainbowinbox@gmail.com ഈ വിലാസത്തിലേക്കാണ് കത്തുകൾ അയക്കേണ്ടത്. കത്തിൽ നിർബന്ധമായും 12 ഗാനങ്ങളെങ്കിലും ഉൾപ്പെടുത്തണം. അതുപോലെ തന്നെ പലരും തെറ്റിദ്ധരിക്കും, ഓണം സ്മൃതികളാണോ ഈ കത്തിൽ ഉൾപ്പെടുത്തേണ്ടത്. അങ്ങനെയല്ല, നമ്മുടെ ജീവിതത്തിൽ മറക്കാനാവാത്ത ഓർമ്മകളുണ്ടാവും, അതിനെ ഒരു കഥാരൂപത്തിലാക്കി നിങ്ങൾക്ക് അയക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഏറ്റവും മികച്ച 10 കത്തുകളായിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുക അത്തം മുതൽ തിരുവോണം വരെയുള്ള ദിവസങ്ങളിലെ സ്വാഗതം കൊച്ചിയിൽ. പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് ഇത് കേൾക്കാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ മറക്കണ്ട, ഈ മാസം, അതായത് ഈ മാസമല്ല, ഓഗസ്റ്റ് 12 തീയതിക്ക് മുമ്പായി നമുക്ക് ലഭിക്കുന്ന രീതിയിലാണ് കത്തുകൾ അയക്കേണ്ടത്.

0: പ്രിയരേ, ഇനി 7:25 മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഹരിഷ്ണ. പ്രധാന വാർത്തകൾ. ഇന്ത്യ മാസിഡോണിയ സാമ്പത്തിക പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കണമെന്ന് ആഹ്വാനം ചെയ്ത് രാഷ്ട്രപതി ദ്രൗപദി മുർമു. മാസിഡോണിയയിൽ മഹാത്മാഗാന്ധിയുടെ അർദ്ധകായ പ്രതിമ അനാച്ഛാദനം ചെയ്യും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ കേസിൽ ഉൾപ്പെട്ടവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിഷയം പാർലമെന്റിൽ ചർച്ച ചെയ്യാൻ തയ്യാറെന്ന് കേന്ദ്ര സർക്കാർ. ബ്രിക്സ് രാജ്യങ്ങളിലെ ആരോഗ്യമന്ത്രിമാരുടെ 3 ദിവസത്തെ ഉച്ചകോടിക്ക് ഇന്ന് ചണ്ഡീഗഡിൽ തുടക്കമാകും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ 2 ദിവസത്തെ ഫിലിപ്പീൻസ് സന്ദർശനം ഇന്ന് ആരംഭിക്കും. ആസിയാൻ യോഗങ്ങളിൽ പങ്കെടുക്കും. കേരളത്തിൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളെ തൂഫാൻ വാരിയേഴ്സായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇന്ന് പ്രഖ്യാപിക്കും. പ്രളയക്കെടുതി രൂക്ഷമായ അഫ്ഗാനിസ്ഥാനിൽ ദുരിതാശ്വാസ സാമഗ്രികൾ എത്തിച്ച് ഇന്ത്യ. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ ത്രിരാഷ്ട്ര സന്ദർശനം പുരോഗമിക്കുന്നു. മാൽഡോവ സന്ദർശനം പൂർത്തിയാക്കിയ ശേഷം മാസിഡോണിയയിലെത്തിയ ശ്രീമതി മുർമു ബിസിനസ് ഫോറത്തെ അഭിസംബോധന ചെയ്തു. ഇന്ത്യയും നോർത്ത് മാസിഡോണിയയും തമ്മിലുള്ള സാമ്പത്തിക പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കണമെന്ന് രാഷ്ട്രപതി ആഹ്വാനം ചെയ്തു. സന്ദർശനത്തിന്റെ ഭാഗമായി രാഷ്ട്രപതി ഇന്ന് സ്കോപ്പിയയിലെ മദർ തെരേസ മെമ്മോറിയൽ സന്ദർശിക്കും. തുടർന്ന് സ്കോപ്പിയ മ്യൂസിയത്തിൽ മഹാത്മാഗാന്ധിയുടെ അർദ്ധകായ പ്രതിമയും അനാച്ഛാദനം ചെയ്യും. പിന്നീട് നോർത്ത് മാസിഡോണിയൻ പ്രസിഡന്റ് ഗോർദാന ദഫ്കോവയ്ക്കൊപ്പം ലോക പൈതൃക കേന്ദ്രമായ ഒഹ്റിഡ് തടാകവും രാഷ്ട്രപതി സന്ദർശിക്കും. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ തിരുപ്പൂർ ജില്ലകൾ സന്ദർശിക്കും. കോയമ്പത്തൂരിലെ ജി കെ എൻ എം നഴ്സിംഗ് കോളേജിന്റെ ഉദ്ഘാടന ചടങ്ങിൽ അദ്ദേഹം മുഖ്യാതിഥിയായി പങ്കെടുക്കും. തുടർന്ന് തിരുപ്പൂരിലെ അവിനാശിയിലുള്ള പ്രശസ്തമായ അവിനാശി ലിംഗേശ്വര ശിവക്ഷേത്രത്തിലും ഉപരാഷ്ട്രപതി ദർശനം നടത്തും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ കേസിൽ ഉൾപ്പെട്ടവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. എൻഡിഎ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യുവാക്കളുടെയും വിദ്യാർത്ഥികളുടെയും ഭാവി സംരക്ഷിക്കുമെന്നും ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ സർക്കാർ കർശന നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പാർലമെന്റിൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് കേന്ദ്ര സർക്കാർ. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ച ആവശ്യം സർക്കാർ അംഗീകരിച്ചതാണെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു.
2: സർക്കാർ സംസദ് മേ നാകേവൽ ഇസ് വിഷയക്കോ ലേക്കർ ബൽക്കി ഇസ് വിഷയക്കേ സാത് സംബന്ധിത അന്യ സഭി വിഷയക്കോ വിസ്തൃത ചർച്ചക്ക് ലിയേ തയ്യാർ ഹൈ. പ്രധാനമന്ത്രി ജീനെ ബഹുത് സ്പഷ്ട കഹാ ഹൈ കി നീറ്റ് ഓർ പേപ്പർ ലീക് ഇത്യാദി വിഷയക്കോ ലേക്കർ കേ ജോ ലോഗ് ഭീ ജിമ്മേവാർ ഹൈ ഉൻകേ ഖിലാഫ് കഡി സേ കഡി കാർവായി കീ ജായേഗി ഓർ ഹം അപ്നേ ബച്ചോക്കേ സാത് അന്യായ നഹീ ഹോനേ ദേംഗേ.
1: നേരത്തെ നീറ്റ് വിഷയത്തിൽ ചർച്ച ആവശ്യപ്പെട്ട് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി തുടങ്ങിയവർ ലോക് കല്യാൺ മാർഗിൽ പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. തുടർന്ന് രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് എന്നിവരുൾപ്പെടെയുള്ള പ്രതിപക്ഷ നേതാക്കളെ ദില്ലി പോലീസ് കസ്റ്റഡിയിലെടുത്തു. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ നടന്ന പ്രതിഷേധത്തിനിടെ പരിക്കേറ്റവരെ കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നഡ്ഡ സന്ദർശിച്ചു. ന്യൂഡൽഹിയിലെ റാം മനോഹർ ലോഹ്യ ആശുപത്രിയിലും ലേഡി ഹാർഡിഞ്ച് മെഡിക്കൽ കോളേജിലും എത്തിയ അദ്ദേഹം പരിക്കേറ്റവരുടെ ആരോഗ്യനിലയെപ്പറ്റി ഡോക്ടർമാരുമായി സംസാരിച്ച് വിലയിരുത്തി. ഡൽഹിയിൽ നടന്ന പ്രതിഷേധത്തിനിടെ ഒരു പെൺകുട്ടി മരിച്ചുവെന്ന തരത്തിൽ സാമൂഹിക മാധ്യമത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ തള്ളി കേന്ദ്ര സർക്കാർ. ഈ പ്രചാരണം വ്യാജമാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം വ്യക്തമാക്കി. ഡൽഹിയിൽ നടന്ന പ്രതിഷേധത്തിനിടെ ആരും മരണപ്പെട്ടിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ ഔദ്യോഗികമായി അറിയിച്ചു. ബ്രിക്സ് രാജ്യങ്ങളിലെ ആരോഗ്യമന്ത്രിമാരുടെ 3 ദിവസത്തെ ഉച്ചകോടിക്ക് ഇന്ന് ചണ്ഡീഗഡിൽ തുടക്കമാകും. ആരോഗ്യ സുരക്ഷ, ഡിജിറ്റൽ ഹെൽത്ത്, പകർച്ചവ്യാധി പ്രതിരോധം തുടങ്ങിയ വിഷയങ്ങളിൽ പരസ്പര സഹകരണം ശക്തിപ്പെടുത്തുകയാണ് ലക്ഷ്യം. 16th ബ്രിക്സ് ആരോഗ്യമന്ത്രിമാരുടെ യോഗത്തിന് നാളെ കേന്ദ്രമന്ത്രി ജെ പി നഡ്ഡ നേതൃത്വം നൽകും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ 2 ദിവസത്തെ ഫിലിപ്പീൻസ് സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. മനിലയിൽ ആസിയാൻ ഇന്ത്യ, ഈസ്റ്റ് ഏഷ്യ ഉച്ചകോടി, ആസിയാൻ റീജിയണൽ ഫോറം എന്നീ വിദേശകാര്യ മന്ത്രിതല യോഗങ്ങളിൽ അദ്ദേഹം പങ്കെടുക്കും. ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിലും ശ്രീ ജയശങ്കർ പങ്കെടുക്കും. 2026 ആസിയാൻ ഇന്ത്യ സമുദ്ര സഹകരണ വർഷമായി ആചരിക്കുന്ന പശ്ചാത്തലത്തിലാണ് വിദേശകാര്യമന്ത്രിയുടെ സന്ദർശനം. ഇന്ത്യൻ നാവികസേനയുടെ തദ്ദേശീയ യുദ്ധക്കപ്പലായ INS മാൽവാൻ ഇന്ന് കമ്മീഷൻ ചെയ്യും. കർണാടകയിലെ കാർവാറിൽ വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ എ പി സിംഗ് ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് നിർമ്മിച്ച മാർവാനിൽ 80% ത്തിലധികം തദ്ദേശീയ സാങ്കേതിക

0: വിദ്യയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് ഈ ഞായറാഴ്ച. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ GOV എന്നിവയിലൂടെയും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും വെള്ളിയാഴ്ച വരെ പങ്കുവയ്ക്കാം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: അഫ്ഗാനിസ്ഥാനിലെ നൂറിസ്ഥാനിലുണ്ടായ പ്രളയത്തിൽ ദുരിതമനുഭവിക്കുന്ന ജനങ്ങൾക്ക് സഹായഹസ്തവുമായി ഇന്ത്യ. ഭക്ഷ്യവസ്തുക്കളും താൽക്കാലിക താമസത്തിനായുള്ള ഫാമിലി ടെന്റുകളും ഉൾപ്പെടെയുള്ള അടിയന്തര ദുരിതാശ്വാസ സാമഗ്രികൾ അഫ്ഗാനിസ്ഥാന്റെ നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിക്ക് കൈമാറി. ഇന്ത്യ അഫ്ഗാൻ ജനതയ്ക്കൊപ്പം ഉറച്ചു നിൽക്കുന്നുവെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. US ഇറാൻ സംഘർഷം രൂക്ഷം. തുടർച്ചയായ 10-ാം ദിവസവും സംഘർഷം തുടരുന്നതോടെ ഹോർമുസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട പ്രതിസന്ധി രൂക്ഷമായി. ഒരു റിപ്പോർട്ട്.
2: ഹോർമുസ് കടലിടുക്കിലൂടെ പോവുകയായിരുന്ന കപ്പലിന് നേരെ ഇറാൻ ആക്രമണം നടത്തി. തുടർന്ന് ജീവനക്കാർ കപ്പൽ ഉപേക്ഷിച്ച് രക്ഷപ്പെട്ടു. ഇറാന്റെ വിവിധ കേന്ദ്രങ്ങൾക്ക് നേരെ അമേരിക്കയും വ്യോമാക്രമണം നടത്തി. റിയാദ്, ജോർദാൻ, കുവൈറ്റ്, ബഹ്റിൻ എന്നിവിടങ്ങളിൽ ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇറാൻ ആണവ പദ്ധതികൾ പുനരാരംഭിക്കാൻ ശ്രമിച്ചാൽ ശക്തമായ പ്രത്യാക്രമണം ഉണ്ടാകുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകി. അതേസമയം ചർച്ചകൾക്ക് ഇറാൻ താൽപര്യം പ്രകടിപ്പിക്കുന്നുണ്ടെന്ന് വൈറ്റ് ഹൌസിൽ ലെബനൻ പ്രസിഡന്റ് ജോസഫ് ഔണുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം US പ്രസിഡന്റ് അവകാശപ്പെട്ടു. ഇതിനിടെ അമേരിക്കയുമായുള്ള സംഘർഷം ശക്തമാകുന്ന പശ്ചാത്തലത്തിൽ പരമോന്നത നേതാവ് മൊജ്തബ ഖമേനിയുമായി ഏകോപനം ശക്തമാക്കിയതായി ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ വ്യക്തമാക്കി. സമാധാന ശ്രമങ്ങളുടെ ഭാഗമായി ഇറാൻ പ്രതിനിധി പാകിസ്ഥാനിൽ മധ്യസ്ഥരുമായി ചർച്ച നടത്തിയതായും റിപ്പോർട്ടുകളുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: യുക്രൈൻ തീരത്ത് ചരക്കു കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട കാസർഗോഡ് വെള്ളരിക്കുണ്ട് സ്വദേശി അഖിൽ ജോയലിന്റെ വീട് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ സന്ദർശിച്ചു. കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം മരണം സ്ഥിരീകരിച്ച് സന്ദേശം നൽകിയിട്ടുണ്ടെന്നും മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചു വരുന്നതായും അദ്ദേഹം അറിയിച്ചു. കേരളത്തിൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതിയിലേക്ക് പുതുതായി ഉൾപ്പെടുത്തുന്ന യൂണിറ്റുകളുടെ പ്രഖ്യാപനം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇന്ന് നിർവഹിക്കും. ചടങ്ങിൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളെ തുഫാൻ വാരിയേഴ്സായും പോൾ ബ്ലഡ് അംബാസിഡേഴ്സായും സൈബർ വാരിയേഴ്സായും അദ്ദേഹം പ്രഖ്യാപിക്കും. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകൾക്കായി IMA സംസ്ഥാനതലത്തിൽ സംഘടിപ്പിക്കുന്ന ഐ ക്യാൻ പരിശീലന പദ്ധതിയുടെ ഉദ്ഘാടനവും ശ്രീ രമേശ് ചെന്നിത്തല നിർവഹിക്കും. കൊച്ചി മെട്രോയിൽ തിരക്കേറിയ സമയങ്ങളിൽ ഇന്നു മുതൽ അധിക സർവീസ് ഏർപ്പെടുത്തും. രാവിലെ 8 മണിക്കും 10-നും ഇടയിലും വൈകിട്ട് 4-നും 7-നും ഇടയിലുമുള്ള സമയത്ത് ട്രെയിനുകൾ 6:45 ഇടവേളയിൽ സർവീസ് നടത്തും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ.
3: പുതിയ ക്രമീകരണത്തിന്റെ ഭാഗമായി ഈ സമയങ്ങളിൽ പ്രതിദിനം 8 അധിക ട്രെയിൻ സർവീസുകൾ കൂടി ആരംഭിക്കും. ഇതിലൂടെ യാത്രക്കാർക്ക് ട്രെയിനിനായി കാത്തുനിൽക്കുന്ന സമയം ഗണ്യമായി കുറയുകയും തിരക്കേറിയ സമയങ്ങളിലെ തിരക്ക് നിയന്ത്രിക്കപ്പെടുകയും കൂടുതൽ വേഗമേറിയതും സുഗമവുമായ യാത്രാനുഭവം ലഭ്യമാവുകയും ചെയ്യും. അധിക സർവീസുകൾ 3 മാസത്തേക്ക് പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പിലാക്കും. ഇക്കാലയളവിൽ യാത്രക്കാരുടെ പ്രതികരണം, യാത്രക്കാരുടെ എണ്ണം, പ്രവർത്തനക്ഷമത എന്നിവ വിലയിരുത്തിയ ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് KMRL അറിയിച്ചു.
0: സഹസ്ര കലശാഭിഷേകത്തിന്റെ നിറവിൽ കർക്കടകമാസ പൂജ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്ര നട അടച്ചു. ഇതര സംസ്ഥാന ഭക്തരുടെ ഉൾപ്പെടെ വലിയ തിരക്കാണ് കർക്കടകമാസ പൂജയ്ക്ക് സന്നിധാനത്ത് അനുഭവപ്പെട്ടത്. നിറപുത്തിരി പൂജയ്ക്കായി അടുത്ത മാസം 2 നട തുറക്കും. രാജ്യവ്യാപകമായി നടക്കുന്ന ഹർ ഘർ തിരംഗ പ്രചരണത്തിന്റെയും 79-ാം സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെയും ഭാഗമായി യുവജനകാര്യ വകുപ്പ് മൈ ഭാരത് പോർട്ടലിലൂടെ നാഷണൽ ഫ്ളാഗ് ഓഫ് ഇന്ത്യ ക്വിസ് 2026 ആരംഭിച്ചു. ഓഗസ്റ്റ് 15 വരെയാണ് മത്സരം. 15 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നത് നിരോധിച്ചുള്ള ബിൽ ഫ്രഞ്ച് പാർലമെന്റ് പാസാക്കി. കുട്ടികളിൽ ഡിജിറ്റൽ ഉള്ളടക്കമുണ്ടാക്കുന്ന ദോഷഫലങ്ങളെക്കുറിച്ചുള്ള ആശങ്കകൾ ആഗോളതലത്തിൽ ഉയരുന്നതിനിടെയാണ് ഫ്രാൻസിന്റെ നിയമനിർമ്മാണം. ഇതോടെ കുട്ടികളുടെ സമൂഹ മാധ്യമ ഉപയോഗം പൂർണ്ണമായി നിരോധിക്കുന്ന യൂറോപ്യൻ യൂണിയനിലെ ആദ്യ രാജ്യമായി ഫ്രാൻസ് മാറി. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യ മാസിഡോണിയ സാമ്പത്തിക പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കണമെന്ന് ആഹ്വാനം ചെയ്ത് രാഷ്ട്രപതി ദ്രൗപദി മുർമു. മാസിഡോണിയയിൽ മഹാത്മാഗാന്ധിയുടെ അർത്ഥകായ പ്രതിമ അനാച്ഛാദനം ചെയ്യും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ കേസിൽ ഉൾപ്പെട്ടവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിഷയം പാർലമെന്റിൽ ചർച്ച ചെയ്യാൻ തയ്യാറെന്ന് കേന്ദ്ര സർക്കാർ. ബ്രിക്സ് രാജ്യങ്ങളിലെ ആരോഗ്യമന്ത്രിമാരുടെ 3 ദിവസത്തെ ഉച്ചകോടിക്ക് ഇന്ന് ചണ്ഡീഗഡിൽ തുടക്കമാകും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ 2 ദിവസത്തെ ഫിലിപ്പീൻസ് സന്ദർശനം ഇന്ന് ആരംഭിച്ചു.

ആസിയാൻ യോഗങ്ങളിൽ പങ്കെടുക്കും. കേരളത്തിൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളെ തൂഫാൻ വാരിയേഴ്സായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇന്ന് പ്രഖ്യാപിക്കും. പ്രളയക്കെടുതി രൂക്ഷമായ അഫ്ഗാനിസ്ഥാനിൽ ദുരിതാശ്വാസ സാമഗ്രികൾ എത്തിച്ച് ഇന്ത്യ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

സമയം 7 മണി കഴിഞ്ഞ് 45 മിനിറ്റും 45 സെക്കൻഡും. വയലാർ ജി ദേവരാജൻ ടീമിന്റെ മറ്റൊരു പ്രണയഗാനമാണ് ഇനി വരുന്നത്. ചിത്രം മയിലാടും കുന്ന്. കാട്ടുതാറാവുകൾ ഇണകളെ തിരയുന്ന കായലിന്റെ അരികിലൂടെ അവൾ, എന്റെ പ്രിയപ്പെട്ടവൾ, തനിച്ച് നടന്നു വരുമ്പോൾ സ്വർഗം കിട്ടിയതുപോലെയാണ്. നിനക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്. എനിക്ക് ലഭിക്കുന്ന പ്രതിഫലം എന്താണെന്നറിയോ? ആ നുണക്കുഴിപ്പൂ വിരിയുന്ന ഇളം നാളം മാത്രം. അത് മാത്രം മതി എനിക്ക്. വരൂ പ്രിയപ്പെട്ടവളെ, വരൂ.

കഴിഞ്ഞ 39 മിനിറ്റും 54 സെക്കൻഡും. 1973 പുറത്തിറങ്ങിയ ഗായത്രി എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. വയലാറിന്റെ വരികൾക്ക് ജി ദേവരാജൻ സംഗീതം നൽകി യേശുദാസ് പാടുന്നു. പത്മതീർത്ഥത്തിലെ പാതി വിരിഞ്ഞ പവിഴത്താമര പോലെ നിന്ന ആ ഒരു കാമുകി ഒരു തൈമാസ തമിഴ് പെണ്ണായിരുന്നു. മുഴുവൻ പറയാനാവാത്ത പ്രേമ കവിതകൾ അവന്റെ മനസ്സിൽ പന്തയ കുതിരകളെപ്പോലെ പാഞ്ഞോടാൻ ഒരുങ്ങി നിന്നിരുന്നു. കേൾക്കൂ ആ കാമുകന്റെ പ്രണയകൽപ്പനകൾ.

അടുത്ത ഗാനവും ഒരു കാമുകന്റെ പ്രണയാതുരമായ ഭാവത്തോടെ യേശുദാസ് പാടുന്നതാണ്. വയലാറിന്റെ രചന, ജി ദേവരാജന്റെ സംഗീതം. ചിത്രം അവൾ. വികാരങ്ങളുടെ പോയികയിൽ വിടർന്ന അവളുടെ മുഖമാകുന്ന താമരപ്പൂവിൽ ഒരു നീലഭൃംഗമായി അവൻ പറന്നെത്തുന്നു.

വയലാർ ജി ദേവരാജൻ യേശുദാസ് ടീമിന്റെ പ്രണയഗാനം തന്നെയാണ് അടുത്തതായും വരുന്നത്. ചിത്രം മകനെ നിനക്കു വേണ്ടി. കൗമാരം അഥവാ ടീനേജ് വരെ എത്തുന്ന കാലത്ത് ഓരോ മനുഷ്യരും 200 പൂർണചന്ദ്രന്മാരെ കണ്ടിട്ടുണ്ടാകും. ആ ജീവിതാനുഭവത്തെ പറയാതെ പറഞ്ഞുകൊണ്ട് ഒരു ഗാനം. കൗമാരത്തിന്റെ കിളിവാതിൽ കിരുകിരെ തുറന്നു നോക്കി, അതാ വരുന്നു 200 പൊന്നരയന്നങ്ങൾ. ഭാവനയും സംഗീതവും സ്വരങ്ങളും ചേർന്ന് സങ്കല്പ സ്വർഗം സൃഷ്ടിക്കുന്ന ഗാനം ഇതാ ഇതാ.

0: സമയം 7 മണി കഴിഞ്ഞ് 52 മിനിറ്റും ദാ 22 സെക്കൻഡും ആയിരിക്കുകയാണ്. നമുക്ക് ആ ഇന്ന് ഗാനങ്ങളെല്ലാം എഴുതി അയച്ച് നൽകിയിട്ടുണ്ടായിരുന്നത് കടവന്ത്ര സ്വദേശിയായ ഡോക്ടർ നടരാജൻ സാറാണ്. അപ്പോൾ എന്തായാലും അദ്ദേഹവുമായി സംസാരിക്കാനുള്ള സമയമാണ്. അതിനുമുമ്പ് അദ്ദേഹം എഴുതിയ ആ ഒരു കത്തിലേക്ക് ഞാൻ പോകുകയാണ്. വളരെ ഡീറ്റെയിൽ ആയിട്ട് അയച്ചൊരു കത്താണ്. അപ്പോൾ അതിനുശേഷം നേരെ നമുക്ക് അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങൾ നേരിട്ട് ചോദിച്ചറിയാം. നമസ്കാരം, ഞാൻ ഡോക്ടർ എൻ ജെ നടരാജൻ, കൊച്ചി പള്ളുരുത്തി സ്വദേശിയാണ്. ഇപ്പോൾ താമസം കടവന്ത്രയിൽ. ENT സർജനാണ്. ആലപ്പുഴ അരൂരിൽ കാർത്തിക ഹോസ്പിറ്റൽ നടത്തുന്നു. 1989 കൊച്ചി FM തുടങ്ങിയത് മുതൽ ഞങ്ങളെല്ലാവരും നിങ്ങളുടെ സ്ഥിരം ശ്രോതാക്കളാണ്, ആരാധകരാണ്. 5 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ സ്വാഗതം കൊച്ചിയിലേക്ക് കുറച്ച് ഗാനങ്ങൾ അയച്ചിരുന്നു. അന്നത് പ്രക്ഷേപണം ചെയ്യുകയും ചെയ്തിരുന്നു. ദൗർഭാഗ്യവശാൽ അന്നത്തെ RJ ആരായിരുന്നു എന്ന് ഞാൻ ഓർക്കുന്നില്ല, ക്ഷമിക്കുമല്ലോ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എല്ലാതരം പാട്ടുകളും പുതിയവ ഉൾപ്പെടെ ഇഷ്ടമാണെങ്കിലും 60കളിലും 70കളിലും ഉള്ള മെലഡികളാണ് മനസ്സിൽ തങ്ങി നിൽക്കുന്നത്. ഒരുപക്ഷെ ഒരുപാട് ഓർമ്മകളും സ്മരണകളും പല ഗാനങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത് കൊണ്ട് കൂടിയാകാം അത്. പത്മശ്രീ ശ്രീ KJ യേശുദാസ് എന്ന ദാസേട്ടൻ പഠിച്ചിരുന്ന തോപ്പുംപടിയിലെ സെന്റ് സെബാസ്റ്റ്യൻ സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. ചെറു ക്ലാസ്സുകളിൽ പഠിച്ചിരുന്നപ്പോൾ ദാസേട്ടൻ പല തവണ സ്കൂളിൽ വന്നിട്ടുണ്ട്. യാത്രയും എഴുത്തുമാണ് പ്രധാനപ്പെട്ട പാഷനുകൾ. ഉത്തര കൊറിയ, അന്റാർട്ടിക്ക ഉൾപ്പെടെ 100ലധികം രാജ്യങ്ങൾ സന്ദർശിക്കാൻ അവസരമുണ്ടായിട്ടുണ്ട്. 5 പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചു. യാത്രാവിവരണം, ഓർമ്മകൾ ഒക്കെയാണ് വിഷയങ്ങൾ. ഈ ഗാനങ്ങളെല്ലാം എൻ്റെ പ്രിയപ്പെട്ട സഹധർമ്മിണി ലതയ്ക്ക് സമർപ്പിക്കുന്നു. ഒരു കാര്യം മറന്നു, ദയവായി ശ്രീ സുരേഷ് കാഞ്ഞിരക്കാടിനെ എൻ്റെ ഹൃദയം നിറഞ്ഞ സ്നേഹാന്വേഷണം അറിയിക്കണം. അദ്ദേഹത്തിൻ്റെ വലിയൊരു ഫാനാണ് ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട്, ഒരു ബെഡ് കോഫി ഒരുപാട് ഇഷ്ടമാണ്, എപ്പോഴും കൂടെ ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞാണ് അയച്ചിരിക്കുന്നത്. മുമ്പൊരിക്കൽ യാത്രയുടെ കാര്യമെന്തോ ചോദിക്കാൻ RJ അംബിക കൃഷ്ണയെ വിളിച്ചതും ഈ ഒരു അവസരത്തിൽ ഓർക്കുന്നു. എല്ലാ RJകൾക്കും മറ്റു സ്റ്റാഫിനും സ്നേഹപൂർവ്വം എല്ലാവിധ അന്വേഷണങ്ങളും ആശംസകളും അറിയിച്ചുകൊണ്ട് ആണ് കത്ത് അവസാനിപ്പിക്കുന്നത്. ഡോക്ടർ NJ നടരാജൻ, ഫ്ലാറ്റ് നമ്പർ 6AC ഒപ്പോണസ്, ചെറുപറമ്പത്ത് റോഡ്, കടവന്ത്ര, എറണാകുളം. യെസ്, എന്തായാലും നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാവ് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുകയാണ്. ഹലോ, നമസ്കാരം ഡോക്ടർ.
1: ഗുഡ് മോർണിംഗ് ജലീൽ.

0: യാ വെരി വെരി ഗുഡ് മോർണിംഗ്. എന്തായാലും
1: എന്തായാലും ജലീൽ എന്റെ പ്രിയപ്പെട്ട അവതാരകനാണ്. എന്തായാലും ജലീൽ തന്നെ വന്നത് വലിയ സന്തോഷമായി.
0: ഓക്കെ, അപ്പൊ എനിക്കും സന്തോഷം സാറിനോട് സംസാരിക്കാൻ കഴിഞ്ഞു. ഇത്രയും ഡീറ്റെയിൽ ആയിട്ടൊരു വലിയ കത്ത്, ഇപ്പൊ സാറിന്റെ ഇങ്ങനെ കൈയക്ഷരൊക്കെ കണ്ടു, പിന്നെ കുഞ്ഞു കുഞ്ഞ് കുഞ്ഞു കുഞ്ഞായിട്ട് ഇങ്ങനെ എഴുതൂലേ, അപ്പൊ അതുപോലെയുള്ള. അപ്പൊ ഞാൻ അതിങ്ങനെ ഇപ്പൊ എനിക്ക് ഇടയിൽ അവസാനത്തെ കുറച്ച് വായിച്ചു, എനിക്ക് കൺഫ്യൂഷൻ, എന്നാലും ഞാനത് വായിച്ചു ഒപ്പിച്ചു. അതെ അതെ, പലപ്പോഴും ഞാൻ ഓർക്കാറുണ്ട് ഈ ഡോക്ടർമാരെ എഴുതുന്ന ഈ കുറിപ്പുകൾ കാണുമ്പോഴേ, ഇത് മെഡിക്കൽ ഷോപ്പിലേക്ക് ഇത് എങ്ങനെ ഇത് മനസ്സിലാക്കുന്നു എന്നത്. ഓക്കെ, അപ്പം ഒത്തിരി സന്തോഷം ഡോക്ടർ. അപ്പൊ എന്തായാലും കാർത്തിക ഹോസ്പിറ്റൽ അല്ലേ?
1: അതെ, അരൂരിൽ.
0: അരൂരിൽ. അപ്പൊ ഇപ്പൊ എത്ര വർഷമായി അപ്പൊ ഈ ഹോസ്പിറ്റൽ സ്റ്റാർട്ട് ചെയ്തിട്ട്?
1: ഞാൻ 86 പഠിത്തം കഴിഞ്ഞു, 86 വന്ന് തുടങ്ങിയതാണ്. ഇപ്പൊ ഏകദേശം ഓൾമോസ്റ്റ് ഒരു 40 ആയി.
0: പക്ഷെ ഉണ്ടല്ലോ സാർ ഇങ്ങനെ സംസാരിക്കുമ്പോ അധികം പ്രായമുള്ള ഒരു വ്യക്തിയാണെന്ന് ഒരിക്കലും പറയില്ല കേട്ടോ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ.
1: ഔ, നന്നായി. ഞാൻ നോർത്ത് ഇന്ത്യയിലൊക്കെ പഠിക്കുന്ന സമയത്ത് പലരും പറയും ഭയങ്കര ത്രോട്ടി വോയിസ് ആണെന്ന്.
0: അല്ല, ഈ സംസാരം പെട്ടെന്ന് ഒരാൾ കേൾക്കുമ്പോ, അതാ ഞാൻ ചോദിച്ചത് എത്ര വർഷമായി ഹോസ്പിറ്റൽ ആരംഭിച്ചെന്ന്. എനിക്കൊരു സംശയം, ഇത് ചെറിയ ആളാണോ ഇനി എങ്ങനെയാണെന്ന്, അതാണ് ഞാൻ ചോദിച്ചത്. അതെ അതെ, എന്തായാലും ഈ ആ ഒരു ചെറുപ്പം യുവത്വം എപ്പോഴും നിലനിർത്താന്നുള്ളൊരു വലിയ കാര്യം, എല്ലാവർക്കും കഴിയാൻ പറ്റാത്ത ഒരു കാര്യമാണ്. അപ്പൊ അത് എപ്പോഴും ഇതുപോലെ നിലനിർത്താൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ നീ കുറെ രാജ്യങ്ങളിലൊക്കെ പോയിട്ടുണ്ട്, അപ്പൊ എനിക്ക് പെട്ടെന്ന് ചോദിക്കാൻ, ഈ പോയ രാജ്യങ്ങളെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഇനിയും ഒരിക്കൽ കൂടി പോകണം എന്ന് ആഗ്രഹിക്കുന്ന ഏത് രാജ്യമായിരിക്കും പെട്ടെന്ന് മനസ്സിലാക്കാൻ?
1: ഉത്തരകൊറിയ, നോർത്ത് കൊറിയ.
0: അവിടെയാണ് ഏറ്റവും രസമായിട്ട് തോന്നിയത്.
1: അതെ, അല്ല ഞാൻ ഉത്തരകൊറിയയിൽ അറിയില്ലേ, കംപ്ലീറ്റ് കിം ഉൽസുങ്ങിന്റെ കാലം തൊട്ട് കംപ്ലീറ്റ് ഫോർബിഡൻ ആണ് മറ്റുള്ളവർക്ക്. അങ്ങനെ പോകാനൊരു ഭാഗ്യം ഉണ്ടായി എന്നുള്ളതേ ഉള്ളൂ. അത് കോവിഡിന് മുമ്പായിരുന്നു. അപ്പം അവിടെ നമ്മള് ഈ ചൈനയിൽ നിന്നും ഉത്തരകൊറിയയിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ മൊബൈൽ എല്ലാം ഓഫ് ആവും. പിന്നെ നമ്മൾ എപ്പോഴാണോ തിരിച്ചു വരുന്നത് അപ്പോഴും മാത്രമേ നമ്മൾ ഇതെല്ലാം ഓഫ് ആവുള്ളൂ. അവിടെ മൊബൈൽ ഫോൺ ഇല്ല, ഇന്റർനെറ്റ് ഇല്ല, ടെലിഫോൺ ഇല്ല, റേഡിയോ ഇല്ല, ഒന്നുമില്ല. അപ്പൊ നമ്മളൊരു 10 ലോകത്തിൽ നിന്ന് ടോട്ടലി കട്ട് ഓഫ് ആണ്.
0: അടിപൊളി, അതല്ല സംഭവം.
1: ഒരു 11 അവിടെ കഴിയേണ്ടി വന്നു.
0: ഓക്കെ, അപ്പൊ ശരിക്കും നമ്മള് കൂടെ ഉള്ളവരായിട്ട് ഒരു വല്ലാത്തൊരു ആത്മബന്ധം വരിക ആ സമയത്ത്. കാരണം നമ്മളിപ്പോ എപ്പോഴും കൂടെ ഏറ്റവും കൂടുതൽ സമയം കവരുന്നത് ഫോണാണല്ലോ.
1: അതെ,
0: അപ്പോ അതൊന്നും ഇല്ലാതെ നമ്മളിങ്ങനെ പണ്ട് കാലത്ത് നമ്മൾ നിന്ന ആ ഒരു രീതിയിൽ അവരോട് സംസാരിക്കുകയും വിശേഷങ്ങളൊക്കെ പറയും, ആ ഒരു കളിയും ചിരിയും ആ ഒരു രീതി ആയിരിക്കുമല്ലോ ശരിക്കും.
1: അതെ, പക്ഷേ നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ അത്ര എളുപ്പമല്ല. ഫോൺ ഇല്ലാത്തൊരു അവസരത്തിൽ ഞങ്ങളൊക്കെ ജീവിച്ചിട്ടുണ്ട്, കുഴപ്പമില്ല, അതുകൊണ്ട് പ്രശ്നമില്ല. പക്ഷെ എന്നാലും ഇപ്പോഴത്തെ സമയത്ത് ഒരു മിനിറ്റ് എങ്കിലും ഫോണോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തൊരു അവസ്ഥയിൽ ഒരു 10-11 നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാടാണ്.
0: അതൊരു ടാസ്ക് ആണ്.
1: അതെ,
0: പക്ഷേ നമ്മളിത് ഉപയോഗിച്ചിട്ട് പെട്ടെന്ന് ഉപേക്ഷിക്കാൻ ഭയങ്കര പാടായിരിക്കും. പക്ഷെ നമ്മളത് ഉപയോഗിച്ചില്ലെങ്കിൽ കുഴപ്പമില്ലായിരുന്നു.
1: അതെ, അത്
0: അതാണ് അതിന്റെ ഒരു പ്രശ്നം.
1: അങ്ങനത്തെ ഒരു കാലം.
0: ഓക്കെ, അപ്പൊ ഡോക്ടർ ആയതുകൊണ്ട്, ENT ഡോക്ടർ ആയതുകൊണ്ട് ഞാനൊരു ചെറിയൊരു സംശയം ചോദിക്കുക, വേറെ ഒന്നല്ല, അതൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടൊരു കുഞ്ഞു ചോദ്യം. എന്തായാലും വളരെ അപൂർവമായിട്ടാണ് ഇങ്ങനെ കിട്ടാറുള്ളൂ. നമ്മളിപ്പോ ഈ രാത്രിയിൽ ഉറങ്ങുന്ന ഡോക്ടർമാരിങ്ങനെ വളരെ അപൂർവമായിട്ട് കിട്ടാറുള്ളൂ. നമ്മളിപ്പോ രാത്രിയിലൊക്കെ ഉറങ്ങുന്ന സമയത്ത് ഇപ്പൊ കുട്ടികളാണെങ്കിൽ മുതിർന്നവർ ചെവിയിൽ ഇങ്ങനെ പ്രാണിയൊക്കെ പോവാറുണ്ടല്ലോ. അപ്പൊ ചില ആളുകൾ ചെറിയുന്ന ഇതെന്ന് വെച്ചാൽ, ചിലവർ ഇങ്ങനെ എണ്ണയൊക്കെ ചെറിയത് ചൂടായിട്ട് ഇങ്ങനെ ചെവിയിലേക്ക് ഒഴിച്ചു കൊടുക്കും, ചിലർ ഇങ്ങനെ ബഡ്സ് ഇട്ട് ഇങ്ങനെ. ശരിക്കും ഈ പ്രാണി ചെവിയിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യുക? പലർക്കും അറിയുന്ന കാര്യമായിരിക്കും, പക്ഷെ എന്നിരുന്നാലും ഒരു ഇൻഫർമേഷൻ എന്നുള്ള രീതിയിൽ ഞാൻ ചോദിക്കും.
1: നമ്മുടെ മുത്തശ്ശിമാരൊക്കെ ചെയ്തതുപോലെ തന്നെ വെളിച്ചെണ്ണ നേരെ ചൂടോടുകൂടി ഒഴിച്ചു കഴിഞ്ഞാൽ മിക്കവാറും അത് പ്രാണി ചത്തു മുകളിലേക്ക് പൊങ്ങി വരും. അതാണ് ഏറ്റവും ലളിതവും നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന മാർഗം. അല്ലെങ്കിൽ സ്വല്പം വെള്ളം ഒഴിച്ചാലും മതി. പക്ഷെ ഒന്നുകൂടി ചിക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം വെച്ചാൽ അതിന്റെ അകത്ത് എന്തെങ്കിലും കാരണം ഇഞ്ചുറി ആയി കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് ഇനി പ്രാണിയെ ഒന്നുകിൽ അത് അതിന്റെ അകത്തിരുന്ന് ചത്തുപോവുകയാണെങ്കിൽ അതിന് എടുക്കാൻ പ്രയാസമായിരിക്കും ഡോക്ടർമാർക്കും. ആ കാരണം ഇൻഫ്ലമേഷൻ. അപ്പം ചെറു ചൂടോടി അല്ലെങ്കിൽ വെറും സാധാരണ വെളിച്ചെണ്ണ. കാരണം ഒരുപാട് തണുത്താണെങ്കിലുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, എന്താ പറയുക, വെസ്റ്റിബ്യൂൾ ചിലപ്പോൾ സ്റ്റിമുലേറ്റ് ചെയ്യും, അപ്പൊ ചെറിയൊരു തലകറക്കോ ഗിഡിനെസ് പോലെ വരും. അതുകൊണ്ടാണ് നമ്മുടെ ശരീരത്തിന്റെ ഊഷ്മ നേർത്ത ചൂട്. പണ്ട് നമ്മുടെ മുത്തശ്ശിമാരൊക്കെ ചേരുന്നത് തന്നെയാണ്, നേർത്ത ചൂടോടുകൂടി സ്വല്പം എണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി. അത് ചത്ത് മിക്കവാറും അവിടെ തന്നെ ഇരിക്കും. ഒന്നും ചെയ്യേണ്ട, അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയിക്കോളും, അവര് കൂളായിട്ട് എടുത്തു തരും. മിക്കവാറും ചിലപ്പോൾ തന്നെ തന്നെ അങ്ങ് മുകളിലേക്ക് പൊങ്ങി വരികയൊക്കെ ചെയ്യും, അല്ലെങ്കിൽ അവര് ചെയ്തു തരും.
0: ഓക്കെ, അപ്പൊ എന്തായാലും ഒത്തിരി സന്തോഷം. ഒരു കുഞ്ഞു കാര്യം ഞാൻ ചോദിച്ച, പെട്ടെന്ന് ഇങ്ങനെ ഓർത്തപ്പോ ചോദിച്ചെന്നുള്ളൂ.
1: സന്തോഷം.
0: അതുപോലെ തന്നെ ഞാൻ ഇതിൽ എഴുതിയിട്ടുണ്ടായിരുന്നു സുരേഷ്, ഞാൻ ഓൾറെഡി ഇന്നലെ ഈ ഒരു കത്ത് കണ്ടപ്പോ ഞാൻ വാട്സപ്പ് ചെയ്ത് കൊടുത്തു. അപ്പോ ആളത് കണ്ടു, ആ ഒരു സന്തോഷം തിരിച്ചറിയിച്ചിട്ടുണ്ട് കേട്ടോ. സുരേഷ് ചേട്ടനോട് ഞാൻ ബെഡ് കോഫി.
1: ഞാനൊക്കെ പറയാം എപ്പോഴും പറയാം ചിക്കൻ സൂപ്പ്.

0: ഫോർ ദ സോൾ ആണ്. രാവിലെ രാവിലെ സുരേഷിനെ ഒന്ന് കേട്ടാല് ഒരു സന്തോഷം. സോ ബ്യൂട്ടിഫുൾ, പറയാതെ വയ്യ.
1: തീർച്ചയായിട്ടും അത്ര മാത്രം എഫേർട്ട് എടുക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ അതിന്റെ ഇതുപോലുള്ള അഭിനന്ദനങ്ങൾ കേൾക്കുന്ന അദ്ദേഹത്തിന് വീണ്ടും അത് ചെയ്യാനുള്ള ഒരു പ്രചോദനം കൂടിയാണ്.
0: ഇല്ല, ഞാനൊക്കെ ഭയങ്കര ഫാനാണ്. ഞാൻ എല്ലായിടത്തും പറയാറുണ്ട് ഇത്രയും ബെഡ് കോഫി, ആക്ച്വലി ചെറിയ പറയാൻ മോർണിംഗ് കോഫി എന്നായിരുന്നു കുറച്ചും കൂടെ നല്ലതെന്ന് തോന്നുന്നു എനിക്ക്.
1: ഓക്കെ, രാവിലെ ഒരു കാഫി കുടിക്കുമ്പോ നമുക്കൊരു ഉന്മേഷം കിട്ടുമല്ലോ, ആ ഒരു ഫീൽ. ഓക്കെ, അപ്പൊ എന്തായാലും ഡോക്ടറെ ഒത്തിരി സന്തോഷം. നമ്മളിങ്ങനെ സംസാരിച്ചതിന് എത്ര സമയം, ഇനിയും പാട്ടുകൾ പ്ലേ ചെയ്യാനോട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഒത്തിരി സന്തോഷം, സ്നേഹം മാത്രം.
0: അർജുനൻ മാഷിന്റെ നാട്ടുകാരനാണ് ഞാൻ. അപ്പൊ അർജുനൻ മാഷിനോടുള്ള ഒരു വൈകാരികമായ ഒരു ബന്ധമുണ്ട്. എന്തോ അർജുന മാഷിന് അധികം പാട്ടുകൾ ഞാൻ കൊടുക്കാൻ പറ്റിയിട്ടില്ല. എന്നാലും അർജുന മാഷിന്റെ അതുപോലെ തന്നെയാണ് മെഹബൂബ്. മെഹബൂബിന്റെ നാട്ടിനടുത്ത ആളാണ്. പക്ഷെ ഞാൻ മെഹബൂബിനെ കണ്ടിട്ടില്ല. പക്ഷേ ഈ പാട്ടുകൾ എനിക്ക് വല്ലാത്ത നൊസ്റ്റാൾജിക് ആയിട്ട് തോന്നുന്ന പാട്ടുകളാണ് മെഹബൂബിന്റെയും. അപ്പം അർജുന മാഷിനെ ഇത്തരണത്തിൽ ഞാൻ ഓർക്കുന്നു, അതുപോലെ തന്നെ മെഹബൂബിനെയും.
1: ഓക്കെ,
0: അപ്പൊ ഈ പാട്ടുകളെല്ലാം എന്റെ ശ്രീമതി ലതയ്ക്ക് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു.
1: ഓക്കെ, അപ്പൊ എന്തായാലും ചേച്ചിയോട് ഞങ്ങളുടെ ഒരു പ്രത്യേക അന്വേഷണം പറഞ്ഞോളൂ. അപ്പൊ നമുക്ക് ബാക്കി പാട്ടിലേക്ക് പോവാം. ഒത്തിരി സന്തോഷം.
0: താങ്ക് യു സോ മച്ച്.
1: ഓക്കെ ഓക്കെ ഓക്കെ. ഏസ്, ഇന്ന് നമ്മുടെ കൂടെ നമുക്ക് വേണ്ടി പാട്ടുകളെല്ലാം എഴുതി അയച്ച ഡോക്ടറാണ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. യെസ്, അപ്പൊ നമുക്കിനി ബാക്കി പാട്ടുകളിലേക്ക് പോയാലോ. സമയം 8 മണി കഴിഞ്ഞ 1 മിനിറ്റ് ആയിരിക്കുകയാണ്. യൂസഫ് അലി കേച്ചേരി എഴുതി, MS ബാബുരാജ് സംഗീതം നൽകി, യേശുദാസ് പാടിയ ഒരു ഗാനത്തിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. ചിത്രം ഖദീജ. പ്രണയത്തിന്റെ മധുരമുള്ള തേൻ അങ്ങനെ തുളുമ്പുകയാണ്. ജനാലയുടെ കർട്ടൻ പാതി മാറ്റി പുറത്തേക്ക് നീണ്ട ആ സുറുമയെഴുതിയ മിഴികൾ കണ്ടപ്പോൾ കാമുകന്റെ മനസ്സിൽ തോന്നുന്നതാണീ ഭാവന.

മധുരത്തിൽ മുക്കിയ പ്രണയ വിചാരങ്ങൾക്ക് അകലം വെച്ച് നമുക്ക് അടുത്ത ഗാനം കേൾക്കാം. അല്പം വേദാന്തത്തിൽ പൊതിഞ്ഞെടുത്ത വരികൾ, കാലത്തിന്റെ തേരോട്ടത്തിൽ ഋതുക്കളാകുന്ന മാനസപുത്രികൾ, ഇടം വലം നിൽക്കുമ്പോൾ പ്രകൃതിയും ഈശ്വരനും ഞാനും എല്ലാം ഒന്നാകുന്നു. പ്രപഞ്ചം പോലും നാമാക്ഷരവുമായി പ്രദക്ഷിണം വെക്കുന്ന വഴിയിൽ മഞ്ഞന്തുരങ്ങൾ വന്നുപോയാലും ഞാൻ, അതെ ഞാൻ മാത്രം എന്നുമുണ്ടാകും. വേദോപനിഷത്തുകളിലൂടെ ചാലിച്ചെടുത്ത ഈ വരികൾ വയലാർ രാമവർമ്മയ്ക്ക് മാത്രം സ്വന്തം.

പ്രിയരെ, ശ്രോതാക്കൾ കാത്തിരുന്ന ആ നിമിഷം എത്തിയിരിക്കുകയാണ്. ഇന്നത്തെ സൂചനകൾ നൽകി ശ്രോതാക്കളോട് കണ്ടെത്താൻ പറഞ്ഞ ആ ഗാനം ഏതായിരിക്കും? എന്തായാലും എളുപ്പത്തിൽ കുറേ ക്ലൂ കൊടുത്തുകൊണ്ട് തന്നെ ഒത്തിരി പേര് ശരിയുത്തരം അയച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഉത്തരങ്ങൾ അയച്ചവരുടെ പേര് തന്നെ ഒരു വലിയൊരു ലിസ്റ്റ് ഉണ്ട്. ഉത്തരമെന്ന് പറയുന്നത് നിഴലാട്ടം എന്ന ചിത്രത്തിലെ സ്വർഗപുത്രി നവരാത്രി എന്ന ഗാനമാണ്. ഗാനരചന വയലാർ, സംഗീതം ജി ദേവരാജൻ. ഈ ഗാനം പാടിയിരിക്കുന്നത് യേശുദാസ്. ഏറ്റവും ആദ്യം ശരിയുത്തരം അയച്ചിരിക്കുന്നത് എൻ കെ വിജയൻ സാറാണ്, കിഴക്കമ്പലത്തുനിന്നാണ്. അദ്ദേഹം സിനിമയുടെ പേരാണ് അയച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ സിനിമയുടെ പേരും പാട്ടും ഏറ്റവും ആദ്യം അയച്ചിട്ടുള്ളത് രാജീവൻ ടി വൈ ആണ്. അതുപോലെ തന്നെ കുറേ പേരും ഉത്തരങ്ങൾ അയച്ചിട്ടുണ്ട്. മേഴ്സി തോമസ്, മേരി ടെൽമ, വിജയ്.

എം ഐ എ, ജയകുമാർ ബി ആർ, ജോജി തോമസ്, ശൈല ജയപ്രകാശ്, വാസുദേവ പൈ, അശോക് ബാലകൃഷ്ണൻ, പത്മജ വേണുഗോപാൽ, സോറി വനജ വേണുഗോപാൽ, ജോസഫ് പി ഡി, ആർ കെ നായർ, ലക്ഷ്മി ദേവി, വിനീത് ഷിബു, എ പി സിൽവസ്റ്റർ, രഞ്ജു രമേശ്, സേതുരാജ്, ദീപ സുരേഷ്, നളിനി ഗോപാലൻ, ശ്രീദേവി പ്രിൻസ്, മുരളീധരൻ, അതുപോലെ തന്നെ അനു, അമൽ, ഉഷ വാസുദേവൻ, കൂടാതെ തന്നെ ഒത്തിരി പേര് അയച്ചിട്ടുണ്ട്. എല്ലാവരുടെയും പേരുകൾ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നു. ബിന്ദു ദിലീപ് കൊടകരയിൽ നിന്നും കൃത്യമായി ആൻസർ അയച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ

0: ശരിയുത്തരം അയച്ച മറ്റ് ചിലരും കൂടി കേട്ടോ. വിജയകുമാർ, മേപ്പറമ്പിൽ രാജീവ്, നൊച്ചിക്കാട് അശോക്, ബാലകൃഷ്ണൻ, ഗംഗാധരൻ കെ സി, ഷിൽഖ മുരളീധരൻ, അതുപോലെ തന്നെ സന്ധ്യ അജി, വിമല മൈക്കിൾ, ജോജി തോമസ്, രാജു കോയിലത്ത്, പത്മകുമാർ, സനൽകുമാർ വാസുദേവൻ, വിജയൻ, അതുപോലെ തന്നെ ഐസക് ചാക്കോ, ജോസഫ്, അതുപോലെ തന്നെ അശോകൻ, ഇവരെല്ലാം കൃത്യമായ ഉത്തരങ്ങൾ അയച്ചിട്ടുണ്ടായിരുന്നു. ഇനിയും കുറേ പേരുണ്ട്, ഇന്ന് ഒത്തിരി പേര് അയച്ചുകൊണ്ട് തന്നെ ഞാനും ആകെ കൺഫ്യൂഷനായിരിക്കുകയാണ്. നാളെ രാവിലെ 7 മണിക്കുള്ള സ്വാതം കൊച്ചിയിൽ പാട്ടുകൾ എഴുതി അയച്ചിരിക്കുന്നത് സദാനന്ദൻ പഴുക്കരാണ്, ചാലക്കുടി സ്വദേശിയാണ്. പ്രിയരെ, ഇന്ന് ഉത്തരാഴ്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. സമയക്കുറവും മൂലം എല്ലാവരുടെയും പേരുകൾ വായിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇനി 8:15 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലെ.
1: ആകാശവാണി പ്രസന്റ്സ് മോർണിംഗ് ന്യൂസ്. Good morning, I'm Anuja Kumar. The headlines. President Draupadi Murmu calls for significant expansion of economic engagement between India and North Macedonia, urges businesses from both countries to move beyond trade and build long-term partnerships. India to host 3-day meeting of BRICS health ministers in Chandigarh beginning today.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: പി എം ജയ് അബ് ഗരീബോ കെ ജയ് ബൻ ഗൈ ഹൈ.

ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455 എന്ന നമ്പറിൽ വിളിക്കുക.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: PM ജയ് അബ് ഗരീബോ കെ ജയ് ബൻ ഗയി ഹൈ.

ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 500,000 രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2,00,000 കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455 എന്ന നമ്പറിൽ വിളിക്കുക.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: PM ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗയി ഹൈ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: പ്രിയരെ, ഇനി സേവന വാർത്തകളിലേക്ക് പോകാം. സി ഡി ടിയിൽ ഡിപ്ലോമ ഇൻ ഡിജിറ്റൽ മീഡിയ പ്രൊഡക്ഷൻ, ഡിപ്ലോമ ഇൻ ഡിജിറ്റൽ വീഡിയോഗ്രാഫി, ഡിപ്ലോമ ഇൻ വീഡിയോ എഡിറ്റിംഗ്, സർട്ടിഫിക്കറ്റ് ഇൻ വീഡിയോ എഡിറ്റിംഗ് സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ ഡിജിറ്റൽ സ്റ്റിൽ ഫോട്ടോഗ്രാഫി, ഈ കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ്. അവസാന തീയതി 25 മാസം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ ഇതാണ്: 8547720167. ഈ നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. മറ്റൊരു വാർത്തയിലേക്ക് പോകുമ്പോൾ, കുസാറ്റ് ഫിസിക്സ് വകുപ്പിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ഒഴിവുകളിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ 3 ആഗസ്റ്റിന് മുമ്പായി ഓൺലൈനായി അപേക്ഷിക്കണം എന്നാണ് വന്നിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ ഇതാണ്: 0484257 6030. 0484257 6030.

ഗുഡ് മോർണിംഗ് കൊച്ചി. സമയം 8 മണി കഴിഞ്ഞ് 41 മിനിറ്റ് ആയിരിക്കണം. അപ്പൊ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരെയും ഹൃദയം നിറഞ്ഞ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് ഇന്നത്തെ നമ്മുടെ സ്വന്തം പ്രിയപ്പെട്ട നേരത്തിലേക്ക്. യെസ്, ഇത് സവാരി ചെയ്യുന്നവരുടെ നേരം, സവാരി ടൈം. ഓരോ പുതിയ ദിവസവും ഒരു പുതിയ തുടക്കമാണല്ലേ. അതായത് ഇന്നലെയിലെ ആ ഒരു ക്ഷീണങ്ങളെയും ആശങ്കകളെയും ഒക്കെ പിന്നിലാക്കി പുതിയ പ്രതീക്ഷകളിലേക്കും അല്ലെങ്കിൽ നമ്മുടെ പുതിയ സ്വപ്നങ്ങളിലേക്കും നമ്മെ കൈപിടിച്ച് നടത്താനെത്തുന്ന മറ്റൊരു മനോഹരമായ ദിവസം കൂടി എത്തിയിരിക്കുകയാണ്. ഇന്ന് റെയിൻബോ FM കൊച്ചി 107.5 സവാരി ടൈമിൽ പ്രിയരോടൊപ്പം കൂടെയുള്ളത് മറ്റാരുമല്ല, നിങ്ങളുടെ സ്വന്തം റേഡിയോ ജാൻ. മൈ നെയിം ഈസ് ജലീൽ. ഇന്ന് July 22 ഒരുപാട് പേര് ബർത്ത്ഡേക്ക് സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു ദിവസം കൂടി ആയിരിക്കില്ല. അത് മാത്രമല്ല, ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകതകൾ നോക്കുമ്പോൾ പ്രധാനമായും ഒരു പ്രത്യേകതയാണ് ഇന്ന് ലോക മസ്തിഷ്ക ദിനം ആചരിക്കുന്ന ഒരു ദിവസം കൂടിയാണ് ഇന്ന് July 22. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും സങ്കീർണവും അല്ലെങ്കിൽ അത്ഭുതകരവുമായ ഒരു അവയവം കൂടിയാണ് ഈ മസ്തിഷ്കം എന്ന് പറയുന്നത്. നാം കാണുന്ന സ്വപ്നങ്ങൾ, അതുപോലെ തന്നെ നമ്മൾ ഓർക്കുന്ന ഓർമ്മകൾ, എടുക്കുന്ന തീരുമാനങ്ങൾ, പങ്കിടുന്ന സ്നേഹം, അനുഭവിക്കുന്ന സന്തോഷം, ഇതിന്റെ എല്ലാത്തിന്റെയും കേന്ദ്രം എന്ന് പറയുന്നത് നമ്മുടെ മസ്തിഷ്കമാണ്. ഇന്നത്തെ അതിവേഗ ജീവിതത്തിൽ പലപ്പോഴും നമ്മുടെ മനസ്സിനും മസ്തിഷ്കത്തിനും അല്ലെങ്കിൽ നമ്മൾ അർഹിക്കുന്ന ഒരു വിശ്രമം നൽകാനായിട്ട് നമ്മൾ മറക്കാറുണ്ട്. അതിന് കാരണം എന്ന് വെച്ചാൽ അമിതമായ സമ്മർദ്ദവും ഉറക്കക്കുറവും തിരക്കുകളും ആശങ്കകളും ഇവയെല്ലാം നമ്മുടെ ആ ഒരു മാനസിക ആരോഗ്യത്തെ ഒരു വലിയ രീതിയിൽ തന്നെ ബാധിക്കും. അതുകൊണ്ട് തന്നെ നല്ല ഉറക്കം, അതുപോലെ തന്നെ കൃത്യസമയത്തുള്ള ഭക്ഷണം, സ്ഥിരമായ വ്യായാമം, പുസ്തക വായന, അതല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളുമായി മുന്നോട്ട് പോകുക, പ്രിയപ്പെട്ടവരുമായി ചെലവഴിക്കുന്ന സമയം, മനസ്സിനെ ശാന്തമാക്കുന്ന ആ ഒരു സംഗീതം, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കാവുന്നതാണ്. ഒരു പുഞ്ചിരി, ഒരു നല്ല വാക്ക്, ഒരു നല്ല ചിന്ത, ഇവയ്ക്കും നമ്മുടെ മനസ്സിനെ സുഖപ്പെടുത്താനുള്ള ഒരു വലിയ ശക്തിയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം നമ്മുടെ ആ ഒരു മസ്തിഷ്കത്തിന്റെയും മനസ്സിന്റെയും ആരോഗ്യത്തെക്കുറിച്ച് ഒരു നിമിഷമെങ്കിലും നമുക്ക് ചിന്തിക്കാം. കാരണം ആരോഗ്യമുള്ള മനസ്സാണ് സന്തോഷമുള്ള ജീവിതത്തിന്റെ അടിത്തറ. പ്രിയരെ, അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾക്ക് പുറകെ പോകാൻ നമ്മൾ എപ്പോഴും പറയാറുണ്ട്. പലപ്പോഴും നമ്മളിങ്ങനെ ടെൻഷൻ പിടിച്ചുള്ള ആ ഒരു ജീവിതത്തിനിടയിൽ നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഒക്കെ വേണ്ട രീതിയിൽ ഒരു വിശ്രമം കൊടുക്കാറില്ല എന്നതാണ് ഒരു യാഥാർത്ഥ്യം അല്ലേ. നമ്മളെപ്പോഴും ഓരോ തിരക്കിന്റെ പിറകിൽ ഇങ്ങനെ ഓടുന്ന സമയത്തും യാത്രയിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ പോലും ഇടയ്ക്കൊക്കെ നമുക്കും വേണ്ടി ജീവിക്കണം എന്നൊരു ചിന്ത നമ്മുടെ ഉള്ളിൽ വരേണ്ട സമയമായിരിക്കും. ഓരോ ദിവസവും ഇതുപോലുള്ള ദിവസങ്ങളൊക്കെ ആചരിക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ളൊരു അവബോധം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നൊരു ലക്ഷ്യം കൂടിക്കൊണ്ടാണ്. അപ്പൊ എന്തായാലും ഇന്നത്തെ ദിവസം എന്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും മനോഹരമായ ദിവസമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മുടെ സവാരി ടൈമിന്റെ യാത്ര ഇവിടെ ആരംഭിക്കുകയാണ്. അപ്പൊ ഡ്രൈവിംഗ് സീറ്റിൽ ഞാനിവിടെ ഉണ്ട്. അപ്പൊ നമ്മുടെ യാത്ര ഇവിടെ ആരംഭിക്കുകയാണ്. അപ്പോ എന്റെ കൂടെ യാത്ര ചെയ്യാൻ റെഡി ആയിട്ടുള്ളവർ വേഗം തന്നെ വിളിച്ചോളും. 04 2 4 2 8 1 0 1 എന്ന നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. നിങ്ങളുടെ യാത്രാ വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കാം. അപ്പൊ യാത്രയിലായിരിക്കുന്ന പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് വേണ്ടിയുള്ള ഒരു എക്സ്ക്ലൂസീവ് പ്രോഗ്രാമാണ്. അപ്പൊ യാത്രയിലിരിക്കുന്ന ആർക്കും വിളിക്കാം. 04 2 4 2 8 1 0 1 എന്ന നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. ഒപ്പം നല്ലൊരു പാട്ട് കൂടി കേൾക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആ ഒരു പാട്ടും ഞാൻ വെച്ചുതരും. അപ്പൊ യാത്രയിൽ ആ ഒരു പാട്ടൊക്കെ കേട്ട് നമുക്ക് അങ്ങോട്ട് ആസ്വദിക്കാം അല്ലെ. നമുക്ക് ഇഷ്ടമുള്ള പാട്ടും അല്ലെ ഒക്കെ ആയിട്ട് അങ്ങോട്ട് ഒരു യാത്ര പോവാന്ന് പറയുന്നത് ഒരു സന്തോഷമുള്ള കാര്യമാണ്. അപ്പൊ എന്തായാലും ദാ നമ്മുടെ യാത്ര ഇവിടെ ആരംഭിക്കുകയാണ്. ലെറ്റ്സ് സ്റ്റാർട്ട് ദ ഡ്രൈവ്. ഇത് കൊച്ചിയുടെ ഹാപ്പിനെസ് ഫ്രീക്വൻസി 107.5 കേട്ടുകൊണ്ടിരിക്കുന്നു സവാരി ടൈം വിത്ത് മീ ആർ ജെ ചലീൽ.

വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു റെയിൻബോ എഫ് എം കൊച്ചി 107.5. സമയം 8 മണി കഴിഞ്ഞ 49:19. സവാരി ടൈമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ യാത്രയിലായിരിക്കുന്ന പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 0484 242 8101 എന്ന നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. ഇപ്പോ നമ്മുടെ കൂടെ ഒരാൾ വിളിച്ചിട്ടുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ ഹലോ, നമസ്കാരം. ഹലോ ഹലോ, ഞാൻ ഹോൾഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ ആള് എന്നെ ഹോൾഡ് ചെയ്ത് വെച്ചോണ്ട് പോയെന്ന് തോന്നുന്നു. ഈ സമയത്തെല്ലാം കേൾക്കുന്ന നിങ്ങൾക്കും വിളിക്കാം. 0484 242 8101 എന്ന നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. നമ്മുടെ ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോളിന്റെ മത്സരമൊക്കെ ആ ഒരു ആവേശമൊക്കെ അങ്ങനെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ വേൾഡ് കപ്പ് ഫൈനലൊക്കെ കഴിഞ്ഞ ഒരു മാസമായിട്ട് നമ്മളിങ്ങനെ അതിന്റെ അവലോകനവും സംഭവവും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അല്ലെ. അപ്പൊ ശരിക്കും നമ്മുടെ ഇന്ത്യൻ ടീം വേൾഡ് കപ്പ് കളിച്ചിട്ടില്ലെങ്കിൽ പോലും നമുക്ക് എല്ലാവർക്കും സന്തോഷിക്കാവുന്ന ഒരു കാര്യമാണ്. നമ്മളിപ്പോൾ ഒരുപാട് അർജന്റീന ഫാൻസ്, അപ്പൊ അർജന്റീന ഇത്തവണത്തെ വേൾഡ് കപ്പിൽ 2nd സ്ഥാനമാണ് അവർക്ക്, അതായത് ഫൈനലിൽ തോറ്റതിനെ തുടർന്ന് 2nd സ്ഥാനത്താണ് അവർ എത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയും, നമ്മളും 2nd സ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. അപ്പൊ വിചാരിക്കും, അതായത് ഫുട്ബോൾ മത്സരത്തിൽ കളിക്കാതെ ഇന്ത്യ എങ്ങനെയാണ് 2nd സ്ഥാനം? അതായത് ഇന്ത്യ ഫുട്ബോൾ മത്സരം കളിച്ചതിന്റെ വെച്ചിട്ടല്ല ഞാൻ പറഞ്ഞത്, നമ്മൾ 2nd സ്ഥാനം എത്തിയിരിക്കുക. അതായത് ഫിഫയെ ഫോളോ ചെയ്യുന്ന

ഫോളോവേഴ്സിൽ ഏറ്റവും കൂടുതൽ, ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ഫോളോ ചെയ്യുന്നതിൽ രണ്ടാം സ്ഥാനത്ത് നമ്മുടെ സ്വന്തം ഇന്ത്യയാണ്. അപ്പൊ ഇന്ത്യക്കാരാണ് ഫിഫയെ ഏറ്റവും കൂടുതൽ നിലവിൽ ഫോളോ ചെയ്യുന്ന ഫോളോവേഴ്സിൽ രണ്ടാം സ്ഥാനത്തുള്ളത്. അപ്പൊ ഈ ഒന്നാം സ്ഥാനത്ത് ആരായിരിക്കുന്നല്ലേ, ഒന്നാം സ്ഥാനത്ത് ബ്രസീലാണ്. ബ്രസീലിലുള്ള ആളുകളാണ് ഫിഫയെ ഏറ്റവും കൂടുതൽ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഒന്നാം സ്ഥാനത്ത് ഫിഫയെ ഫോളോ ചെയ്യുന്നവരിൽ ബ്രസീലാണ് ഒന്നാം സ്ഥാനത്ത്. രണ്ടാം സ്ഥാനത്ത് നമ്മൾ ഇന്ത്യക്കാരാണ്. യെസ്, അപ്പം എന്തെങ്കിലും ഫുട്ബോളിനെ അത്രമാത്രം ഇഷ്ടപ്പെടുന്നവരാണ് നമ്മൾ ഇന്ത്യക്കാരെ തെളിയിച്ചിട്ട്. അപ്പം നമുക്ക് ഈ രണ്ടാം സ്ഥാനം എപ്പോഴാണ് ഒന്നാം സ്ഥാനത്തിലേക്ക് എത്താൻ കഴിയുന്നതെന്ന് അറിയില്ല. എവിടെന്തായാലും അധികം വൈകാതെ നമ്മൾ അതിലേക്ക് കൂടി എത്തും എന്ന് വിചാരിക്കുന്നു. 8 മണി കഴിഞ്ഞ 51 മിനിറ്റും 22 സെക്കൻഡും ആയിരിക്കും. അപ്പോൾ കേൾക്കുന്ന നിങ്ങൾക്കും വിളിക്കാം. 0484-242-8101 എന്ന നമ്പറിലേക്കാണ് വിളിക്കുന്നത്. ഹനീഷ് ആയിരുന്നു വിളിച്ചിട്ടാണ്, ശ്രീമൂല നഗരത്തിൽ നിന്ന് ഒരു യാത്രയിൽ ഇങ്ങനെ വിളിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ഹോൾഡ് ചെയ്യാൻ പറഞ്ഞു, പക്ഷെ പെട്ടെന്ന് ആള് എന്നെ ഹോൾഡ് ചെയ്ത് പോയി എന്ന് തോന്നുന്നു. എന്തായാലും തിരിച്ച് വിളിക്കുമെന്ന് വിചാരിക്കുന്നു. സ്റ്റേ ട്യൂൺ ടു റെയിൻബോ FM കൊച്ചി 107.5. നിലയ്ക്കാത്ത പാട്ടും പിരിയാത്ത കൂട്ടുമായി.

0: ഈ സമയത്ത് നിങ്ങൾ വിളിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പാട്ട് വെച്ച് തരാനുള്ള മനസ്സും എനിക്കുണ്ടെന്ന് പറയാണ്. 8:56 ദാ 40 സെക്കൻഡുമായിരിക്കുന്നു. ഈ സമയം എന്തായാലും നമ്മളെ നേരത്തെ വിളിച്ച ആൾ നമ്മുടെ കൂടെ ഇപ്പോഴും ദാ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഹലോ, നമസ്കാരം. ആ, ഓക്കെ. ഞാൻ പെട്ടെന്ന് വിചാരിച്ചു ആളെ ഇത്തവണയും പോയിന്ന് വിചാരിച്ചു. ഇല്ല, അവിടെ
1: ഓക്കെ
0: ഓക്കെ. ഹരീഷ് അല്ലേ? ഓക്കെ. ഇപ്പൊ എങ്ങോട്ടേക്കുള്ള യാത്രയിലാണ്?
1: ഞാന് കാക്കനാടേക്കാണ്. ഞാനുണ്ട്, വൈഫുണ്ട്, അനീതിക്കുട്ടിയുണ്ട്.
0: ആഹാ, ഓക്കെ. അപ്പൊ എവിടെ വർക്ക് ചെയ്യണ? എവിടെയാണ്?
1: ഞാൻ വർക്ക് ചെയ്യുന്നത് എറണാകുളം ജില്ലാ പഞ്ചായത്തിലെ ഫിനാൻസ് ഓഫീസറാണ്. അപ്പൊ അവര് രണ്ടുപേരും എംപ്ലോയീസ് തന്നെയാണ്. അപ്പൊ ഞാൻ ഒന്നിച്ചപ്പോ രാവിലെ ഇറങ്ങിയത്.
0: എല്ലാവരും അവിടെ വർക്ക് ചെയ്യുന്നവരാണോ?
1: അല്ല, വൈഫ് തൃപ്പൂണിത്തുറ എംപ്ലോയ്മെന്റ് ഓഫീസറാണ്. ഹോമിയോയിലെ മെഡിക്കൽ ഓഫീസറാണ്.
0: ആഹാ, അടിപൊളി. അപ്പൊ എല്ലാവർക്കും രാവിലെ ഒരുമിച്ചും കൂടി യാത്ര ചെയ്ത് പോരല്ലേ?
1: അതെ. ഇന്ന് ഇത്തിരി പുള്ളിക്കാരത്തേക്ക് 9 മണിക്ക് എത്തണം, അതുകൊണ്ട് ഇന്നിത്തിരി ലേറ്റ് ആയിട്ടായതുകൊണ്ട് ഒന്നുകൊണ്ട് ഞാൻ കൂടി കൂടെ പോകുന്നു.
0: ഓക്കെ ഓക്കെ, അങ്ങനെയാണ്. സാധാരണ ഒരുമിച്ചല്ലേ നിങ്ങൾ വരാറ്?
1: മിക്ക ദിവസം ഒരുമിച്ചാ വരാറുള്ളത്. പിന്നെ ഞാൻ ഇത്ര ലേറ്റ് ആകണമെങ്കിൽ ചിലപ്പോ ഞാൻ ഒരു 8 കഴിഞ്ഞൊക്കെ ഇറങ്ങാറുള്ളൂ.
0: ആഹാ, ഓക്കെ. അപ്പൊ ഇവിടെ എപ്പോഴാ ജോലിക്ക് എപ്പോഴാ കയറേണ്ടത്?
1: 10 മണിക്ക്.
0: 10 മണി. ഓക്കെ. വൈകിട്ട് ഒരുമിച്ച് പോവോ?
1: ഇല്ല, അവർക്ക് 2-3 മണി കഴിയുമ്പോ കഴിയുമല്ലോ.
0: ഓ, നേരത്തെ കഴിയും.
1: അതെ അതെ. വൈഫിന് തൃപ്പൂണിത്തുറ നാട് മെട്രോയ്ക്ക് വരും, ഞാൻ ബസ്സിന് പോരും.
0: ഓക്കെ. അപ്പൊ മെട്രോ ആലുവിൽ ഇറങ്ങിയിട്ട് പിന്നെ അവിടെ നിന്ന് ബസ്സിന് പോകും അല്ലേ?
1: അവിടെ നിന്ന് ബസ്സിന് പോകും. അതെ അതെ.
0: അപ്പൊ ഈ മെട്രോ വന്നത് നമുക്കൊരു അനുഗ്രഹമാണ് അല്ലേ?
1: തീർച്ചയായിട്ടും.
0: എനിക്ക് തോന്നുന്നത് ഇനി കംപ്ലീറ്റ് നമ്മുടെ എറണാകുളം മൊത്തം അങ്ങോട്ട് റൗണ്ട് ചെയ്ത് വരണം. ഇപ്പൊ എനിക്ക് അങ്കമാലിക്കൊക്കെ വരുമ്പോ കുറച്ചും കൂടി നിങ്ങൾക്ക് എളുപ്പമാണ്. അപ്പൊ എന്നാലും അത് അധികം വൈകാതെ അതും വരുമെന്ന്
1: പ്രതീക്ഷിച്ചിട്ടുണ്ട്.
0: ആഹാ, ഞാൻ ഓർക്കുന്നുണ്ട് ഈ പറഞ്ഞ ഈ തൃപ്പൂണിത്തുറ എംപ്ലോയി അങ്ങനെ എന്ന് പറഞ്ഞപ്പോ ഞാൻ ഓർക്കുന്നുണ്ട്. പക്ഷെ പേര് ഞാൻ ഓർക്കുന്നു. പേരെന്താണ്?
1: വൈഫിന്റെ പേര് ശുഭ.
0: ശുഭ. ആ, ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും എല്ലാരും ഒരുമിച്ചുള്ള യാത്രയില് വിളിച്ചാണ്. ഇപ്പൊ എവിടെ എത്തി എന്നിട്ട് യാത്ര?
1: ഞങ്ങളിപ്പോ ഈ ആലുവേന്നെ ബ്ലോക്ക് ഇല്ലാതിരിക്കാൻ വേണ്ടി പൈപ്പ് ലൈൻ റോഡ് വഴി വന്നാ നേരെ കളമശ്ശേരി ഇപ്പുറത്തുനിന്ന് കയറാലോ. മെഡിക്കൽ കോളേജിന് അങ്ങോട്ട് തിരിയുന്നതിന്റെ ഇപ്പുറത്തുനിന്ന്.
0: ആഹാ, ഞാൻ എന്റെ വീട് വാഴക്കുളാണ്, സൗത്ത് വാഴക്കുളം ചെമ്പറക്കി ആ ഭാഗത്താണ്. അപ്പൊ ഞാനെപ്പോഴും ആലുവേന്ന് ഈ പറഞ്ഞ പാലാരൂടത്തേക്ക് വരും. ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന റോഡ് പൈപ്പ് ലൈൻ റോഡാണ്. കാരണം വെച്ചാല് വലിയ ട്രാഫിക്കും ഇല്ല, അത്യാവശ്യം നല്ല കാഴ്ചകളൊക്കെ കണ്ട് റിലാക്സ് ചെയ്ത് ഇങ്ങനെ അവിടെ
1: പോവാം.
0: ഇപ്പോഴാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരുവിധം ഭൂരിഭാഗം ആ റോഡ് ഇപ്പോ കട്ട വിരിച്ചതുകൊണ്ട് തന്നെ ആ ഒരു
1: ബുദ്ധിമുട്ടായിരുന്നു.
0: അപ്പൊ ഇപ്പോ ഏറ്റവും എനിക്ക് തോന്നുന്നു ആലുവേന്ന് ഈ പറഞ്ഞ കാക്കനാടൊക്കെ വരാനായിട്ട് ഏറ്റവും നല്ല വഴി. പക്ഷെ എന്താ
1: വെച്ചാൽ
0: ഒരുപാട് ആളുകള് ഇതിപ്പോ യൂസ് ചെയ്തുകൊണ്ട് ഇപ്പൊ ചെറുതായിട്ട് ചില സമയത്തൊക്കെ ചെറിയ ബ്ലോക്കൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ എന്തിരുന്നാലും എനിക്ക് തോന്നുന്നു ഇപ്പൊ ആലുവേന്ന് വരുമ്പോ ഒരുപാട് സിഗ്നൽ ഉണ്ടല്ലോ, അപ്പൊ അതെല്ലാം ഒഴിവാക്കാം. ആ ബ്ലോക്ക് ഒഴിവാക്കി നമുക്കൊന്ന് ഇതുപോലെ പാട്ടൊക്കെ കേട്ട് റിലാക്സ് ചെയ്ത് പോരാലോ. ഓക്കെ. വേറെ ആരൊക്കെയുണ്ട് വീട്ടില്?
1: വീട്ടില് 2 കുട്ടികള്. മൂത്താള് ഹരിഗോവിന്ദ്, BSc നഴ്സിംഗ്, ഇപ്പൊ 6th semester.
0: ഓക്കെ.
1: എന്റെ സ്വദേശം ചേർത്തലക്കടുത്ത് കുത്തിയോടാണ്. അവൻ അമ്മയുടെ കൂടെ അവിടെ നിന്ന്, എന്റെ അമ്മയുടെ കൂടെ അവിടെ നിന്നാ പഠിക്കുന്നത്.
0: ഓക്കെ.
1: രണ്ടാമത്തെ ആള് 10th class കഴിഞ്ഞു CBSE, ഇപ്പൊ +1 അഡ്മിഷൻ എടുത്തു.
0: ഓക്കെ. എവിടെയൊരു സ്കൂളിലാണ്?
1: ഹരിനന്ദ്. അത് നമ്മുടെ വീടിനടുത്തന്നെ അല്ലമീൻ സ്കൂൾ പ്രീമുള്ള.
0: ഓക്കെ. അപ്പൊ 2 ആൺകുട്ടികളാണ്.
1: അതെ അതെ.
0: ഓക്കെ. എങ്ങനെയുണ്ട് നാട്ടിൽ പഠിച്ചോളൂ രണ്ടുപേരും?
1: രണ്ടാമത്തെ ആൾക്ക് ഇപ്പൊ 95% മാർക്ക് ഉണ്ടായിരുന്നു CBSEക്ക് സ്കൂളില്. നന്നായിട്ട് നല്ല മാർക്കുണ്ട്.
0: ഓക്കെ. അപ്പൊ അടിപൊളി. അപ്പൊ ഇവർക്ക് രണ്ടുപേർക്കും വേണ്ടി നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏത് പാട്ടാണ് ഇപ്പൊ യാത്രയിൽ കേൾക്കാൻ ആഗ്രഹിക്കുന്നത്?
1: എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട, ഞാൻ ഇടയ്ക്കൊക്കെ എന്തെങ്കിലും പ്രോഗ്രാമിനൊക്കെ പാടാറുള്ള ഒരു പാട്ടാണ്. നമ്മുടെ രവീന്ദ്ര മാഷ് ഒ.എൻ.വി. സാറിന്റെ ദാസേട്ടൻ പാടിയ സൂര്യഗായത്രിയിലെ തമ്പുരു കുളിർച്ചൂടി എന്ന
0: അടിപൊളി നല്ല സൂപ്പർ പാട്ടും
1: അതുപോലെ തന്നെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട മോഹൻലാല് തകർത്ത

0: ഒരു സിനിമയാണ്. ഞാൻ ഇടയ്ക്ക് യൂട്യൂബിലൊക്കെ എടുത്ത് ടിവിയിൽ കണക്ട് ചെയ്ത് കാണാറുണ്ട്. ഒരു നൊസ്റ്റാൾജിക് മൊമെന്റ് ആണ് ആ സിനിമ കാണുമ്പോൾ.
1: അതെ അതെ, തീർച്ചയായിട്ടും. നമുക്ക് കൊറേ, ഞാൻ അന്ന് എനിക്ക് ദൂരദർശനിലൊക്കെ കണ്ട സിനിമയാണ് ആ സിനിമ. പേര് പറയുമ്പോ തന്നെ അന്ന് ഈ പറഞ്ഞ കേബിൾ ടി വി ഒക്കെ കുറവാണല്ലോ, അപ്പൊ നമുക്ക് ആകെ ഉള്ളത് ഇത് മാത്രമേ ഉള്ളൂ. അപ്പൊ അന്ന് കണ്ട ഓർമ്മയിലേക്കാണ് പോകുന്നത്. രണ്ടുപേരും പാടുന്നുണ്ടോ?
0: അയ്യോ ഇല്ലില്ല, ഇപ്പൊ യാത്രയിലല്ലേ.
1: അപ്പൊ എന്തായാലും യാത്രയിലായതുകൊണ്ട് ഞാനിപ്പോ നമുക്ക് പിന്നീട്
0: എപ്പോഴും സ്ഥിരം ശ്രോതാവാണ്. അതിൽ രണ്ടു തവണ പാട്ട് എഴുതി ജയിച്ചിട്ടുണ്ടായിരുന്നു. ഒരു തവണ നമ്മുടെ സംഗീത വർമ്മ മാഡം, പിന്നെ രണ്ടാമത്തെ തവണ നമ്മുടെ രതീഷ് ഈ കഴിഞ്ഞിടയ്ക്ക്. അത് നമ്മുടെ ബാബുക്കാടെ ഓർമ്മ ദിനത്തിന്റെ അന്നായിരുന്നു എന്റെ ഗാനം. എം എസ് ബാബുരാജിന്റെ ഗാനങ്ങളായിരുന്നു.
1: ഇപ്പൊ നമ്മളെ ഇപ്പൊ ഓണായിട്ട് ഒരു സ്പെഷ്യൽ പ്രോഗ്രാം ഉണ്ട്.
0: രാവിലെ ജലീൽ നിന്ന് സൗരംഗത്തിൽ പറഞ്ഞ കേട്ടായിരുന്നു.
1: അപ്പൊ ഒന്ന് നല്ല ഓർമ്മകളൊക്കെ വെച്ചൊരു കഥ കൂടെ എഴുതി വെച്ചു, ഒരു 12 പാട്ടുകളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടേ. അപ്പൊ ഒന്ന് ശ്രമിക്കൂ, കുറച്ച് സമയം അതിനുവേണ്ടി ഒന്ന് ഇരുന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് അയക്കാലോ. അപ്പൊ എന്തായാലും എല്ലാവർക്കും വേണ്ടി ഞാൻ ആ പാട്ട് വെച്ചുതരാം. എന്തായാലും യാത്രയില് എല്ലാ ഒരു ഹാപ്പി ജേണി വിഷ് ചെയ്യുന്നു.
0: പിന്നെ എന്റെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു അവതാരകൻ ഉണ്ട്, കിരൺ ബേബി. എനിക്ക് എന്റെ മോന് ഭയങ്കര ഇഷ്ടമാണ് കിരൺ ബേബിനെ.
1: അതുകൊണ്ട്
0: കിരൺ ബേബി ചൊവ്വാഴ്ചകളിൽ സ്വാഗതം കൊച്ചി കിരുമ്പോ ചൊവ്വാഴ്ച ഇളയാളെ രാവിലെ തന്നെ റേഡിയോ എടുത്ത് വെക്കും, ഇന്ന് കിരൺ ബേബി ആണല്ലോ എന്ന് പറഞ്ഞ്.
1: ഓക്കെ, അപ്പൊ ഞാൻ എന്തായാലും കിരണിനോട് പ്രത്യേക അന്വേഷണം പറയുന്നുണ്ട്, ഉറപ്പായി ഞാൻ ഇപ്പൊ തന്നെ മെസ്സേജ് അയക്കും.
0: ഓക്കെ
1: ഓക്കെ, അപ്പൊ ഞാൻ ഈ പാട്ട് വെക്കാം കേട്ടോ.
0: ഓക്കെ, താങ്ക് യു ജലീൽ.
1: ഓക്കെ ഓക്കെ, ബൈ. ഓക്കെ.

സിറിഞ്ചും ടെലസ്കോപ്പും മറ്റും കുടിക്ക തിരിഞ്ഞ് ഇന്ന കയ്യാലെ എന്നെ വീണ മീട്ടടച്ചത്. മരുന്നും മെഡിക്കൽ ടീംസും മറ്റും ഉരുവിട തിരിഞ്ഞ് ഇന്ത നാക്കിലെ ഏഴ് സ്വരങ്ങളെയും കുടിയിരുക്ക വെച്ചത്. എല്ലാമേ എന്നോട് രുക്കുത്താൻ. എന്റെ രുക്മിണി അവളായിരുന്നു എന്റെ ഗുരു.

0: വൺസ് അഗൈൻ വെൽക്കം ബാക്ക്. ഇത് കൊച്ചിയുടെ ഹാപ്പിനെസ് ഫ്രീക്വൻസി 107.5 കേട്ടുകൊണ്ടിരിക്കുന്നു സവാരി ടൈം വിത്ത് മീ ആർ ജി ജലീൽ. യെസ്, 9:07 മിനിറ്റും ദാ 30 സെക്കൻഡും ആയിരിക്കുന്നു. അപ്പൊ നമ്മുടെ കൂടെ ഇപ്പോൾ ഒരാൾ കൂടി ജോയിൻ ചെയ്യുന്നുണ്ട്. ആരാണെന്ന് നോക്കാം. ഹലോ
1: ഹലോ
0: ഹലോ, നമസ്കാരം. ഇതാരാണ്?
1: ഹലോ, ഗുഡ് മോർണിംഗ്. എന്റെ പേര് ഹിജോ.
0: ഹിജോ, HIJO, ഹിജോ.
1: അതെ അതെ.
0: ഓക്കെ, ഈ പേര് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു പേരാണ്. ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഈ പേരങ്ങനെ അധികം കേൾക്കാത്ത പേരാണെന്നൊക്കെ? ആ, പെട്ടെന്ന് ഞാൻ ലിജോ എന്നാണ് കേട്ടത്. ലിജോ എന്നാണ് കേൾക്കുന്നത്. പെട്ടെന്ന് ലിജോ എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് പേര് കൂടുതലേ. ഇപ്പൊ എങ്ങോട്ടാണ് യാത്ര? എങ്ങോട്ടാണ്?
1: വർക്കിനെ പോവാണ്. അപ്പൊ ഓൺ ദ വേയിൽ പറഞ്ഞ് അവിടെ വരണ്ട, അവിടെ വർക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ
0: കാരണം പുറകില് കൂട്ടുകാരൊക്കെ പറയുന്നുണ്ട് റെയിൻബോയിലേക്ക് വിളിച്ചിട്ടുണ്ട് സംസാരിക്കുന്നുണ്ടൊക്കെ.
1: അത് ആരെയുള്ള വിളിച്ചിട്ട് പറഞ്ഞു. ഫ്രണ്ട് ഉണ്ട്.
0: അപ്പൊ എന്താണ് വർക്ക്? എന്താണ്
1: വർക്ക്? ജിപ്സത്തിന്റെ വർക്കാണ്. ജിപ്സം ബോണ്ട് വർക്കാണ്.
0: ഓക്കെ, അപ്പൊ ഇപ്പൊ എവിടെയാണ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്? മുളന്തുരുത്തിയില്ലേ. ഓക്കെ, വീട് ഇപ്പൊ എവിടെയാണ്?
1: കടമക്കുടി
0: ചേന്നൂർ. ആ, വരാപ്പുഴക്കൊക്കെ അടുത്തുള്ള.
1: കടമക്കുടി ചേന്നൂർ.
0: ഓക്കെ, കടമക്കുടി നല്ല അടിപൊളി സ്ഥലമല്ലേ? ഇപ്പൊ റോഡ് ഒക്കെ വന്നപ്പോ മൊത്തത്തിലൊരു വികസനമൊക്കെ വന്നല്ലോ. അപ്പൊ ഒരു സന്തോഷമുണ്ട് അവിടെ സ്പീഡ് ഉള്ളു പറയുമ്പോ
1: അല്ലേ.
0: കടമക്കുടി എന്ന് കേൾക്കുമ്പോ തന്നെ നമുക്കൊരു സന്തോഷമാണ്. ഓക്കെ, വേറെ വീട്ടിലാരൊക്കെയുണ്ട്? ആഹാ, ആ ഭാഗത്ത് വലിയ പ്രശ്നമൊന്നും ഇല്ലാന്നോ? ട്രാഫിക് ഒന്നും വലിയ കുഴപ്പമില്ലാന്ന് തോന്നണല്ലേ.
1: ഓക്കെ,
0: വരാപ്പുഴ ഭാഗത്ത് അല്ലേ. വരാപ്പുഴ ഏത് ഭാഗത്ത് ഏറ്റവും കൂടുതൽ ട്രാഫിക്കിന്റെ പ്രശ്നം ഉണ്ടാവും? ആ ആ ഭാഗത്തല്ലേ. ഓക്കെ, അപ്പൊ കൂടെ ഉള്ള കൂട്ടുകാരുടെ പേരൊക്കെ ഒന്ന് പറഞ്ഞേ.
1: എന്റെ കൂടെ പ്രതാപുണ്ട്.
0: ഓക്കെ, അപ്പൊ അവർക്ക് എല്ലാവർക്കും വേണ്ടിട്ട് ഏത് പാട്ടാ നമുക്കിപ്പോ ലൈവ് ആയിട്ട് കേൾക്കണ്ടേ? ആഹാ, ഓക്കെ, നമ്മുടെ ജഗദീഷ് അഭിനയിച്ച സിനിമ അല്ലേ. ഓക്കെ, അപ്പൊ ആ പാട്ട് തന്നെ കേൾക്കാം. സ്പെഷ്യൽ ആയിട്ട് ഹിജോൻ അറിയുന്ന എല്ലാവർക്കും വേണ്ടിട്ട് ഒരു സ്പെഷ്യൽ ഡെഡിക്കേഷൻ. ഇപ്പൊ ഈ പറഞ്ഞ കൂട്ടുകാർക്ക് ഒരു പ്രത്യേക ഡെഡിക്കേഷൻ ആയിട്ട് നമുക്ക് കൊടുക്കാം.
1: അപ്പൊ
0: അതാ പാട്ട് വരുന്നുണ്ടേ. വിളിച്ചാൽ ഒത്തിരി സന്തോഷം. ഓക്കെ, ബൈ.

0: വെൽക്കം ടു കൊടൈക്കനാൽ എന്ന മൂവിയിലെ പാട്ടാണ് കേട്ടത്. ഹിജുവാണ് നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നത്. സമയം 9 മണി കഴിഞ്ഞ് 14 മിനിറ്റും 20 സെക്കൻഡ്. ഇത് കൊച്ചിയുടെ ഹാപ്പിനെസ് ഫ്രീക്വൻസി 107.5 കേട്ടുകൊണ്ടിരിക്കുന്നു. സവാരി ടൈം. യാത്രയിലായിരിക്കുന്ന പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാം വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 0484242 8101 എന്ന നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. ഇപ്പൊ നമ്മുടെ കൂടെ ഒരാൾ കൂടി ജോയിൻ ചെയ്യുന്ന ആരാണ് നോക്കാം. ഹലോ
1: ഹലോ
0: ഹലോ നമസ്കാരം. ഇതാരാണ്? അബ്ദുൽ കരീം. റേഡിയോ വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് വോളിയം കുറയ്ക്കാവോ? നമ്മള് ഞാൻ അങ്ങോട്ട് പറയുന്നത് തിരിച്ച് ഇങ്ങോട്ട് കേൾക്കേനെ. ഓക്കെ. എവിടെ സ്ഥലം? എവിടെയാണ്
1: സ്ഥലം?
0: കൊടുങ്ങല്ലൂർ. ആ ഞാൻ ഓർക്കുന്നുണ്ട്, മുമ്പ് വിളിച്ചിട്ടില്ലേ. ആ ഹാ ഹാ. ഓക്കെ. ഇന്ന് എങ്ങോട്ടെങ്കിലും യാത്രയിലാണോ?
1: യാത്രയിലാണ്.
0: ആ ഹാ. ഓക്കെ. ഇന്ന് എന്താണ്, ഹോസ്പിറ്റലിൽ പോകുന്നതാണോ? ആ ഹാ. അപ്പൊ ഇപ്പൊ എങ്ങനെയുണ്ട്, നേരത്തേലും വ്യത്യാസം ഉണ്ടോ? ആ ഹാ ഹാ. ഓക്കെ. എന്തായാലും ആദ്യത്തിൽ നിന്നൊരു മാറ്റം ഉണ്ടല്ലേ. ആ ഓക്കെ. അപ്പൊ വൈകാതെ എല്ലാം നമുക്ക് ക്ലിയർ ആവുമെന്ന് പ്രതീക്ഷിക്കാം. നല്ല തന്നെ സുഖം. അവിടെ മഴയുണ്ടോ? ഇന്ന് മഴയുണ്ടോ? ആ ഇന്നും ഇന്നലെ ഒന്നും മഴയൊന്നുമില്ല. കഴിഞ്ഞ ദിവസം നമ്മുടെ വേൾഡ് കപ്പ് ഫുട്ബോൾ നടന്ന ദിവസം രാത്രി നല്ല മഴയായിരുന്നു. കറക്റ്റ്. അതിനു മുമ്പ് ഒന്നും മഴയുണ്ട്. കറക്റ്റ് ആ സമയത്ത് തന്നെ മഴ പെയ്തു. അതിനുശേഷം എനിക്കൊന്നും അധികം മഴ വന്നിട്ടില്ല എന്നാണ് തോന്നുന്നത്. ഇവിടെ ഒന്നും പെയ്തിട്ടില്ല കേട്ടോ. വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? സുഖം. അപ്പൊ എവിടെയെങ്കിലും വിവാഹമൊക്കെ വരുമ്പോ

പോകാറുണ്ടോ, പങ്കെടുക്കാൻ പോവാറുണ്ടോ? ആണോ? ആരെ കൊണ്ടുപോണേ? അപ്പോ മരുമോള്, അവരൊക്കെ കൊണ്ടുപോകും. നല്ല സ്നേഹമുള്ളേ, നല്ലോണം നോക്കിക്കോളൂ. അതാണ്. അപ്പൊ നമുക്ക് ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുള്ള സമയത്ത് നമുക്ക് നല്ല ആളുകൾ കൂടെയുള്ളത് നമ്മുടെ ഒരു ഭാഗ്യമാണ്. അപ്പൊ ഇപ്പൊ റേഡിയോ നമ്മുടെ സ്ഥിരമായിട്ട് കൂട്ടിനുള്ളത് ഇപ്പൊ റേഡിയോയാണ്. ഓക്കെ. ഇപ്പൊ ഇപ്പൊ എത്ര വർഷമായി ഈ കാഴ്ചയുടെ ഒരു ബുദ്ധിമുട്ട് വന്നുകൊണ്ടിരിക്കുന്നത്? ഇപ്പൊ എത്ര വർഷമായി? നാല് വർഷത്തോളായില്ലേ? ഓക്കെ. അപ്പോ എന്തായാലും മാറ്റം വരുന്നുണ്ടല്ലോ, അപ്പൊ അധികം വൈകാതെ എല്ലാം ശരിയെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതെ അതെ, ഇൻഷാല്ല. അപ്പൊ ഏത് പാട്ട് വേണ്ട കേൾക്കാനായിട്ട്? ഇന്ദ്രപ്രസ്ഥത്തിലെ പാട്ടല്ലേ? ആഹാ, അടിപൊളി പാട്ടൊക്കെയാണ്, ഇഷ്ടം അല്ലേ? നമുക്ക് എല്ലാ പാട്ടും ഇഷ്ടമാണ്. എനിക്ക് തോന്നുന്നു ഇത് സ്പെഷ്യലായിട്ട് മക്കൾക്ക് വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു സെലക്ഷൻ കേട്ടിട്ട്. ഓക്കെ, അപ്പൊ എന്തായാലും അവർക്കൊരു സന്തോഷമായിട്ട്. നമ്മളെപ്പോഴും കൂട്ടിനായിട്ട് ആരിഫ, പിന്നെ മറ്റാളുടെ പേരെന്താണ്? ഷെറീനെ ആരിഫ. ഓക്കെ, അപ്പൊ ഷെറീനൊക്കെ ആരിഫിക്ക് നമുക്കൊരു സ്പെഷ്യൽ. ഓക്കെ, ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഇവർക്ക് എല്ലാവർക്കും വേണ്ടി നമുക്ക് ഈ പാട്ട് കൊടുക്കാം. അപ്പൊ ഇനിയും ഉപ്പയുടെ കൂടെ താങ്ങും കരുത്തുമായിട്ട് ഇവരെപ്പോഴും കൂടെ ഉണ്ടാവട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുകയാണ്. പെട്ടെന്ന് ശരിയാവട്ടെ കേട്ടോ. അപ്പൊ ഇതാ പാട്ട് വരുന്നുണ്ടേ. ഓക്കെ, ഒത്തിരി സന്തോഷം വിളിച്ചേല്. ഓക്കെ ബൈ.

0: വിദ്യാസാഗറിന്റെ മ്യൂസിക്കിലെ ആ ഒരു ബ്യൂട്ടിഫുൾ സോങ് ആണ്. വർഷം എത്ര കഴിഞ്ഞാലും ഈ ഒരു പാട്ടിന്റെ തട്ട് താണ് തന്നെ ഇരിക്കുന്നു. നമ്മൾ എപ്പോഴും പറയാറില്ലേ, ചില പാട്ടുകൾ അങ്ങനെയാണ്, നമുക്ക് കേട്ട് കഴിഞ്ഞാൽ പിന്നെയും പിന്നെയും കേൾക്കാൻ തോന്നുന്ന ഒരു പാട്ടാണ് ഇന്ദ്രപ്രസ്ഥം എന്ന മൂവിയിലെ പാട്ടാണ് കേട്ടത്. 9 മണി കഴിഞ്ഞ് 23 മിനിറ്റും 3 സെക്കൻഡ്. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക്. യെസ്, യാത്രയിലായിരിക്കുന്ന പ്രിയപ്പെട്ട കൂട്ടുകാരുടെ വിശേഷങ്ങളൊക്കെ ഒപ്പിയെടുക്കുന്ന ഒരു പ്രത്യേക പരിപാടിയാണ്, ഒരു എക്സ്ക്ലൂസീവ് പ്രോഗ്രാമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്കും യാത്രയിലാണെങ്കിൽ ഉറപ്പായും വിളിക്കാം. വിളിക്കുന്ന നമ്പർ 8547341075 എന്ന നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. അപ്പോ ഇപ്പോ നമ്മുടെ കൂടെ ഒരാൾ വിളിച്ചിട്ട് നമുക്ക് ആരാണെന്ന് നോക്കാം. ഹലോ.
1: ഹലോ,
0: നമസ്കാരം. ഇതാരാണ്?
1: നമസ്കാരം, ഞാൻ സെറീന ബീവി.
0: സെറീന ബീവി, പെരുമ്പാവൂർ
1: അല്ലെ?
0: പെരുമ്പാവൂർ എവിടെയായിട്ടാ സ്ഥലം? മറന്നു. വല്ലോ
1: മുടിക്കൽ.
0: ഓക്കെ, മുടിക്കൽ പള്ളിയുടെ ഒക്കെ അടുത്താണോ?
1: അല്ല, പള്ളിയും കഴിഞ്ഞ് കുറച്ച് മുമ്പോട്ട് പെരിയാറെന്ന് പറഞ്ഞൊരു സ്റ്റോപ്പ് ഉണ്ട്. ആ സ്റ്റോപ്പിൽ നിന്ന് ചെറുവേലിക്കുന്നിന് പോണം കുറച്ച്.
0: ആ, ചെറുവേലിക്കുന്ന് അറിയാം, അവിടെ നമ്മുടെ പ്ലൈവുഡ് കമ്പനികളുടെ കേദാരം അല്ലേ?
1: അതെ അതെ.
0: ഞാൻ ഇടയ്ക്കൊക്കെ ആ വഴി ഈ പറഞ്ഞ പോലെ നമ്മുടെ അപ്പുറ ട്രാൻസ്പോർട്ടുകളിലേക്കൊക്കെ പോകുന്ന സമയത്ത് അതുവഴി സഞ്ചരിക്കാണ്, മഞ്ഞപ്പെട്ടി ചെറുവേലിക്കുന്ന് ആ ഭാഗത്തൂടെയൊക്കെ. കെ എസ് ആർ ടി സി റോഡിലേക്ക് പോകാൻ വേണ്ടിട്ടൊക്കെ പോകുമ്പോ വല്ലത്തൊക്കെ പോകാൻ വേണ്ടിട്ട് എപ്പോഴും അങ്ങനെയൊക്കെയാണ് കൂടുതൽ പോവാറ് ആ വഴി. ചെറുവേലിക്കുന്ന് എനിക്ക് തോന്നുന്നു അതൊരു ഗ്രാമപ്രദേശം പോലെ അല്ലെ, വലിയ ഒച്ചപ്പാടൊന്നും ഇല്ലാത്ത സ്ഥലങ്ങളാണ്. പക്ഷെ കമ്പനികൾ വന്ന കാരണം എനിക്ക് തോന്നുന്നു ഇപ്പൊ ഈ കേരളത്തിന് വെളിയിലുള്ള ആളുകളൊക്കെ ഇപ്പൊ ഒത്തിരി ആ ഭാഗത്തുണ്ട് ഇപ്പൊ.
1: അയ്യോ, ഭയങ്കര കമ്പനികളാണ്. നമുക്ക് ഭയങ്കര ശല്യം. നമ്മുടെ ഫ്രണ്ടിൽ തന്നെ ഒരു കമ്പനി ഉണ്ട്, കാരണം നമുക്ക് വോൾട്ടേജ് കുറവ്, ചില റൂമിൽ ഫാൻ കറങ്ങാൻ പാടെ, ഒച്ചയും ബഹളവും കൊണ്ട് അതിയൊക്കെ ഇറക്കുമ്പോൾ വീട് കുലുങ്ങുന്ന പോലെ തോന്നും. ഭൂമി വിളിപ്പോ ആണോ, ബോംബ് സ്ഫോടനം ആണോ എന്നൊക്കെ വിളിച്ച് ഞാൻ ഓർത്ത്
0: ഞെട്ടിയിരുന്നു. ആ, ഒരുപാട് കമ്പനികളുണ്ട്, ഒത്തിരി കമ്പനികളാണ് അടുത്തടുത്ത് ആ ഭാഗത്ത് ഉള്ളതുകൊണ്ട് എനിക്ക് തോന്നുന്നു. അതും എനിക്ക് തോന്നുന്നു 2000 തുടങ്ങിയൊക്കെ ഉണ്ട് ഈ പറഞ്ഞ കമ്പനികൾ. ഞാൻ ആ പ്ലസ് ടു ഒക്കെ പഠിക്കുന്ന സമയത്തൊക്കെ അവിടെ ആ കമ്പനികൾ ഉണ്ട്, ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പൊ ഇന്നിപ്പോ എങ്ങോട്ട് യാത്ര, എങ്ങോട്ടാണ്?
1: ഞാനിന്ന് തൊടുപുഴ എനിക്ക് പൂമാല റോഡിന് പോകണം. അവിടെ എന്റെ മാമിയുടെ മോള് താമസിക്കുന്നുണ്ട്. അവര് വീടൊക്കെ പണി താമസിച്ചായിരുന്നു, എനിക്ക് പോകാൻ പറ്റിയില്ലായിരുന്നു.
0: ഇപ്പോഴാണ് പോകുന്നേ?
1: ഇപ്പോഴാ പോകുന്നത്. പിന്നെ ഒരു മോള് സുഖവില്ലാതൊക്കെ ഇരിപ്പുണ്ട് അവിടെ, അവനവാദമൊക്കെ ആയിരുന്നു ഒത്തിരി വർഷങ്ങളായിട്ട്. അപ്പൊ അതിനെയും കാണണം.
0: അപ്പൊ ആരാണ് ഈ വാഹനം ഓടിക്കുന്ന? ആരാണ് അപ്പോ
1: വാഹനം ഓടിക്കുന്നല്ല, ഞാൻ ബസ്സിനാ പോകുന്നത്. ഞാൻ സ്റ്റോപ്പിലേക്ക് നടന്നു പോകുക.
0: ബസ്സിനാണ് പോണേ എപ്പോഴും? ഒറ്റക്കാവുമ്പോ ബസ്സിനെ പോണല്ലേ? ഓക്കെ. അപ്പൊ ഈ പ്രായത്തിൽ ഇങ്ങനെ ഒറ്റക്കൊക്കെ ബസ്സിന് പോകുന്ന കേൾക്കുമ്പോ എനിക്കൊരു അതിശയം. എനിക്ക് എന്താ പറയാ, അതൊരു എനർജി ഉള്ളവർക്കാളെ പറ്റുള്ളൂ.
1: ഞാൻ മഞ്ചേരിക്ക് പോകും, തിരുവനന്തപുരം പോകും, തലശ്ശേരി പോകും.
0: ഈ പ്രായത്തില് എനിക്ക് തോന്നുന്നു 30-31 വയസ്സുള്ള പെൺകുട്ടികൾ പോലും ഇപ്പൊ ഒറ്റക്ക് ബസ്സിൽ സഞ്ചരിക്കില്ല. അവരോട് ഒറ്റക്ക് ബസ്സിലൊക്കെ പോകാൻ പറഞ്ഞാൽ പോകാൻ അറിയില്ല എന്നൊക്കെ പറയാം, എനിക്ക് പേടിയാന്നൊക്കെ പറയണം മിക്കവരും. അപ്പൊ അവരൊക്കെ ഒന്ന് കേൾക്കണം, അതുകൊണ്ട് ഞാൻ പറഞ്ഞു പ്രത്യേകമായിട്ട്. അപ്പൊ ഉമ്മ ഇങ്ങനെയൊക്കെ യാത്ര ചെയ്യുന്നത് അവർക്കൊക്കെ ഒരു പ്രചോദനം.

0: അപ്പൊ അവർക്കൊക്കെ ഒരു പ്രചോദനമാവട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ പറഞ്ഞത്.
1: ഉടനെ ഇത് കഴിഞ്ഞാൽ മഴയൊന്ന് തീർന്ന ഉടനെ മഞ്ചേരിക്ക് പോകണമെന്ന് ഉറപ്പിക്കുക. അവിടെ എന്റെ മാമച്ചിയും മക്കളെല്ലാരും ഉണ്ട്, മാമയും മക്കളും. മാമച്ചി മരിച്ചുപോയി. അപ്പം ഇവിടെ പോകണം, ഇനി കോട്ടയത്ത് പോകണമെന്ന്. അവിടെ എന്റെ എളിമാരുടെ മോൻ ഇടതാമസത്തിന് വിളിച്ചാ ഇപ്പൊ ഒരു വർഷത്തോളം വേണ്ട, ഇതുവരെ പോകാൻ പറ്റിയില്ല, ഇനി ഒന്ന് പോകണം അവിടെ.
0: ഓക്കെ, അപ്പൊ ഇങ്ങനെ യാത്രകളുമായിട്ടാണ് ഇപ്പൊ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്.
1: അത് തന്നെ അല്ല, പിന്നെ കട്ടപ്പനയ്ക്ക് പോകും. രണ്ടാഴ്ച മുമ്പ് കട്ടപ്പനയ്ക്ക് പോയിരുന്നു.
0: ആ ഭാഗത്തൊക്കെ പോകുമ്പോ ബസ്സിലിരുന്ന നല്ല കാഴ്ചകളൊക്കെ കാണാൻ പറ്റും, പ്രത്യേകിച്ച് ഈ രാവിലേക്ക് പോകുകയാണെങ്കിലേ. നമ്മളിപ്പോ ആ ഒരു സൈഡ് സീറ്റിലാണ് ഇരിക്കണെങ്കിൽ നമുക്ക് നല്ല കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ പോവാം.
1: ഞാൻ കഴിയുന്ന സൈഡിൽ ഇരിക്കുള്ളൂ, എനിക്ക് കാറ്റ് കൊണ്ടുപോകണം, ഇല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമില്ല കാറ്റ് കിട്ടണം.
0: അതല്ല രസമാണ്. അപ്പൊ കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ യാത്ര പോവുകയാണ്. അപ്പം ഏത് പാട്ടെന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്നേ?
1: എനിക്ക് ആറ്റമണൽ പായയിൽ
0: ലാലേട്ടൻ പാടിയ പാട്ടല്ലേ, റൺ ബേബി റൺ മൂവിയിലെ പാട്ടാണ്. നമുക്ക് ആ പാട്ടിനെ കേൾക്കാം. അപ്പൊ എന്തായാലും യാത്രയിൽ എല്ലാവരും ഹാപ്പി ജേണി വിഷ് ചെയ്യുന്ന എല്ലാവരുടെ അന്വേഷണം പറയൂട്ടോ.
1: അവിടെ ചെന്നിട്ട് എനിക്ക് അടുത്ത് കൊന്താലവള്ളി ഉണ്ട്, അടുത്ത് അവിടെയും പോകണം, എന്നിട്ട് നാളെയും മടങ്ങി വരുവുള്ളൂ.
0: ഓക്കെ, അപ്പൊ എന്തായാലും യാത്രയൊക്കെ മനോഹരമാവട്ടെ. ഇനിയും ഇതുപോലെ ആഗ്രഹിക്കുന്ന എല്ലാ സ്ഥലത്തും യാത്ര ചെയ്യാനുള്ള ആ ഒരു ആരോഗ്യം കൂടി ലഭിക്കട്ടെ എന്നും കൂടി ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഈ സമയത്ത്.
1: അതെ അതെ,
0: തീർച്ചയായിട്ടും. അപ്പൊ ഞാൻ
1: തീർച്ചയായിട്ടും എല്ലാവർക്കും എല്ലാവിധ സൗഭാഗ്യങ്ങളും സമാധാനവും സന്തോഷവും എല്ലാം തന്നനുഗ്രഹിക്കും.
0: അതെ അതെ, ഇന്ന് ഇന്ന് ഇന്ന് ലോക മസ്തിഷ്ക ദിനമാണ്. അപ്പൊ ഞാൻ പറഞ്ഞോളൂ, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ, നമുക്ക് മനസ്സിന് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പൊ ഇതുപോലെ ആ ഒരു നമ്മുടെ ഒരു ആരോഗ്യത്തിന്റെ രഹസ്യം എന്ന് പറയുന്നത് ഇങ്ങനെ, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴാണ് നമ്മുടെ ആ ഒരു ഹെൽത്ത് കുറച്ചുകൂടി ബെറ്റർ ആവുക എപ്പോഴും. അപ്പൊ എന്തായാലും ഒത്തിരി സന്തോഷം. അപ്പൊ പ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്തണമെന്ന് അറിഞ്ഞതിൽ സന്തോഷം. അപ്പൊ എല്ലാവർക്കും നല്ലത് വരട്ടെ, എല്ലാവരും സന്തോഷമായിട്ടിരിക്കട്ടെ. നമുക്ക് ഹാപ്പിയോടുകൂടി ഈ പാട്ട് കേൾക്കാം.
1: അതെ അതെ, ലോകത്തെ എല്ലാവർക്കും ശാന്തിയും സമാധാനവും സന്തോഷവും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ.
0: ഓക്കെ, അപ്പൊ ആ പാട്ട് വരുന്നുണ്ടേ.
1: ഓക്കെ, താങ്ക് യു.
0: ഓക്കെ ഓക്കെ.

0: വൺസ് അഗെയിൻ വെൽക്കം ബാക്ക്. സമയം 9 മണി കഴിഞ്ഞ 31 മിനിറ്റിൽ നിന്ന് 32 മിനിറ്റിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. ഇത് സവാരി ടൈമാണ്. യാത്ര ചെയ്യുന്ന പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 0484242801 എന്ന നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. ഇപ്പൊ നമ്മുടെ കൂടെ ഒരാൾ ജോയിൻ ചെയ്തിട്ടുണ്ട്, ആരാണ് നോക്കാം. ഹലോ,
1: ഹലോ,
0: നമസ്കാരം, ഇതാരാണ്? മേഴ്സി ശ്രീജിത്. ശ്രീജിത്ത് എന്ന് പറയുന്നത് ഹസ്ബൻഡിന്റെ പേരാണോ? ആഹാ, അടിപൊളി. നേരത്തെ കല്യാണം കഴിക്കുന്ന മുമ്പ് എന്തായിരുന്നു പേര്?
1: മേഴ്സി റോസ്ലിൻ.
0: എന്താണ്?
1: മേഴ്സി റോസ്ലിൻ.
0: മേഴ്സി റോസ്ലിൻ എന്നാണല്ലേ. ഓക്കെ, ഞാനിങ്ങനെ ഫുൾ നെയിം ഓക്കെ, ഞാനിങ്ങനെ ഫുൾ നെയിം പറഞ്ഞപ്പോഴേ പെട്ടെന്ന് ഇങ്ങനെ എല്ലാരും ഷോർട്ടായിട്ടല്ല പറയാം. അപ്പൊ ഫുൾ നെയിം പറഞ്ഞപ്പോ ഒരു സന്തോഷം, അതാണ് ചോദിച്ചത് ഹസ്ബൻഡ് ആണോ. ഓക്കെ, ഇപ്പൊ എന്താ ചെയ്യുന്ന, ജോലി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ?
1: ഇല്ല, ഞാൻ ഹൗസ് വൈഫാണ്.
0: ഹൗസ് വൈഫാണ്. മക്കളൊക്കെ എന്ത് ചെയ്യണോ?
1: ഒരു മകള് കല്യാണം കഴിച്ചു കൊടുത്ത്, അതിന്റെ മകള് പത്തി പഠിക്കണ ചെയ്തി.
0: ആഹാ, വലിയ പേരക്കുട്ടികളൊക്കെ ഉള്ള അമ്മയാണ് എന്നോട് സംസാരിക്കണേ അല്ലേ.
1: ഒരു മോളേ ഉള്ളു.
0: ആഹാ,
1: പിന്നെ കല്യാണം കഴിച്ച അതിലുള്ളതാണ് ഈ കൊച്ചു. ഈ പഠിക്കണ പത്തി.
0: ആഹാ, ഓക്കെ. അപ്പൊ വീട്ടിലൊക്കെ വരാറുണ്ടോ? എവിടെ
1: വരാറുണ്ട്? അവര് തോപ്പുംപടിയിലാണ്.
0: തോപ്പുംപടിയിലാണ്. അപ്പൊ ഈ ഒരാളുള്ളതുകൊണ്ട് ആളെ കല്യാണം കഴിച്ചിട്ട് ഇപ്പൊ നിങ്ങൾ ഒറ്റക്കായി പോയില്ലേ?
1: ഒറ്റക്കായി പോയത് കാരണം ഭയങ്കര മൂഡൌട്ട്. അപ്പൊ ഞാൻ ഈ റേഡിയോ ഒക്കെ ഉള്ളു, എനിക്ക് കൂട്ടും. ടി വി അധികം കാണാറില്ല. ഇവിടെ ആകുമ്പോ എല്ലാ ഇൻഫോർമേഷൻ നമുക്ക് കിട്ടുമല്ല. നമുക്ക് എവിടെ വെച്ചാലും നമുക്ക് എല്ലാം കിട്ടണ്ടല്ലോ. ടി വി ആകുമ്പോ ടി വിയുടെ മുമ്പിൽ തന്നെ നിൽക്കണ്ടേ. അപ്പൊ കണ്ണിന് സ്ട്രെസ്, കുറച്ചു കഴിയുമ്പോ തലവേദനയും വരും. വൈകുന്നേരം മാത്രം ന്യൂസ് മാത്രം വെക്കും. കൂടുതൽ ഞാൻ സമയം ചെലവഴിക്കുന്ന റേഡിയോയിലാണ്. പാട്ടിനോടാണ് എനിക്ക് ക്രേസ്.
0: എന്നിട്ട് ഇപ്പൊ ചേട്ടൻ ഇപ്പൊ ജോലിക്കൊക്കെ പോയോ?
1: അതെ, യൂബർ ഡ്രൈവറാണ്. അപ്പൊ യൂബർ ഇന്ന് മുടക്കാണ്ട്, സ്ട്രൈക്കാണല്ല.
0: അതാരണം ഇപ്പൊ ഇന്നലെ തൊട്ട് സ്റ്റാർട്ട് ചെയ്താണ്
1: യാത്രക്ക് പോകാൻ തീരുമാനിച്ചു.
0: ഓക്കെ, അപ്പോ ഇന്ന് സമരം ആയതുകൊണ്ട് ഇന്ന് ആള് ഫ്രീ ആണ്.
1: ഇന്നലെ തൊട്ട് സ്ട്രൈക്കാണ് യൂബർ.
0: ഓക്കെ, അപ്പൊ മോളോട് പറഞ്ഞു, മോളോട് പറഞ്ഞില്ലായിരുന്നോ വീട്ടിൽ നിക്ക്, ഞങ്ങൾ ഒറ്റക്കാണെന്നൊന്നും പറഞ്ഞു നോക്കിയില്ലേ?
1: അതെ, ഇടക്കിടക്ക് ഒരു സ്കൂളുണ്ടല്ലോ സാറേ. സ്കൂള് കേറി 10ാം ക്ലാസ്, ഇപ്പൊ 6 ആണേ. അപ്പൊ പണ്ടൊക്കെ അപ്പൊ വന്നുകൊണ്ട് എനിക്ക് ക്ലാസ് ഉള്ളത് കൊണ്ട് ക്ലാസ്സും കഴിഞ്ഞിട്ട് പിന്നെ സ്പെഷ്യൽ ക്ലാസ്സും കൂടെ അവര് എൻജോയ് വെച്ചിട്ടുണ്ട്. അപ്പൊ ഒട്ടും സമയമില്ല. പിന്നെ അത് കഴിയുമ്പോ ട്യൂഷൻ, പിന്നെ അത് കഴിയുമ്പോ പ്രോജക്ട് റിപ്പോർട്ട്.
0: പണ്ടൊക്കെയാണ് ഇത്രയും ഈ പ്രൊജക്ട് റിപ്പോർട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല. എന്ത് സുഖമായിരുന്നല്ലേ.
1: ഇതിപ്പോ ഓവർ ലോഡാണ് ഈ ബ്രെയിനിലേക്ക്
0: കയറുന്നത്.
1: അത് റെസ്റ്റ് ഇല്ല. 7.5 മണിക്ക് വണ്ടി വരും പോകും. മെക്കാനിക് ലൈഫാണ്. കേറും പോകും വരും. പിന്നെ അത് കഴിയുമ്പോ ട്യൂഷൻ, ട്യൂഷൻ കഴിയുമ്പോ കുൻഫൂന് പോകണ്ട്. അപ്പൊ അത് കഴിഞ്ഞ് വരുമ്പോ 8 മണിയാവും. പിന്നെ പ്രൊജക്ട് റിപ്പോർട്ട് ചെയ്യാനിരിക്കും.
0: ഉറങ്ങാൻ പോലും സമയമില്ല. ഇപ്പോ
1: ഉറങ്ങാൻ കിടക്കുമ്പോ 12 മണി 12.5 മണിയാവും. പിന്നെ എഴുതേക്കണം 6 മണി.
0: അതന്നെ. അപ്പൊ ആകെ പിന്നെ കിട്ടുന്ന ഒരു ഞായറാഴ്ച ദിവസം മാത്രമേ കിട്ടുള്ളൂ.
1: ചില ദിവസം പുള്ളിക്കാരി പോവില്ല. ഈ ക്ഷീണം വരുമ്പോ ലീവ് എടുത്തോളെ. അങ്ങനെ ഉറങ്ങി തീർക്കും അത്രയും ദിവസത്തെ ആ ടയറിനകത്ത്.
0: അതാണ് ഓക്കെ. പക്ഷെ ഉണ്ടല്ലോ, എത്രയൊക്കെ പഠിച്ചാലും നമുക്ക് ഒരു 6-7 മണിക്കൂർ എന്തായാലും ഉറക്കം വേണം.
1: ഉറക്കം വരണം. അത് ഇല്ലാത്തില്ലല്ല.
0: ഉറക്കം ഇല്ലെങ്കിൽ നമ്മൾ ഈ പഠിച്ചതൊക്കെ പിന്നെ എഴുതാൻ പറ്റാണ്ട് പോവും. അതാണ് പ്രശ്നം.
1: എല്ലാത്തിന്റെയും കാര്യം ഇപ്പൊ ഈ സ്കൂൾ ടൈമിംഗ് ആണ് എല്ലാ രോഗത്തിന്റെയും പ്രശ്നം. ഈ ടൈമിംഗ് ശരിയല്ല സ്കൂളിന്റെ. പിന്നെ ഓവർലോഡ്. കുട്ടികളൊക്കെ ചെറുപ്പത്തില് അസുഖത്തില് അസുഖമായിട്ട് വരുന്നത് കണ്ടില്ല.
0: ഓക്കെ, ഇന്ന് ലോക മസ്തിഷ്ക ദിനം കൂടിയാണ്. അതായത് നമ്മുടെ ഈ പറഞ്ഞ റെസ്റ്റ് ഒന്നും കൊടുക്കാത്തത് കൊണ്ട് തന്നെ. അപ്പൊ അതൊക്കെ റെസ്റ്റ് കൊടുക്കണം എന്നൊക്കെ ഉള്ള ഒരു സന്ദേശം കൂടിയാണ് ഇന്നത്തെ ദിവസത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്.
1: ശരിയാണ്.
0: അപ്പോ

0: ഓക്കെ, അപ്പൊ എന്തായാലും മേഴ്സി ചേച്ചി വിളിച്ചതിൽ ഒത്തിരി സന്തോഷം. ഏത് പാട്ടാ കേൾക്കേണ്ടിരുന്നു? ആ പാട്ട്, ക്ഷമിച്ചു എന്നൊരു വാക്ക് സിനിമയിലെ പാട്ടല്ലേ.
1: അപ്പൊ നമുക്ക് രണ്ടു പേരും ഞാൻ പാടിക്കോട്ടെ.
0: ആ അതിനെന്താ പാടിക്കോളൂ.
1: പ്രിയതമാ പ്രണയലേഖനം എങ്ങനെ എഴുതണം, മുനികുമാരികയല്ലേ ഞാനൊരു, മുനികുമാരികയല്ലേ. മതിയല്ല,
0: അടിപൊളി. പ്രിയതമന് ഈ പാട്ടൊക്കെ പാടിക്കൊടുക്കാറുണ്ടോ? പ്രിയതമന് ഈ പാട്ടൊക്കെ പാടിക്കൊടുക്കാറുണ്ടോ?
1: അതിന് പാടിയെങ്കിൽ പാടിയില്ലെങ്കിൽ ഞാൻ എന്താണ് അടുത്ത സ്റ്റാൻസ് പാടാത്ത, മറ്റുള്ളവരും കൂടെ ഇങ്ങനെ വെയിറ്റിംഗ് ഉണ്ടല്ല.
0: ആ ഓക്കെ, അപ്പൊ എന്തായാലും ഞാൻ എന്തായാലും ആ ചോദിച്ച പാട്ട് വെച്ചേരാട്ടോ.
1: ജലീൽ സാറിന്റെ വേ ഓഫ് ആങ്കറിംഗ് ഒക്കെ നല്ലതാണ്.
0: ഓക്കെ, ഒത്തിരി സന്തോഷം, സ്നേഹം മാത്രം. അപ്പൊ എന്തായാലും ചേട്ടൻ അടുത്ത് അന്വേഷണം പറഞ്ഞോളൂ.
1: അതുപോലെ തന്നെ എല്ലാവരും ചോദിച്ചതായിട്ട് പറഞ്ഞു.
0: മകള് വരുമ്പോഴും അന്വേഷണം പറഞ്ഞു. പിന്നെ മകളുടെ മകളോട് പരീക്ഷയിൽ നല്ലൊരു വിജയം കിട്ടാൻ വേണ്ടി ഞാൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം
1: കേട്ടോ. അതെ, ശരി. ഉച്ചക്ക് മറ്റേ ഇതിലേക്ക് വിളിക്കും. 12 മണിക്ക് ഒന്ന് രണ്ട് പ്രാവശ്യം എടുത്തിട്ടുണ്ട് ഫോട്ടോ.
0: ആ ഓക്കെ, അപ്പൊ എന്തായാലും ഞാൻ പാട്ട് വെച്ചു തരാമേ.
1: ആ ശരി,
0: അപ്പൊ പാട്ട് വരുന്നുണ്ടേ.
1: ഓക്കെ.

വൺസ് അഗൈൻ വെൽക്കം ബാക്ക്. സമയം 9 മണി കഴിഞ്ഞ 51 സെക്കൻഡുമായിരിക്കുകയാണ്. യെസ്, അപ്പൊ എന്തായാലും നമ്മുടെ പ്രോഗ്രാമിലേക്ക് യാത്രയിലായിരിക്കുന്ന കൂട്ടുകാർക്ക് വിളിക്കാം. ഇനി ഒരു കോൾ കൂടി മാത്രം എടുക്കാനുള്ള സമയമുള്ളൂ. അപ്പൊ ഇനിയും വിളിച്ചു കിട്ടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് വിളിച്ചോളൂ. വിളിക്കുന്ന നമ്പർ ഇതാണ്, 0484 242 8101 എന്ന നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. 0484 242 8101 എന്ന നമ്പറിലേക്ക് വേഗം തന്നെ വിളിച്ചോളൂ. അപ്പൊ യാത്രയിലാണെങ്കിൽ നിങ്ങളുടെ യാത്ര വിശേഷങ്ങൾ പങ്കുവയ്ക്കാം. നല്ലൊരു പാട്ട് നിങ്ങൾക്ക് ലൈവായിട്ട് കേൾക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പാട്ടും കേൾക്കാവുന്നതാണ്. അപ്പോൾ നമ്പർ വീണ്ടും പറയാണ്, 0484 242 8101 എന്ന നമ്പറിലേക്കാണ് വിളിക്കുന്നത്. അപ്പൊ ഇന്ന് ലോക മസ്തിഷ്ക ദിനമാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ മനസ്സിന് ഇഷ്ടമുള്ള നമ്മൾ എന്തൊക്കെയാണ് ആഗ്രഹിക്കുന്ന ആ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മളൊരു ദിവസം എങ്കിലും മാറ്റി വെക്കണം. കുറച്ച് മുമ്പ് പറഞ്ഞു, നമ്മൾ ഈ പഠിക്കുന്ന കുട്ടികളാണെങ്കിലും ഒരുപാട് സമയം, ഇപ്പൊ ഒരുപാട് ലേറ്റ് നൈറ്റ് ഒക്കെ ഇരുന്ന് പഠിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. പക്ഷെ പിറ്റേ ദിവസം രാവിലെ ക്ലാസ്സിൽ ചെല്ലുന്ന സമയത്ത് ആ രാത്രി വൈകി കിടന്നതിന്റെ ആ ഒരു ക്ഷീണമൊക്കെ ക്ലാസ്സിലായിരിക്കും അവർ തീർക്കുക. അപ്പോൾ കൃത്യമായ ഇടവേള, നമുക്ക് ഉറക്കത്തിന് വേണ്ടിയുള്ള സമയം നമ്മൾ ഉറക്കത്തിന് കൊടുക്കുക, പഠിക്കേണ്ട സമയം പഠിക്കുന്ന കാര്യത്തിന് കൊടുക്കുക, അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയും നമ്മൾ കുറച്ച് സമയം മാറ്റി വെക്കണം. ഓരോ ദിവസവും ഒരു വർഷത്തിൽ നമ്മളിങ്ങനെ ആഘോഷിക്കുകയും സെലിബ്രേറ്റ് ചെയ്യുകയും ഒക്കെ നമ്മൾ ചെയ്യാറുണ്ട്. പക്ഷേ അതിന്റെ ഉദ്ദേശം എന്താണെന്ന് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കാറില്ല എന്നതാണ് ഒരു യാഥാർത്ഥ്യം. അപ്പോൾ എന്താണ് അതിന്റെ ഉദ്ദേശം, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ള ആ ഒരു അർത്ഥത്തിൽ നമുക്ക് എല്ലാവർക്കും അതെടുക്കാം. അപ്പൊ നമുക്കുള്ള ഇഷ്ടമുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയും നമുക്ക് കുറച്ച് സമയം മാറ്റിവെക്കാം. 9 മണി കഴിഞ്ഞ 53 മിനിറ്റും 24 സെക്കൻഡുമായിരിക്കുകയാണ്. വർക്കി ആൻഡ് ഇന്ദുലേഖ വാരിയർ ഓൺ ദ വോക്കൽസ് ഫ്രം ദ മൂവി മസ്തിഷ്ക മരണം.

0: വൺസ് അഗെയിൻ വെൽക്കം ബാക്ക്. സമയം 9 മണി കഴിഞ്ഞ 56 മിനിറ്റും ദാ 10 സെക്കൻഡും ആയിരിക്കുകയാണ്. ഇത് സവാരി ടൈമാണ്. യാത്രയിലായിരിക്കുന്ന പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് വിളിക്കേണ്ട സമയമാണ്. ഇപ്പൊ നമ്മുടെ ലാസ്റ്റ് കോളർ വന്നിട്ടുണ്ട്, ആരാണ് നോക്കാം. ഹലോ,
1: ഹലോ,
0: നമസ്കാരം, ആരാണ്?
1: ഗോപനാണ് വൈക്കത്തുനിന്ന്.
0: ഓക്കെ ഗോപചേട്ടാ വൈക്കത്ത്. ഇന്ന് ഇപ്പൊ എങ്ങോട്ടാണ് യാത്ര? എങ്ങോട്ടാണ്?
1: ഞാൻ എന്റെ അമ്പലത്തിൽ നിന്ന് രാവിലെ വെളുപ്പിന് വന്നതാണ്. നല്ല രാവിലെ നല്ല മഴയുണ്ടായിരുന്നു ഇവിടെ, വൈകിട്ടായി. ഇനിയിപ്പോ കൃഷ്ണന്റെ അമ്പലത്തിൽ കയറണം, ഇതിലേക്ക്
0: പോകണം. ഓക്കെ, വേറെ ആരൊക്കെയുള്ള കൂടെ?
1: ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ.
0: ഒറ്റയ്ക്കേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഇടയ്ക്കൊക്കെ അമ്പലത്തിലൊക്കെ പോകാൻ വേണ്ടി ദിവസം
1: അമ്പലത്തിൽ ഇവിടെ വരാറുണ്ട്, ദിവസം വരാറുണ്ട് അമ്പലത്തിൽ.
0: ഓക്കെ, അപ്പൊ വീടിന് അടുത്ത് തന്നെയാണോ?
1: രാവിലെ വൈകാതെ വീടിനടുത്ത് തന്നെ വൈകിട്ട് വരാറുണ്ട്, ദിവസം രാവിലെയും വരെ വൈകിട്ടും വരും.
0: ഓക്കെ, ഇത് എവിടെയായിട്ടാണ് സ്ഥലം?
1: എന്റെ വീടാണ്.
0: വീട്?
1: എന്റെ വീട് കൂട്ടമേ ദേവി ക്ഷേത്രം എന്ന് പറയും, അവിടെ അടുത്തായിട്ട് വരും.
0: ഓക്കെ,
1: അപ്പൊ 3 കിലോമീറ്റർ 3.5 കിലോമീറ്റർ ഉള്ളൂ.
0: ഓക്കെ, അപ്പൊ നിലവിൽ ഇപ്പൊ മഴയൊന്നുമില്ല, രാവിലെ നല്ല മഴയായിരുന്നല്ലേ ആ ഭാഗത്ത്?
1: ഒരു 5.5 മണിയായപ്പോ നല്ല മഴയായിരുന്നു. പ്രാതരുണ്ട് നോക്കട്ടെ വെച്ചിരിക്കുക, പ്രാതിരെ ഒരു 11.5 ആകുമ്പോ പ്രാതരുണ്ട്, കഴിച്ചിട്ട് നോക്കാം.
0: ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് സമയക്കുറവിലാണ്, ഞാൻ പെട്ടെന്ന് പാട്ട് ചോദിക്കണം. ഏത് പാട്ടാണ്?
1: ഞാൻ പറഞ്ഞിരുന്നില്ല,
0: രാജശില്പിയിലെ പാട്ടില്ല, അറിവിന്നിലാവെ. ഓക്കെ, അപ്പൊ എന്നാലും ആ പാട്ട് കേൾക്കാം. അപ്പൊ ഒത്തിരി സന്തോഷം വിളിച്ചാൽ കേട്ടോ.
1: ഓക്കെ,
0: ഓക്കെ, അപ്പൊ എന്തായാലും പാട്ട് വരുന്നുണ്ടേ. യെസ്, അപ്പൊ എന്നാലും നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാമിന്റെ സമയം ദാ ഇവിടെ പൂർണ്ണമാവുകയാണ്. അപ്പൊ ഈ ഒരു പാട്ടോട് കൂടി സവാരി ടൈം ഇവിടെ പൂർണ്ണമാവുകയാണ്. അപ്പൊ തൽക്കാലത്തേക്ക് ഞാനൊരു ടാറ്റ ബൈ ബൈ പറഞ്ഞു പോവുകയാണ്. അപ്പൊ വീണ്ടും പറയണം, നമ്മുടെ ഇഷ്ടങ്ങൾക്കും വേണ്ടി കുറച്ച് സമയം നമുക്ക് കൊടുക്കാം, നമ്മുടെ മനസ്സിനും നമ്മുടെ ശരീരത്തിനും വേണ്ടി. വീണ്ടും കേട്ടുമുട്ടാം മറ്റൊരു പ്രോഗ്രാമിലൂടെ. അതുവരേക്കും ബൈ, ടേക്ക് കെയർ. വിത്ത് ലവ് ഫ്രം ജലീൽ, സൈനിങ് ഓഫ്.

0: ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5 മ്യൂസിക്കലി യോഴ്സ്.
1: ന്യൂസ് റെയിൻബോ. നമസ്കാരം, വാർത്തകൾ. ബ്രിക്സ് ആരോഗ്യമന്ത്രിമാരുടെ 3 ദിവസത്തെ യോഗത്തിന് ഇന്ന് ഛത്തീസ്ഗഡിൽ തുടക്കം. ആരോഗ്യ സുരക്ഷ, ഡിജിറ്റൽ ആരോഗ്യം, മഹാമാരികളെ നേരിടൽ, ഗുണമേന്മയാർന്ന ആരോഗ്യ സേവനങ്ങളിൽ തുല്യ അവസരം എന്നിവയിൽ സഹകരണം ശക്തിപ്പെടുത്താനാണ് ഇന്ത്യയുടെ അധ്യക്ഷതയിൽ യോഗം ചേരുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, വിവിധ കേന്ദ്രമന്ത്രിമാർ എന്നിവരെ കാണാൻ ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി എൻ ചന്ദ്രബാബു നായിഡു ഇന്ന് ന്യൂഡൽഹിയിലെത്തും. വിജയനഗരം ജില്ലയിലെ ഭോഗാപുരത്തെ അല്ലൂരി സീതാരാമൻ രാജു അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ ഉദ്ഘാടന ചടങ്ങിലേക്ക് പ്രധാനമന്ത്രിയെ ക്ഷണിക്കുകയാണ് സന്ദർശന ലക്ഷ്യം. വഖഫ് ബോർഡ് വിഷയത്തിൽ സുപ്രീംകോടതി ഉത്തരവ് ആശ്വാസമാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ഹൈക്കോടതിയിൽ ഹർജിക്കാരുമായി ഒത്തുകളിച്ച് നേടിയെടുത്ത ഇക്കാല ഉത്തരവാണ് സുപ്രീംകോടതി ഭേദഗതി ചെയ്തതെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. ഇന്ന് ദേശീയ മാമ്പഴ ദിനം. പഴങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന മാമ്പഴത്തിന്റെ പ്രാധാന്യവും ആരോഗ്യ ഗുണങ്ങളും സാംസ്കാരിക പൈതൃകവും ഓർമ്മിപ്പിക്കാനാണ് ദിനാചരണം. കർക്കിടക മാസപൂജ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്രനട അടച്ചു. നിറപുത്തിരി പൂജയ്ക്കായി അടുത്ത മാസം 2 നട തുറന്ന് 3 രാവിലെ 5:40 6:20 മധ്യേ നിറപുത്തിരി പൂജ നടത്തും. ഇടുക്കി കുമളി റോസാപുങ്കണ്ടത്ത് 30 ചാക്കിലധികം നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. രഹസ്യവിവരത്തെ തുടർന്ന് എക്സൈസിന്റെ പരിശോധനയിലാണ് നിർത്തിയിട്ട ട്രാവലറിൽ നിന്നും പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടിയത്. ചൈന ഓപ്പൺ ബാഡ്മിന്റണിൽ പി വി സിന്ധു ഇന്ന് ഉന്നതി ഹൂഡയെ നേരിടും. ലക്ഷ്യസെനും ഇന്ന് സിംഗിൾസ് മത്സരങ്ങൾക്ക് തുടക്കം കുറിക്കും. വാർത്തകൾ കഴിഞ്ഞു, നമസ്കാരം.
2: ന്യൂസ് റെയിൻബോ.
3: വാട്സ്ആപ്പ്, വാട്സ്ആപ്പിലൂടെ മെസ്സേജ് അയച്ചാൽ വാട്സ്ആപ്പിലൂടെ കേൾക്കാം. WhatsApp on Rainbow FM Kochi 107.5, musically yours.

0: Listen to your favorite tracks on Kochi FM Rainbow 107.5. Stay tuned.
1: ഹായ്, ഹലോ, ഗുഡ് മോർണിംഗ്. ദാ സമയം 10 മണി കഴിഞ്ഞ് 15 മിനിറ്റും 25 സെക്കൻഡും ആയപ്പോൾ പാൽസപ്പിന്റെ ഈ സമയത്താണ് നമ്മൾ കേട്ടുമുട്ടിയിരിക്കുന്നത്. കൂടെയുള്ളത് നിവി സെഞ്ചലാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5. അപ്പോ വാട്സപ്പിലേക്ക് മെസ്സേജസ് ഒക്കെ അയക്കുന്നുണ്ടായിരുന്നു. ഞാൻ പറയുന്നതിന് മുന്നേ തന്നെ എല്ലാവരും അയക്കുമെന്ന് എനിക്കറിയാം. അപ്പൊ എന്തായാലും നമ്മള് രണ്ട് പാട്ടൊക്കെ കേട്ടല്ലേ. ഇനി എന്തായാലും നമുക്ക് നമ്മുടെ ഈ മെസ്സേജസ് വായിക്കാനായിട്ടുള്ള ഒരു സമയമായിരിക്കാണ്. അപ്പോൾ മെസ്സേജസ് ഒക്കെ എല്ലാവർക്കും അയക്കാവുന്നതാണ്. വാട്സപ്പിലേക്ക് വാട്സപ്പിലൂടെ 8547341075 ആണ് നമ്മുടെ നമ്പർ. ഓക്കെ, അപ്പൊ എന്തായാലും ഞാൻ ഇനി സമയം കളയാതെ മെസ്സേജസ് വായിക്കാം. ഹായ് വാട്സപ്പ്, എല്ലാവർക്കും നല്ല ശുഭദിനം നേരുന്നു. ഞാൻ സുലോചനയാണ് വെള്ളികുളങ്ങളിൽ നിന്ന്. ഓക്കെ, പാട്ട് ചോദിക്കാറുണ്ട്, വെക്കാറില്ല എന്ന് പറഞ്ഞിട്ട് ആദ്യം തന്നെ ഒരു പരാതിയാണ് ഞാൻ എടുത്തോണ്ട് വന്നിരിക്കുന്നത്. അപ്പോൾ പാട്ട് വെച്ചു തരുമെന്ന് വിചാരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് വെട്ടം മൂവിയിലേക്ക് ആദ്യലോല എന്ന പാട്ടാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അപ്പം നമ്മൾ ആ പാട്ട് ഇതാ ഇപ്പൊ കേട്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും എന്താ ഇഷ്ടപ്പെട്ടു, കേട്ടു എന്ന് വിശ്വസിക്കുന്നു. ആ പരാതിയൊക്കെ മാറി എന്നും ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ പേരൊന്ന് പറയണേ എന്ന് പറഞ്ഞിട്ട് ആർ ജെ ജി എന്ന് പറഞ്ഞിട്ട് ഹിതേന്ദ്ര ദാസ് പറഞ്ഞിട്ടുണ്ട്. ആസാമിൽ നിന്നാണ് അദ്ദേഹം മെസ്സേജ് അയച്ചിട്ടുള്ളത്. പക്ഷേ എന്താ പറയാ, ഒരു വിഷസോ അല്ലെങ്കിൽ പാട്ടോ ഒന്നും തന്നെ അദ്ദേഹം ചോദിച്ചിട്ടില്ല. ആൻഡ് അടുത്ത ഒരു മെസ്സേജ്, ഹായ് വാട്സപ്പ്, ഞാൻ ലിജ രാജേഷ് വടുതലയിൽ നിന്നാണ്. എന്റെ കൂട്ടുകാരിയുടെ പിറന്നാളാണ് ബിന്ദു. അവൾക്ക് ഇഷ്ടപ്പെട്ട മാൻ ഓഫ് ദ മാച്ച് എന്ന സിനിമയിലെ കതിരും കൊത്തി എന്ന പാട്ട് വെച്ചു തരുമോ

എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ എന്തായാലും കൂട്ടുകാരി ആയിട്ടുള്ള ബിന്ദുവിന് ഒരു വലിയൊരു പിറന്നാൾ ആശംസ ഞാൻ പറയുകയാണ് കേട്ടോ. മെനി മെനി മെനി മോർ ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. ഇന്നത്തെ ദിവസം മനോഹരമാകട്ടെ, അത് മാത്രമല്ല ഇനിയുള്ള ദിവസങ്ങളും വർഷങ്ങളും ഒക്കെ മനോഹരം തന്നെ ആവട്ടെ. ഓക്കെ, അപ്പൊ അതുപോലെ ഇനി അടുത്ത മെസ്സേജ് വായിക്കാം. ഗുഡ് മോർണിംഗ് ജെയിൻബോ, പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് മാന്ത്രികം എന്ന സിനിമയിലെ ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ, അല്ലെങ്കിൽ ഈ പറക്കും നൽകിയിലെ പാട്ടാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. കണ്ണൻ കാഞ്ഞിരമറ്റത്തു നിന്നാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്. ആർക്കാണ് ഡെഡിക്കേഷൻസ് ഒന്നും അങ്ങനെ പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ പ്രിയപ്പെട്ട പാർട്സ് ഓഫ് എനിക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും വേണ്ടി പൂമുഖം വിടർന്നാൽ പൂർണ്ണേന്ദു എന്ന ഗാനം. പൂർണ്ണേന്ദു അല്ലേ, ഓക്കെ. ഈ ഗാനം കാര്യസ്ഥൻ ഫിലിമിലെ ആണെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ഉദയംപേരൂരിൽ നിന്നും സുരേഷാണ്. പക്ഷെ ഇത് കാരുണ്യം മൂവിയിലല്ല, കാര്യസ്ഥൻ മൂവിയിലല്ല, ഇത് കാരുണ്യം മൂവിയിലാണ് കേട്ടോ. കാര്യസ്ഥൻ ഫിലിമിലെ ആണെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് മെസ്സേജ് അയച്ചിട്ടുള്ളത് അദ്ദേഹം. ആൻഡ് അടുത്ത മെസ്സേജ്, ഹായ് ഗുഡ് മോർണിംഗ് പാർട്സ് ഓഫ് ശ്രീനന്ദയാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്, കൊടുങ്ങല്ലൂരിൽ നിന്നും. രാമൻ തേടിയ സീതയെ എന്ന മൂവിയിലെ ഇപ്പവേ ഇപ്പവേ എന്ന സോങ് വെച്ച് തരാമോ പ്ലീസ് പ്ലീസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം. അതുപോലെ തന്നെ പാർട്സപ്പിലേക്ക് അടുത്തൊരു മെസ്സേജ് വന്നത്, എല്ലാ റേഡിയോ ഫ്രണ്ട്സിനും വേണ്ടിയിട്ട് ഒരു മലയാളം സോങ് എന്ന് പറഞ്ഞിട്ട് വന്ദനം സിനിമയിലെ തീരം തേടും എന്ന പാട്ടാണ് കേട്ടോ ചോദിച്ചിട്ടുള്ളത്. ഈ മെസ്സേജ് അയച്ചിരിക്കുന്നത് സരസ്വതി രാജനാണ് ഉദയം പേരൂരിൽ നിന്നും. അപ്പം നമ്മൾ എന്തായാലും ദാ നിങ്ങൾ ആവശ്യപ്പെട്ട പാട്ടുകളൊക്കെ കേൾക്കാൻ പോവുകയാണ്. ഇനിയിപ്പം വരുന്ന ഒരു പാട്ട് എന്ന് പറയുന്നത് നമ്മുടെ കാരുണ്യ മൂവിയിലെ പൂമുഖം വിടർന്നാൽ എന്ന് പറഞ്ഞിട്ടുള്ള ബ്യൂട്ടിഫുൾ സോങ് ആണ്. അപ്പൊ എന്തായാലും പാട്ട് കേട്ടിട്ട് തിരികെ എത്താം. മറക്കണ്ട, വാട്സപ്പിലേക്ക് മെസ്സേജസ് അയച്ചോളൂ, വാട്സപ്പിലൂടെ കേൾക്കാം. 8547341075 ആണ് നമ്പർ.

വെൽക്കം ബാക്ക് ടു പാർട്സ് ഓഫ് കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 മ്യൂസിക്കലി യുഎസ്. അപ്പോൾ സമയം 10 മണി കഴിഞ്ഞ് 27 മിനിറ്റും 55 സെക്കൻഡ് ആയിട്ടോ. എന്തായാലും പാർട്സപ്പിലേക്ക് അടുത്ത മെസ്സേജസ് വന്നത് വായിക്കാം. ഗുഡ് മോർണിംഗ് പാർട്സപ്പ്, ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന റേഡിയോ സുഹൃത്ത് സരിത വിജയകുമാറിന് പിറന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് വെള്ളി മൂങ്ങ സിനിമയിലെ പാട്ട് വെച്ച് തരണേ എന്ന് പറഞ്ഞിട്ടുണ്ട്. പി വി മുഹമ്മദ് വടക്കിയ വാവന്നൂരിൽ നിന്നുമാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും സുഹൃത്ത് സരിത വിജയകുമാറിന് ഒരുപാട് ആശംസകൾ നേരുകയാണ്, പിറന്നാൾ ആശംസകൾ കേട്ടോ. അതുപോലെ തന്നെ ഗുഡ് മോർണിംഗ് റെയിൻബോ പാട്സപ്പ് സോണിക്കയാണ് നോർത്ത് പറൂരിൽ നിന്നും. ലജ്ജാവതിയെ എന്ന പാട്ട് വെച്ച് തരണേ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഹാവ് എ നൈസ് ഡേ എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഡെഡിക്കേഷൻസ് ഒന്നും പറഞ്ഞിട്ടില്ല. ഓക്കെ, അതുപോലെ അടുത്ത മെസ്സേജ് വന്നിട്ടുള്ളത്, ഹായ് പാട്സപ്പ്, ഗുഡ് മോർണിംഗ്, ഹാവ് എ നൈസ് ഡേ. ഞാൻ മനു, രാമപുരത്ത് നിന്നാണ്. ഇഷ്ടമാണ് 100 വട്ടം എന്ന മൂവിയിലെ പൊന്നും പൂവും വാരിച്ചൂടാം ആ ഒരു പാട്ടാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. എഫ് എം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട്, പിന്നെ എൻ്റെ എല്ലാ ആർ ജെ കൂട്ടുകാർക്കും വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു സോ മച്ച്. അതുപോലെ തന്നെ വാട്സപ്പ് കുറച്ചായി ഞാൻ പാട്ടൊന്നും ചോദിക്കാറില്ല, അപ്പോൾ എനിക്കിന്നൊരു പാട്ട് വേണം. ഓക്കെ, ഗമനം സിനിമയിലെ സിന്ദൂർ പൂ മനസ്സിൽ എന്ന പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്. വിനിത ഷിബു ആണ് പൂച്ചാക്കലിൽ നിന്നും മെസ്സേജ് അയച്ചിട്ടുള്ളത്. അതുപോലെ ജോൺസൺ മാഷിൻ്റെ താനേ പൂവിട്ട മോഹം എന്ന് പറഞ്ഞ ബ്യൂട്ടിഫുൾ സോങ് ചോദിച്ചിട്ടുണ്ട്. ആരാണ് ജോൺസൺ മാഷിൻ്റെ ഓർമ്മകൾക്ക് സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് വിപിൻ എരൂരിൽ നിന്നിട്ടാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്. ഓക്കെ, പ്രിയ കളമശ്ശേരിയിൽ നിന്നും മെസ്സേജ് അയച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാ റേഡിയോ കൂട്ടുകാർക്കും വേണ്ടി പാട്ട് വെച്ച് തരണേ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതുപോലെ ഹായ്, നീലഗിരി എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ പാട്ട് വേണം. ചേർത്തല തണ്ണീർ മുക്കത്ത് നിന്നും ശശിധരൻ സുമ ശശിധരനാണ് മെസ്സേജ് നമുക്ക് അയച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഹായ് റെയിൻബോ, എനിക്ക് അയ്യപ്പനും കോശിയും എന്ന സിനിമയിലെ വന്നോട്ടെ വന്നോട്ടെ എന്ന പാട്ട് വെച്ച് തരുമോ എന്ന് ചോദിച്ചിട്ടുള്ളത് ജെസ്സി കൊടുങ്ങല്ലൂരിൽ നിന്നിട്ടാണ്. അപ്പോൾ എന്തായാലും നമുക്കിതാ നിങ്ങൾ ആവശ്യപ്പെട്ട പാട്ടുകളൊക്കെ ഇങ്ങനെ ലൈനായിട്ട് വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ലാസ്റ്റ് വരെ കേട്ടോണ്ടിരിക്കുക കേട്ടോ. എപ്പോഴാണ് നമ്മുടെ പാട്ട് വരിക എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും ഇപ്പം ദാ വരുന്നു ബ്യൂട്ടിഫുൾ സോങ് ഫ്രം ദ മൂവി വന്ദനം.

യെസ് ദാ തിരിച്ചു വന്നിരിക്കുന്നു പാട്സപ്പിലേക്ക്. പാട്സപ്പിലേക്ക് വന്ന മെസ്സേജസ് ആണ് ഇനി ഞാൻ വായിക്കാൻ പോകുന്നത്. അപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി ഫുൾ മെയിൻ വോ 107.5 ആണ്. ഓക്കെ, അടുത്ത മെസ്സേജസ് ഞാൻ വായിക്കാം. ഹലോ, ഗുഡ് മോർണിംഗ്, ഞാൻ കുറച്ച് ദിവസമായി ഇവിടെ ഇല്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് ആരാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്? കുമാറാണ് കേട്ടോ. എനിക്കൊരു പാട്ട് വെച്ച് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ പ്രിയപ്പെട്ട വാട്സപ്പ്, ഞാൻ റെയിൻബോയുടെ സ്ഥിരം ശ്രോതാവാണ്, ഏറെ നാളുകൾക്ക് ശേഷമാണ് ഇപ്പോൾ മെസ്സേജ് അയക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ട്. സന്തോഷ് കുമാറാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്, പത്തനംതിട്ടയിൽ നിന്നും. അതുപോലെ തന്നെ എൻ്റെ പേര് സുനിൽ പി, പടിപ്പുര, ആലുവ ദേശത്ത് നിന്നുമാണ്. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന എൻ്റെ ചേട്ടൻ്റെ മകൾ സെലീന കെ സ്റ്റീഫന് വേണ്ടിയിട്ട് ഒരു സോങ് വെച്ച് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. രണ്ടു പേർക്കും എല്ലാ ഐശ്വര്യവും നിറഞ്ഞൊരു ശുഭദിനം ആശംസിക്കുന്നു എന്ന് പറഞ്ഞിട്ടും ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ചേട്ടൻ്റെ മകൾ സെലീന കെ സ്റ്റീഫന് വേണ്ടിയിട്ട് ഹാപ്പി ബർത്ത്ഡേ ദാ ഞങ്ങളെല്ലാവരുടെയും വക അറിയിക്കണേ. അതുപോലെ തന്നെ ഒരു മെസ്സേജ്, ഹായ് വാട്സപ്പ് കേട്ടുകൊണ്ട് കൂടെയുണ്ട് എന്ന് പറഞ്ഞിട്ട് സാലിഹ് സൗത്ത് കൊറിയയിൽ നിന്നും നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. എല്ലാവർക്കും ശുഭദിനം പറഞ്ഞുകൊണ്ട് ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത് സീതാ രമേഷാണ്. ഈ സ്നേഹതീരത്ത് എന്ന മൂവിയിലെ പാട്ട് വെച്ച് തരണേ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പ്രിയപ്പെട്ടവർക്കായി വയ്ക്കാമോ എന്നാണ് സീതാ രമേഷ് ചോദിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ പെരുമ്പാവൂരിൽ നിന്നും സിന്ധു മെസ്സേജ് അയച്ചിട്ടുണ്ട്. വോയിസ് യുവർ ചോയ്സ് എന്ന പരിപാടിയിലേക്ക് ഞാൻ മെസ്സേജ് ഇട്ടു, ഒരു സോങ് ആവശ്യപ്പെട്ടിരുന്നു. എൻ്റെ മെസ്സേജും സോങ്ങും ഞാൻ കേൾക്കാൻ വേണ്ടി കൊതിയോടെ കാത്തിരുന്നു, എന്നാൽ ഒന്നും പ്ലേ ചെയ്ത് കേൾക്കുന്നുണ്ടായില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇതിങ്ങനെ തന്നെ അല്ലേ അയക്കേണ്ടത്? വാട്സപ്പിലേക്ക് തന്നെ അല്ലേ, മീൻസ് വാട്സപ്പിൻ്റെ നമ്പറിലേക്ക് തന്നെ അല്ലേ അയക്കേണ്ടത് എന്നൊക്കെ ഒരു ഡൗട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പം എന്തായാലും ഞാൻ ക്ലിയർ ചെയ്യാം, ഈ സെയിം നമ്പറിലേക്കാണ് നിങ്ങൾ വോയിസ് ചോയ്സിലേക്ക് മെസ്സേജ് അയക്കേണ്ടത്. 8547341075 തന്നെയാണ് നമ്പർ. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എല്ലാ ട്യൂസ്ഡേയ്സും ആണ് ഇത് പ്ലേ ചെയ്യുന്നത്. പക്ഷേ അതിന് മുന്നേ തന്നെ നിങ്ങൾ അയച്ചിട്ടുണ്ടാവണം, കാരണം ഇന്നലെ ചിലപ്പോൾ ആ പ്ലേ ചെയ്തതിനു ശേഷമോ അല്ലെങ്കിൽ രാവിലെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് പ്ലേ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ടാവില്ല. നമ്മൾ നേരത്തെ തന്നെ എല്ലാവരുടെയും വോയിസ് മെസ്സേജസ് സോർട്ട് ചെയ്തിട്ട് അത് എന്താ ഒരുമിച്ചാക്കിയിട്ടാണ് നമ്മൾ പ്ലേ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നമാണ് വരാം, അല്ലെങ്കിൽ പിന്നെ ആ ഒരു സമയത്തേക്ക് അയക്കാതെ ഇപ്പോൾ അടുത്ത ആഴ്ചത്തേക്ക് വേണ്ടിയിട്ട് ഇന്ന് മുതൽ അയച്ചു തുടങ്ങിക്കോളൂ. ശരിക്കും പറഞ്ഞാൽ അടുത്ത ആഴ്ചത്തേക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇന്നലെ ആ ഒരു പ്ലേ ചെയ്തതിന് ശേഷം, അതായത് വോയിസ് ചോയ്സ് എന്ന പരിപാടിക്ക് ശേഷം നിങ്ങൾക്ക് അയച്ചു തുടങ്ങാവുന്നതാണ്. ഓക്കെ, അപ്പം എന്തായാലും ഡൗട്ട് ക്ലിയറായി എന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ സുമ മെസ്സേജ് അയച്ചിട്ടുണ്ട്. എൻ്റെ ഹസ്ബൻഡ് കെ ആർ രാജേന്ദ്രൻ, അദ്ദേഹത്തിൻ്റെ ഓർമ്മയിൽ കഴിയുന്ന എനിക്കും കുടുംബത്തിനും ഒരു പാട്ട് വെച്ച് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ എൻ്റെ പേര് ഹലീമ, എനിക്കൊരു പാട്ട് വെച്ച് തരണേ, എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ആലപ്പുഴയിൽ നിന്നും നമുക്ക് അന്ന ഷിബു മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഒരു പാട്ട് വെച്ച് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ തൊടുപുഴയിൽ നിന്നും മെസ്സേജ് ഉണ്ട്, തമിഴ് സോങ് ആണ്, നേറ്റിക്കണ്ണ് എന്ന മൂവിയിൽ ഇതും കടന്നു പോകും എന്ന പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ഏത് മോശം സാഹചര്യങ്ങളെയും തരണം ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ഉപദേശവും ഊർജ്ജവും നൽകുന്ന ഒരു പാട്ടാണ്. അപ്പോൾ ഈ പ്രോഗ്രാം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ആലുവയിൽ നിന്ന് നിഷ നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്, വർണ്ണപ്പകിട്ട് മൂവിയിലെ സോങ് ആണ് കേട്ടോ നിഷ ചോദിച്ചിട്ടുള്ളത്. അതുപോലെ നമസ്കാരം റെയിൻബോ ഗീതം എന്ന മൂവിയിലെ സോങ് ചോദിച്ചിട്ടുള്ളത് ജയങ്കർ സലിത, ഫോർട്ട് കൊച്ചിയിൽ നിന്നുമാണ്. പിന്നെന്താ പറയാം, മേഘമൽഹാർ എന്ന സിനിമയിലെ പാട്ട് വെച്ച് തരണേ എന്ന് ചോദിച്ചിട്ടുള്ളത് നിഷ റോഷൻ കുമാറാണ്. അതുപോലെ അമൽ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്.

ബേർത്ത്ഡേ ആയിരുന്ന ഇന്നലെ ബേർത്ത്ഡേ ആയിരുന്ന അരുൺ അരുൺ ഗിരീഷ് എന്നാണോന്ന് അറിയില്ല കേട്ടോ, ആ ചേട്ടന് വേണ്ടിയിട്ട് പാട്ട് വെക്കണേ എന്ന് പറഞ്ഞിട്ടുണ്ട് അമല. അപ്പം ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ വിഷസ് അറിയിക്കണേ. അതുപോലെ എൻ്റെ ഏറ്റവും പ്രിയ കൂട്ടുകാരി ജിബിന വിനു ആൻ്റണിക്കും ഫാമിലിക്കും വേണ്ടി പാട്ട് പ്ലേ ചെയ്യണേ എന്ന് പറഞ്ഞിട്ടുണ്ട്. ശീതളാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്, നോർത്ത് പറവൂരിൽ നിന്നുമാണ് ഈ മെസ്സേജ് അയച്ചിട്ടുള്ളത്. ഇനി ഞാൻ അഴീക്കൽ നിന്നും ലതാ ഷിജനാണ് ആദ്യമായാണ് ഈ പ്രോഗ്രാമിലേക്ക് മെസ്സേജ് അയക്കുന്നത്. ഞാൻ തുറവൂർ NCC കവലയ്ക്ക് അടുത്തുള്ള VKL എന്ന കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. എൻ്റെ കമ്പനിയിലെ സ്റ്റാഫുകൾക്കും ഓഫീസർക്കും വേണ്ടിയിട്ട് പ്രിയ കൂട്ടുകാർക്കും വേണ്ടിയിട്ട് പാട്ട് വെച്ച് തരണേ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മെസ്സേജ് എന്തായാലും ദാ ഫുള്ള് വായിച്ചിട്ടുണ്ട് കേട്ടോ, മെസ്സേജ് ഫുള്ള് വായിക്കണേ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചിന്ന ചെറുകുഴിലേ എന്ന പാട്ട് ചോദിച്ച് മെസ്സേജ് അയച്ചിട്ടുള്ളത് അഭിരാം കടുങ്ങല്ലൂരിൽ നിന്നുമാണ്. അതുപോലെ സ്വപ്നക്കൂട് ഫിലിമിലെ പാട്ട് ആവശ്യപ്പെട്ട മെസ്സേജ് അയച്ചിരിക്കുന്നത് ആരാണ് നമുക്ക് നോക്കാം. ഇന്ന് എനിക്ക് ഒരു പാട്ട് വെച്ച് തരുമോ, എൻ്റെ ചെറിയ ഒരു മിസ്റ്റേക്ക് എൻ്റെ ഫ്രണ്ടിന് ഒരു വിഷമമായെന്ന് ഒരു സംശയമുണ്ട്. ആ വിഷമം മാറ്റാൻ ഫ്രണ്ട് സാജിദ ഗഫൂർക്ക് വേണ്ടിയിട്ട് മലർക്കിളീനയുടെ എന്ന പാട്ട് വെച്ച് തരുമോ എന്നാണ് ഫൗസിയ മൻസൂർ മെസ്സേജ് അയച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ എൻ്റെ റെയിൻബോ ഫ്രണ്ട്സിനും ആർജേസിനും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പം എന്തായാലും നമ്മുടെ ഫ്രണ്ട് കേട്ടിട്ടുണ്ടാവും എന്ന് നമുക്ക് വിശ്വസിക്കുക. ഇതോടുകൂടി ആ പിണക്കം അങ്ങ് മാറട്ടെ. നമസ്കാരം റെയിൻബോ, കുറച്ച് മാസങ്ങളായി ഞാൻ പാട്ട് ചോദിച്ചിട്ട് എന്ന് പറഞ്ഞിട്ട് ഇന്ദു ആലുവ മെസ്സേജ് അയച്ചിട്ടുണ്ട്. പാർത്ഥിപൻ കനവ് എന്ന സിനിമയിലെ പാട്ടാണ് കേട്ടോ ചോദിച്ചിട്ടുള്ളത്. എന്തായാലും നമുക്ക് സമയക്കുറവുണ്ട് അറിയാലോ, അപ്പം നമുക്ക് പ്ലേ ചെയ്യാൻ പറ്റുമെങ്കിൽ ഉടനെ തന്നെ പ്ലേ ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ അനുഷ മുകേഷ് മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഒരു പാട്ട് വെച്ച് തരുമോ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പം എന്തായാലും സമയം 10 മണി കഴിഞ്ഞ് 53:36 ആയി. അടുത്ത പാട്ട് ദാ വെയിറ്റിംഗ് ആണ്. സ്റ്റേ ട്യൂൺഡ്.

യെസ്, സബോദ് ആ സമയം 10 മണി കഴിഞ്ഞ് 58 മിനിറ്റും 23 സെക്കൻഡുമായി. ഇനിയിപ്പോൾ നമ്മുടെ വാട്സപ്പ് അവസാനിപ്പിക്കാനായിട്ടുള്ള ഒരു സമയമായിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് മെസ്സേജസ് അയച്ച എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ആൻഡ് ഇന്ന് വിട്ടുപോയിട്ടുണ്ടാവും പാട്ടുകളും മെസ്സേജസും ഒക്കെ. അപ്പോൾ എന്തായാലും എല്ലാവരും ക്ഷമിക്കുക. ആൻഡ് എല്ലാ ദിവസവും വാട്സപ്പ് ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇനിയും മെസ്സേജസ് അയക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. സൈനിങ് ഓഫ് നിബി സഞ്ജൽ ഫ്രം ആകാശവാണി കൊച്ചി ഫ്രം റെയിൻബോ 107.5 വാട്സപ്പ്. സ്റ്റേ ട്യൂൺഡ്.

ന്യൂസ് റെയിൻബോ. നമസ്കാരം, വാർത്തകൾ. അസ്ഥിരതയും തടസ്സങ്ങളും നിറഞ്ഞ കാലഘട്ടത്തിൽ വിതരണ ശൃംഖലകളിലാണ് സമ്മർദ്ദം അനുഭവിക്കപ്പെടുന്നതെന്ന് വിദേശകാര്യമന്ത്രി ഡോക്ടർ

0: എസ് ജയശങ്കർ. നൂരിസ്ഥാനിലെ വെള്ളപ്പൊക്കത്തിൽ ദുരിതമനുഭവിക്കുന്നവരെ സഹായിക്കാൻ ഭക്ഷണ സാധനങ്ങൾ, കൂടാരങ്ങൾ ഉൾപ്പെടെ ദുരിതാശ്വാസ സാമഗ്രികൾ ഇന്ത്യ അഫ്ഗാനിസ്ഥാനിലെ നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിക്ക് കൈമാറി. ദുഷ്കരമായ ഘട്ടത്തിൽ അഫ്ഗാൻ ജനതയ്ക്കൊപ്പം നിലകൊള്ളുന്നുവെന്ന് വിദേശകാര്യ മന്ത്രാലയം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. 20,000 മുസ്ലിം സൈനികർ രാജിവെച്ചതായി മുൻ കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി പറയുന്നതായി പ്രചരിക്കുന്ന വീഡിയോ വ്യാജമാണെന്ന് കേന്ദ്ര ഗവൺമെന്റ്. ഉപേന്ദ്ര ദ്വിവേദി അത്തരം പ്രസ്താവന നടത്തിയിട്ടില്ലെന്ന് PIB വസ്തുത പരിശോധനാ യൂണിറ്റ് അറിയിച്ചു. കേരളത്തിന്റെ കാർഷിക സമൃദ്ധിയുടെ നട്ടെല്ലായി പ്രവർത്തിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വിജ്ഞാനദായക കേന്ദ്രമാണ് കേരള കാർഷിക സർവകലാശാലയെന്ന് മന്ത്രി ടി സിദ്ദീഖ്. വെള്ളാനിക്കര ക്യാമ്പസിൽ സർവകലാശാല വിദ്യാർത്ഥി യൂണിയനും സ്റ്റാർട്ടപ്പ് ധനസഹായ വിതരണവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. നിലമ്പൂരിൽ അനധികൃതമായി വനത്തിൽ വീഡിയോ ഷൂട്ട് നടത്തിയതിൽ വ്ളോഗർ ഉൾപ്പെടെ 4 പേർക്കെതിരെ വനം വകുപ്പ് കേസെടുത്തു. ഈ മാസം 11 എടവണ്ണ റേഞ്ചിലെ കൊടുമ്പുഴ ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിൽ ഓടക്കയം കൂരങ്കല ഭാഗത്താണ് സംഘം വനത്തിനുള്ളിൽ പ്രവേശിച്ചത്. തലശ്ശേരി അതിരൂപതാംഗം ഫാദർ തോമസ് പതിക്കൽ അന്തരിച്ചു. 78 വയസ്സായിരുന്നു. നാളെ ഉച്ചയ്ക്ക് 2 കണ്ണൂർ കിളിയന്തരയിലെ വീട്ടിൽ പൊതുദർശനമുണ്ടാവും. ഇറാൻ യുദ്ധത്തിന് അമേരിക്ക ഇതുവരെ 3,750 കോടി US ചെലവഴിച്ചതായി ഔദ്യോഗിക കണക്കുകൾ. മെയ് മാസത്തിൽ ട്രംപ് ഭരണകൂടം പുറത്തുവിട്ട തുകയേക്കാൾ 800 കോടി ഡോളറോളം കൂടുതലാണിത്. സംസ്ഥാന അക്വാട്ടിക് ചാമ്പ്യൻഷിപ്പിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സ്വിമ്മിംഗ് അക്കാദമിക്ക് മികച്ച നേട്ടം. വ്യക്തിഗത ഗ്രൂപ്പിംഗിലായി 21 മെഡലുകളാണ് മലപ്പുറം ജില്ലയ്ക്ക് വേണ്ടി അക്കാദമി താരങ്ങൾ നേടിയത്. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.
1: News Rainbow.
2: ആകാശവാണി FM Rainbow 107.5.
3: ഒരു തീരദേശ ഗ്രാമം. അവിടെ പൊളിഞ്ഞു വീഴാറായ ഒരു വീടും ആ വീട്ടിൽ താമസിക്കുന്ന 4 സഹോദരങ്ങളും അവരുടെ കഥയുമാണ് ഇന്ന്. യു ആർ ലിസ്ണിംഗ് ടു ആകാശവാണി കൊച്ചി FM Rainbow 107.5 വിത്ത് മീ അനു ഇന്ദ്രൻ. വെൽക്കം ടു സെല്ലുലോയിഡ്. രാത്രിയിൽ കവരപ്പൂക്കുന്ന കായലും ബോണി, ബോബി, സജി, ഫ്രാങ്കി എന്ന സഹോദരങ്ങളും വഴക്കുകൾ നിറഞ്ഞ സ്നേഹവും ഇഴചേർന്ന അവരുടെ ജീവിതവുമാണ് ഈ ചിത്രം ഇതിവൃത്തമാക്കുന്നത്. കുമ്പളങ്ങി എന്ന ഗ്രാമത്തിന്റെ മുഴുവൻ സൗന്ദര്യവും വരച്ചുവെച്ച ഒരു ചിത്രം കൂടിയാണ് കുമ്പളങ്ങി നൈറ്റ്സ്.
4: ഓർമ്മ ദിവസം

0: എന്താണിത്?
1: എന്ത് പ്രഹസനമാണ് സജി?
2: എന്താ പറഞ്ഞ പ്രഹസനോ? എന്നുവെച്ചാ
0: അറിഞ്ഞൂടെ
2: പ്രഹസനം വെച്ചെന്നാറ? എനിക്കറിയാം, നിനക്കറിയാന്ന്. എന്താണ്
0: എന്താണോ കഥകളിയ?
2: എന്നപ്പ എന്റെ ഫോട്ടോ ഒക്കെ തിരിയ തീരാ ഷോ എടാ കാക്കക്ക് താൻ കുഞ്ഞു പൊൻകുഞ്ചാറാ താ അറിയാലേ.
0: ഇപ്പഴും ചൊല്ലോ സിറ്റുവേഷൻ ആയിട്ട് ഒരു ബന്ധുല്ല. എടാ ബോണി വരൂലടാ, അവനാ ഡാൻസുകാരുടെ കൂടെയാണ്, അവന്റെ കുടുംബം അതാണ്. നീ കഴിച്ചിട്ട് മുള്ളി വെച്ച് മാറിക്കിടന്നുറങ്ങടാ.
2: ഇവനാരാണ്? നീ ആരാണ്? ഇവനാണ് അവനെ കുറിച്ച് പറയാനായിട്ട്? ഇവനീ കണ്ട കടവില് കഞ്ചാവ് വിളിച്ചോടൊപ്പല്ലേ ഇവന്റെ പരിപാടി?
0: കഞ്ചാവ് വിളിക്കാറില്ല.
2: നീ വാലയിട്ട് നീ പോയി നോക്കിയിട്ടാ നാറി പണിയെടുക്കണ വരെ ഇങ്ങനെ നടന്നിട്ട് ഇല്ലാ പഠിച്ച് ഉണ്ടാക്കിക്കൊണ്ട് ഇങ്ങനെ ഒരു അഭിപ്രായം.
0: താൻ പിന്നെ വലിയ പണിക്കാരനാണല്ല, താൻ ആ തമിഴ് നോസിട്ടല്ലോ ജീവിക്കണത്. താൻ ആ തമിഴ് നോസിട്ടല്ലോ
2: പ്ലേറ്റ് വെച്ച്
0: ആ വെക്കാമണ
2: അതൊക്ക
0: എന്താ
2: ഇതിന്റെ ഇടയിലില്ലേ കഴുത്തിറക്കി ചാവണ കാണുക എനിക്ക് ഓർമ്മയില്ലേ? കാണോടാ
0: എടോ ആരോഗ്യം വെച്ചിടോ സജി, അതൊക്കെ പണ്ട്.

0: തിരക്കാലത്ത് കേടാ.
1: നീ പൊക്കാൻ പറ്റുള്ളൂ, പ്ലേറ്റ് വെച്ചിട്ട് പോ. നീ പ്ലേറ്റ് വെക്കടാ.
0: എന്തിനാണ്?
1: നീ വെക്കടാ.
0: വെക്കാന്ന് എന്തിനാ?
1: നീ
2: സജിയും ബോണിയും ബോബിയും ഫ്രാങ്കിയും തമ്മിലുള്ള കണക്ഷൻ ഇല്ലാത്ത കണക്ഷൻ കാണിച്ചുകൊണ്ടാണ് പടം ടേക്ക് ഓഫ് ചെയ്യുന്നത്. എപ്പോഴും പ്രശ്നങ്ങളും തമ്മിൽ തമ്മിൽ ഐക്യമില്ലായ്മയും ഒക്കെ കാണിച്ച് ആ വീടിന്റെ സ്കെച്ച് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കി തരുന്നിടത്താണ് ചെരാതുകൾ എന്ന സോൾഫുൾ പാട്ടിന്റെ പ്ലേസിംഗ്.

0: പുതിയ ഹെയർ
1: സ്റ്റൈലൊക്കെയാണല്ലോ
0: ചെസ്സാ
1: അല്ല മച്ചാനേ വേറെ സീനാണ്.
0: എന്താടാ
1: നമ്മള് സിമിച്ചേച്ചില്ലേ, സിമിച്ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞു.
0: ആടാ പുതിയ പേരൊക്കെ അടിച്ചിട്ടുണ്ടല്ലോ.
1: ആ ഒരു ചേട്ടൻ വന്നിട്ടുണ്ട്. എന്താടാ അയാളുടെ പേര്?
2: ഷമ്മി.
0: ഷമ്മിയാ?
2: ഷമ്മി.

0: ഞാൻ എല്ലാവരും വിളിക്കുമ്പോ ഓടിച്ചാടോ ഓണർ വിളിച്ച് കളി തീർത്തി പാട്ടാ
1: എടാ വേറെ പറമ്പില്ലാത്തോണ്ടല്ലേ
2: ആ ടക്കൂലുള്ള ഡയലോഗോടിയൊക്കെ കൊറോണ്ട് കഴിഞ്ഞു ആളെങ്കിലും സീരിയസ് ആണ്
1: എന്ത് അന്നും കാര്യാക്കണ്ട നമുക്ക് കയറി കളിക്കാം
2: അതല്ലടാ ആളത്ര വെടിപ്പല്ല ചിലവശാണ്
3: ഇനിയാണ് ഷമ്മിയുടെ ഇൻട്രോ. വളരെ പെർഫെക്റ്റ് ആയി താടി പിടിച്ച് മീശ സെറ്റ് ചെയ്ത് വെക്കുന്ന ഷമ്മി അതേ ബ്ലേഡ് ഉപയോഗിച്ച് കണ്ണാടിയിലുള്ള പൊട്ട് കളഞ്ഞ് കൈ കഴുകുന്നതിലൂടെ ഒരു ടോക്സിക് മാസ്കുലിൻ ട്രെയ്റ്റുള്ള ക്യാരക്ടറാണ് എന്ന് ആദ്യ സീൻ മുതൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം.

0: അധ്വാനിക്കുന്നവനെ കൂടി പണിയെടുക്കാൻ സമ്മതിക്കാത്ത ആളാണ് സജി എങ്കിൽ സ്വന്തം ആവശ്യത്തിന് മാത്രം പണമുണ്ടാക്കാനും പണിയെടുക്കുന്നു എന്ന തോന്നലുണ്ടായാൽ പോലും പണിയെടുക്കാൻ വിസമ്മതിക്കുകയും ചെയ്യുന്ന ആളാണ് ബോബി.
1: നിന്റെ നീ സാനുണ്ടല്ല, അത് എനിക്ക് മാത്രം അടിച്ചിട്ടുള്ളൂ, അത് നീ മറക്കണ്ട കേട്ടാ. ഇത്ര പോടാ,
2: ഇവിടെ കിടന്നെങ്ങാനും ഷോ ഇറക്കാനാണ് പ്ലാനെങ്കിൽ രണ്ടിനെയും കാലെ പിടിച്ച് തെങ്ങിന്റെ മൂട്ടിയിട്ട് നല്ല വീക്കിക്കോട്ടാ ബോണി പറയാൻ പറഞ്ഞു.
0: ഇവരുടെ മേൽ ആകെ കൺട്രോൾ ഉള്ള ഒരേ ഒരാളാണ് ബോണി. ബോണിയും ഫ്രാങ്കിയും തമ്മിൽ ഒരു സ്പെഷ്യൽ ബോണ്ടും ഉണ്ട്.
3: അതേ, ഇന്ന് കുറച്ച് ഗസ്റ്റ് ഉണ്ട്. ഞങ്ങൾക്കാണെങ്കിൽ ഈ വല വീശി കാണിക്കാനും ഞണ്ടിനെ പിടിക്കാനും ഒക്കെ ഒരു ചേട്ടനുണ്ട്. ഉള്ളിയാണെങ്കിൽ അടിച്ച് ഫിറ്റ്.
4: ഗോപിയുണ്ട്, ഗോപിനോട് ചോദിച്ചു നോക്കാം, അവൻ വീശും. അതിനു
5: ഓവറാണ്, 1500 രൂപ ഇട്ട് വൈകിട്ടാവുമ്പോ.
4: യാതൊരു കാരണവശാലും അവനെ പണിക്ക് വിളിച്ചിട്ട് പോണെന്ന് അവന് തോന്നലുണ്ടാകും, അവൻ വരില്ല.
5: പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോ എനിക്കൊരു വല്ലാത്ത പ്രേമൊക്കെ ഉണ്ടായിരുന്നു.
6: ആരോട്?
5: അങ്ങനെയൊന്നല്ല. അപ്പൊ നോക്കുമ്പോ ഒരു അടിപൊളി സീനും ചേട്ടൻ ബോബി. ബോബി ആൻഡ് ബേബി വെഡിങ് കാർഡൊക്കെ അടിക്കുമ്പോ ഡ്രസ്സ്
6: അടിപൊളിയായിരിക്കും.
5: അതൊക്കെ കഴിഞ്ഞ് ഞാൻ നൈസായിട്ട് ഒരു തരക്കേറ്റില്ലാത്ത ലവ് ലെറ്റർ ഒക്കെ എഴുതി ഉള്ളിലേക്ക് കൊടുക്കാൻ വേണ്ടി ചെന്നു. അപ്പൊ അയാള് ഫ്രണ്ട്സൊക്കെ സംസാരിച്ചോണ്ടിരിക്കായിരുന്നു. അപ്പൊ ഞാൻ നോക്കി ചെന്ന് പുറയിരുന്ന് പയ്യെ തോണ്ടി തിരിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് പ്രസവ അടിച്ച്. ഞാൻ ഒറ്റോട്ടം
6: ഭ്രാന്തി. സൂപ്പർ, വേഗം പോവാ.
5: ബോബിക്ക് എന്നെ ഓർമ്മയുണ്ടോ?
7: ഇല്ല.
5: കടവത്ത് എന്താ പറയുക, കഞ്ചാടിക്കാ?
8: കഞ്ചാവ ഒന്ന് പോയാ വേണേ. കഥക്കെ വലിച്ചു കയറ്റിയാ കൊറേ ചിന്തിക്കേണ്ടി വരും. ഞങ്ങൾ 100% ചെയ്തതാണ്.
9: Kumbalangi is an island village in the outskirts of Cochin city. It is 16 kilometers square in area and it is India's first designated ecotourism village. We are known for fishing nets and koya making. So koya, it's made from coconut husk and it's used for making mattresses and carpets. The word koya in Malayalam, it means kaya, so it actually means cold.
10: അതെ, നമ്മ അച്ഛൻ മമ്മൂട്ടി കളിച്ചത് കളയണ്ട, നല്ല വെച്ചായിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്ത് വെക്കും. വൈകുന്നേരം ആകുമ്പോൾ സംഭവം സെറ്റ്.
0: അങ്ങനെ കുത്തഴിഞ്ഞ പുസ്തകം പോലുള്ള ഇവരുടെ ഈ ജീവിതങ്ങളിലേക്ക് സ്ത്രീകൾ വരുന്നിടത്താണ്, പ്രണയം വരുന്നിടത്താണ് ഈ കഥയും അവരുടെ ജീവിതങ്ങളും മാറിമറിയുന്നത്. ഈ ചിത്രത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും പാട്ടുകളും ഒക്കെ ഒരുക്കിയിരിക്കുന്നത് സുഷിൻ ശ്യാമാണ്.
5: അയ്യോ, ഒരു പോയോ?
6: ആ, ഒരു ഇങ്ങോട്ട് പോയി.
5: ലൈൻ ഉണ്ടാവുന്ന മാത്രം ചോദിച്ചില്ല.
6: പ്രശാന്തേ, തന്റെ കൂട്ടുകാരന് ലൈൻ ഉണ്ടാ?
1: പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോഴത്തെ ലെറ്റർ ആയിട്ട് വന്നതാൽ അവള് ഓടി, പിന്നെ ഈ വഴിക്കാരും വന്നിട്ടില്ല.

0: You are listening to Akashwani Kochi FM Rainbow 107.5 Celluloid.
1: Bobby! Do! Why are you doing this? Why are you going to go? Why are you going to go? Why are you going to go? Why are you going to
2: go? I'm going to go.
1: Bobby! എടോ എനിക്കും ആഗ്രഹമൊക്കെ ഉണ്ട്, പക്ഷെ പച്ചുള്ള വിറവലാണ്. എടോ പ്ലീസ് ഒന്ന് മനസ്സിലാക്കൂ.

എന്റെ ജീവിതമുണ്ടല്ല ആ സിനിമയിൽ

0: നീ എന്നെ കൊണ്ടേ പോകുള്ളൂല്ലേ? എന്നാക്കട്ടാ, നീ നിന്റെ വീട്ടിലും പറയാം, ഞാൻ എന്റെ വീട്ടിലും പറയാം.
1: അങ്ങനെ ബേബി ബോബിയുമായും ബോണി നൈലയുമായും പ്രണയത്തിലാവുന്നു. ബോബിയും ബേബിയും വിവാഹിതരാവാൻ തീരുമാനിക്കുകയും ചെയ്യുന്നു.
0: ഞാൻ പതിയെ ഒരു വീടെടുത്ത് മാറി താമസിക്കട്ടെ, അത് ചിലപ്പോ ശരിയാവൂലടാ.
2: എടാ, ഒരു പെണ്ണ് വന്ന പാർക്കാണല്ലോ എല്ലാം ഇവിടെ ഇല്ലേ? പോകില്ല, തടുപ്പുണ്ട്, വാഷിംഗ് മെഷീൻ ഉണ്ട്, വേറെ എന്താണ് വേണ്ടേ? നിനക്ക് എന്റെ മുറി വേണോ? എടുത്തോ, ഞാൻ ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇവിടിച്ചേ ഇവിടുത്തെ ചെറുതെറിച്ച തീരാവുന്ന കാര്യമുള്ളൂ.
3: എടാ,
2: യൂറോപ്പ് കക്കൂസല്ലേ പുറത്ത്
3: വന്നിട്ടിരിക്കണേ?
2: വാർത്തിട്ടിട്ടില്ലേ? ഏ, നീ കുറച്ച് കാണല്ലേ, നീ കുറച്ച് കാണല്ലേ, നീ കുറച്ച് നാളായിട്ട് നീ കുറച്ച് കണ്ടുകൊണ്ടിരിക്കണേ. എടാ, നീ വേറെ ഒരു നല്ല പണിക്കോ. ഏ, നീ വലയിടാനൊന്നും പോണ്ട കേട്ടാ. ഞാനില്ലല്ലോ ഇവിടെ ജീവനോടുകൂടി. ഏ, നമ്മളീ വീടൊക്കെ ഒന്ന് തേച്ചൊന്ന് വാതിലൊടിപ്പിച്ചാ തീരാവുന്ന കാര്യമുള്ളൂ. എപ്പോഴും മക്കളൊന്നും അങ്ങനെ മോശക്കാരല്ലടാ, മോശക്കാരാവേയില്ല കേട്ടാ. നമ്മുടെ മുറ്റത്തെ മുല്ലൊക്കെ മണമില്ല, എന്താന്നറിയില്ല. ഏ, അതങ്ങനെ കണ്ടാ മതി നീ കേട്ടാ, ഞാൻ കണ്ടാ മതി.
3: മോശം ഇവിടെ പഞ്ചായത്തിലില്ല.
2: വേണേ പൊടിത്തു. ഏ, കൊറേ ഉണ്ടാക്കണ്.
3: ഞങ്ങളുടെ അമ്മ പിന്നെ നശിച്ച വീടാണിത്.
2: അയ്യോ, എങ്ങനെ? എടാ, നിന്നെയൊക്കെ കാണാതിരിക്കാൻ വേണ്ടി തന്നെ അവര് പോയത്.
3: നിങ്ങള് കാരണാണ്, എല്ലാവർക്കും അറിയാം.
1: മാറ്റം വേണമെന്ന് പറയുമ്പോൾ സജി ശരിക്കും ഒരു ചേട്ടനായിട്ട് മാറുമ്പോൾ മുന്നോട്ടുള്ള ജീവിതത്തെ കുറിച്ച് ഉണ്ടാവുന്ന പ്രതീക്ഷയും, എന്നാൽ വീണ്ടും സജി ഫ്രാങ്കിയെ തല്ലുന്നത് കണ്ടുവന്ന് ബോണി സജിയെ തല്ലുന്നത് കാണുമ്പോൾ ആ പ്രതീക്ഷ അസ്തമിക്കുകയും ചെയ്യുന്നത് ഈ സീനിൽ വളരെ വ്യക്തമായി കാണാൻ പറ്റും. ഷെയ്ൻ നിഗത്തിന്റെ അഭിനയത്തിൽ നിന്നും തന്റെ ആത്മസുഹൃത്തും കൂടെപ്പിറപ്പുകളും തന്നെ തള്ളിപ്പറഞ്ഞതിന്റെ വിഷമത്തിൽ ആത്മഹത്യ ചെയ്യാൻ സജി ശ്രമിക്കുന്നു. പക്ഷേ തന്റെ ആത്മസുഹൃത്ത് തന്റെ കൈപ്പിഴ മൂലം കൺമുൻപിൽ വെച്ച് മരിക്കുന്നത് സജിയെ വളരെയധികം മാനസികമായി തളർത്തുന്നു. സുഹൃത്തിന്റെ നിറഗർഭിണിയായ ഭാര്യയെയും പിറക്കാനിരിക്കുന്ന കുഞ്ഞിനെയും സജി ഏറ്റെടുക്കുന്നു.
4: കണ്ണടച്ചോ, കിടന്നു. ബ്ലീഡിംഗ് ഉണ്ടെന്നാ പറഞ്ഞ, രണ്ടു ദിവസം കൂടി ഹോസ്പിറ്റലിലേക്കാം. ജപ്പാൻ കുഞ്ഞും ഞാനും പുറത്തുണ്ടാവും, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി.
1: താൻ മെന്റലി ഒട്ടും ഓക്കെ അല്ല എന്നും തന്നെ ഒരു ഡോക്ടറെ കാണിക്കാമോ എന്നും സജി ഫ്രാങ്കിയോട് ആവശ്യപ്പെടുന്നു. സജി ഒരു മെന്റൽ ഹെൽത്ത് എക്സ്പേർട്ടിനോട് മനസ്സ് തുറക്കുമ്പോൾ ബോബി ആവട്ടെ തന്റെ പ്രണയിനിയായ ബേബിയോടാണ് മനസ്സ് തുറക്കുന്നത്. ഇവിടെ വെച്ച് ഇതുവരെ ഉണ്ടായതിൽ നിന്നും വളരെ ഡെപ്ത്തുള്ള ഒരു ലെയർ സിനിമയിൽ ആഡ് ആവുന്നു.
0: ബ്രാല് പാർപ്പം കുഞ്ഞുങ്ങളായിട്ട് നടക്കണുണ്ട്. അതിനെ പിടിക്കാൻ ഭയങ്കര പ്രയാസമാണ്. അപ്പൊ ഈ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ എൻ്റെ ചുറ്റിനൊരു ഓറഞ്ച് കളറായിരിക്കും, അപ്പൊ അതിനെ സ്പോട്ട് ചെയ്യാൻ എളുപ്പമാണ്, തെറ്റിയെടുക്കാം. ശരിക്കും പറഞ്ഞാൽ കുഞ്ഞുങ്ങള് കാരണമാണ് അവര് ചത്തു പോണത്. നിങ്ങളുടെ അപ്പനും അങ്ങനെയായിരുന്നു.
1: രണ്ട്

0: പണിക്ക് പോയപ്പോ അപ്പന ഓർമ്മ വന്നില്ല.
1: അപ്പൊ നല്ലതായിരുന്നു, നല്ല പാർട്ടിയായിരുന്നു. അപ്പൊ കൊറേ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു, വലിയ വീടൊക്കെ പണിയണമെന്നുണ്ടായിരുന്നു. പക്ഷെ നല്ല പണിക്കാരനായിരുന്നു അപ്പൻ.
2: പറഞ്ഞു, സങ്കടം വരുന്നുണ്ടോ? ഇമോഷണൽ ആവുന്നുണ്ടെങ്കിൽ ഇമോഷണൽ ആയിക്കോ, കരയണമെങ്കിൽ കരയ, സഹായിക്കാനല്ലേ ഞാൻ ഇവിടെ ഉള്ളത്.
1: അമ്മ പോയപ്പോ ബോണിന്റെ അമ്മനെയും ബോണിനെയും ഒഴിവാക്കി പോയപ്പോ എന്റെ ഒപ്പനാണ് വീട്ടിലോട്ടുണ്ടെന്ന്. പിന്നെ പിന്നെയാണ് ബോബിയും ചെറുതൊക്കെ ഉണ്ടായത്.
3: ഇത് സജിയുടെ അപ്പൻ, ഇത് ബോണിയുടെ അമ്മ. ഇവർ രണ്ടുപേരും കൂടെ കല്യാണം കഴിച്ചപ്പോഴാണ് ഞാനും ഫ്രാങ്കിയും ജനിച്ചത്.
0: അപ്പൊ നിങ്ങളുടെ അമ്മ എവിടെ പോയി?
3: ഞങ്ങളുടെ അമ്മ അപ്പൻ മരിച്ചു കുറച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ദൈവവഴിക്ക് പോയി.
0: അപ്പ ബോണിയുടെ അപ്പ വേറെയാണ്. അപ്പൊ സജിയും ബോണിയായിട്ട് ഒരു ബന്ധുല്ല?
3: ബന്ധുല്ല, പക്ഷെ അവരമ്മ ഒടുക്കത്തെ കണക്ഷനാണ്. അപ്പന്റെ അമ്മയുടെ ആദ്യ രാത്രിക്ക് മുറ്റത്ത് നിന്ന് നിറാണിച്ച ഡീംസ് ആണ്.
0: How many mummies and daddies do you have? I want a complete list before sunrise. ഐ വാഷ് പോയ ഞാൻ ചുമ്മാ ചളി അടിച്ചാട്ടാ.
1: വിഷമാവൂലോ. ചിലര് തമാശക്കും കാര്യത്തിലൊക്കെ ആയിട്ട് പലതാ തന്തകം ചെയ്യുന്ന പറയുമ്പോ എനിക്ക് കൊള്ളും.
4: പരമ്പരാഗതമായി സിനിമകളിലും സമൂഹത്തിലും പുരുഷന്മാർ കരയാൻ പാടില്ല, മാനസികമായി എപ്പോഴും ശക്തരായിരിക്കണം എന്നൊക്കെയുള്ള ധാരണ നിലനിൽക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ സജിയും ബോബിയും കരയുമ്പോൾ അത് പുരുഷന്മാർക്കും വികാരങ്ങൾ ഉണ്ടെന്നും കരയുന്നത് ബലഹീനതയല്ല എന്നുമുള്ള വലിയൊരു സന്ദേശമാണ് നൽകുന്നത്. ഒപ്പം മാനസിക വിഷമങ്ങൾ വരുമ്പോൾ ഒരു ഡോക്ടറെയോ കൗൺസിലറെയോ കാണുന്നതും സഹായം ചോദിക്കുന്നതും തികച്ചും സ്വാഭാവികമായ കാര്യമാണെന്ന് വളരെ ലളിതമായി ഈ രംഗം കാണിച്ചു തരുന്നു. ഉള്ളിലെ വിഷമങ്ങൾ ഒളിച്ചു വെക്കാതെ പുറത്തു പറയുന്നത് മനുഷ്യരെ വീണ്ടും ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരും എന്നതിന്റെ തെളിവാണ് സത്യത്തിൽ ഈ ഒരു സീൻ.

0: eyes.
1: You are listening to Akashvani Kochi FM Rainbow 107.5 Celluloid.
2: Come, come. Not allowed, not allowed. Go to the gada.
3: What is the problem?
2: Homestay policy, no local.
3: I'm staying here. Who are you going to...
2: No local.
3: You have to go. Go to the gada.
2: Anybody?
3: You didn't do anything wrong.
2: No, not allowed.
3: Baby brought me here.
2: Why? No,
3: stop
2: baby.
3: Stop yelling at me. He's my guest. You don't have to go. He's my guest. Do not yell at me. How dare you?
2: USA, okay. My India, no.
3: He's
2: no.
3: My
2: you
3: guest.
2: Get up.
3: All right.
2: You get up.
3: I'm coming with you. Stop yelling.
4: എന്താ മോനെ പ്രശ്നം?
2: ഇറക്കി വിട്ടമ്മ, ഞാൻ വ്യഭിചാരം നമ്മൾ അനുവദിക്കരുതമ്മ. നന്നായില്ലമ്മ, നന്നായില്ലേ?
1: ഹോം സ്റ്റേയിൽ നടന്ന പ്രശ്നത്തെ തുടർന്ന് ബോണി നൈലയെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നു. മരിച്ചുപോയ തന്റെ സുഹൃത്തിന്റെ ഭാര്യയെയും കുട്ടിയെയും സജീവം കൊണ്ടുവരുന്നു.

0: ബോബിയുടെ വീട് സമാധാന അന്തരീക്ഷത്തിലേക്ക് വന്നപ്പോൾ ബേബിയുടെ വീട്ടിൽ അന്തരീക്ഷം കലുഷിതമാണ്.
1: ബേബി, നീ ഒന്നും മിണ്ടാൻ നിൽക്കണ്ട കേട്ടാ.
2: ചേട്ടൻ രാവിലെ ആഴ്ച ഭയങ്കര ബോറായി പോയിട്ടോ.
3: എന്താ മോളെ?
2: അല്ല, ചേട്ടൻ രാവിലെ കാണിച്ചത് ഭയങ്കര ബോറായി പോയെന്ന് പറഞ്ഞു.
3: റൂൾ 15, നോ സെല്ലേഴ്സ് ആൻഡ് ലോക്കൽസ് അലൗഡ് ഇൻ ഹോം സ്റ്റേ.
2: ഇതിലൊന്നും ഒരു കാര്യമില്ല കേട്ടാ. അവര് പോയിട്ട് ഒരു പൊട്ട റിവ്യൂ കൊടുത്താൽ നമ്മുടെ റേറ്റിംഗ് പോകും, ചിലപ്പോ നമ്മുടെ ലൈസൻസ് വരെ ക്യാൻസൽ ആക്കും.
4: ക്യാൻസൽ ആകട്ടെ, അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കിട്ടുന്ന കാശ് നമുക്ക് വേണ്ട മോളെ. നിർത്തിക്കോ, ഇവന്മാരെയൊന്നും വിശ്വസിക്കാൻ കൊള്ളത്തില്ല.
3: ഇതിലെ സീരിയല് മാത്രമല്ല, ന്യൂസും ഉണ്ട്, അതല്ലപ്പോഴും കാണുന്നു.
4: ഇങ്ങനൊന്നും എന്നോട് സംസാരിക്കില്ലേ ബേബി മോളെ, എന്തെങ്കിലും പറ്റിയ എല്ലാരും എന്നോട് ചോദിക്കത്തുള്ളൂ.
3: അയ്യോ അമ്മ, ഞാൻ മോളോട് നല്ല തമാശക്ക് പറഞ്ഞ ഫ്രഷ് ഫൂരി കഴിച്ചിട്ട് കുറെ കാലമായിരുന്നു.
1: ബുദ്ധിമുട്ടായോ?
3: ഇത് കഴിയട്ടെ അമ്മ. മോളെ ഒരു പൂരിയും കൂടി. അമ്മ ഞാനൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടെ.
0: ഈ സീനിൽ വളരെ നൈസായി ഹെഡ് ഓഫ് ദി ടേബിൾ ആയി ഷമി സ്വയം മാറുന്നതും അയാള് ആ കുടുംബത്തിന്റെ ചുമതല സ്വയം ഏറ്റെടുക്കുന്നതും അയാളുടെ റൂളുകൾ ആ വീട്ടിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിക്കുന്നതും വളരെ സട്ടിലായി കാണിക്കുന്നുണ്ട്.
3: ഇവിടെ കുറച്ചുപേര്, അടുക്കളയിൽ കുറച്ചുപേര്, ആ പരിപാടി ഇനി വേണ്ട. നമ്മളെല്ലാരും ഒരുമിച്ച് ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കും, ഒരു കുടുംബം പോലെ. അല്ലേ അമ്മ?
0: രണ്ടേകാൽ മണിക്കൂറോളം ദൈർഘ്യമുള്ള ഈ ചിത്രം ക്ലൈമാക്സിലേക്ക് അടുക്കുമ്പോഴാണ് ഷമ്മിയുടെ ശരിക്കുള്ള ക്യാരക്ടർ പുറത്തു വരുന്നത്.
5: എനിക്ക് ശരിയാവണില്ലടാ ഇവിടെ.
6: എല്ലാരും നാട്ടിൽ ഇങ്ങനെയൊക്കെ തന്നെ പണി എടുക്കണം.
5: ഒരു കാര്യം ചെയ്യ്, ഹെഡ്സെറ്റ് ഞങ്ങൾ ചെയ്തിട്ടുള്ളേ, അങ്ങനെ ചുമ്മാ പൊളിയാൻ കൊടുക്കും.

0: യു ആർ ലിസണിംഗ് ടു സെല്ലുലോയിഡ് ഓൺ ആകാശവാണി കൊച്ചി എഫ്എം റെയിൻബോ 107.5.
1: എന്നെ കൊണ്ട് നടക്കൂലടോ, ഇത് വിട്ടേക്ക്. ഇത്രേ ഉള്ളൂ, വേറെ ഒന്നും പറയാനില്ല. നമ്മുടെ ഫാമിലി ചേരൂല, ഞങ്ങളുടെ സെറ്റപ്പേ അത് റോങ് ആണത്. എന്നെ കൊണ്ട് കൊള്ളൂലടോ, ഞാൻ നല്ല തരത്തിലുള്ള ഒരാളായിട്ട് പ്രേമിക്ക്. താൻ തന്റെ ഉള്ള ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെട്ടു.
2: ശരിയാടോ, താൻ പോരാ. വാ വിട്ടേക്ക്. പ്ലാസ്റ്റിക് കുപ്പിന്ന് വിടാൻ പാടില്ല, അതൊക്കെ എടുത്തു.

0: 알아먹대.
1: ചെറുതാണ്
2: എടോ, താൻ കൊള്ളാലോ. തനിക്ക് മീൻ പിടിക്കാൻ പോയ പോരെ.
1: സ്റ്റാറ്റസിന്റെ ഒരു സീനല്ലേ.
2: ഇന്ന് കാലത്തും കൂടെ മഞ്ഞക്കൂരും കൂടെ ചോർന്നിച്ചുമെന്ന് എന്നോടോ പറയും.
3: ഇവിടെ മുതലാണ് തങ്ങളുടെ പ്രണയം അടുത്ത തലത്തിലേക്ക് ഉയർന്നു എന്നവർ തിരിച്ചറിയുന്നത്.

0: ഇത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 സെല്ലുലോയിഡ് വിത്ത് മീ അനുവിന്ദ്രൻ.
1: നമ്മുടെ ബോബിയുടെയും ബേബിയുടെയും കല്യാണ കാര്യം ഒന്നുകൂടി ഒന്ന് ആലോചിച്ചൂടെ? പറ്റുമെങ്കിലും അതൊന്ന് നടത്തി കൊടുക്കണം. സാറെന്ന് പറഞ്ഞാണല്ലോ കാട്ടാളനാണ് രാമായണം എഴുതിയെന്നൊക്കെ, അതിന് ഇടയ്ക്കിടയ്ക്ക് ആലോചിക്കുന്നുണ്ട്. പിന്നെ എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞ് ആരെന്ത് പറഞ്ഞാലും കറക്റ്റ് പോയിന്റ് ആണെങ്കിൽ അതെടുക്കണം. നമ്മൾ കൂടിയ ആൾക്കാരായിരുന്നൊന്നുമല്ല പറയണ, സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിൽ കുറച്ച് സമാധാനമൊക്കെ ഉണ്ട്. അപ്പൊ എങ്ങനെയാണ്, നമുക്ക് ആ കല്യാണം ഒന്ന് ആലോചിച്ചൂടെ?
2: ഇദ്ദേഹത്തിന് മറുപടി അമ്മ പറയുമോ അതൊന്ന് സംസാരിക്കണം.
3: താല്പര്യമില്ല, നിങ്ങളുമായിട്ടൊരു ബന്ധത്തിന് താല്പര്യമില്ല.

0: ശമ്മി ചേട്ടനോടൊക്കെ തന്നെ വിളിക്കണം.
1: സാധാരണ ഇത്ര സിറ്റുവേഷനില് എന്താ നാട്ടുനടപ്പ്?
0: ഒളിച്ചോട്ടമാണോ ഉദ്ദേശിക്കണ?
2: എന്റെ കൂടെ ഈ ടേബിളിലിരുന്ന് നമ്മുടെ അമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കാൻ അവന്റെ യോഗ്യത എന്താ?
3: ബേബി ബോബിയോടൊപ്പം ഇറങ്ങിപ്പോകുമെന്ന് സിമിയിൽ നിന്ന് ഷമ്മി അറിയുന്നു.
2: ഷേവ് ചെയ്ത മോളെ ഷേവ് ചെയ്ത കൊടുക്കാൻ 60 രൂപ എടുക്കാൻ ഇല്ലാത്തവന്.

0: ചേച്ചു അതൊക്കെ പണ്ട്, ബോബി ഇപ്പൊ പണിക്കൊക്കെ പോണ്.
1: ഞാനല്ലേ സംസാരിക്കുന്നത്, ചേച്ചിയല്ലല്ലോ. ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് എന്നോടല്ലേ മറുപടി പറയണ്ട. ഇൻസൾട്ട് ചെയ്യല്ലേ മോളെ.
0: ഇൻസൾട്ട്, ബോബിക്ക് നല്ല ആരോഗ്യമുണ്ട്, നല്ല ബുദ്ധിയുണ്ട്, നല്ല മനസ്സാണ്, അത്രേം മതി.
1: നീ കൊറേ കൂതറ സിനിമ കാണുന്നുണ്ട് മോളെ. ഡെയിലി ഞാൻ ഒരുപാട് പേരെ കാണുന്നു, ഒരുപാട് എന്ന് വെച്ചാൽ ഒരുപാട്. നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റൂല. ഇവനൊക്കെ പക്ക ഫ്രോഡ്.
0: ആ ചേട്ടന്റെ ഒപ്പീനിയൻ എനിക്ക് എന്റെ ഒപ്പീനിയൻ, അങ്ങനെ വെച്ചാ മതി.
1: ഈസി ആയല്ലോ. അപ്പൊ എല്ലാം ഈസി ആയല്ലോ. മോളെ എനിക്ക് ഇത്രേ പറയാനുള്ളൂ, നിന്നെ കെട്ടുന്ന വേണം, നിനും എന്റെ അത്ര യോഗ്യതകളും വേണം. വേണ്ട മോളെ. പിന്നെ ഇവന്മാരും ഞാനും തമ്മിലുള്ള പ്രധാന വ്യത്യാസം നമുക്ക് പറഞ്ഞുതരട്ടെ. ശ്രദ്ധിച്ചോ, ഇവന്മാര് പല തന്തയ്ക്ക് പറഞ്ഞത്, ഞാൻ ഒറ്റ തന്തയ്ക്ക് പറഞ്ഞതാ. ഓക്കെ?
0: അങ്ങനെ പല തന്തയ്ക്ക് പറഞ്ഞ ടെക്നിക്കലി പോസിബിൾ അല്ല കേട്ടാ, എല്ലാവർക്കും ഒരു തന്തയേ ഉള്ളൂ.
1: എന്താ പറഞ്ഞ? അശ്ലീലം പറയുന്നു. ഞാനും ചോദിക്കട്ടെ, പെൺകുട്ടികൾ ഇങ്ങനെയാണ് വളർത്തുന്നത് എന്ത് ഉള്ളതിലും പറയുന്നതാണോ?
0: ചേട്ടൻ അച്ഛൻ്റെ കിട്ടി ഒരു കാര്യമില്ല, എനിക്ക് ഇഷ്ടമുള്ള ആളുടെ കൂടെ ഞാൻ പോകും.
2: ചേട്ടാ ബേബിമോളെ എടി പൊടിന്ന് വിളിക്കരുത്.
1: ഞാനേ സ്വന്തം ചേട്ടനെ പോലെ, സ്വന്തം ചേട്ടനെ പോലെ സംസാരിക്കുന്നത്.
3: ഏത് ടൈപ്പ് ചേട്ടനാണെങ്കിലും മര്യാദയ്ക്ക് സംസാരിക്കണം.
4: സിമിയിൽ നിന്നുണ്ടായ പ്രതീക്ഷിക്കാത്ത പ്രതികരണം ഷമ്മിയെ വളരെ വിയേർഡായിട്ട് അക്രമാസക്തമായ രീതിയിൽ പെരുമാറാനായി പ്രേരിപ്പിക്കുന്നു.

ചേട്ടാ സോറി ചേട്ടാ, പ്ലീസ് ചേട്ടാ ക്ഷമിച്ചേട്ടാ.

0: ഹലോ
1: ഹലോ
0: ചേട്ടാ, ഞാൻ സിമിയ. ചേട്ടാ, ചെറിയൊരു പ്രശ്നമുണ്ട്. ഷമി ചേട്ടനോട്ട് ചെറിയൊരു വഴക്കുണ്ടായി. ചേട്ടൻ പിണങ്ങി മാറി നിൽക്കുവാണ്, വിളിച്ചിട്ടും മിണ്ടുന്നില്ല.
1: മാറി നിൽക്കാന്ന് പറഞ്ഞാൽ ഏതെങ്കിലും മൂലയിലും മാറിയിരിക്കണോ?
0: ആ ചേട്ടാ, ഒരു 15 മിനിറ്റ് ആയിട്ട് ഒരേ നിപ്പ.
1: കുഴപ്പമില്ല, കുറച്ച് കഴിയുമ്പോൾ ശരിയായിക്കോളൂ. നമ്മൾ പേടിക്കണ്ട, ഞാൻ നാളെ കൊണ്ട് വരുന്നുണ്ട്
0: കേട്ടാ.
1: മോളൊന്ന് ഒന്നും പറയാൻ ചോദിക്കാൻ നിൽക്കണ്ട, ഒന്നും പറയണ്ട. കാര്യം അവന് ജോലിയുടെ ചെറുതായിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. കേട്ടാ, ഒന്നും പറയണ്ട, ഞാൻ നാളെ രാവിലെ അങ്ങോട്ട് വരാം. നമ്മൾ പേടിക്കണ്ട കേട്ടാ. എന്നാ വെച്ചേക്ക്.
0: ശരിയായിക്കോളും
2: സിമി.

0: are calling is not responding at the moment.
1: ബോബി, ചേച്ചി നാളെ പോണ കേട്ടോ. നമുക്ക് ബുദ്ധിമുട്ടാണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കും.
2: ഏയ്, പോവണ്ട, ഇവിടെ നിന്നു, ഞങ്ങൾക്കൊരു കുഴപ്പമില്ല.
3: വിജയോടെ പോണപ്പോ ഈ അമ്മ ശാപം കൊടുത്താങ്ക, നീ മണ്ണോടെ മണ്ണാ പോയിടുവ, തൊലഞ്ചു പോയിടുവന്ന്. நான் போற இடம்லாம் தொலைஞ்சு போயிடும், அது என்னோட சாபம்.
2: ஒட்டும் பேடிக்கண்ட, நீ கரெக்ட் சாதத்தானோ நினைக்கணும். இவடி இனி தொலைஞ்சு போகணும் ஒன்றும் இல்ல. இப்ப பஞ்சாயத்துல ஏற்றம் மோசம் வீடானல்ல நீ பாருங்க அல்லடா. ഈ വേണ്ടാത്തങ്ങളെ കൊണ്ടിടുന്ന സ്ഥലമില്ലേ, അതാണിത്. ഇവിടെ ആരും ചോദിച്ചു വരില്ല. ഇഷ്ടമുള്ളിടത്തോളം കാലം നമുക്ക് ഇവിടെ നിൽക്കാം.

0: അങ്ങോട്ട് പോണു.
1: അവളെ വിളിച്ചിട്ട് കിട്ടണില്ല, എന്തോ പ്രശ്നമുണ്ടോന്ന് തോന്നുന്നുണ്ട്. ഒരു മെസ്സേജ് വന്ന് വീട്ടിൽ പിടിച്ച് ഡാർക്ക് സീനാന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ ഒരു 10 തവണ വിളിച്ച് കിട്ടണില്ല സജി.
2: ഇതേസമയം ബേബിയെ വിളിച്ചിട്ട് കിട്ടാതെ ബോബിയും ബോണിയും സജിയും ചേർന്ന് അന്വേഷിച്ചു.

വീടിനകത്തേക്ക് കയറിയ ബോബിയെ ഷമ്മി ആക്രമിച്ചിട്ടുണ്ടാകാം എന്ന് തിരിച്ചറിഞ്ഞ ബോണിയും സജിയും വീടിനകത്ത് കയറുമ്പോൾ ബോബിയെ ഷമ്മി വലിച്ചെടുക്കുന്നതായി കാണുന്നു.

0: അതാ പോലെ നോക്കാം. ഈ പോലെ ഈ പോലെ ഈ പോലെ
1: ഒടുവിൽ ഒരു വലിയ സംഘട്ടനത്തിനൊടുവിൽ മൂന്ന് സഹോദരന്മാർ ചേർന്ന് അയാളെ കീഴ്പ്പെടുത്തുന്നു. ഒപ്പം ബേബിയെയും സിമിയെയും അമ്മയെയും രക്ഷിക്കുകയും ചെയ്യുന്നു. മനുഷ്യർക്ക് മാറാൻ കഴിയും എന്ന വലിയൊരു പ്രതീക്ഷ ചിത്രം തരുന്നുണ്ട്. തുടക്കത്തിൽ ഉത്തരവാദിത്വമില്ലാത്തവരായിരുന്ന സജിയും ബോബിയും കഥയുടെ ഗതിയിൽ സ്നേഹവും ഉത്തരവാദിത്വവുമുള്ള മനുഷ്യരായി മാറുന്നു. മറ്റൊരാളുടെ വേദന മനസ്സിലാക്കാൻ അവർക്ക് കഴിയുന്നു. അതുപോലെ തന്നെ പോരായ്മകളും വഴക്കുകളും നിറഞ്ഞ നാല് സഹോദരന്മാരുടെ കഥയാണല്ലോ ഇത്. എന്നാൽ പരസ്പരം വിദ്വേഷത്തിലായിരുന്ന അവർ പ്രതിസന്ധി ഘട്ടത്തിൽ ഒത്തുചേരുമ്പോൾ അവിടുത്തെ അവസ്ഥ മാറുന്നു. തെറ്റുകൾ തിരുത്താനും പരസ്പരം മാപ്പ് പറയാനുമുള്ള മനസ്സ് കുടുംബ ബന്ധങ്ങളെ ശക്തമാക്കുന്നു എന്നുകൂടി ഈ ചിത്രം നമ്മെ പഠിപ്പിക്കുന്നു. എത്ര വലിയ പ്രതിസന്ധികളാണെങ്കിലും അതിനെ തരണം ചെയ്യാനായി സ്നേഹം മാത്രമാണ് ഒരേ ഒരു വഴി എന്ന് ഈ ചിത്രം നമ്മെ

ഓർമ്മപ്പെടുത്തുന്നു. എല്ലാറ്റിനേക്കാളുപരി ഈ ചിത്രം എനിക്ക് സഹോദര സ്നേഹത്തിന്റെ ചിത്രമാണ്. ബേബിമോളുടെയും സിനിയുടെയും ബോബിയുടെയും ബോണിയുടെയും സജിയുടെയും ഫ്രാങ്കിയുടെയും എല്ലാം സഹോദര

ആഹാ ഹാ, എത്ര മാമ്പഴങ്ങളാണല്ലേ! ഏഹ്, കൊതിയാവുന്നുണ്ട്. എന്തായാലും ദാ സമയം 12 മണി കഴിഞ്ഞ് 6 മിനിറ്റും 30 സെക്കൻഡ് ആകുമ്പോൾ കൂടിയുള്ളത് നിബി സഞ്ജലാണ്. അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകതയൊക്കെ പറയണം. ആൻഡ് യുവർ ചോയ്സിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇന്ന് സംസാരിക്കാനുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞുകൊണ്ട് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് ജൂലൈ 22 ആണ്. ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകത നമ്മളിപ്പോൾ പാട്ടിൽ കേട്ട പോലെ തന്നെ മാമ്പഴത്തെ കുറിച്ചിട്ടാണ്. പക്ഷേ അത് ഞാൻ പറയാം. അതിനു മുന്നേ മറ്റൊരു പ്രത്യേകത പറഞ്ഞു തുടങ്ങാം കേട്ടോ. ഇന്ന് വേൾഡ് ബ്രെയിൻ ഡേ ആണ്. അതായത് ചിന്തിക്കാനും പഠിക്കാനും ഓർമ്മകളൊക്കെ ഇങ്ങനെ സൂക്ഷിക്കാനും നമ്മുടെയൊക്കെ തീരുമാനങ്ങളൊക്കെ എടുക്കാനും നമ്മളെ സഹായിക്കുന്ന ശരീരത്തിലെ ഏറ്റവും അത്ഭുതകരമായിട്ടുള്ളൊരു അവയവം ആണല്ലേ ബ്രെയിൻ, അഥവാ മസ്തിഷ്കം എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു എന്താ പറയുക, ആരോഗ്യത്തെ കുറിച്ചിട്ടുള്ളൊരു അവബോധം സമൂഹത്തിൽ വളർത്തുക എന്ന ഒരു ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് എല്ലാ വർഷവും ഈ ജൂലൈ 22 ലോക മസ്തിഷ്ക ദിനം നമ്മൾ ആചരിക്കുന്നത്. നമ്മുടെ ബ്രെയിനെ ആരോഗ്യത്തോടു കൂടിയിട്ട് നിലനിർത്താനായിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഉറക്കം ആവശ്യമാണ് കേട്ടോ. എത്രയൊക്കെ ഫുഡിലൊക്കെ നമ്മൾ കൺട്രോൾ ചെയ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മുടെ ശരീരം ആരോഗ്യമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത് പോരാ. നമുക്ക് നല്ല ഉറക്കം വേണം, അതുപോലെ തന്നെ നല്ല ആഹാരം വേണം, സ്ഥിരമായിട്ടുള്ള വ്യായാമം വേണം, പിന്നെ വായന, പുതിയ കാര്യങ്ങൾ പഠിക്കുക, ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മാനസിക സമ്മർദ്ദമൊക്കെ നിയന്ത്രിക്കുക, ഇതൊക്കെ നമ്മുടെ ബ്രെയിനിൻ്റെ ആരോഗ്യത്തിന് ഒരുപാട് സഹായിക്കുന്ന കാര്യങ്ങളാണ്. അപ്പം ശാരീരിക ആരോഗ്യം പോലെ തന്നെ ഈ മസ്തിഷ്ക ആരോഗ്യത്തിന് നാം പ്രാധാന്യം നൽകണം എന്ന ഓർമ്മപ്പെടുത്തലാണ് ഈ വേൾഡ് ബ്രെയിൻ ഡേ നമുക്ക് പകർന്നു തരുന്നത്. അപ്പോ അത് മാത്രമല്ല, ഇന്ന് മറ്റൊരു പ്രത്യേകത കൂടിയിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് നാഷണൽ മാംഗോ ഡേ ആണ്. അപ്പം നമ്മൾ ആദ്യം തന്നെ കിളിച്ചുണ്ടൻ മാമ്പഴം എന്ന സിനിമയിലെ ആ ബ്യൂട്ടിഫുൾ പാട്ട് കേട്ടിട്ടുണ്ടായിരുന്നു. ഞാനടക്കം ഒരുപാട് പേരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഫ്രൂട്ടാണല്ലേ ഈ മാങ്ങ എന്ന് പറയുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ എത്ര വേണമെങ്കിലും കഴിച്ചോളും, ആ ഒരു ഇഷ്ടമാണ് എനിക്ക് മാങ്ങയോട്. അപ്പോൾ പഴങ്ങളുടെയൊക്കെ രാജാവായിട്ടുള്ള മാമ്പഴത്തിൻ്റെ മധുരം തുളുമ്പുന്ന ഒരു അടിപൊളി ദിവസത്തിലേക്ക് ആൻഡ് യുവർ ചോയ്സിലേക്ക് എല്ലാവരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. സമയം 12 മണി കഴിഞ്ഞ് 8 മിനിറ്റും 43 സെക്കൻഡുമായി. അപ്പം നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് യുവർ ചോയ്സിലേക്ക്. യുവർ ചോയ്സിലേക്ക് വിളിക്കേണ്ട നമ്പർ പറഞ്ഞുകൊണ്ട് ഞാൻ നേരെ അടുത്ത പാട്ടിലേക്ക്

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: പി എം ജയ് അബ് ഗരീബോ കെ ജയ് ബൻ ഗയി ഹൈ.

ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 500,000 രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2,00,000 കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: കേട്ടുകൊണ്ടിരിക്കുന്നു ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5, മ്യൂസിക്കലി യോഴ്സ്.
2: വെൽക്കം ബാക്ക് ടു യുവർ ചോയ്സ്. യുവർ ചോയ്സിന്റെ സമയമാണ്. ദാ നമ്മുടെ ആദ്യത്തെ കോളർ റെഡിയാണ് കേട്ടോ. നമുക്ക് എന്നാൽ ഇനി അധികം സംസാരിക്കാതെ കോളർ എടുക്കാം. ഹലോ.
3: ഹലോ.
2: ആ ഹലോ, പേര് പറഞ്ഞോളൂ.
3: ബിനി.
2: ബിനി, എവിടെ നിന്നാ ചേച്ചി വിളിക്കുന്നേ?
3: പുത്തമ്പേലിക്കര.
2: പുത്തമ്പേലിക്കര.
3: പറവൂർ.
2: പറവൂരിൽ നിന്ന് നമുക്ക് ഒരുപാട് കോളേഴ്സ് വരാറുണ്ട്, നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ. എന്തായാലും സന്തോഷം. അപ്പൊ എന്താണ് ചേച്ചി വിശേഷങ്ങൾ, പറയൂ. നല്ല വിശേഷം. ഇന്നത്തെ പ്രത്യേകതകളൊക്കെ പറഞ്ഞത് കേട്ടിരുന്നോ? ഇന്നത്തെ സ്പെഷ്യൽ ഡേ കേട്ടിരുന്നോ? ആ, എന്തൊക്കെയായിരുന്നു? കേക്കട്ടെ. ആ, ബ്രെയിൻ ഡേ, പിന്നിന്ന് നാഷണൽ മാംഗോ ഡേ ആണ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരിക്കും കറക്റ്റ് ആയിട്ടൊക്കെ ഉറങ്ങാറുണ്ടോ? എത്ര മണിക്കൂർ ഉറങ്ങും രാത്രി?
3: ഞാൻ ഒരു സൂപ്പർ മാർക്കറ്റിൽ ജോലിക്ക് കൊണ്ടുപോയ. ഉച്ചക്ക് 1 മണിക്ക് കയറിയിട്ട് രാത്രി 9 മണിക്കാണ് വരണത്.
2: ഓക്കെ.
3: പിന്നെ 11 മണിയാവും കിടക്കുമ്പോ.
2: പണി ഉണ്ടാവും അല്ലേ? ഓക്കെ. എന്നാലും അപ്പൊ എങ്ങനെയാ, ഉച്ചക്ക് ഉറങ്ങാറുണ്ടോ പോണേന് മുന്നേ?
3: ഇല്ല.
2: ഇല്ല. അപ്പൊ അത് കുറവല്ലേ ഉറക്കം? ഓക്കെ. എന്തായാലും അത് അതുകൊണ്ടൊരു ബുദ്ധിമുട്ട് ക്ഷീണമൊക്കെ തോന്നാറുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് ശ്രദ്ധിക്കാം കേട്ടോ. 5 മണിക്കൂറൊന്നും ഉറക്കം പോരാ നമുക്ക്. ഓക്കെ. പിന്നെ എന്താ വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്?
3: ഹസ്ബൻഡ്, 2 കുട്ടികളും.
2: ആ, കുട്ടികൾ പഠിക്കാണോ?
3: ആ, ഡിഗ്രിക്ക്. ഒരാള് BSc സൈക്കോളജി പഠിക്കണം, ഒരാള് RLV.
2: പേരെന്താ അവരുടെ?
3: വൈഷ്ണവ്, സാരംഗ്.
2: ഓ, 2 ആൺകുട്ടികളാ. ഓക്കെ. ആൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ അമ്മേനെ ഹെൽപ്പ് ചെയ്യോ കിച്ചണിലൊക്കെ? ചെയ്യോ അല്ലേ. ഓക്കെ. എന്തായാലും അവരോട് ചെയ്യാൻ പറയണം, എന്തെങ്കിലുമൊക്കെ ചെയ്തു തരണം എന്ന് പറയണം. ഇപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് പെൺകുട്ടികൾ എന്നുള്ളത് ഇല്ലല്ലോ. ആൺകുട്ടികൾക്കും പല കുട്ടികൾക്കും അറിയാം കുക്ക് ചെയ്യാനൊക്കെ. അവരൊക്കെ രസമായിട്ട് കുക്ക് ചെയ്യും കിച്ചണിലല്ലേ, അമ്മമാരുടെ ഒപ്പം ഇരിക്കാറുണ്ട്. അപ്പൊ അതൊക്കെ ഇടയ്ക്കൊന്ന് പറഞ്ഞെന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഉറക്കമൊക്കെ ശരിയായിട്ട് കിട്ടണ്ടേ? ആരോഗ്യമൊക്കെ ശരിയാവണ്ടേ?

0: ബിനി ചേച്ചി ആദ്യമായിട്ടാണോ വിളിക്കുന്നേ? ആദ്യമായിട്ടാ വിളിക്കുന്നേ. വിളിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? കണക്റ്റ് ആയിട്ടില്ല. അപ്പൊ എനിക്കാണ് ആ ഭാഗ്യം കിട്ടിയല്ലേ സംസാരിക്കാൻ. ഓക്കെ, അപ്പൊ ഇന്ന് ആർക്ക് വേണ്ടിട്ടാണ് പാട്ട്? ഏത് പാട്ടാണ് വേണ്ടത് പറഞ്ഞോ.
1: പാട്ട് സാന്ത്വനത്തിലെ സ്വരകന്യകമാർ വീണമുട്ടിയാണ് പാട്ട്.
0: ഓ, മനോഹരമായിട്ടുള്ള പാട്ടാണ്. ആർക്ക് വേണ്ടിട്ടാ?
1: എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടിട്ട്.
0: എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടിട്ടല്ലേ. അപ്പൊ നമുക്ക് പാട്ട് കേട്ടാലോ?
1: ഓക്കെ,
0: വീണ്ടും വിളിക്കും കേട്ടോ. ഓക്കെ, ബൈ ബൈ. യെസ്, അപ്പോ നമ്മുടെ ഇന്നത്തെ യുവ ചോയ്സിലെ ആദ്യത്തെ കോളർ ആയിരുന്നു ബിനി ചേച്ചി, പുത്തൻവേലിക്കരയിൽ നിന്നും. അപ്പൊ എന്തായാലും ബിനിച്ചി ആവശ്യപ്പെട്ട പാട്ട് വരുന്നു സാന്ത്വനത്തിലെ. ആ മനോഹരമായിട്ടുള്ള പാട്ട് കേട്ടിട്ട് തിരികെ എത്താം. കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 മ്യൂസിക്കലി യുഎസ്.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: Musically yours. You are listening to Rainbow FM Kochi 107.5.
2: സമയം ദാ 12 കഴിഞ്ഞ് 25 മിനിറ്റും 22 സെക്കൻഡും ആവുന്നു. നിബി സെഞ്ചലാണ് നിങ്ങളോടൊപ്പം ചേരുന്നത് യുവ ചോയ്സിൽ. അപ്പോൾ യുവ ചോയ്സിലേക്ക് നിങ്ങൾക്കും വിളിക്കാവുന്നതാണ്. വിളിക്കുന്ന നമ്പർ 0484242810 അപ്പോൾ നിങ്ങളുടെ വിശേഷങ്ങൾ എന്നോട് പങ്കുവയ്ക്കുക ആൻഡ് ഡെഡിക്കേഷൻസ് ഉണ്ടെങ്കിൽ പറയുക. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട പാട്ടും പറയുക. പാട്ട് പറയുമ്പോൾ 80s അല്ലെങ്കിൽ 90s ശേഷമുള്ള പാട്ടുകൾ എന്തായാലും ചോദിക്കുക കേട്ടോ. അപ്പോൾ എനിവേ അടുത്ത ഒരു കോളർ റെഡിയാണ്. ആരാ നോക്കാം. ഹലോ
3: ഹലോ
2: ഹലോ, ആരാണ്?
3: എന്റെ പേര് ഷാഹിന.
2: ഷാഹിന എവിടെ നിന്നായിരുന്നു?
3: മട്ടാഞ്ചേരി.
2: ഓക്കെ, മുന്നേ വിളിച്ചിട്ടുണ്ടോ?
3: ഇല്ല, ആദ്യമായിട്ടാണ്.
2: ആണോ?
3: കിട്ടാറില്ല, വിളിച്ചിട്ടുണ്ട്.
2: ഓ, ട്രൈ ചെയ്തിട്ടുണ്ട്, കിട്ടിയിട്ടില്ല അല്ലേ. ഏറ്റവും ഇഷ്ടപ്പെട്ട പഴം ഏതാ? ഫ്രൂട്ട് ഏതാ?
3: പറഞ്ഞത് തന്നെ, എനിക്ക് മാങ്ങ ഭയങ്കര ഇഷ്ടം.
2: ആ, മാങ്ങ ഭയങ്കര ഇഷ്ടമാണ് എന്ന് പറഞ്ഞു, പക്ഷെ മാങ്ങ ഇല്ലെങ്കിൽ ഏതായിരിക്കും?
3: മാങ്ങ ഇല്ലെങ്കിൽ എനിക്ക് ഇത് അവക്കാഡോ ഇഷ്ടമാണ്.
2: അവക്കാഡോ ഇപ്പൊ എങ്ങനെയാ കഴിക്കാ? എന്തെങ്കിലും ഷെയ്ക്ക് ഒക്കെ അടിച്ചിട്ടാണോ?
3: അല്ലാതെ കഴിക്കാറില്ല, ജ്യൂസ് ആയിട്ട് കഴിക്കാറ്.
2: ആ, ജ്യൂസ് ആയിട്ട്. പാലൊക്കെ കൂട്ടി അടിച്ച നല്ല ടേസ്റ്റ് അല്ലേ അവക്കാഡോ ഷെയ്ക്ക്? ആ, അതല്ല, അടിപൊളി സാധനമാണ് അവക്കാഡോ. പക്ഷെ നമ്മുടെ നാട്ടില് എനിക്ക് തോന്നുന്നു അത്ര വലിയൊരു സ്വീകാര്യത അവക്കാഡോ ഒക്കെ കിട്ടിയിട്ടില്ല. പുറം രാജ്യങ്ങളിൽ ഭയങ്കര ഇഷ്ടമാണ്.
3: ഞങ്ങളുടെ ഇവിടെ അതിരിത്തിരി ഫേമസ് ആണ്.
2: ആണല്ലേ?
3: ജ്യൂസിന്റെ ഷോപ്പൊക്കെ ഉണ്ട് ഇവിടെ.
2: ഓക്കെ, ശരിയാ. അങ്ങനെ സ്പെഷ്യൽ ആയിട്ട് കിട്ടുന്ന ഷോപ്സ് ഉണ്ട് അവക്കാഡോ ഷേക്സ് ഒക്കെ കിട്ടുന്നത്.
3: ഞങ്ങളതിന്റെ അടുത്ത് തന്നെ.
2: ആഹാ, അപ്പൊ പോവാറുണ്ടോ? മാസത്തില് ഒരാശം, ആഴ്ചയിൽ ഒരാശം?
3: ആഴ്ചയിലൊന്നല്ല, ഇടയ്ക്കൊക്കെ.
2: ഇടയ്ക്ക് വല്ലപ്പോഴും ഒക്കെ ഒന്ന് പോവാ അല്ലേ?
3: വല്ലപ്പോഴൊക്കെ ഒരു ചെയ്ത് അങ്ങനെ പോവാറ്. പിന്നെ ഞങ്ങള് ഫ്രൂട്ട് വാങ്ങി വീട്ടിൽ തന്നെ ചെയ്യാറുണ്ട്.
2: അതെ, അതും നല്ല അടിപൊളിയാണല്ലോ. എനിക്ക് തോന്നുന്നു അതാണ് ഏറ്റവും നല്ലത്. നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുകയെന്നുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്.
3: അങ്ങനെ വീട്ടിൽ വാങ്ങിയാൽ കൂടുതലും കഴിക്കാറ്.
2: പക്ഷെ നമുക്ക് ഈ അവക്കാഡോ വെറുതെ കഴിക്കാന്ന് പറഞ്ഞാൽ അത്ര ഇഷ്ടല്ല എല്ലാവർക്കും അല്ലേ?
3: ഒരു
2: ടേസ്റ്റ് അങ്ങനെ ആയതുകൊണ്ടേ.
3: മധുരം ഇല്ലല്ലോ.
2: അതെ, ഒന്നുമില്ല, ഒരു ഒരു രുചിയും ഇല്ലാതെ തോന്നുന്ന ഒരു ആയിട്ടാണ്. പക്ഷെ അതിന്റെ കളറൊക്കെ ഭയങ്കര ഭംഗിയാണ് അല്ലെ? നല്ലൊരു ലൈറ്റ് ഗ്രീൻ ആയിട്ട്. അതന്നെ. അപ്പൊ ഇന്ന് ഏത് പാട്ടാ വേണ്ടേ?
3: എനിക്ക് കൗരവർല കനകനിലാവേ.
2: ആർക്ക് വേണ്ടിട്ടാ ഡെഡിക്കേഷൻ?
3: എന്റെ ഫാമിലിക്കും കേട്ടോണ്ടിരിക്കണ എല്ലാവർക്കും. എനിക്ക് രണ്ട് പെൺകുട്ടികളാണ്. മൂത്ത ആള് വർക്ക് ചെയ്യണ BDRC എറണാകുളം.
2: ആഹാ,
3: പേര് നിഷ്വ.
2: നിഷ്വ.
3: ആ, ഒരാള് ബിഫാമിന് പഠിക്കണ ബാംഗ്ലൂര്, പേര് നെഹല.
2: നെഹല.
3: ആ,
2: ആഹാ, രണ്ടും നല്ല പേരുകളാണല്ലോ.
3: താങ്ക് യു.
2: ആരാ സെലക്ട് ചെയ്തേ?

0: അത് ഞാനും ഹസ്ബൻഡും തന്നെ
1: ആണ്. ഓക്കെ, അപ്പൊ എന്തായാലും
0: രണ്ട് പേര് അബ്ദുൽ ലത്തീഫ്.
1: അബ്ദുൽ ലത്തീഫ് അല്ലേ, അപ്പൊ നിങ്ങൾ നാലുപേരാണ് വീട്ടിലെ താമസം?
0: ഇല്ല, എന്റെ എന്റെ മദറും കൂടെ ഉണ്ട്.
1: ഓ ശരി ശരി, എന്താ മദറിന്റെ പേര്?
0: സഫിയ.
1: സഫിയ, ഓക്കെ. അപ്പൊ നിങ്ങൾ രണ്ടുപേരും കൂടെ ആണോ റേഡിയോ ഒക്കെ കേൾക്കുന്നേ?
0: ഇല്ല, ഞാൻ എനിക്ക് ടൈലറിന്റെ ഒരു ഷോപ്പ് ഉണ്ട്, ടൈലറിംഗ് ഷോപ്പ് ഉണ്ട്.
1: ആഹാ,
0: അപ്പൊ ഷോപ്പിലാണ്. അപ്പൊ കൂടുതലും റേഡിയോ, എനിക്ക് റേഡിയോ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഹസ്ബൻഡ് അത് കംപ്ലൈന്റ് ആകുമ്പോ തന്നെ വേറെ വേറെ വാങ്ങിത്തരും. വർഷങ്ങളായിട്ട് അങ്ങനെ കേട്ടോണ്ടിരിക്കുന്ന ആളാണ്.
1: ഓ ശരി,
0: നമ്മുടെ ജോലിയുടെ കൂടെ പോണ ഒരു കാര്യമാണല്ലോ, ടൈം അറിയാം.
1: അതെ അതെ അതെ,
0: പല പല കാര്യങ്ങൾ അറിയാൻ പറ്റും.
1: അതെ, ഇപ്പൊ ഷോപ്പിലാണോ?
0: ഇപ്പൊ ഞാൻ ഷോപ്പിലാണ്.
1: ഓക്കെ, വേറെ ആരെങ്കിലും ഉണ്ടോ അവിടെ?
0: ഇല്ല, സ്റ്റിച്ചിങ്ങിന് ഞാൻ ഒറ്റക്ക.
1: ഓ
0: ചെയ്യണേ.
1: ശരി ശരി, അപ്പൊ എന്തായാലും കാര്യങ്ങളൊക്കെ ഉഷാറായിട്ട് നടക്കട്ടെ.
0: പേരെന്താണ്?
1: എന്റെ പേര് നിബി എന്നാണേ. അപ്പൊ നമുക്ക് പാട്ട് കേട്ടാലോ? പാട്ട് കേൾക്കാം? ആ, അത് നല്ലൊരു തീരുമാനമായിരിക്കും. ഓക്കെ, അപ്പൊ എന്നാലും നമുക്ക് പാട്ട് കേൾക്കാം. ഓക്കെ, ബൈ ബൈ
0: ബൈ ബൈ.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: Rainbow FM 107.5, musically yours.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ആകാശവാണി FM റെയിൻബോ 107.5, മ്യൂസിക്കലി യോഴ്സ്.
2: വെൽക്കം ബാക്ക് ടു യുവർ ചോയ്സ്. യുവർ ചോയ്സിന്റെ സമയം. യുവർ ചോയ്സിലേക്ക് നിങ്ങൾക്കും വിളിക്കാവുന്നതാണ്. അപ്പോൾ വിളിക്കുന്ന നമ്പർ പറഞ്ഞുകൊണ്ട് ഞാൻ അടുത്ത കോളറിലേക്ക് പോകാം. 0484242810 1, 0482424281. ദാ നമുക്കിപ്പോ ഒരു കോളർ റെഡിയാണ് കേട്ടോ. ആരാ നോക്കാം. ഹലോ.
3: ഹലോ, നമസ്കാരം.
2: ഹലോ, നമസ്കാരം. ആരാണ്?
3: ഞാന് നാരായണ, പാലക്കാട് ജില്ലയാണ്.
2: പാലക്കാട് നിന്നാണ് അല്ലേ?
3: ചാലിശ്ശേരി എന്ന് പറയും.
2: ഓക്കെ ഓക്കെ. ചേട്ടൻ എന്താ ചെയ്യുന്നേ?
3: ഞാനേ ഇപ്പൊ ഒന്നും ചെയ്യുന്നില്ല, ഞാൻ ബ്ലൈൻഡാ.
2: ഓക്കെ ഓക്കെ. വേറെ ആരെങ്കിലും ഉണ്ടോ വീട്ടില്?
3: വേറെ ഇപ്പൊ വൈഫ് ഉണ്ട്, വൈഫ് വർക്കിന് പോയിരിക്കുക.
2: ആണോ? ചേച്ചി എവിടെയാ പോയിക്കുന്നെ? അടുത്ത് തന്നെയാ?
3: കുറച്ച് ദൂര, തെറാപ്പിസ്റ്റ് ആയിട്ട് പോയിരിക്കുക, തൃശ്ശൂര.
2: ആഹാ, എന്ത് തെറാപ്പിസ്റ്റ് ആണ്?
3: ഈ ആയുർവേദത്തിന്റെ.
2: ഓ ശരി ശരി ശരി. അപ്പൊ അവർക്ക് എങ്ങനെയാ സമയം?
3: ആ അവര് വരുമ്പോ വരാൻ ഒരു 5 മണി 6 മണിക്ക് ആവും.
2: രാവിലെ 9 മണി ആ ടൈമാണോ?
3: അവിടെ എത്തണം.
2: ഓ ശരി ഓക്കെ. 5 മണിക്ക് വന്നിട്ടാണ് പിന്നെ ബാക്കിയുള്ള ചേച്ചിയുടെ പണികൾ ചെയ്യാല്ലേ?
3: അതെ, പണിയൊക്കെ ചെയ്യാം. ഫ്രീ ആയിട്ട് ഒറ്റയ്ക്ക് ഇരിക്കുകയാണ്.
2: ഫുള്ള് പാട്ടുണ്ടല്ലോ കൂട്ട്, പിന്നെന്താ പ്രശ്നം?
3: ഉണ്ട്, നിങ്ങളെ പോലുള്ള ആളുകളൊക്കെ സംസാരിക്കാനുണ്ട്.
2: പിന്നെ അല്ല,
3: ചിലപ്പോ ടൈം
2: അവസാനിപ്പിക്കണത്. എങ്ങനെയാ, ഈ പഴയ പാട്ടുകളാണോ പുതിയ പാട്ടുകളൊക്കെ കേൾക്കോ?
3: പുതിയ പാട്ട് കേൾക്കും,
2: കേൾക്കും, ഇഷ്ടമാണ്.
3: ഓർമ്മയിലധികം പുതിയ പഴയ പാട്ടാണ് മാത്രം.
2: ആണോ? പുതിയ പാട്ടുകളില് അല്ലെങ്കിൽ പുതിയ പാട്ടുകാരിൽ ആരെയാ ഇഷ്ടം?
3: പുതിയ പാട്ടുകാരില്ല, പുതിയ പാട്ടുകളില്
2: ഭയങ്കര. ഇവർക്ക് രണ്ടുപേർക്കും ആണെങ്കിലും ഭയങ്കര വേറിട്ട ശബ്ദമാണല്ലോ,
3: അല്ലേ?
2: ഭയങ്കര യുണീക് ആയിട്ടുള്ള വോയിസ് ആണ്.
3: നല്ല, അവരപ്പോ അവരുടെ പാട്ടുകളൊക്കെ ഞാൻ നല്ലോണം കേൾക്കാറൊക്കെ ഉണ്ട്.
2: കേൾക്കാറുണ്ട് അല്ലേ? ഓ,
3: ഇപ്പോഴത്തെ പുതിയ പാട്ടുകളിൽ പലതും കുറെ ചപ്പു പാട്ടുകളുണ്ട്. നല്ലതൊക്കെ ഞാൻ നല്ലോണം കേൾക്കും.
2: അത് നമ്മുടെ മറ്റേ ന്യൂ ജെൻസിന് അതൊക്കെയാണ് ഇഷ്ടം. അപ്പൊ അവരൊക്കെ കേറണ്ടേ തിയേറ്ററില്?
3: അതെ, അവർക്ക് അതൊക്കെയാണ്. പ്രത്യേകിച്ച് ഒരു മ്യൂസിക്കിന്റെ വല്ലാത്ത അതിപ്രസർ ഉണ്ടാവും അതില്. പാട്ടൊന്നും അങ്ങനെ കേൾക്കില്ല. മ്യൂസിക്കിനാണ് പ്രാധാന്യം, അങ്ങനെ വല്ലാതെ അലയ്ക്കും. അപ്പൊ അതൊക്കെ നമുക്ക് അത്ര ഇതുപോലെ. പഴയ പാട്ട് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്, കേൾക്കാനൊക്കെ വളരെ സുഖാണ്. ഒരുപാട് മ്യൂസിക്കിന്റെ ഒന്നും ഉണ്ടാവില്ല അതില്. അങ്ങനെയൊക്കെ പഴയ പാട്ടിനോടാണ് പൊതുവെ പഴയ ആളുകൾക്ക് കൂടുതൽ ഇഷ്ടം.
2: ഇഷ്ടം. അപ്പൊ ഇന്ന് ഏത് പാട്ടാണ് ചേട്ടന് വേണ്ടതെന്ന് പറഞ്ഞോ.
3: ഇന്ന് ഇപ്പൊ ഇന്ന് പുതിയ പാട്ട് തന്നെയാണ്, അധികം പഴക്കമില്ലാത്ത പാട്ടല്ലേ.

0: ലോഹത്തിലെ പാട്ട്, കനക
1: ലോഹത്തിൽ.
0: മൈലാഞ്ചി, ആ ഷേവാസോമനും മൈഥിലിയ ചേരപ്പാതി.
1: ആ ശരി ശരി ശരി,
0: ആ
1: ഓക്കേ. അപ്പൊ 2015 സിനിമ അല്ലേ ലോഹം.
0: ഒരുപാട് വഴക്കല്ല.
1: അപ്പൊ എന്തായാലും നമുക്ക് പാട്ട് ചേച്ചിക്ക് വേണ്ടിയാണോ ഡെഡിക്കേഷൻ?
0: ചേച്ചിക്കും പിന്നെ മാഡത്തിന്റെ പേരെന്താ?
1: എന്റെ പേര് നിബി എന്നാണ്. എനിക്കും കൂടെ വേണ്ടിട്ടാണോ?
0: അതെ അതെ.
1: ഓ താങ്ക് യു.
0: പിന്നെ അത് കേൾക്കുന്നവർക്ക് എല്ലാവർക്കും ഡെഡിക്കേറ്റ് ചെയ്യും.
1: ഓക്കെ, അപ്പൊ എന്നാലും നമുക്ക് ആ മനോഹരമായിട്ടുള്ള പാട്ടിലേക്ക് പോവാം.
0: ഓക്കെ
1: ഓക്കെ, ബൈ.
0: താങ്ക് യു.
1: യെസ്, അപ്പോൾ നമ്മുടെ കളർ ദാ വെച്ചു. ഇനി നമുക്ക് പാട്ടിലേക്ക് നേരെ പോവാം. പാട്ട് ലോഹം എന്ന സിനിമയിലെ ഷഹബാസ് അമനും മൈഥിലിയും കൂടെ ചേർന്ന് പാടിയിട്ടുള്ള ബ്യൂട്ടിഫുൾ സോങ് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 മ്യൂസിക്കൽ ഇയേഴ്സ്.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: PM ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗയി ഹൈ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: ആകാശവാണി, നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നിരഞ്ജന. പ്രധാന വാർത്തകൾ. ഇന്ത്യയും നോർത്ത് മസഡോണിയയും തമ്മിലുള്ള സാമ്പത്തിക പങ്കാളിത്തം ശക്തമാക്കാൻ ആഹ്വാനം ചെയ്ത് രാഷ്ട്രപതി ദ്രൌപദി മുർമു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധം. ഇരുസഭകളിലും നടപടികൾ 2 മണിവരെ നിർത്തിവച്ചു. യുദ്ധക്കപ്പൽ നിർമ്മാണ രംഗത്ത് ശ്രദ്ധേയ നേട്ടം കൈവരിച്ച അന്തർവാഹിനി വേധ യുദ്ധക്കപ്പൽ INS മാൽവൻ നാവികസേനയുടെ ഭാഗമായി. സിക്കിമിൽ തുരങ്ക നിർമ്മാണത്തിനിടെയുണ്ടായ മണ്ണിടിച്ചിലിൽ കാണാതായ കോട്ടയം സ്വദേശി അനീഷ് മോഹനായി 2 ദിവസവും തിരച്ചിൽ തുടരുന്നു. സംസ്ഥാനത്ത് റാഗിംഗ് വിരുദ്ധ നിയമം നടപ്പാക്കാൻ മന്ത്രിസഭായോഗ തീരുമാനം. വിദ്യാർത്ഥികൾക്ക് മൊബൈൽ ആപ്പിലൂടെ പരാതി സമർപ്പിക്കാമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. കോമൺവെൽത്ത് ഗെയിംസ് 2026 സ്കോട്ട്ലൻഡിൽ നാളെ തുടക്കം. വാർത്തകൾ വിശദമായി. ഇന്ത്യയും നോർത്ത് മസഡോണിയയും തമ്മിലുള്ള സാമ്പത്തിക പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കാൻ ആഹ്വാനം ചെയ്ത് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ത്രിരാഷ്ട്ര സന്ദർശനം തുടരുന്ന രാഷ്ട്രപതി നോർത്ത് മസഡോണിയൻ ബിസിനസ് ഫോറത്തെ അഭിസംബോധന ചെയ്തു. ഡിജിറ്റൽ അടിസ്ഥാന രംഗത്തെ യോജിച്ചുള്ള പ്രവർത്തനത്തിന് നോർത്ത് മസഡോണിയയെ രാഷ്ട്രപതി സ്വാഗതം ചെയ്തു. ഫാർമസ്യൂട്ടിക്കൽസ്, ഭക്ഷ്യ സംസ്കരണം, AI, സ്റ്റാർട്ടപ്പ് തുടങ്ങിയ മേഖലകളിലെ സഹകരണ സാധ്യതകളെക്കുറിച്ചും ശ്രീമതി മുർമു പറഞ്ഞു. സ്കോപ്പിയയിലെ മദർ തെരേസ മെമ്മോറിയൽ രാഷ്ട്രപതി ഇന്ന് സന്ദർശിക്കും. സ്കോപ്പിയ മ്യൂസിയത്തിലെ മഹാത്മാഗാന്ധിയുടെ അർത്ഥകായ പ്രതിമയും ശ്രീമതി മുർമു അനാച്ഛാദനം ചെയ്യും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഇന്നും പാർലമെന്റ് പ്രക്ഷുബ്ധം. ഇരുസഭകളിലും നടപടികൾ 2 മണിവരെ നിർത്തിവച്ചു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയും വിദ്യാർത്ഥി പ്രക്ഷോഭവും ഉന്നയിച്ച് ചോദ്യോത്തരവേള ആരംഭിച്ചതുമുതൽ ലോക്സഭയിൽ പ്രതിപക്ഷം ശക്തമായ പ്രതിഷേധമാണ് ഉയർത്തിയത്. സഭയുടെ സുഗമമായ നടത്തിപ്പിന് സഹകരിക്കണമെന്ന് സ്പീക്കർ ഓം ബിർള അഭ്യർത്ഥിച്ചെങ്കിലും പ്രതിഷേധം തുടർന്നതോടെ നടപടികൾ നിർത്തിവെക്കുകയായിരുന്നു.
2: सभी माननीय सदस्यों के जो प्रश्न होते हैं उनको बोलने का अवसर दिया जाता है और ये महत्वपूर्ण और सरकार की जिम्मेदारी भी होती है. इससे मेरा आग्रह है प्रश्नकाल के बाद मैं जिन विषयों पर आपने नोटिस दिया है उन विषयों पर मैं चर्चा कराने को तैयार हूँ. जितनी देर जितने समय आप चर्चा करना चाहेंगे उपयुक्त समय आपको चर्चा के लिए मिलेगा.
1: രാജ്യസഭയിലും സമാന രംഗങ്ങളാണ് അരങ്ങേറിയത്. സിക്കിമിലെ തീസ്ത ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്ട് ടണൽ അപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്ക് രാജ്യസഭാ അധ്യക്ഷൻ CP രാധാകൃഷ്ണൻ അനുശോചനം രേഖപ്പെടുത്തി. തദ്ദേശീയ യുദ്ധക്കപ്പൽ നിർമ്മാണ രംഗത്ത് നാഴികക്കല്ല് കുറിച്ച് 2-ാമത്തെ മാഹി ക്ലാസ് അന്തർവാഹിനി വേധ യുദ്ധക്കപ്പൽ INS മാൽവാൻ ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമായി. കർണാടകയിലെ കാർവാറിൽ നടന്ന ചടങ്ങിൽ വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ AP സിംഗ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. തീരദേശ സുരക്ഷയിൽ INS മാൽവാന് നിർണായക പങ്ക് വഹിക്കാൻ സാധിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ആത്മനിർഭർ ഭാരത് ദൌത്യത്തിന് കീഴിൽ കൊച്ചിൻ ഷിപ്പ്യാർഡ് നിർമ്മിച്ച മാഹി ക്ലാസിലെ 2-ാമത്തെ ആന്റി സബ്മറീൻ യുദ്ധക്കപ്പലായ മാൽവാന്റെ 80% തദ്ദേശീയമായാണ് നിർമ്മിച്ചിരിക്കുന്നത്. യുദ്ധക്കപ്പൽ നിർമ്മാണ രംഗത്ത് രാജ്യത്തിന്റെ വർദ്ധിച്ചുവരുന്ന ശേഷിയുടെ നേർ സാക്ഷ്യമാണ് INS മാൽവാൻ. അന്തർവാഹിനി

0: കളെ കടലിനടിയിൽ വെച്ച് തന്നെ തകർക്കാൻ ശേഷിയുള്ളതാണ് ഈ കപ്പൽ. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പാർലമെന്റിൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് കേന്ദ്ര സർക്കാർ. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് മുന്നോട്ട് വെച്ച ആവശ്യം സർക്കാർ അംഗീകരിച്ചതാണെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് വ്യക്തമാക്കി. നീറ്റ് സംബന്ധമായ വിഷയങ്ങളിൽ ചർച്ച നടത്തണമെന്ന ആവശ്യത്തിൽ സർക്കാർ ഉറപ്പു നൽകിയിട്ടും ശ്രീ രാഹുൽ ഗാന്ധി നിലപാട് മാറ്റിയത് തികച്ചും നിർഭാഗ്യകരമാണെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിക്ക് മുന്നിൽ ഇന്നലെ മുൻകൂർ അനുമതിയില്ലാതെ ധർണ നടത്തിയ രാഹുൽ ഗാന്ധിയുടെ നടപടിയെ ബിജെപി അപലപിച്ചു. സുരക്ഷാ കാരണങ്ങളാൽ ജൻപത്, രാജീവ് ചൌക്, പട്ടേൽ ചൌക്ക്, സെൻട്രൽ സെക്രട്ടേറിയറ്റ് മെട്രോ സ്റ്റേഷനുകൾ ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ അടച്ചിട്ടതായി ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ. രാജീവ് ചൌക്ക്, സെൻട്രൽ സെക്രട്ടേറിയറ്റ് എന്നീ സ്റ്റേഷനുകളിൽ മറ്റ് ലൈനുകളിലേക്ക് മാറിക്കയറാനുള്ള ഇന്റർചേഞ്ച് സൌകര്യം ലഭ്യമാണെന്നും DMRC വ്യക്തമാക്കി. സംസ്ഥാനത്തെ കലാലയങ്ങളിൽ റാഗിംഗ് വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ റാഗിംഗ് നിയമം കൊണ്ടുവരാൻ മന്ത്രിസഭ തീരുമാനിച്ചതായി മുഖ്യമന്ത്രി VD സതീശൻ. വിദ്യാർത്ഥികൾക്ക് മൊബൈൽ ആപ്പിലൂടെ പരാതി സമർപ്പിക്കാമെന്നും മന്ത്രിസഭാ യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി VD സതീശൻ മാധ്യമങ്ങളോട് പറഞ്ഞു. കണ്ണൂർ അഞ്ചരിക്കണ്ടി ജനറൽ കോളേജിലെ നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ പ്രതിയെ വിട്ടയച്ച സാഹചര്യം പരിശോധിക്കുമെന്നും പുതിയ അന്വേഷണ സംഘത്തെ ചുമതലപ്പെടുത്തുമെന്നും അദ്ദേഹം അറിയിച്ചു. സംസ്ഥാനത്ത് കഴിഞ്ഞ വർഷത്തേക്കാൾ വൈദ്യുതി ഉപയോഗത്തിൽ 1000 MW വർധന ഉണ്ടായതായും ഓപ്പൺ മാർക്കറ്റിൽ വൈദ്യുതി കിട്ടാനില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. കയർ മേഖലയുടെ ശാക്തീകരണത്തിന് ഓണക്കാലത്ത് ക്യാമ്പയിൻ സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു.
1: ഓണക്കാലമാണ്, പരമ്പരാഗത മേഖലയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതിൽ കയർ ഉൽപ്പന്നങ്ങൾ കെട്ടിക്കിടക്കുകയാണ്. ആ കയർ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു വലിയ ക്യാമ്പയിൻ, സർക്കാർ സ്ഥാപനങ്ങളും സ്വകാര്യ വ്യക്തികളും എല്ലാം ഏതെങ്കിലും ഒരു കയർ ഉൽപ്പന്നം വാങ്ങിക്കണം. ഓണക്കാലത്ത് കയറിന്റെ നല്ലൊരു മാർക്കറ്റ് ഉണ്ടാകുന്നതിനും അതുപോലെ കെട്ടിക്കിടക്കുന്ന കയർ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നതിനും കയർ തൊഴിലാളികളെയും കയർ മേഖലയെയും സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയൊരു ക്യാമ്പയിൻ ഓണത്തിന്റെ ഭാഗമായി നടത്തുന്നതിനും തീരുമാനിച്ചിട്ടുണ്ട്.
0: സിക്കിമിലെ നാംചിയിൽ ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണത്തിലിരുന്ന തുരങ്കത്തിലുണ്ടായ മണ്ണിടിച്ചിൽ കാണാതായ കോട്ടയം പാമ്പാടി സ്വദേശി അനീഷ് മോഹനായുള്ള തിരച്ചിൽ രണ്ടാം ദിവസവും തുടരുന്നു. നാഷണൽ ഹൈഡ്രോ പവർ കോർപ്പറേഷൻ സിക്കിം യൂണിറ്റിലെ മാനേജറാണ് കാണാതായ അനീഷ്. അപകട വിവരമറിഞ്ഞ് അനീഷിന്റെ ഭാര്യ സംഗീതയും മറ്റു ബന്ധുക്കളും ഇന്നലെ തന്നെ സംഭവസ്ഥലത്ത് എത്തിച്ചേർന്നിട്ടുണ്ട്. അപകട സ്ഥലത്ത് നിന്ന് 12 മൃതദേഹങ്ങളാണ് ഇതുവരെ കണ്ടെത്തിയത്. 13 പേർ തുരങ്കത്തിൽ കുടുങ്ങിക്കിടക്കുന്നതായും നിഗമനമുണ്ട്. പ്രദേശത്ത് രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ആഗോള വെല്ലുവിളികൾക്കിടയിലും ഇന്ത്യയും ആസിയാൻ രാജ്യങ്ങളും പുതിയ അവസരങ്ങൾക്കായി കൈകോർക്കുന്നതായി വിദേശകാര്യമന്ത്രി S.ജയശങ്കർ. ഫിലിപ്പീൻസിലെ മനിലയിൽ ആസിയാൻ പോസ്റ്റ് മിനിസ്റ്റീരിയൽ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി.
3: Both India and ASEAN are optimistic about their prospects. Our eyes must therefore be firmly fixed on opportunities even while addressing challenges, and there are many of them amongst us and between us. The India-ASEAN agenda today covers trade and investment, mobility and talent, tech, digital and AI, green and sustainability, as well as connectivity.
0: ഫിലിപ്പീൻസിൽ നടക്കുന്ന ഈസ്റ്റ് ഏഷ്യ ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ വിദേശകാര്യമന്ത്രി S.ജയശങ്കർ ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യിയുമായി കൂടിക്കാഴ്ച നടത്തി. രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം സാധാരണ നിലയിലെത്താൻ അതിർത്തിയിലെ സമാധാനം അനിവാര്യമാണെന്ന് ശ്രീ ജയശങ്കർ കൂടിക്കാഴ്ചയിൽ വ്യക്തമാക്കി. ഡൽഹി ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ 20,000 മുസ്ലിം സൈനികർ രാജിവെച്ചതായി മുൻ കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി പറയുന്ന തരത്തിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. ഇത്തരമൊരു പ്രസ്താവന അദ്ദേഹം നടത്തിയിട്ടില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം സ്ഥിരീകരിച്ചു. ജമ്മുകാശ്മീരിൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തുടരുന്ന ശക്തമായ മഴയിലും മിന്നൽ പ്രളയത്തിലും വ്യാപക നാശനഷ്ടം. ശ്രീനഗർ ജമ്മു ദേശീയപാതയിലെ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. മോശം കാലാവസ്ഥ മുൻനിർത്തി ശ്രീമാതാ വൈഷ്ണോദേവി അമർനാഥ് തീർത്ഥാടനങ്ങൾ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. കോമൺവെൽത്ത് ഗെയിംസ് 2026 സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ നാളെ തുടക്കം. 13 ഇനങ്ങളിലായി 120 താരങ്ങളാണ് ഇന്ത്യയ്ക്കായി മത്സരത്തിനിറങ്ങുന്നത്. അത്ലറ്റിക്സ്, ബോക്സിംഗ്, ഭാരോദ്വഹനം എന്നിവയിലാണ് ഇന്ത്യയുടെ മെഡൽ പ്രതീക്ഷ. 2022 കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യ 22 സ്വർണം ഉൾപ്പെടെ 61 മെഡലുമായി നാലാം സ്ഥാനത്തെത്തിയിരുന്നു. ഓഗസ്റ്റ് 2 ഗെയിംസിന്റെ സമാപനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ

0: 136-ാം പതിപ്പ് ഈ ഞായറാഴ്ച. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ GOV എന്നിവയിലൂടെയും 1800-117-800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും വെള്ളിയാഴ്ച വരെ പങ്കുവയ്ക്കാം. 15 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നത് നിരോധിച്ചുള്ള ബില്ല് ഫ്രഞ്ച് പാർലമെന്റ് പാസാക്കി. സ്കൂളുകളിൽ വിദ്യാർത്ഥികൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതിനും വിലക്കുണ്ട്. ഡിജിറ്റൽ ഉള്ളടക്കം കുട്ടികളിൽ ഉണ്ടാക്കുന്ന ദുസ്വാധീനത്തെക്കുറിച്ചുള്ള ആശങ്കകൾ ആഗോളതലത്തിൽ ഉയരുന്നതിനിടെയാണ് നടപടി. ഇതോടെ കുട്ടികളുടെ സമൂഹ മാധ്യമ ഉപയോഗം പൂർണ്ണമായി നിരോധിക്കുന്ന യൂറോപ്യൻ യൂണിയനിലെ ആദ്യ രാജ്യമായി ഫ്രാൻസ് മാറി. ഇന്ത്യയും നോർത്ത് മസഡോണിയയും തമ്മിലുള്ള സാമ്പത്തിക പങ്കാളിത്തം ശക്തമാക്കാൻ ആഹ്വാനം ചെയ്ത് രാഷ്ട്രപതി ദ്രൌപദി മുർമു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധം. ഇരുസഭകളിലും നടപടികൾ 2 മണിവരെ നിർത്തിവച്ചു. യുദ്ധക്കപ്പൽ നിർമ്മാണ രംഗത്ത് ശ്രദ്ധേയ നേട്ടം കൈവരിച്ച അന്തർവാഹിനി വേധ യുദ്ധക്കപ്പൽ INS മാൽവാൻ നാവികസേനയുടെ ഭാഗമായി. സിക്കിമിൽ തുരങ്ക നിർമ്മാണത്തിനിടെയുണ്ടായ മണ്ണിടിച്ചിൽ കാണാതായ കോട്ടയം സ്വദേശി അനീഷ് മോഹനായി 2-ാം ദിവസവും തിരച്ചിൽ തുടരുന്നു. സംസ്ഥാനത്ത് റാഗിംഗ് വിരുദ്ധ നിയമം നടപ്പാക്കാൻ മന്ത്രിസഭാ യോഗ തീരുമാനം. വിദ്യാർത്ഥികൾക്ക് മൊബൈൽ ആപ്പിലൂടെ പരാതി സമർപ്പിക്കാമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. കോമൺവെൽത്ത് ഗെയിംസ് 2026 സ്കോട്ട്ലൻഡിൽ നാളെ തുടക്കം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: Your choice. Your one-stop destination for finest music. Your choice.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5. നിലയ്ക്കാത്ത പാട്ട് പിരിയാത്ത കൂട്ട്.
2: യെസ്, നിലയ്ക്കാത്ത പാട്ട് പിരിയാത്ത കൂട്ട്. അപ്പോ ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോയിൽ ദാ ഇപ്പോ യുവർ ചോയ്സിന്റെ സമയമാണ്. സമയം ഇവിടെ 1 മണി കഴിഞ്ഞ് 7:10 ആയി. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മുടെ യുവർ ചോയ്സിൽ കോൾസ് ഒക്കെ വരുന്നുണ്ടായിരുന്നു. ഇടയ്ക്ക് ന്യൂസ് വന്നപ്പോഴാണ് നമുക്ക് ഗ്യാപ്പ് വന്നത് അല്ലേ. എനിവേ, നമുക്ക് ഇനിയിപ്പോ അടുത്ത കോളർ ആരാ നോക്കാം. ഹലോ ഹലോ, ആരാണ്? കൂനമാവ് അല്ലേ. ഓക്കെ, ഇതിനു മുന്നേ വിളിച്ചിട്ടുണ്ടോ? ആണോ? ഓക്കെ, അതെന്താണ്, കൊറേ ഗ്യാപ്പ് വന്നല്ലോ. സാധാരണ അത്രയും ഗ്യാപ്പ് ഇടാറില്ലല്ലോ.
3: എന്തിനൊക്കെയുള്ള
2: വളങ്ങളാ? മറ്റേ പച്ചക്കറി
3: വളങ്ങള്?
2: ശരി ശരി. ഓക്കെ, അപ്പൊ എന്തായാലും അത് എങ്ങനെ പോകുന്നു, ബിസിനസ് ആയിട്ടാണോ അതോ?
3: അല്ല, ജോലിക്കാരനാണ്.
2: ജോലിക്കാരന്? ഓ ശരി. അപ്പൊ വീട്ടില് ചേരുന്ന കൃഷി പരിപാടിയൊക്കെ ഉണ്ടോ?
3: ഇല്ല, എനിക്ക് 4 സെന്റ് വീടുള്ളു.
2: ആണല്ലേ. ഓക്കെ, വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്?
3: ഭാര്യ, രണ്ട് മക്കള്.
2: ആ മക്കള് എന്താ ചെയ്യുന്നേ?
3: മോള് ഒരാള് നേഴ്സിംഗിന് പോയിട്ട് ബാംഗ്ലൂരില്.
2: ആ,
3: ബിടെക് പാസ്സായിട്ട് ചെറിയ പ്രൈവറ്റ് ജോലിക്ക് പോകുന്നുണ്ട്.
2: ഉണ്ട്, ഇവിടെ തന്നെയാ.
3: ഭാര്യ കടയില്, കാക്കനാട്.
2: കാക്കനാട്? ആ ഹാ ഹാ ഹാ. അപ്പൊ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ.
3: ഭാര്യ ഷോപ്പിൽ പോകുന്നുണ്ട്, വൈകുന്നേരം വരെയുള്ളൂ.

0: ആണല്ലേ. ഓക്കെ,
1: ചേട്ടന്റെ
0: ചേട്ടന്റെ ഫുഡ് പരിപാടി കഴിഞ്ഞോ? അപ്പോ
1: ഇല്ല, കഴിച്ചിട്ടില്ല. ഇത്രയും കഴിക്കുള്ളൂ, ഞാൻ അട കേട്ട് രണ്ടരാമോ കഴിക്കുള്ളൂ.
0: കഴിക്കുള്ളൂ. എന്താ ചേച്ചിയുടെ വൈഫിന്റെ പേരെന്താ?
1: ഇന്ദു.
0: ഇന്ദു. മക്കളുടെ പേര്?
1: മക്കളെ രാജി, പിന്നെ അസൈ.
0: ഓക്കെ, അപ്പോ ഇന്ദു ചേച്ചി ഇന്ന് എന്താണ് സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ചേട്ടന് വേണ്ടി?
1: മീൻ മേടിക്കാനും വൈകുന്നേരം.
0: മീനില്ലാതെ ചോറ് ഇറങ്ങൂല അല്ലേ?
1: ഇറങ്ങൂല. പിന്നെ എന്തെങ്കിലും ഒരു വെജിറ്റബിൾ തോരൻ
0: മീനിന്റെ
1: ചാറ് മതിയില്ല ചോറിന്.
0: എന്ത്? അതെ അതെ, എനിക്ക് എന്താണെങ്കിലും മീൻ്റെ ചാറെങ്കിലും വേണം. ഈ മീനില്ലാതെ, ഓക്കെ, മീനില്ലാതെ ഒരു ദിവസമെങ്കിലും ഒന്ന് കഴിഞ്ഞിട്ടുണ്ടോ?
1: അത് അപൂർവം ഉണ്ടാവും, എന്നാലും അത് പിന്നെ നമ്മൾ അങ്ങനെ ആകർഷിക്കും പിന്നെ മീനിലേക്ക്.
0: അപ്പൊ ചേച്ചിക്ക് സുഖമില്ലാതെ ഒക്കെ ഒന്ന് കിടക്കുമ്പഴേ എന്താ ചെയ്യാ?
1: ഞാൻ അൽപ്പമൊക്കെ സഹായിക്കണ നാട്ടിലാണ്.
0: ഓ ഓക്കെ, അപ്പൊ കുക്കിംഗ് അറിയാമോ?
1: അത്യാവശ്യം അറിയാം. മീൻകറി വെച്ചാലും നമുക്ക് രണ്ടു ദിവസം
0: ഉപയോഗിക്കാം.
1: കൊടമ്പുളി ടീമിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ചാറൊരിക്കലും കൊടമ്പുളി നല്ല വയറിനുള്ളതാണല്ലോ.
0: അതെ അതെ അതെ.
1: അപ്പൊ അതിന്റെ ചാറിന് ഭയങ്കര മീൻ ഫിഷ് തിന്നാൻ കിള്ളിച്ചാലെങ്കിലും മീൻ ചാറുണ്ട് ചോറഞ്ഞിട്ടുള്ളൂ. എല്ലാവർക്കും നാടൻ മീനൊക്കെ ലോക്കലായി കിട്ടൂല.
0: അതെ അതെ അതെ.
1: ഇപ്പൊ ഇത്തിരി ഷോർട്ടേജ് ഉണ്ട് നമ്മുടെ ഇത് കാരണം. ഈ ഇത് കാരണം ഇപ്പൊ കടലിൽ പോണില്ല.
0: അതെ, അപ്പോ അതെ, മീനിന് ഭയങ്കര വില കൂടി. അതല്ല, അപ്പൊ ഈ മീൻ ഉണ്ടാക്കിട്ടേ രണ്ടു ദിവസത്തേക്ക് നമുക്ക് യൂസ് ചെയ്യാനുണ്ടാവും. അവൾക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ തന്നെ രണ്ടു ദിവസത്തേക്ക് ശരിയാവും അല്ലേ?
1: രണ്ടു ദിവസം ചാറൊക്കെ മൂന്ന് ദിവസം നമ്മള് മീൻ ആറ്റിട്ട് മൂടി ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമ്മള് നല്ല ചൂടൊക്കെ കഴിക്കും ചാറെടുത്തിട്ടെ. അതെ, വേണം നമുക്ക് ചോറ് ഇറങ്ങാന്.
0: ഓക്കെ,
1: പൂറില്ലാണ്ടാവുന്നു. അപ്പൊ ഈ
0: ഓ, അത് പറയുമ്പോ തന്നെ ഒരു ഇഷ്ടല്ല, അപൂർവമാണ്. അപ്പൊ ചേട്ടൻ ഒരിക്കൽ ഒരു ദിവസം ഫുള്ളായിട്ട് മീൻ ഒന്ന് കറി ഒന്ന് വെക്കാമോ? വെക്കാറുണ്ടോ അങ്ങനെ?
1: അങ്ങനെ വൈഫാകും ഞാൻ കഴിക്കാൻ അത്യാവശ്യമൊക്കെ പറ്റും. തേങ്ങ അരക്കാണ്ട് ചാള ചെറിയ ചാളയുണ്ടല്ലോ.
0: അപ്പൊ ഒരു ദിവസം ഒന്ന് വൈഫിനെ സർപ്രൈസ് ചെയ്യുന്നേ. വൈകിട്ട് വരുമ്പോഴത്തേക്കും എടി ഞാനൊന്ന് മീൻകറി വെച്ചു നിനക്ക് സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ
1: ചെയ്യാൻ പറ്റൂട്ടോത്സാഹത്തിന് നന്ദി.
0: അല്ല, അതിപ്പോ അവരെ സംബന്ധിച്ച് അവർക്ക് ഭയങ്കര സന്തോഷായിരിക്കും. അമ്പോ അടിപൊളി.
1: വീട്ടില് അത്യാവശ്യം
0: അതെ, ഞാൻ അത്ര മോശക്കാരനൊന്നല്ല, നിങ്ങൾ എന്നെ അത്ര മോശക്കാരനൊന്നും ആക്കണ്ടെന്ന്. അപ്പൊ ഇന്ന് ഏത് പാട്ടാണ് വേണ്ടത്?
1: പാട്ടിന്റെ കുടുംബ വിശേഷത്തിലേ കൊല്ലം തോട്ട് തൂക്കം നേർന്ന കുഞ്ഞാറ്റമ്പലി എന്നുള്ള പാട്ടാണ് വേണ്ടത് മാഡം.
0: ഈ പാട്ടിനോട് പ്രത്യേകം ഒരു ഇഷ്ടം തോന്നാൻ കാരണം
1: പാട്ടിന് തേക്കും പറയാൻ പറ്റും അല്ലേ?
0: പിന്നെ
1: എനിക്ക് അതാണ് ഭയങ്കര, ഞാൻ എപ്പോഴും ഇടക്കൊക്കെ ഇങ്ങനെ ചോദിക്കാറുള്ളൊരു പാട്ടാണ് അത്. പിന്നെ പാവങ്ങൾ പെണ്ണുങ്ങളുടെ പാട്ട് കേൾക്കാറുണ്ട്. ഒരു പെണ്ണിന്റെ കഥയിലെ പാട്ടൊക്കെ ചോദിക്കാറുണ്ട്.
0: ചില പാട്ടുകൾ കേൾക്കുമ്പോ നമ്മളിങ്ങനെ വേറെ ലോകത്തേക്ക് പോകും അല്ലേ?
1: പാട്ട് നമ്മുടെ ചെവിയിലല്ല, ഹൃദയത്തിലേക്ക്
0: ആവാതെ പാട്ടാണ്.
1: അത് ഹൃദയത്തിലേക്ക് എടുക്കണം.
0: അപ്പോ
1: ആ രീതിയിലാണ് ഞാൻ പാട്ടിന് ആവശ്യപ്പെട്ടത്. എല്ലാവർക്കും ഇഷ്ടവും മേഡം കേട്ടോ?
0: പിന്നെ എനിക്കറിയാം എന്റെടുത്ത് എന്താണ് ഇങ്ങനെ പറഞ്ഞത്. എനിക്കറിയാം ഈ പാട്ടെന്റെ ഇഷ്ടമാണ്. ബിച്ചു തിരുമലയുടെ വരികളാണ്, അതുപോലെ തന്നെ ജോൺസൺ മാഷിന്റെ സംഗീതമാണ്. നമുക്ക് യേശുദാസ് പാടിയ ഒരു മെയിൽ വേർഷൻ കേൾക്കാം അല്ലേ? ഓക്കെ, അപ്പൊ എന്നാലും നമുക്ക് ആ പാട്ട് കേൾക്കാം. ആർക്കാണ് ഡെഡിക്കേഷൻ? റസാക്കിന് വേണ്ടി. ഓക്കെ, സുഹൃത്ത് ഇപ്പൊ എവിടെയാണ്? ഇവിടെ തന്നെയാണോ? ശരി ശരി, അപ്പൊ നിങ്ങളുടെ സൗഹൃദം ഇങ്ങനെ വർഷങ്ങളോളം നിലനിൽക്കട്ടെ.
1: ഓക്കെ, താങ്ക് യു.
0: ഓക്കെ, അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം.
1: ബൈ.
0: ഓക്കെ, ബൈ.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: You are listening to FM Rainbow 107.5.
2: സമയം അങ്ങനെ 1 മണി കഴിഞ്ഞ 17:27 ആയിരിക്കാണ് യുവ ചോയ്സിന്റെ സമയമാണ്. അപ്പൊ നിങ്ങൾക്ക് യുവ ചോയ്സിലേക്ക് വിളിക്കാവുന്നതാണ്. വിളിക്കേണ്ട നമ്പർ ഞാൻ പറയാം, 0484242810104824241. 0484242811. യെസ്, അപ്പൊ നമുക്ക് എന്തായാലും അടുത്ത കോളർ റെഡിയാണ് കേട്ടോ. ആരാ നോക്കാം. ഹലോ
3: ഹലോ
2: ഹലോ, ആരാണ്?
3: ലളിത പുഷ്കരൻ.
2: ലളിത പുഷ്കരൻ എവിടെ നിന്നാ ചേച്ചി വിളിക്കുന്നേ?
3: നെടുമ്പാശ്ശേരി വാപ്പാലശ്ശേരി. നെടുമ്പാശ്ശേരി അടുത്ത് വാപ്പാലശ്ശേരി.
2: ഓക്കെ ചേച്ചി, ഇടയ്ക്ക് വിളിക്കാറുണ്ടോ?
3: വിളിക്കാറുണ്ട്, കിട്ടാറുണ്ടായില്ല.
2: ആണോ? സ്ഥിരം കേൾക്കുന്നാണോ?
3: അതെ അതെ, സ്ഥിരം കേൾക്കുന്ന.
2: ഓക്കെ, വീട്ടിലാരൊക്കെയാ ഉള്ളത്?
3: വീട്ടില് എനിക്ക് രണ്ടും പിള്ളേരാണ്, ആമ്പിള്ളേര്. അത് രണ്ടുപേരും കല്യാണം കഴിഞ്ഞു. ഒരാള് മാറി താമസിക്കുന്നു, ഒരാൾ എന്റെ കൂടെ ഉണ്ട്.
2: ഓക്കെ.
3: അപ്പൊ കഴിഞ്ഞ മാസം 25-ാം തീയതി രണ്ടാമത്തെ മോന്റെ കൊച്ചിന്റെ ബർത്ത്ഡേ ആയിരുന്നു, രണ്ടാമത്തവന്റെ അമ്പാടി. പിന്നെ അടുത്ത മാസം 22-ാം തീയതി മോക്കടെ ബർത്ത്ഡേ, അവന്റെ തന്നെ.
2: ഓ ശരി. അമ്പാടിയുടെ എത്രാം വയസ്സ് ബർത്ത്ഡേ ആയിരുന്നു?
3: 1 വയസ്സില്ല.
2: ഓ, അപ്പൊ വൻ ആഘോഷൊക്കെ ആയിരുന്നോ?
3: ആ, ഒരുവിധം
2: ആഘോഷിച്ചല്ലേ.
3: അവന്റെ മൂത്തത് മഞ്ചാടി, അവക്കടെ ബർത്ത്ഡേ 22-ാം തീയതി, സെപ്റ്റംബർ 22-ാം തീയതി.
2: അമ്പാടി മഞ്ചാടി.
3: മഞ്ചാടി,
2: അയ്യോ അടിപൊളി, നല്ല പേരുകള്.
3: പിന്നെ മൂത്തവന്റെ കൊച്ചിന്റെ ബർത്ത്ഡേ ആണ് സെപ്റ്റംബർ 8-ാം തീയതി. അത് പീലി.
2: പീലി
3: പീലി,
2: ഇത് എവിടെ നിന്ന് കിട്ടണ ഇത്രയും നല്ല അടിപൊളി പേരുകള്? നല്ല രസമുണ്ട്, അധികം കേൾക്കാത്ത ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പേരുകള്. ഏത് പാട്ടാ വേണ്ടേ?
3: കൗരവറിലെ മുത്തുമണി തേരിലെത്തുന്നുള്ള പാട്ട്.
2: മുത്തുമണി തൂവ.

0: തരാം അതല്ലേ. ഓക്കേ. ചേച്ചി എന്താ ചെയ്യുന്നേ?
1: ഞാൻ ഇവിടെ നെടുമ്പാശ്ശേരി പോലീസ് സ്റ്റേഷനിൽ വർക്ക് ചെയ്യുന്നു.
0: ആണോ? ഓക്കെ. അപ്പൊ ഇന്ന് ഉണ്ടായിരുന്നല്ലേ ഡ്യൂട്ടി?
1: വന്നോളൂ.
0: ഇനിയിപ്പോ ഇന്ന് പോണ്ട?
1: ഇന്ന് പോവണ്ട.
0: ഇനി നാളെ പോയാ
1: റേഡിയോ വെച്ച് ഇങ്ങനെ പാട്ട് കേട്ടുകൊണ്ട് കിടക്കും കുറച്ചു നേരം. ഇനി നാളെ കാലത്ത് പോയാ മതി.
0: ഓ ശരി ശരി ശരി. അപ്പൊ എന്നാലും നമുക്ക് പാട്ട് കേട്ടാലോ?
1: ആ കേട്ടോ.
0: ഓക്കെ, താങ്ക്സ് ഫോർ കോളിംഗ്. ബൈ ബൈ.
1: ശരി. ഓക്കെ, താങ്ക് യു.
0: യെസ്, അങ്ങനെ നമ്മൾ വിളിച്ചത് ലളിത ചേച്ചിയാണ് നെടുമ്പാശ്ശേരിയിൽ നിന്നും. ചേച്ചി ആവശ്യപ്പെട്ട കൗരവർ എന്ന മൂവിയിലെ ആ ബ്യൂട്ടിഫുൾ സോങ് വരുന്നു. കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി FM Rainbow 107.5 മ്യൂസിക്കലി യേഴ്സ്.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: PM ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗയി ഹൈ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 500,000 രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2,00,000 കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455 എന്ന നമ്പറിൽ വിളിക്കുക.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി റെയിൻബോ FM കൊച്ചി 107.5. നിലയ്ക്കാത്ത പാട്ട് പിരിയാത്ത കൂട്ട്.

0: വെൽക്കം ബാക്ക് ടു യുവർ ചോയ്സ്. സമയം 1:32 32 മിനിറ്റും 40 സെക്കൻഡും ആകുമ്പോൾ യുവർ ചോയ്സിലേക്ക് അടുത്ത കോളർ റെഡിയാണ്. ആരാ നോക്കാം. ഹലോ
1: ഹലോ
0: ആ ഹലോ, ആരാണ്? പേര് പറഞ്ഞോളൂ.
1: എന്റെ പേര് സീന.
0: എവിടുന്നായിരുന്നു വിളിക്കുന്നേ?
1: ഞാൻ കൊടുങ്ങല്ലൂർ മേത്തല.
0: മേത്തല, ഓക്കേ. എന്താണ് കൊടുങ്ങല്ലൂർ വിശേഷം?
1: കൊടുങ്ങല്ലൂർ നല്ല വിശേഷം. ഇപ്പോൾ നല്ല കാലാവസ്ഥ,
0: അധികം ചൂടുമില്ല, എന്നാ മഴയുമില്ല.
1: മഴയില്ല, നല്ലൊരു തണുത്ത കാലാവസ്ഥയുമുണ്ട്. കുഴപ്പമില്ല.
0: ഓക്കേ, റെയിൻബോ കേൾക്കാറുണ്ടോ?
1: റെയിൻബോ കേൾക്കാറുണ്ട്.
0: സ്ഥിരം ശ്രോതാവാണോ?
1: 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും.
0: ഇതുവരെ വിളിച്ചിട്ടില്ല?
1: ഇതുവരെ വിളിച്ചിട്ടില്ല, ആദ്യമായിട്ടാണ്.
0: ട്രൈ ചെയ്തിട്ടുണ്ടോ?
1: ട്രൈ ചെയ്തിട്ടുണ്ട്, പക്ഷെ സമയം കിട്ടാറില്ല. അതുകൊണ്ട് കുറച്ച് സമയം നോക്കിയിട്ട് അടുത്ത പണിയിലേക്ക് പോകും.
0: ഓ, അടിപൊളി. അപ്പൊ നമുക്കിന്ന് സംസാരിക്കാൻ പറ്റിയല്ലേ?
1: അതെ അതെ അതെ അതെ. ഇന്നിപ്പോ ഇതിനു വേണ്ടി തന്നെ കുത്തിയിരുന്ന് വിളിച്ചത.
0: അപ്പൊ എന്താ, അതിന് ഫലം കണ്ടില്ലേ?
1: ഫലം കണ്ടു, ഫലം കണ്ടു. ഏറ്റവും കൂടുതൽ സന്തോഷം അതില്.
0: ഓക്കെ, വീട്ടിലാരൊക്കെയാ ഉള്ളേ?
1: വീട്ടില് ഹസ്ബൻഡ്, 3 മക്കളാണ്. അതില് 2 പെൺപിള്ളേരും 1 പുത്രനും.
0: പുത്രനും പെൺപിള്ളേരൊക്കെ എന്തോ എന്തോരായി.
1: ഇല്ല, രണ്ടുപേരുടെയും കല്യാണം കഴിഞ്ഞ്, പേരക്കിടാങ്ങളൊക്കെ ആയി.
0: ഓക്കെ, പുത്രനോ?
1: മോന്റെ പുത്രനെയും കല്യാണം കഴിഞ്ഞ് ഒരു കുട്ടിയായി.
0: അവിടെ തന്നെ ഉണ്ടോ ചേച്ചി? അതോ?
1: ഞാനിവിടെ തന്നെ ഉണ്ട്.
0: അതല്ല, ചേച്ചി അവിടെ തന്നെ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. പിള്ളേരൊക്കെ അവിടെ തന്നെ ഉണ്ടോ?
1: പിള്ളേരില്ല, രണ്ടുപേരും പിള്ളേര് പെൺപിള്ളേര് കൊടുത്ത സ്ഥലത്താണ്. മോൻ ജോലി സ്ഥലത്താണ്.
0: ഓക്കെ.
1: മോൻ ജോലി അലക്കാസിൽ വർക്ക് ചെയ്യുന്നു.
0: ആഹാ, എറണാകുളം. ഓക്കേ, അപ്പൊ എപ്പോഴാ മോൻ വരാ?
1: മോൻ മാസത്തിൽ വരുള്ളൂ.
0: ആണോ? ഓ, അവിടെ തന്നെയാല്ലേ സ്റ്റേ ചെയ്യുന്നത്? ശരി ശരി. വന്നിട്ട് പോയോ?
1: പേരക്കുട്ടി ഇവിടെ ഉണ്ട്.
0: ആഹാ, ഓക്കെ. പേരക്കുട്ടി എന്താ പഠിച്ചു തുടങ്ങിയോ അതോ?
1: ഇല്ല, ചെറുത്, 6 മാസം കഴിഞ്ഞുള്ളൂ.
0: പൊടിയാണ്.
1: പൊടി പൊടി.
0: അപ്പൊ നല്ല ഡ്യൂട്ടി ആയിരിക്കുമല്ലോ അമ്മൂമ്മക്ക്.
1: നല്ല ഡ്യൂട്ടിയാ, നല്ല ഡ്യൂട്ടി.
0: രാത്രി ഉറക്കമൊക്കെ ഉണ്ടോ?
1: രാത്രി വലിയ കുഴപ്പമില്ല.
0: എന്താ കുഞ്ഞാവിടെ പേര്?
1: കുഞ്ഞാവിടെ പേര് സാൻവി.
0: സാൻവി,
1: സാൻവി.
0: ഓക്കേ, അപ്പോ 6 മാസത്തെ കുഞ്ഞാവേയും അമ്മൂമ്മയും ഇപ്പൊ പാട്ട് കേട്ടോണ്ടിരിക്കുക. അമ്മ ഉണ്ടല്ലേ? മരുമോള് എന്താ ചെയ്യുന്ന? ഇപ്പൊ വർക്ക് ചെയ്യുന്നുണ്ടോ അതോ?
1: മരുമോള് ബികോം ലാസ്റ്റ് ഇയർ കഴിഞ്ഞു നിക്കണം.
0: കഴിഞ്ഞു നിക്കണം. ഇപ്പം കുറച്ച് ഈ തിരക്കൊക്കെ ആയതുകൊണ്ട് വീട്ടിൽ തന്നെ ഉണ്ടാവും അല്ലേ?
1: അതെ, കുട്ടിയ കാര്യങ്ങളൊക്കെ ഉള്ള കാരണമുണ്ട് വീട്ടിൽ തന്നെ ഉണ്ട്, വേറെ ഒന്നിനും പോയിട്ടില്ല.
0: ഓക്കെ, ഇനി കുറച്ച് കൊച്ച് വലുതായി കഴിഞ്ഞിട്ട് ജോലിയൊക്കെ നോക്കാം.
1: ആ, നോക്കാം.
0: ഓക്കെ, അപ്പൊ എന്തായാലും ഇപ്പൊ ഭയങ്കര ബിസിയാണ്.
1: ആ, വളരെ സന്തോഷം. വിളിച്ചു കിട്ടിയതിന് വളരെ സന്തോഷം.
0: ആണോ? എനിക്കും ഒരുപാട് സന്തോഷം. ചേച്ചി, ഇന്ന് ഏത് പാട്ടാ വേണ്ടത്?
1: ഞാൻ
0: കണ്ണിറഞ്ഞു അല്ലെ. ഓക്കെ, ഈ പാട്ട് എന്താണ് ചോദിക്കാൻ കാര്യം? എന്തെങ്കിലും സ്പെഷ്യൽ?
1: ഭയങ്കര ഇഷ്ടമുള്ള, ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ്.
0: ആണല്ലേ, അമ്മേനെ ഓർമ്മ വരുമോ?
1: ആ, അതെ അതെ. അമ്മയുള്ള, അതായത് അമ്മമാരുള്ള എല്ലാവർക്കും ഈ പാട്ട് ഒരു പ്രാവശ്യം കേട്ടാൽ തന്നെ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്ന ഒരു പാട്ടാണ്.
0: അതെ അതെ അതെ. അപ്പൊ ഈ പാട്ട് ഡെഡിക്കേഷൻ ആർക്കാണ്?
1: ഡെഡിക്കേഷൻ എന്റെ അമ്മയ്ക്ക് തന്നെ.
0: എന്റെ അമ്മയ്ക്ക് തന്നെ. ഓക്കെ, അമ്മയുടെ പേരെന്താണ്? അതും കൂടെ പറഞ്ഞു.
1: അമ്മയുടെ പേര് നളിനി.
0: നളിനി. ഓക്കെ, അപ്പൊ സീന ചേച്ചി നളിനി അമ്മയ്ക്ക് വേണ്ടിട്ടല്ലേ ഡെഡിക്കേറ്റ് ചെയ്യുന്ന പാട്ട്. അപ്പൊ നമുക്ക് കേട്ടാലോ റെയിൻബോ എഫ്എമ്മിലൂടെ?
1: ഓക്കെ, എല്ലാവരുടെയും ടെൻഷനും പറയാ. രാവിലെ ബെഡ്റൂം മുതൽ ഇങ്ങോട്ട് എല്ലാവരും കേൾക്കുന്നതാണ്. വീട്ടിലെ പണിയും നടക്കും, ഇത് കേൾക്കുകയും ചെയ്യാം. എല്ലാരും ഇങ്ങനെ വെച്ചുകൊണ്ട് ഇങ്ങനെ ചെവിയിൽ ഇങ്ങനെ ഇതാക്കി വെക്കുകയുള്ളൂ. കുളിക്കാൻ മാത്രം പോകുമ്പോ മാത്രം ഒന്ന് ഓഫ് ചെയ്തിട്ട് പോവുള്ളൂ. അങ്ങനെ ഫുള്ള് എല്ലാ പരിപാടികളും കേൾക്കുന്നതാണ്.
0: ഓ, സന്തോഷം.
1: ഏറ്റവും കൂടുതൽ സന്തോഷം അവിടുത്തെ എല്ലാവരും പ്രത്യേക അന്വേഷിച്ചതായിട്ട് പറയണം. എല്ലാവരും, ഇന്ന ആളൊന്നുമില്ല, എല്ലാവരും എല്ലാവരും ശബ്ദം കൊണ്ട് എല്ലാവരും അറിയാം.
0: അറിയാം. അപ്പൊ വീട്ടിലുള്ള എല്ലാവരോടും നമ്മുടെ അന്വേഷണം പറയണം കേട്ടോ.
1: പറയാ പറയാം.
0: ഓക്കെ ചേച്ചി, ബൈ.
1: ഓക്കെ ഓക്കെ, ബൈ.
0: യെസ്, അപ്പൊ എല്ലാ അമ്മമാർക്കും വേണ്ടിയിട്ട്, സ്പെഷ്യലി നമ്മുടെ സീനി ചേച്ചിയുടെ അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് അടുത്ത പാട്ട് ചോദിച്ചിട്ടുള്ളത് സീനി ചേച്ചി. അപ്പൊ നിങ്ങൾക്കും യുവർ ചോയ്സിലേക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 0484242428101, 0484242801.

0: പോകുന്നതെന്നാണ് ഞാനങ്ങനെ ആലോചിക്കുന്നത്. ഓക്കെ, എന്തായാലും യുവർ ചോയ്സിൻ്റെ സമയമാണ്. യുവർ ചോയ്സിൻ്റെ സമയം തീരാനായിട്ട് ഇനി വളരെ കുറച്ച് മിനിറ്റ്സ് മാത്രമേ ഉള്ളൂ. ആഹാ, ഇപ്പം ഏരൊക്കെ നല്ല പരിചയമാണ് എന്തായാലും. നമ്മുടെ സ്ഥിരം ശ്രോതാവാണല്ലോ.
1: അതെ
0: അതെ. അപ്പൊ ചേച്ചി വിളിക്കാറില്ല ഇടയ്ക്ക്, അതോ ഗ്യാപ്പ് ഇടാറുണ്ടോ?
1: ഞാൻ വിളിച്ചിട്ട് കുറച്ചു നാളായി, മെസ്സേജ് അയക്കാറുണ്ട്. പക്ഷെ ഇപ്പൊ കുറച്ചു നാളായി മെസ്സേജ് അയക്കണില്ല. മോള് വന്നായിരുന്നു, ആ തിരക്കിലായി പോയി.
0: ഓ, മോള് എവിടുന്നാ വന്നേ?
1: മോള് USA നിന്ന്.
0: ആണോ, ഇനി കുറച്ചു നാളുണ്ടാവോ?
1: മോള് വന്നു പോയി, ഇപ്പൊ രണ്ടാമത്തെ മോള് വന്നിട്ടുണ്ട്. ഇനി ഇപ്പൊ അതിന്റെ ഒരു തിരക്കാണ്.
0: ഷെഡാ, രണ്ടാമത്തെ മോള് എവിടുന്നാ വന്നേ?
1: അത് കാനഡയിൽ.
0: കാനഡയിന്ന്? അപ്പൊ രണ്ടുപേരും ഒരുമിച്ച് കണ്ടോ?
1: ഇല്ല, അവര് വന്ന ആദ്യത്തെ മോളാണ് ആദ്യം വന്നത്. രണ്ടാമത്തെ മോള് ഇപ്പൊ അതേ വന്നു, ഒരാഴ്ച ആയിട്ടുള്ളു. അവര് പക്ഷെ കാണാറുണ്ട്.
0: ഓക്കെ, പക്ഷെ അമ്മക്ക് രണ്ടു മക്കളെ കൂടെ ഒരുമിച്ച് കാണാൻ പറ്റുന്നില്ല. രണ്ടു മക്കളാണോ ഉള്ളത്?
1: രണ്ടു പെൺമക്കളാ.
0: ഓക്കെ, അവരൊക്കെ അങ്ങോട്ടേക്ക് പോയിട്ട് കുറെ നാളായോ?
1: മൂത്ത മോള് പോയിട്ട് കുറച്ചു നാളെ, 10-18 കൊല്ലം ആയി.
0: ഓ ശരി.
1: ഇളയ മോള് ഇപ്പൊ കാന്റീൻ പഠിക്കാൻ പോയതാണ്. ഇപ്പൊ അവിടെ ജോലി വർക്ക് പഠിത്തം കഴിഞ്ഞിപ്പോ വർക്ക് ചെയ്യുന്നു. PR കിട്ടിയില്ലെങ്കിൽ ഇങ്ങോട്ട് പോരും. PR കിട്ടിയാ അവിടെ നിൽക്കും.
0: അവിടെ നിൽക്കും. അവിടെയാണോ ആൾക്ക് ഇഷ്ടം നിക്കാൻ?
1: കുഴപ്പമൊന്നുമില്ല, അങ്ങനെ പിന്നെ ഇഷ്ടക്കേടൊന്നുമില്ല. പിന്നെ ജോലിയുടെ കാര്യം പറയുമ്പോ അതാണ് എളുപ്പമെന്ന് പറയും. ഇവിടത്തെ പോലെ അധികം ബുദ്ധിമുട്ടില്ല ജോലിക്ക് അവിടെ.
0: ഓക്കെ, അപ്പൊ ചേച്ചിക്ക് ഇവിടെ ആരാ കൂട്ട്?
1: ഞാനും ഹസ്ബൻഡും മാത്രമേ ഉള്ളൂ.
0: റേഡിയോയും? ഓക്കെ. ഹസ്ബൻഡ് എന്താ ചെയ്യുന്നേ?
1: ഹസ്ബൻഡ് മെഡിക്കൽ ഷോപ്പ് നടത്തിയിരുന്നു, ഫാർമസിസ്റ്റ് ആണ്. പക്ഷെ ഇപ്പൊ കൊറച്ചാളായിട്ട് ഇപ്പൊ നിർത്തി. എന്നാ വെച്ചാല് ആൻഡ് പ്ലസ് ടെക് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഒറ്റക്കായി. പിള്ളേര് പറഞ്ഞു മതി, ഇത്ര നാളത്തെ ജോലി ചെയ്തില്ലേ, വീട്ടിലിരുന്ന് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു.
0: അപ്പൊ രണ്ടുപേരും കൂടെ ആണ് റേഡിയോ ഒക്കെ കേട്ട് ഇങ്ങനെ ഇരിക്കുന്നേ അല്ലേ? ഓക്കെ, രണ്ടുപേരും ഫുഡ് കഴിച്ചോ?
1: കഴിച്ചോണ്ടിരിക്കുന്നു.
0: കണ്ട, എനിക്ക് വയ്യ, ഞാനോ ഇവിടെ വിശന്നിരിക്കുക. നിങ്ങൾ ആരെങ്കിലും എന്നെ പറ്റി ആലോചിക്കാറുണ്ടോ? ആണോ, എനിക്ക് വിളിച്ച് വിളിച്ച് വിളിച്ച് എനിക്ക് മതിയായി. ഞാൻ എന്റെ ഭക്ഷണം എങ്കിലും കഴിക്കട്ടെ എന്നല്ലേ. ആ ഓക്കെ, എന്നിട്ട് ഇനി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് ഇനി ഒരു ഉറക്കമൊക്കെ ഉണ്ടോ?
1: അങ്ങനെയില്ല, അങ്ങനെ ഉച്ചക്ക് ഉറങ്ങാറില്ല ഞാൻ.
0: ഉറങ്ങാറില്ല. ഓക്കെ, ബാക്കി രാത്രി ഉറക്കമൊക്കെ കറക്റ്റ് ആണല്ലോ അല്ലേ?
1: രാത്രി ഇപ്പൊ പിള്ളേരെ കൊള്ളോണ്ട് ഉറക്കത്തിന് ബുദ്ധിമുട്ട് അല്ല, താമസം വരും. പിള്ളേരെ കൊച്ചുങ്ങളെ കൊള്ളോണ്ട്
0: അങ്ങനെ
1: താമസിക്കും, അല്ലെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല.
0: ഓക്കെ, ഇന്ന് നമ്മുടെ വേൾഡ് ബ്രെയിൻ ഡേ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഉറക്കമൊക്കെ കിട്ടണം, അതുകൊണ്ട് ഞാൻ ചോദിച്ചു കേട്ടോ.
1: ഞാനിപ്പോ ഇന്ന് വിളിച്ചതേ, ഇന്ന് എന്റെ മൂത്തമോളല്ലേ, മൂത്തമോളുടെ ഒരു തന്നെയാണ്. അവക്കട രണ്ട് മക്കളുണ്ട്, അവരുടെ ബർത്ത്ഡേ നിന്ന്.
0: രണ്ടുപേരുടെയും
1: കുട്ടികളാണ് അവര്, മൂത്തമോള്.
0: ഓക്കെ, പെൺകുട്ടികളാ?
1: അവരെന്ത് പെൺകുട്ടികളാ.
0: എന്താ പേര് അവരുടെ?
1: റെയ്ന റിയോണ.
0: ഓ അടിപൊളി. എത്ര വയസ്സായി? ആണോ, അടിപൊളി. അപ്പോ
1: അതിന്റെ ആഘോഷം ശനിയാഴ്ചയാണ് അവിടെ. അവിടെയൊക്കെ ഭയങ്കര
0: ആഘോഷമുണ്ടല്ലോ. അപ്പൊ ഒന്ന് ബർത്ത്ഡേ ഒക്കെ ആഘോഷിച്ചിട്ട് പോയാ മതിയായിരുന്നല്ലേ.
1: അതിന് ഇത് കിട്ടിയില്ല,
0: ലീവ് കിട്ടിയില്ല,
1: ഒരു മാസം കിട്ടിയുള്ളൂ. പിന്നെ അല്ല, അവർക്ക് അവിടെ കൂടുതൽ ഇഷ്ടം ബർത്ത്ഡേ ആഘോഷം. അവരുടെ ഫ്രണ്ട്സ് ഒക്കെ അവിടെ.
0: അതെ അതെ, അത് ശരിയാ. മക്കളുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോ അവർക്ക് അതായിരിക്കും ഇഷ്ടം.
1: അതെ അതെ.
0: ഓക്കെ, അപ്പൊ അവർക്ക് വേണ്ടിട്ടാണ് പാട്ട്.
1: അതെ,
0: ഏത് പാട്ടാ വേണ്ടേ പറഞ്ഞോ?
1: അത് ഒരു നോക്ക് കാണാനുള്ള ഫിലിമില ചിന്നു കുട്ടി ഉറങ്ങിയില്ലെന്ന് പറഞ്ഞിട്ട്
0: പുന്നാരമ്മ. നല്ല പാട്ട്, അടിപൊളി പാട്ട്.
1: കുട്ടികൾ?
0: അതെ, അത് ശരിയാ. മക്കളുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോ അവർക്ക് അതായിരിക്കും ഇഷ്ടം.
1: ഓക്കെ,
0: അപ്പൊ അവർക്ക് വേണ്ടിട്ടാണ് പാട്ട്.
1: അതെ,
0: ഏത് പാട്ടാ വേണ്ടേ പറഞ്ഞോ?
1: അത് ഒരു നോക്ക് കാണാനുള്ള ഫിലിമില ചിന്നു കുട്ടി ഉറങ്ങിയില്ലെന്ന് പറഞ്ഞിട്ട് പുന്നാരമ്മ.
0: നല്ല പാട്ട്, അടിപൊളി
1: പാട്ടാണ്.
0: അത് തന്നെ, ബേബി ശാലിനിയുടെ നല്ലൊരു സിനിമയാണ്.

യെസ്, സമയം ദാ 1 മണി കഴിഞ്ഞ് 56 മിനിറ്റും 20 സെക്കൻഡുമാണ് ആയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമ്മുടെ യുവ ചോയ്സിൻ്റെ സമയം ഇങ്ങനെ അവസാനിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മളൊരു പാട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇന്ന് കോൾ ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. ആൻഡ് ഇന്ന് കോള് ചെയ്യാനായിട്ട് ശ്രമിച്ച, അതായത് കോള് കിട്ടാനായിട്ട് ശ്രമിച്ച ഒരുപാട് പേരുണ്ട് എനിക്കറിയാം. പക്ഷേ നമുക്ക് എന്താ പറയുക, ഭാഗ്യം കൂടെ വേണമല്ലോ അല്ലേ. അപ്പോൾ ഇന്ന് വിളിച്ച് കിട്ടിയവർക്കും അതുപോലെ തന്നെ കിട്ടാത്തവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ പ്ലേ ചെയ്യാൻ പോകുന്ന പാട്ട്, കേൾക്കാൻ പോകുന്നത്. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്ന് വേൾഡ് ബ്രെയിൻ ഡേ, അതുപോലെ നാഷണൽ മാംഗോ ഡേ ആണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളുടെ തലച്ചോറ് നിങ്ങൾ കാത്തു സൂക്ഷിക്കുക, ബ്രെയിൻ നല്ല രീതിയിൽ തന്നെ ആരോഗ്യത്തോടുകൂടി തന്നെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞുകൊണ്ടൊന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ തൽക്കാലം ടാറ്റാ ബബായി പറയുകയാണ്. ഇപ്പോൾ കേൾക്കാൻ പോകുന്ന പാട്ട് ഗൗരി ലക്ഷ്മി.

യെസ്, സമയം ദാ 1 മണി കഴിഞ്ഞ് 56 മിനിറ്റും 20 സെക്കൻഡുമാണ് ആയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമ്മുടെ യുവ ചോയ്സിൻ്റെ സമയം ഇങ്ങനെ അവസാനിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മളൊരു പാട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇന്ന് കോൾ ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. ആൻഡ് ഇന്ന് കോള് ചെയ്യാനായിട്ട് ശ്രമിച്ച, അതായത് കോള് കിട്ടാനായിട്ട് ശ്രമിച്ച ഒരുപാട് പേരുണ്ട് എനിക്കറിയാം. പക്ഷേ നമുക്ക് എന്താ പറയുക, ഭാഗ്യം കൂടെ വേണമല്ലോ അല്ലേ. അപ്പോൾ ഇന്ന് വിളിച്ച് കിട്ടിയവർക്കും അതുപോലെ തന്നെ കിട്ടാത്തവർക്കും ഒക്കെ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ പ്ലേ ചെയ്യുന്നത്.

ചെയ്യാൻ പോകുന്ന പാട്ട് കേൾക്കാൻ പോകുന്ന ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് വേൾഡ് ബ്രെയിൻ ഡേ, അതുപോലെ നാഷണൽ മാംഗോ ഡേ ആണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളുടെ തലച്ചോറ് നിങ്ങൾ കാത്തു സൂക്ഷിക്കുക, ബ്രെയിൻ നല്ല രീതിയിൽ തന്നെ ആരോഗ്യത്തോടുകൂടി തന്നെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞുകൊണ്ടൊന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ തൽക്കാലം ടാറ്റാ ബബായി പറയുകയാണ്. ഇപ്പോൾ കേൾക്കാൻ പോകുന്ന പാട്ട് ഗൗരി ലക്ഷ്മി.

0: ചെയ്യണം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: കേട്ടുകൊണ്ടിരിക്കുന്നു ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5, മ്യൂസിക്കലി യോഴ്സ്.
3: എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 11 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന വോയിസ് യുവർ ചോയ്സ് എന്ന പരിപാടിയിലേക്ക് പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് ഇപ്പോൾ വാട്സപ്പ് വഴി വോയിസ് മെസ്സേജ് അയക്കാം. അയക്കുമ്പോൾ നിങ്ങളുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാം, ഒപ്പം എന്തുകൊണ്ട് ചോദിക്കുന്ന പാട്ട് നിങ്ങൾക്ക് ഇഷ്ടമായി തുടങ്ങിയ വിവരങ്ങളെല്ലാം തന്നെ ആ ഓഡിയോ മെസ്സേജിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ശ്രോതാക്കൾ അയക്കുന്ന വോയിസ് മെസ്സേജുകൾ ക്ലാരിറ്റിയുള്ള മെസ്സേജുകൾ ആയിട്ട് തന്നെ അയക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വോയിസ് മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ ഇതാണ്: 8547341075. വോയിസ് മെസ്സേജ് അയക്കുമ്പോൾ ഓഡിയോ മെസ്സേജിനൊപ്പം വോയിസ് യുവർ ചോയ്സ് എന്നുകൂടി ചേർത്ത് വേണം മെസ്സേജുകൾ അയക്കാൻ. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, 1980 ശേഷം റിലീസായ സിനിമകളിലെ പാട്ടുകൾ ആവശ്യപ്പെടാൻ ശ്രോതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഫോണിൻ പരിപാടികളിൽ വിളിച്ചു കിട്ടാത്ത പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് ഈ സുവർണാവസരം ഉപയോഗപ്പെടുത്താം.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: Rainbow FM presents Triple Treat. Three songs back to back. Enjoy the tracks and stay tuned.

ന്യൂസ് റെയിൻബോ. നമസ്കാരം, റെയിൻബോ വാർത്തകൾ. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. ലോക്സഭയും രാജ്യസഭയും ഇന്നത്തേക്ക് പിരിഞ്ഞു. സംസ്ഥാനത്തെ കോളേജുകളിലും പ്രൊഫഷണൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും റാഗിംഗ് തടയുന്നതിനായി പുതിയ നിയമം കൊണ്ടുവരുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. പരമ്പരാഗത കയർ മേഖലയെ സംരക്ഷിക്കുന്നതിനായി ഓണക്കാലത്ത് സംസ്ഥാന തലത്തിൽ പ്രത്യേക ക്യാമ്പയിൻ സംഘടിപ്പിക്കും. കെട്ടിക്കിടക്കുന്ന കയർ ഉൽപ്പന്നങ്ങൾ വിറ്റഴിച്ച് മേഖലയെ പ്രതിസന്ധിയിൽ നിന്നും കരകയറ്റുകയാണ് ലക്ഷ്യം. സംസ്ഥാനത്ത് വൈദ്യുതി മേഖലയിലെ വെല്ലുവിളി മറികടക്കാൻ ഓപ്പൺ മാർക്കറ്റിൽ നിന്നും 200 മെഗാവാട്ട് വൈദ്യുതി വാങ്ങാൻ സർക്കാർ തീരുമാനിച്ചു. കേരള റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റിയുടെ സേവനങ്ങൾ കൂടുതൽ വേഗത്തിലും കാര്യക്ഷമമായും ലഭ്യമാക്കുന്നതിനുള്ള ഓൺലൈൻ ഫയലിംഗ് സംവിധാനം മന്ത്രി കെ എം ഷാജി ഉദ്ഘാടനം ചെയ്തു. കേരള കാർഷിക സർവകലാശാലയിലെ അഗ്രി ബിസിനസ് ഇൻക്യുബേറ്ററിൽ തിരഞ്ഞെടുക്കപ്പെട്ട സ്റ്റാഫുകൾക്കുൾപ്പെടെ ആദ്യഘട്ട ധനസഹായ വിതരണവും ഒരു മാസത്തെ സൗജന്യ കാർഷിക സംരംഭകത്വ വികസന പരിശീലന പരിപാടിയുടെ ഉദ്ഘാടനവും കൃഷിമന്ത്രി ടി സിദ്ദിഖ് നിർവഹിച്ചു. പാലക്കാട് മലമ്പുഴയിലെ ഇമേജ് ആശുപത്രി മാലിന്യ പ്ലാന്റിൽ കെട്ടിക്കിടക്കുന്ന മാലിന്യങ്ങളുടെ സംസ്കരണം വേഗത്തിലാക്കാൻ ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകി. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കർണാടക തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ കഴിഞ്ഞു, നമസ്കാരം. ന്യൂസ് റെയിൻബോ.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി റെയിൻബോ FM കൊച്ചി 107.5. നിലയ്ക്കാത്ത പാട്ട്, പിരിയാത്ത കൂട്ട്.

0: ഹായ്, ഹലോ, വെൽക്കം ടു ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക് അല്ലേ. സമയം ഇപ്പൊ എത്രയായി? 5 മണി കഴിഞ്ഞ് 10 മിനിറ്റും 15 സെക്കൻഡും ആയിരിക്കുമ്പോ നമ്മൾ ഇവിടെ സ്റ്റുഡിയോയിൽ റെഡി ആയിട്ടിരിക്കുകയാണ് അല്ലേ സ്മിത. അയ്യോ, ചാടിക്കേറി
1: പേരും
0: അതെ പറയില്ല. ഇതാരാണ് എന്റെ കൂടെ ഇരിക്കുന്നത്? ആരാണ് ഞാൻ ആരാണെന്നൊക്കെ പറയാം.
1: അപ്പൊ ഞാൻ സ്മിതയും കൂടെ രേഷ്മയും ആണുള്ളത്.
0: അതെ, ഇത് ഓൺ ദ ഗോന്റെ ടൈം ആണ് അല്ലേ. അപ്പോ നമ്മള് നിങ്ങൾ എങ്ങോട്ടാണ് യാത്ര, എങ്ങോട്ടാണ്?
1: ആ, ഡ്രൈവിംഗിലായിരിക്കും അല്ലേ. വൈകുന്നേരം എല്ലാവരും ഓഫീസ് കഴിഞ്ഞ് പോകുന്നവരും തിരക്കിലൊക്കെ ആയിരിക്കും തോന്നുന്നു അല്ലേ. അപ്പോൾ ഡ്രൈവിങ്ങിലാണെങ്കിൽ എങ്ങനെയാണ്, അവിടെ ബ്ലോക്ക് ഉണ്ടോ, വഴിയിലൊക്കെ എങ്ങനെയാണ് എന്നൊക്കെയുള്ളത് പറഞ്ഞിട്ടൊക്കെ നമ്മളെ വിളിക്കാട്ടോ. അപ്പോൾ ഡ്രൈവ് ടൈം മ്യൂസിക്കിൻ്റെ സമയമാണ്, ആ സമയത്ത് നിങ്ങൾക്ക് നമ്മളെ കോൾ ചെയ്യാം. എന്തൊക്കെയാണ് വഴിയിൽ, എന്തൊക്കെയാണ് വിശേഷമൊക്കെ നമ്മളോട് പറയാം.
0: അതെ, വഴിയിൽ എന്തൊക്കെ വിശേഷങ്ങളാണ്, ട്രാഫിക് ഉണ്ടോ, അങ്ങനത്തെ അപ്ഡേറ്റ്സ് ഒക്കെ തരാൻ വേണ്ടിയിട്ടൊക്കെ നമ്മളെ വിളിക്കാം. അപ്പോൾ നമ്മളെ വിളിക്കേണ്ട നമ്പർ എന്താണ് അറിയാമെങ്കിൽ കൂടെ ഒന്നും കൂടെ പറയാം നമുക്ക് അല്ലേ, നമ്പർ എന്താണെന്ന്.
1: 0484-242-8101 ആണ് നമ്മളെ വിളിക്കേണ്ട നമ്പർ. പിന്നെ നിങ്ങൾക്ക് മെസ്സേജുകൾ അയക്കാം, ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കേണ്ട നമ്പർ.

0: ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കേണ്ടത് എഫ് എം റെയിൻബോ കൊച്ചി 107.5 എഫ് ബിയിലാണെങ്കിൽ ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5.
1: അതെ, അപ്പൊ പെട്ടെന്ന് തന്നെ ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം, വിളിച്ച് നിങ്ങളുടെ വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ പറയാം. അത് മാത്രമല്ല, ഇന്നത്തെ ദിവസത്തിന് കുറെയേറെ പ്രത്യേകതകൾ ഉണ്ട് അല്ലേ?
0: അതെ,
1: ഞങ്ങൾ അതിനെ കുറിച്ചിട്ടൊക്കെ പറയാൻ വേണ്ടിയിട്ടും കൂടെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ എന്തൊക്കെയാണ് പ്രത്യേകതകൾ എന്നൊക്കെ നമുക്ക് വഴിയെ പറയാം. എനിക്ക് തോന്നുന്നു മൾട്ടിപ്പിൾ പ്രത്യേകതകളുള്ള ദിവസം ആയതുകൊണ്ട് നമുക്ക് പതുക്കെ പതുക്കെ പറയാം അല്ലേ?
0: അതെ
1: അതെ. അപ്പൊ എന്തായാലും നമുക്ക് യെസ് നമുക്കിപ്പോ ഒരു ട്രാക്ക് കേട്ടിട്ട് തിരിച്ചെത്താം. ആട് ത്രീലെ ഒരു കിടുക്ക് ട്രാക്ക്, ദാ ഓൺ ദ ഗോ കൊടി കയറുന്നു.

0: വെൽക്കം ബാക്ക് ടു ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്.
1: കൂടെയുണ്ട് രേഷ്മ ആൻഡ് സ്മിത. അപ്പോ ഡ്രൈവ് ടൈം മ്യൂസിക്കില് അപ്പൊ നമ്മൾക്ക് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ വിളിക്കാവുന്ന ഒരു സമയമാണ്. അപ്പൊ ഇന്ന് നമ്മൾ കുറേ അധികം സബ്ജക്ട്സ് ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോ രേഷ്മ, എന്താണ് ഇന്ന് ഒരു സ്പെഷ്യൽ ഡേ ആണ്, എന്താണ് അത് നമ്മൾ ഇന്ന് സംസാരിക്കുന്നതും എല്ലാം ആ ഒരു അതില്ലാതെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ അത് എന്താണ് പറഞ്ഞോളൂ.
0: യെസ്, നമ്മളുടെ എന്താണ് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ സൂപ്പർ കമ്പ്യൂട്ടർ എന്നൊക്കെ പറയാം അല്ലേ. യെസ്, സൂപ്പർ കമ്പ്യൂട്ടറിന് ഇന്ന് ബർത്ത്ഡേ ആണ്, അങ്ങനെ പറയാം. അതായത് ഇന്ന് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ സൂപ്പർ കമ്പ്യൂട്ടർ എന്താണ്? ഡെഫിനറ്റ്ലി നമ്മുടെ തലച്ചോറ് അല്ലെ, നമ്മുടെ തലച്ചോറാണ്. അപ്പൊ നമ്മുടെ തലച്ചോറിന് വേണ്ടിയുള്ള ഒരു ദിവസമാണിത്. വി ആർ സെലിബ്രേറ്റിംഗ് വേൾഡ് ബ്രെയിൻ ഡേ. അതെ, തലച്ചോറിന് വേണ്ടിയുള്ള ദിവസം. എനിക്ക് തോന്നുന്നു രാവിലെ ഒക്കെ വന്നവരും ഉച്ചയ്ക്കുണ്ടായിരുന്നവരും ഒക്കെ ഇതിനെ കുറിച്ചിട്ട് കുറെ അധികം സംസാരങ്ങൾ ഈ ദിവസത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കും ഇന്ന് പുതിയ പുതിയ കാര്യങ്ങൾ ഈ ദിവസത്തിനെ കുറിച്ച് ചർച്ച ചെയ്യാം അല്ലെ. അപ്പൊ എന്താണ്, രാവിലെ നമ്മള് എഴുന്നേറ്റപ്പോ തൊട്ടുതാ ഇപ്പതാ ഇവിടെ ഞങ്ങൾ സ്റ്റുഡിയോയിൽ വന്ന് ഇരിക്കുന്നത് വരെ നമ്മുടെ തലച്ചോറിനൊരു, എനിക്ക് തോന്നുന്നൊരു ലക്ഷക്കണക്കിന് കമാൻഡുകള് കിട്ടിയിട്ടുണ്ടാവും അല്ലെ. നമ്മുടെ എത്ര കമാൻഡുകൾ കിട്ടി, എത്ര തീരുമാനങ്ങൾ നമ്മളുടെ ബ്രെയിൻ എടുത്തതിന്റെ ഫലമായിട്ടാണ് നമ്മൾ ഇവിടെ വന്ന് ഇരിക്കുന്നത് പോലും അല്ലെ. അപ്പൊ അത്രയധികം പണിയെടുക്കുന്ന നമ്മുടെ ശരീരത്തിന്റെ ഒരു ഭാഗമാണല്ലേ ബ്രെയിൻ എന്ന് പറയുന്നത്. വേറെ ഏതെങ്കിലും ഭാഗം ഇത്രയധികം ഡെയിലി പണിയെടുക്കുന്നുണ്ടോ?
1: ആക്ച്വലി നമ്മൾ പണിയെടുപ്പിക്കുന്നില്ല എന്നാണ് പറയണത്. നമ്മുടെ മസ്തിഷ്കത്തിന് നമ്മൾ വിചാരിക്കുന്നതിൽ അധികം പവർ ഉണ്ട്, പക്ഷെ നമ്മൾ അധികം യൂസ് ചെയ്യാറില്ല എന്നാണ് പൊതുവെ പറയപ്പെടുന്നത്.
0: അതെ, ആവറേജ് എനിക്കറിയില്ല, പക്ഷെ ഒരുപാട് പണിയെടുക്കുന്ന ആൾക്കാരും ഉണ്ട്. ഞാൻ പണിയെടുക്കുന്നില്ല എന്നാണ് ഞാൻ,
1: നമ്മളുടെ അതിനുള്ള കപ്പാസിറ്റി അനുസരിച്ചിട്ട് ആളുകൾ പൊതുവെ യൂസ് ചെയ്യുന്നില്ല എന്നാണ് പറയപ്പെടുന്നത്. കാരണം അത്രയധികം കപ്പാസിറ്റി ഉള്ള ഒരു ഓർഗൻ ആണ്.
0: എന്നിട്ടും നമ്മൾ അതിനെ അത്ര എന്താണ് നമ്മൾ തിരിച്ചു കൊടുക്കാറെന്ന് ചോദിച്ചാൽ പാവം, നമ്മളൊന്നും തിരിച്ചു കൊടുക്കാറില്ല അല്ലെ. നമ്മള് വേണ്ട വിധത്തിൽ പണി പോലും എടുപ്പിക്കാറില്ല
1: നമ്മുടെ ബ്രെയിനിന്. അല്ല, വർക്കൗട്ട് കൊടുക്കണമല്ലോ അല്ലെ, എന്നാലല്ലേ അത് വർക്ക് ആവുള്ളൂ.
0: തീർച്ചയായിട്ടും. അപ്പൊ അങ്ങനെ ബ്രെയിൻ വർക്ക്ഔട്ടുകൾ എന്തൊക്കെയാണ്? ബ്രെയിൻ വർക്ക്ഔട്ട്സ് എന്തെങ്കിലും കൊടുക്കാറുണ്ടോ? ബ്രെയിനിന് എന്തെങ്കിലും വർക്ക്ഔട്ട്സ്, ഇത് എന്തെങ്കിലും ബ്രെയിനിന് വേണ്ടിയിട്ട് എന്തെങ്കിലും കുറച്ച്?
1: അയ്യോ, അങ്ങനെ ചോദിച്ചാൽ കുറവായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. സാധാരണഗതിയിൽ പസിൽസ് ഒക്കെ വളരെ നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട്. ചെസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബ്രെയിനിന് വളരെ എഫക്റ്റീവായിട്ട് പണിയെടുപ്പിക്കാൻ നല്ല കാര്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാനിതൊന്നും ചെയ്യാറില്ല.
0: നമ്മളൊക്കെ ജിമ്മിൽ പോവാറുണ്ടല്ലേ, നമ്മുടെ ശരീരത്തിന്റെ മസിലുകളൊക്കെ വികസിപ്പിക്കാനും അതിനെ സ്ട്രെങ്തൻ ചെയ്യാനും ഒക്കെ നമ്മൾ എല്ലാവരും ജിമ്മിൽ പോവാറുണ്ട്. പക്ഷെ ഒരു നിമിഷമെങ്കിലും നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ നമ്മുടെ ബ്രെയിനിനെ പണിയെടുപ്പിക്കാൻ, ഇല്ലെങ്കിൽ ബ്രെയിനിനെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ബ്രെയിനിന് കൊടുക്കാറ്? അവിടെയാണ് നമുക്ക് ചില കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള അറിവ് വേണ്ടത് അല്ലെ. ശരീരത്തിലെ നമ്മുടെ മസിൽസിന് നമ്മൾ ജിം ട്രെയിനിങ് ഒക്കെ കൊടുക്കുമെങ്കിൽ നമ്മുടെ ബ്രെയിനിന്

0: വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ കൊടുക്കണം. അതെ, യെസ്, ന്യൂറോബിക്സ്. ന്യൂറോബിക്സിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഡോക്ടർ ലോറൻസ് കാർട്സ് ആണ് ഈ ആശയം ആദ്യമായിട്ട് ജനകീയമാക്കുന്നത്. അപ്പൊ ന്യൂറോബിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, ന്യൂറോബിക്സ് എന്ന് പറയുന്നത് നമ്മുടെ തലച്ചോറിലെ ന്യൂറോൺസിന്റെ ഉത്തേജനത്തിനൊക്കെ വേണ്ടിയിട്ട്, നമ്മുടെ ഓർമ്മശക്തി, ഏകാഗ്രത, ഇതൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള വ്യായാമങ്ങളെയാണ് ന്യൂറോബിക്സ് എന്ന് പറയുന്നത്. യെസ്. അപ്പോ അത്തരത്തിലുള്ള വ്യായാമങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ ബ്രെയിനിന് കൊടുക്കാറ്? ഞാൻ ചെയ്യുന്ന ഒരു വ്യായാമത്തെ കുറിച്ച് പറയട്ടെ. ഞാൻ ചെയ്യുന്ന ഒരു വ്യായാമം എന്താന്ന് പറഞ്ഞാല്, ഞാൻ ഈ റൈറ്റ് ഹാൻഡാണ്, എന്റെ വശമുള്ള കൈ റൈറ്റ് ഹാൻഡാണ്. പക്ഷെ ഞാൻ എന്ത് ചെയ്യുന്നു പറഞ്ഞാല്, കുറെ നാള് റൈറ്റ് ഹാൻഡ് കൊണ്ട് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്താൽ ഞാൻ പർപ്പസ്ഫുള്ളി ഞാനത് ലെഫ്റ്റ് ഹാൻഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അതായത് ഫുഡ് കഴിക്കുന്നത് ഉൾപ്പെടെ എഴുതുന്നതും ഒക്കെ ട്രൈ ചെയ്യും ലെഫ്റ്റ് ഹാൻഡോട്. ചിലപ്പോ അത്ര സ്പീഡിൽ നടക്കില്ല. ഫുഡ് കഴിക്കാനൊക്കെ നോർമലി 15 മിനിറ്റ് ആണെങ്കിൽ അരമണിക്കൂർ കൂടുതലൊക്കെ എടുക്കുമായിരിക്കും. പക്ഷെ ഞാനത് ഷിഫ്റ്റ് ചെയ്യാൻ ശ്രദ്ധിക്കാറുണ്ട്. അതായത് ഒരു പീരീഡിൽ നമ്മൾ റൈറ്റ് ഹാൻഡ് കൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ മറ്റു പീരീഡിൽ കുറച്ച് കാല് കഴിയുമ്പോൾ അത് ലെഫ്റ്റ് ഹാൻഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. എനിക്ക് തോന്നുന്നു അത് ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു എക്സസൈസ് ആണ്.
1: അതുപോലെ തന്നെ ഇൻസ്ട്രുമെന്റ്സ് വായിക്കുന്നത് ഭയങ്കര നല്ല, നമുക്ക് എനിക്കത് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇൻസ്ട്രുമെന്റ്സ് വായിക്കുന്ന സമയത്ത് നമ്മൾക്ക് കുറച്ചുകൂടി ഓർമ്മശക്തിയൊക്കെ കൂടുതലായിട്ട് തോന്നിയിട്ടുണ്ട് അല്ലേ? സംഗീതം അല്ലെങ്കിൽ തന്നെ നമ്മുടെ ബ്രെയിനിനെ ഉത്തേജിപ്പിക്കുന്ന ഒരു സാധനമാണ് അത്. കൂടാതെ ഇൻസ്ട്രുമെന്റ്സ് ഭയങ്കര കൂടെ, എസ്പെഷ്യലി ഇൻസ്ട്രുമെന്റ്സ് കൂടുതലായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെന്താണ്?
0: പിന്നെ നമ്മളില്ലേ, നമ്മളിപ്പോ ഇത് ന്യൂറോബിക്സ് പറയുന്നത് എന്താണെന്ന് പറഞ്ഞാല്, നമ്മളിപ്പോ ഡെയിലി ചെയ്യുന്ന കുറെ ആക്ടിവിറ്റീസ് ഉണ്ടല്ലോ. അതായത് നമ്മള് രാവിലെ എഴുന്നേൽക്കുന്നു, പല്ല് തേക്കുന്നു, ഇല്ലെങ്കിൽ കുളിക്കുന്നു, നമ്മുടെ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്നു. നമ്മൾ ഒരു വഴിയിലൂടെ നമ്മുടെ ബ്രെയിൻ ഓട്ടോമാറ്റിക്കലി സെറ്റ് ആയിട്ടുള്ള ഒരു വഴിയിലൂടെ നമ്മൾ ഡെയിലി നമ്മുടെ ഓഫീസിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ സ്കൂളിലേക്ക് പോകുന്നു. അത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ ബ്രെയിൻ ഒരു ഓട്ടോ പൈലറ്റ് മോഡിലേക്ക് പോകുന്നു.
1: ഡ്രൈവ് ചെയ്യുമ്പോൾ പോലും നമ്മൾ അങ്ങനെയാണ്, ഡ്രൈവ് ചെയ്യുമ്പോൾ പോലും നമ്മളെ കൈ അങ്ങനെയാണ് അങ്ങ് പോയിക്കൊണ്ടിരിക്കുക. പക്ഷേ
0: നമ്മുടെ ബ്രെയിൻ സെറ്റ് ആണ് ഈ വഴിയാണ് പോകേണ്ടത്, അതെ, എൻജിയോകോർട്ടെക്സ് വഴിയാണ് ഇങ്ങോട്ട് വരേണ്ടത് എന്നുള്ള കാര്യമൊക്കെ നമ്മുടെ ബ്രെയിൻ സെറ്റാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ? നമ്മൾ പേർപ്പസ്ഫുള്ളി നമ്മുടെ ബ്രെയിനിന്റെ ആ പൈലറ്റ് മോഡ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിട്ട് നമ്മൾ പേർപ്പസ്ഫുള്ളി എൻജിയോകോർട്ടെക്സ് വഴി അല്ലാതെ അപ്പുറത്തെ വഴി വരണം, അമ്പാടിമൂല വഴി നമ്മൾ ഓഫീസിലേക്ക് വരണം. അതായത് പേർപ്പസ്ഫുള്ളി നമ്മൾ ചില വഴികൾ, നമ്മൾ സ്ഥിരമായിട്ട് പോയിരുന്ന വഴികളൊക്കെ നമ്മളൊന്ന് ഷിഫ്റ്റ് ചെയ്ത് കൊടുക്കണം എന്നാണ് പറയുന്നത്.
1: ഗൂഗിളിന് പുതിയ വഴികളൊക്കെ കണ്ടുപിടിച്ച് കൊടുക്കണം എന്നാണോ വിഷ്ണു പറയുന്നത്?
0: ഗൂഗിളിന് അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിനിനെങ്കിലും കുറച്ച് പണിയെടുക്കാനുള്ള വഴികൾ നമ്മൾ കണ്ടുപിടിച്ച് കൊടുക്കണം. അപ്പൊ ബ്രെയിൻ, അങ്ങനെ ന്യൂറോബിക്സിനെ കുറിച്ച് നമുക്ക് കൂടുതൽ കൂടുതൽ വിശേഷങ്ങളൊക്കെ പറയാനുണ്ട്. അപ്പോ നമുക്ക് നമ്മളെ വിളിക്കാം അല്ലെ?
1: വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0484242801. പിന്നെ നിങ്ങൾക്ക് മെസ്സേജുകൾ അയക്കാം. ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കേണ്ട അത് FM റെയിൻബോ കൊച്ചി 107.5 FBയിലാണെങ്കിൽ ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5.
0: യെസ്, അതെ. അപ്പൊ പെട്ടെന്ന് നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ ബ്രെയിനിന് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള എക്സസൈസുകളൊക്കെ ചെയ്യാറുണ്ട് എന്നുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ഇൻഫോർമേറ്റീവ് ആയിരിക്കും അല്ലെ? നമ്മുടെ ശ്രോതാക്കൾക്കും അത് കേൾക്കാൻ താല്പര്യം ഉണ്ടാവും. അപ്പൊ പെട്ടെന്ന് തന്നെ നമ്മളെ നമ്പറിലേക്ക് വിളിച്ചോളൂ. വിളിക്കുന്ന നമ്പറാണ് നേരത്തെ പറഞ്ഞത്, 0484242801. യെസ്, കേട്ടുകൊണ്ടിരിക്കുന്നു ഇത് ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5 ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്.
2: कि दिल को खबर ना हो, जख्म देती है ऐसा कि दर्द का असर ना हो. हमने समझा था इश्क मोहब्बत को ही ख्याले दिल, लगता है डर बस इतना वो मेरा हमशक्ल ना हो.

0: Musically yours. You are listening to Rainbow FM Kochi 107.5.
1: വെൽക്കം ബാക്ക് ടു റെയിൻബോ
2: ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ വെൽക്കം ബാക്ക്. നമ്മൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ അതാ നമ്മളെ വിളിക്കാനും സംസാരിക്കാനും അല്ലെ നമ്മളോട് ചേരാൻ വേണ്ടി ഇതാ ഒരാള് ലൈനിലുണ്ട്. ആരാണെന്ന് നോക്കാം അല്ലെ. ഹലോ, അതാ കട്ട് ചെയ്തിട്ട് പോയി എന്ന് തോന്നുന്നുണ്ട് കേട്ടോ. കുഴപ്പമില്ല, നമ്മള് നമ്മളോട് സംസാരിക്കാൻ വേണ്ടി വിളിച്ചതായിരുന്നു. എനിക്ക് തോന്നുന്നു ലൈനിൽ എന്തോ എറർ സംഭവിച്ചിട്ട് അത് ആ കോൾ ഡിസ്കണക്ട് ആയി. അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ബ്രെയിൻ ഡേയെ കുറിച്ചിട്ടാണ്. ദാ മറ്റൊരു കോളർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ആരാണെന്ന് നോക്കാം. ഹലോ
1: ഹലോ
2: ഹലോ,
1: ആകാശവാണിയാണ്, ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചിയാണ്. ഓക്കെ, എന്താ ഡ്രൈവ് ചെയ്യാണോ? ആരാണ് വിളിക്കുന്നത്? സമീർ. ഓക്കെ, സമീർ എവിടുന്നാ?
3: ഞാൻ മരട്.
1: മരട്. ഓക്കെ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ ഇപ്പൊ ഇന്നത്തെ? അപ്പൊ നമ്മള് സംസാരിച്ചൊക്കെ കേട്ടല്ലോ അല്ലേ. ഇന്ന് നമ്മള് സംസാരിക്കുന്നത് മസ്തിഷ്കത്തെ കുറിച്ചാണ്. എന്തൊക്കെയാണ് അതിന് വേണ്ടിട്ട് ചെയ്യാറുള്ള ആക്ടിവിറ്റീസ്? എന്തെങ്കിലും ചെയ്യാറുണ്ടോ?
3: ന്യൂസ് പേപ്പറിൽ കാണുന്ന മറ്റേ പസിൽ ഗെയിം ആണ് കളിക്കാറ്.
2: സുഡോക്കു അല്ലേ?
3: സുഡോക്കോ.
2: ആ, സുഡോക്കു കളിക്കാറ്.
3: ആ, സുഡോക്കു മിക്കവാറും കളിക്കാറുണ്ട്. പേപ്പറിൽ വരുന്നതെല്ലാം മിക്കവാറും എല്ലാം കളിക്കാറുണ്ട്.
2: ആ, അതൊരു വലിയ എക്സർസൈസ് ആണ് അല്ലേ?
3: അത് പണ്ട് തൊട്ടേ ചെയ്യുന്നതാണ്, പേപ്പറിൽ വരുന്നതുകൊണ്ടേ ചെയ്യുന്നതാണ് നമ്മള്.
2: ഇപ്പൊ എന്നിട്ട് എങ്ങോട്ടാണ് യാത്ര? എങ്ങോട്ടാണ്?
3: ഓഫീസിൽ നിന്ന് ഇറങ്ങി വീട്ടിലോട്ട് പോയിട്ടുണ്ട്.
2: എവിടെയാണ് വർക്ക് ചെയ്യുന്നത്?
3: ഞാൻ കസ്റ്റംസിലാണ്.
2: കസ്റ്റംസിലാണ് അല്ലേ? ഓക്കെ ഓക്കെ.
3: ഓഫീസ് ബിൽഡിംഗാണ്, അതിലെല്ലാം
2: അവിടെയാണ്. ഓക്കെ,
1: വീട് എവിടെയാണ്? വീട് സ്ഥലം?
3: വീട് മരട്.
1: മരട്. ഓക്കെ, അപ്പൊ കുറച്ച് ദൂരം ഉണ്ടല്ലേ?
3: 12-13 kilometers.
1: ആ, ബ്ലോക്ക് ഉണ്ടോ? എങ്ങനെയുണ്ട് വഴിയിലൊക്കെ?
3: ഇന്ന് ബ്ലോക്കില്ല, കാര്യമായിട്ട് ബ്ലോക്കില്ല.
1: അപ്പൊ ഡെയിലി റുട്ടീനാണ്. അപ്പൊ വഴികൾ, ഇപ്പം രേഷ്മ പറഞ്ഞു വഴികളൊക്കെ മാറ്റി പിടിക്കുന്നത് നല്ല പരിപാടിയാന്ന് പറഞ്ഞു. അതേക്കുറിച്ച് എന്താണ് അഭിപ്രായം? വഴികളൊക്കെ മാറ്റി നോക്കാറുണ്ടോ?
3: വഴികൾ അങ്ങനെ മാറ്റാം, ഇപ്പൊ ഗൂഗിൾ മാപ്പ് ഉള്ള സിസ്റ്റം യൂസ് ചെയ്യാലോ.
1: അത് ശരിയാ.
2: ബ്ലോക്ക് വരുമ്പോ വഴി മാറ്റാറുണ്ടല്ലേ?
3: ബ്ലോക്ക് വരുമ്പോ ഗൂഗിൾ ആൻഡ് പറയുന്ന വഴിക്ക് നമ്മൾ.
2: ഓക്കെ, ഗൂഗിൾ ആൻഡ് പറയുന്ന പോലെയാണ് കാര്യങ്ങൾ.
3: അതെ, ഇപ്പൊ ലൈഫ് സ്റ്റൈൽ അങ്ങനെയാണല്ലോ. ഗൂഗിൾ ആൻഡ് പറയുന്ന പോലെയുള്ള ലൈഫ് സ്റ്റൈൽ തന്നെ. ഉടനെ ഗൂഗിൾ പിന്നെ മെറ്റ അങ്ങനെയുള്ള കാര്യങ്ങളാണല്ലോ എല്ലാം സെർച്ച് ചെയ്യുന്നത്. മെത്തേഡ് ആയാലോ എല്ലാവർക്കും ഇപ്പൊ.
2: അതെ, അപ്പൊ നമ്മുടെ ബ്രെയിൻ അധികം വർക്ക് ചെയ്യില്ല എന്നാണല്ലേ? ഇടയ്ക്കോ? കൊഴപ്പില്ല, ഞങ്ങളൊക്കെ എപ്പോഴും റെസ്റ്റ് ചെയ്യണ ആൾക്കാരാണ്.
3: റെസ്റ്റ് കൊടുത്തല്ലേ ബ്രെയിൻ നല്ലോണം ബൂസ്റ്റ് ചെയ്ത് വർക്ക് ചെയ്യത്തുള്ളൂ പിന്നീട്.
2: അതെ, അത് ശരിയാണ് കേട്ടോ.

0: അത് ഉറങ്ങും ഒക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, പക്ഷേ ആക്ടിവിറ്റി കൂടുന്നതനുസരിച്ച് അതിന്റെ പ്രവർത്തനക്ഷമത കൂടുമെന്നാണ് പറഞ്ഞു കേട്ടിരിക്കുന്നത് കേട്ടാ.
1: ബ്രെയിനിന് ഇപ്പൊ ഈ പറഞ്ഞ പോലെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു ചേഞ്ച് നമ്മളെ റൈറ്റ് ഹാൻഡ് ആണെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് യൂസ് ചെയ്യാം, ലെഫ്റ്റ് ഹാൻഡർ ആണെങ്കിൽ റൈറ്റ് ഹാൻഡ് യൂസ് ചെയ്യാം. അത് നല്ലൊരു മെത്തേഡ് ആണ്.
2: ന്യൂറോബിക്സ് അതിന് അങ്ങനെയാണ് പറയുന്നത്.
1: അതത്ര ഈസി അല്ല.
2: ചെയ്ത് നോക്കാറുണ്ടോ?
1: ഇല്ലല്ല, എന്റെ കൂടെ പഠിച്ച ഒരു ഫ്രണ്ട് ഉണ്ട്, പുള്ളിക്കാരൻ അറ്റ് എ ടൈം രണ്ട് കൈകൊണ്ട് എഴുതുമായിരുന്നു. നമുക്ക് സ്കൂളിൽ പഠിക്കുമ്പോ ഇമ്പോസിഷൻ കിട്ടുമ്പോ പുള്ളിക്കാരൻ ലെഫ്റ്റ് ഹാൻഡ് റൈറ്റ് ഹാൻഡ് കൊണ്ട് അറ്റ് എ ടൈം എഴുതുമായിരുന്നു. അത് വല്ലാത്തൊരു കഴിവാണ് പുള്ളിക്കാരന്. എന്റെ ഒരു കൂടെ പഠിച്ച ഫ്രണ്ടാണ്.
0: അത് പ്രാക്ടീസ് തന്നെ ആയിരിക്കും, പ്രാക്ടീസ് ചെയ്യാതെ ഒന്നും നടക്കുന്നു തോന്നില്ല അല്ലേ?
1: അറ്റ് എ ടൈം എഴുതും പുള്ളി, അത് രണ്ട് കൈകൊണ്ട് എഴുതുമായിരുന്നു.
2: ഇമ്പോസിഷൻ ഒക്കെ എഴുതേണ്ട കുട്ടികളൊക്കെ ഇത്തരം കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ വളരെ ഉപകാരപ്പെടുമായിരിക്കും അല്ലേ?
1: ഞങ്ങൾക്കും അവനെ കൊണ്ട് ഉപകാരം
2: ഉണ്ടായിരുന്നു. കൊള്ളാം. എന്തായാലും നല്ല സംസാരമായിരുന്നു, വിളിച്ചതിൽ ഒരുപാട് സന്തോഷം കേട്ടോ. ഓക്കെ, താങ്ക്സ് ഫോർ കോളിംഗ്. അതെ, അപ്പോ ഒരു മികച്ച ആശയമാണ് പങ്കുവച്ചിരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, സുഡോക്ക് കളിക്കുന്നത് വളരെ അല്ലേ, സുഡോക്ക് കളിക്കുന്നത് ബ്രെയിനിന് നല്ലൊരു എക്സസൈസ് ആണെന്ന് നമ്മള് പല സ്ഥലത്തും വായിച്ചിട്ടുണ്ട്. അപ്പൊ പസിൽ ഗെയിംസ്
0: സമയം കൂടുതലായിട്ട് ചെയ്യാറുള്ളെന്ന് പറഞ്ഞു.
2: പിന്നെ രണ്ട് കൈയും കൊണ്ട് എഴുതി സൈമൾട്ടേനിയസ്ലി എഴുതാൻ പറ്റുന്ന ആളുകൾ, അത് പ്രാക്ടീസ് ചെയ്യുന്നവരൊക്കെ നമ്മുടെ ബ്രെയിനിന് കൂടുതൽ കൂടുതൽ ആക്ടിവിറ്റീസ് കൊടുക്കുന്നത് വളരെ നല്ലതാണ്.
0: അപ്പോ ഇങ്ങനെയുള്ള സ്പെഷ്യൽ ആയിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യാറുണ്ട് അതൊക്കെ കുറിച്ച് നമ്മളോട് പറയാം കേട്ടോ. പറയേണ്ട വിളിക്കേണ്ട നമ്പർ 0484242810 ആണ്.
2: അതെ, അപ്പൊ പെട്ടെന്ന് തന്നെ നമ്മളെ വിളിക്കാം, വിളിച്ചിട്ട് വിശേഷങ്ങൾ പങ്കുവെക്കാം, ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ പറയാം അല്ലെ. അതെ, അപ്പൊ നമുക്ക് ഇപ്പൊരു സോങ് ബ്രേക്കിന്റെ സമയമായി. ഇതാ കിടക്കുന്നു നല്ലൊരു പാട്ട്, ചിന്ന ചിന്ന സൈലൻസ്.

0: വെൽക്കം ബാക്ക് ടു ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പൊ സമയം 5 മണി കഴിഞ്ഞ് 38 മിനിറ്റും ദാ 10 സെക്കൻഡും ആയിട്ടുണ്ട്. അപ്പോ നമ്മളോടൊപ്പം ദാ ഒരു കോളർ ചേരുന്നുണ്ട്. ഹലോ
1: ഹലോ
2: ഹലോ,
1: മുനമ്പത്തുനിന്ന്
2: സജിത്ത്. എന്തൊക്കെയാണ് പരിപാടികൾ? ഡ്രൈവിലാണോ? ഡ്രൈവ് ചെയ്തോണ്ടിരിക്കാണോ?
1: ഇപ്പൊ ഒരു യാത്ര കഴിഞ്ഞ് ഇങ്ങനെ വീട്ടിലോട്ട് പതുക്കെ വന്നോണ്ടിരിക്കുകയാണ്.
2: ഇപ്പൊ എവിടെ എത്തിയിട്ടുണ്ട്?
1: മുനമ്പം ഞങ്ങളുടെ അടുത്ത് പള്ളിപ്പുറം പള്ളി പെരുന്നാളാണ് അടുത്ത മാസം 5-ാം തീയതി. അപ്പൊ അവിടെ വരെ ഒന്ന് പള്ളി വരെയൊക്കെ ഒന്ന് പോയതാണ്. അപ്പൊ അങ്ങനെ സൈക്കിളിലാണ് വന്നോണ്ടിരിക്കുന്നത്. അപ്പൊ ഒന്ന് വിളിച്ചതാണ്.
2: ഓ, സൈക്കിളിൽ ഇരുന്നിട്ട് ഫോൺ വിളിക്കുന്നത്? അപ്പൊ അതൊക്കെ സാധിക്കില്ലേ?
1: അത് എനിക്ക് നടക്കുന്നതാണ് ഇഷ്ടം. ഇന്ന് സൈക്കിൾ എടുത്തതാണ്.
2: അത് നല്ലതാ, നല്ലൊരു എക്സസൈസ് ആണ്. പക്ഷെ നമ്മൾ ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ബ്രെയിനിന് എങ്ങനെ എക്സസൈസ് കൊടുക്കുന്നത്, ഇത് നമ്മുടെ ബോഡിക്കുള്ളൊരു എക്സസൈസ് ആണല്ലേ. ബോഡിക്ക് മാത്രമായിരിക്കില്ല, ബ്രെയിനിനും നല്ലത് തന്നെയായിരിക്കും.
1: എന്റെ അഭിപ്രായത്തില് ഈ ബോഡിക്ക് എക്സസൈസ് കിട്ടുമ്പോ തന്നെ നമ്മുടെ ബ്രെയിന് ഒരു നല്ലൊരു അനുഭവം ഉണ്ടാവും.
2: അത് കറക്റ്റ് ആണ്.
1: അതായത് നമ്മളിപ്പോ വെറുതെ ഇപ്പൊ ബോറടിച്ചിരിക്കുന്ന ഒരാള് കുറച്ച് നടന്നൊക്കെ കഴിഞ്ഞ് വരുമ്പോ അതും ശരീരത്തിന് മാത്രമല്ല മനസ്സിനും ഒരു പ്രത്യേക സുഖം വരും. അങ്ങനെയുള്ള ഒരു ഇതുണ്ട്. അപ്പൊ മനസ്സിന്റെ ഒരു സന്തോഷം എന്ന് പറയുന്നത് ശരീരത്തിന്റെ ഒരു സന്തോഷവും കൂടി അനുസരിച്ചാണ് ഇരിക്കുന്നത്. അത് എന്റെ ഒരു അഭിപ്രായമാണ് ഈ പറഞ്ഞത്.
2: പിന്നെന്തൊക്കെയാണ് പരിപാടികൾ ഇപ്പോ ചേട്ടൻ?
1: പരിപാടി ഞാൻ ചെറുതായിട്ടൊക്കെ എഴുതുന്ന ഒരാളാണ്, എഴുതുന്ന കൂട്ടത്തിലൊക്കെയാണ്.
0: അപ്പൊ പിന്നെ ബ്രെയിനിന് ആവശ്യത്തിന് എക്സസൈസ് കൊടുക്കുന്ന ആളാണ്.
1: അപ്പൊ ഈ മനോരമ ആഴ്ചപ്പതിപ്പിലൊക്കെ ഫലിത ബിന്ദുക്കളൊക്കെ വരാറുണ്ട് എന്റെ സജിത്ത് കേസും മുനമ്പം എന്നും പറഞ്ഞ പേരിൽ വരാറുണ്ട്.
0: ആണല്ലേ? അപ്പൊ എന്തായാലും ഒരുപാട് ചിന്തിക്കുന്ന ആളാണ്.
1: ചിന്തിക്കുന്നത് ഒരുപാട് ശ്രമങ്ങളൊക്കെ പല നടത്തി. ഇപ്പൊ സിനിമയിലൊക്കെ തിരക്കഥായിട്ടൊക്കെ നടത്തി നമ്മ. പക്ഷെ അതിലോട്ടൊന്നും അങ്ങാട്ട് നമ്മൊരു മടി പുറത്തോട്ട് അങ്ങനെ പോവാൻ. അപ്പൊ നമ്മളെ കൊണ്ട് പറ്റാവുന്ന രീതിയിലൊക്കെ ഇങ്ങനെ എന്തെങ്കിലും ഒക്കെ ചെയ്യും, അത്രേ ഉള്ളൂ.
2: ഫലിതം അത്ര ഈസി അല്ലാത്ത ഒരു കാര്യമാണെന്നാണ് പറയണത്. മീൻസ്
1: എന്ന് പറയണത് ഇതൊരു എന്റെ ഒരു അഭിപ്രായത്തില് ഭാഗ്യം കൂടി വേണം എന്നൊരു അഭിപ്രായക്കാരനാണ് ഞാൻ.
0: ഫലിതം എഴുതാൻ അല്ല, ഇതിലൊക്കെ അച്ചടിച്ചു വരാൻ ഭാഗ്യം വേണമായിരിക്കും. പക്ഷെ എഴുതുക എന്നുള്ളത്
1: 13 ഫലിതങ്ങൾ ഇപ്പൊ വന്നു, 13 ആഴ്ചയിൽ ഇപ്പൊ വന്നു.
0: ആഹാ, അടിപൊളി.
1: പിന്നെ ഒരു മനോരമ ഒരു 200 രൂപ വെച്ച് നമുക്കൊരു പ്രോത്സാഹന സമ്മാനമായിട്ട് ആഴ്ചയും തരും. അപ്പൊ അങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെയാണ് പോണ്. അപ്പൊ ജീവിതത്തിലപ്പൊ അങ്ങനെ ദൈവം എന്തെങ്കിലും ഒക്കെ ഒരു കഴിവ് തന്നെ. അപ്പൊ നമ്മൾ ഉപയോഗിക്കണമല്ലോ, ജീവിച്ചിരിക്കുമ്പോഴാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ.
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും.
2: ഈ ഫലിതം അപ്പം നമ്മള് ആ ഒരു കാലഘട്ടത്തിന് അനുസരിച്ചുള്ളത് ഉണ്ടാവണമല്ലോ. അപ്പൊ അതിന് വേണ്ടി എന്തൊക്കെയാണ് ചെയ്യുന്നത്? വായിക്കുവോ? എങ്ങനെയാ? അപ്പൊ
1: അതായത് ഇപ്പൊ ഒരു സമകാലീന സംഭവം, അതായത് ഇപ്പൊ പത്രത്തിൽ ഒരു നമ്മളെ വേദനിപ്പിക്കുന്ന ഒരു വാർത്ത വരികയാണെങ്കിൽ അതിൽ നിന്ന് ആ വേദനിപ്പിക്കുന്ന വാർത്തയെ നമ്മൊരു കോമഡിയാക്കി മാറ്റും. അത് ആരെയും കളിയാക്കിയല്ല, അതിൽ തന്നെ ഏതെങ്കിലും ഒരു കഥാപാത്രം അത് പ്രതിഷേധിക്കുന്നു അല്ലെങ്കിൽ പ്രതികരിക്കുന്നത് ഒരു കോമഡിയായി
2: മാറും.
1: അത് വായിക്കുമ്പോ നമ്മളിപ്പോ ഇപ്പൊ ഒരുപക്ഷെ ഇപ്പൊ നമ്മൾ സർക്കാരിനെ തന്നെ പോലും ചിലപ്പോ പരിഹസിക്കേണ്ടി വരും. കാരണം അങ്ങനത്തെ ഒരു ദൂരം. അപ്പൊ സമകാലീന സംഭവങ്ങളെ പോലും പരിഹസിച്ചുകൊണ്ടുള്ള ഒരു രീതിയാണ് ഞാൻ കൂടുതലും എഴുതാറ്.
2: നർമ്മങ്ങൾ പൊതുവെ, നർമ്മം പൊതുവെ അങ്ങനെ തന്നെയാണ്. ആൾക്കാരെ നർമ്മത്തിലൂടെയാണ് പൊതുവെ
0: ചിന്തിപ്പിക്കാൻ
2: സാധിക്കുക.
1: നർമ്മത്തിന് ഏറ്റവും കൂടുതൽ വന്നത് ഭാര്യ ഭർത്താവ് തമ്മിലുള്ള ബന്ധം, അതിൽ നിന്ന് പെട്ടെന്ന് നർമ്മം കിട്ടും. പിന്നെ അതുപോലെ തന്നെ അമ്മായിയമ്മ മരുമകള്, അതിൽ നിന്ന് ചിന്തിച്ചാൽ പെട്ടെന്ന് വരും. അങ്ങനെ അങ്ങനെ ചില വിഷയങ്ങളുണ്ട്. അപ്പൊ അതിൽ നിന്ന് നമുക്ക്

0: പല്ല് നമുക്ക് കിട്ടാൻ എളുപ്പമാണത്.
1: പിന്നെ
0: എനിക്ക് തോന്നുന്നേ ഇത് മനുഷ്യന്റെ ഒരു കഴിവല്ലെന്ന് തോന്നുന്നു. ഇപ്പൊ നമ്മളുടെ ഉള്ളിൽ ഇത് വന്നോങ്കി ഒരു ദൈവത്തിന്റെ ഒരു കഴിവാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതായത് നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ, ഇത് എവിടെന്നും ആരോ പറഞ്ഞിരുന്നത് പോലെ തോന്നും നമുക്ക്. അപ്പൊ നമ്മളത് കുറിച്ചിടും.
2: എഴുത്തെപ്പോഴും അങ്ങനെ തന്നെയാണ്, നമ്മളിലേക്ക് വരികയാണല്ലോ എഴുത്ത്, നമ്മളുടെ പേനയിലേക്ക് വരികയാണ് എഴുത്ത്. എപ്പോഴും അങ്ങനെ തന്നെയാണ്. അത് നമ്മളാണോ എഴുതുന്നത് ചോദിച്ചാലല്ല, നമ്മളൊരു ഇൻസ്ട്രുമെന്റ് മാത്രമാണല്ലേ. അപ്പൊ അതിനുള്ള ഭാഗ്യം
0: അത് ചെറുപ്പം തുടങ്ങി വായിക്കണത് കൊണ്ടാണ് എഴുതാനുള്ള ഇഷ്ടം വന്നത്. ഈ വായിക്കുന്നവർക്ക് എഴുതണം എന്ന് തോന്നുമെന്നാണ് പറയുന്നത്.
2: അതെ,
0: അപ്പൊ അതൊക്കെ തന്നെയാണ് എഴുത്തിലോട്ട് വന്നത്. അപ്പൊ അതൊരു സന്തോഷമാണ്, എഴുത്തെന്ന് പറയുന്നത് ഒരു സന്തോഷമുള്ള കാര്യമാണ്.
2: അപ്പൊ വിളിച്ചതിൽ വളരെ സന്തോഷം. ഇങ്ങനെയുള്ള വിശേഷങ്ങളൊക്കെ നമ്മുടെ ശ്രോതാക്കളുമായിട്ട് പങ്കുവെക്കാൻ സാധിച്ചതിൽ. അപ്പൊ നമുക്ക് അടുത്ത ഒരു പാട്ടിന് ശേഷം തിരിച്ചു വരാം അല്ലേ. ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പറയൂ.
0: എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ട് ഒരുപാട് പാട്ടുണ്ട്. എനിക്ക് ഈ നീലക്കടമ്പ് എന്ന് പറയുന്ന സിനിമയിലെ ഒരു മലയാള ഗാനമുണ്ട്. മലയാള പാട്ട് വെക്കോ?
2: ആ,
1: പുതിയതെങ്കിലും പാട്ട് പറഞ്ഞോളൂ, വെച്ചുതരാം.
0: പുതിയ പാട്ട് വാതുക്കലി വെള്ളരിപ്രാവ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട പാട്ടാണ്.
1: എന്തായാലും തുടർന്ന് കേട്ടോളൂ, എന്തായാലും ആ പാട്ട് ഇന്നത്തെ ഷോയിൽ ഉണ്ടാവും കേട്ടോ.
0: ഓക്കെ,
1: താങ്ക് യു സൈതേ, താങ്ക് യു. അപ്പൊ മുനമ്പത്തുനിന്ന് നമ്മളെ വിളിച്ചത് സജിത്താണ്. സജിത്ത് നർമ്മങ്ങളൊക്കെ എഴുതുന്ന ആളാണ് അല്ലെ, ഫലിതം ഒക്കെ എഴുതുന്ന ആളാണ്. ഫലിതം എഴുതുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല അല്ലേ?
2: അതെ, ഭയങ്കര സിനിമയിലൊക്കെ ആണെങ്കിലും ഈസി അല്ല ഫലിപ്പിക്കാൻ എന്ന് പറയും.
1: ഹ്യൂമർ പറഞ്ഞു ഫലിപ്പിക്കാനും അഭിനയിച്ച് ഫലിപ്പിക്കാനും എഴുതി ഫലിപ്പിക്കാനും പാടുള്ള ഒരു സാധനമാണ്. അത് വളരെ നിഷ്പ്രയാസം എഴുതുന്ന ഒരാളാണ് നമ്മളെ വിളിച്ചത് അല്ലെ. അപ്പൊ എന്തായാലും നമുക്ക് പറഞ്ഞ പോലെ നല്ലൊരു ട്രാക്ക് കേട്ടിട്ട് നമുക്ക് തിരിച്ചെത്താം. കേട്ടോണ്ടിരിക്കുന്നു ആകാശവാണി കൊച്ചി FM Rainbow 107.5
2: ൽ ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്.

0: വെൽക്കം ബാക്ക് ടു ഡ്രൈവ് ടൈം മ്യൂസിക്. അപ്പോ നമ്മളിപ്പോ
1: അതെ, നമ്മൾ തലച്ചോറിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചും ആരോഗ്യത്തെ കുറിച്ചൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് നമ്മളോടൊപ്പം രണ്ട് കോളേഴ്സ് നമ്മളോട് സംസാരിച്ചതും അതിനെ പറ്റിയുള്ള എക്സസൈസുകളെ കുറിച്ചിട്ടൊക്കെ സംസാരിച്ചത് അല്ലെ. അപ്പോ എന്താണ് ഈ തലച്ചോറിന്റെ പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, എന്നെ സംബന്ധിച്ചിട്ടെ ഈ തലച്ചോറിന്റെ പ്രവർത്തനം എന്റെ പ്രോപ്പർ ആണെന്ന് എനിക്ക് ഉറപ്പ് വരുന്നത് എപ്പോഴാണെന്നറിയോ, ഞാൻ നന്നായിട്ട് ഉറങ്ങുമ്പോഴാണ്. സ്മിത എത്ര മണിക്കൂറൊക്കെ ഉറങ്ങും ഡെയിലി?
0: ഞാൻ രാത്രി ലേറ്റ് ആയിട്ടാണ് ഉറങ്ങുന്നത്, പക്ഷെ അത് നല്ലൊരു ശീലമല്ല എന്നുള്ളതാണ്. രേഷ്മ നന്നായി ഉറങ്ങും തോന്നല്ലേ, പക്ഷെ ഞാൻ ഉറങ്ങും കേട്ടോ, ഞാൻ പകലൊക്കെ ഉറങ്ങും.
1: അല്ല, ഒരു ആവറേജ് രാത്രി കിടന്നാൽ തന്നെ എത്ര മണിക്കൂർ കഴിഞ്ഞിട്ടാണ് എഴുന്നേൽക്ക, അങ്ങനെ വല്ല ടൈം ഉണ്ടോ? ഇത്ര സമയം ഉറങ്ങും അങ്ങനെയൊക്കെ ഫിക്സ് ചെയ്തിട്ടാണോ കിടക്കാറ്?
0: ഇല്ല
1: ഇല്ല. ഓക്കെ, പക്ഷെ ഞാൻ എങ്ങനെയാണെന്ന് അറിയോ, ഞാൻ എപ്പോ കിടന്നുറങ്ങിയാലും എന്റെ ക്ലോക്ക് ഒരു 8-9 മണിക്കൂർ സെറ്റാണ്. ഞാൻ എപ്പോ കിടന്നാലും ഞാൻ ആ 8 മണിക്കൂർ കഴിഞ്ഞിട്ടേ എണീക്കുള്ളൂ. അങ്ങനെ ഒരു അസാമാന്യമായ കഴിവുള്ള വ്യക്തിയാണ് ഞാൻ.
0: എവിടെയെങ്കിലും എത്തണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, നേരത്തെ എത്തണമെന്നുണ്ടെങ്കിൽ?
1: അല്ല, അത്തരം സാഹചര്യങ്ങളിലൊക്കെ അലാം വെച്ച് എഴുന്നേൽക്കും എന്നല്ലാതെ, പക്ഷെ എനിക്ക് പ്രോപ്പർ ആയിട്ട് 8 മണിക്കൂർ നല്ല സൗണ്ട് സ്ലീപ്പ് നന്നായിട്ട് കിട്ടുന്ന ഒരാളാണ്.
0: അങ്ങനെയല്ല,
1: നേരത്തെ ഉറങ്ങിയില്ലെങ്കിലും എപ്പോ കിടന്നാലും, ഇപ്പൊ ഞാൻ ഉച്ചയ്ക്കാണ് കിടക്കണമെങ്കിൽ ഞാൻ ആ 8 മണിക്കൂർ അങ്ങനെ നന്നായിട്ട് ഉറക്കം വരുന്നൊരു ദിവസമാണെങ്കിൽ ഞാൻ ഉറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ 8 മണിക്കൂർ കഴിഞ്ഞിട്ടേ എഴുന്നേൽക്കുള്ളൂ. എന്നുവെച്ചാൽ 8 മണിക്കൂർ ഞാൻ നന്നായിട്ട്
0: ഉറങ്ങും. അതിന് തരത്തിലുള്ള ഡിസ്റ്റർബൻസ് ഉണ്ടാവാറില്ല എന്നുള്ളതാണ്.
1: ഡിസ്റ്റർബൻസ് ഉണ്ട് എല്ലാരും പറയുന്നത് പോലെ ഞാൻ അറിയില്ല, പക്ഷെ അതൊക്കെ എന്റെ ശത്രുക്കൾ വെറുതെ പറയുന്നത് എന്നെ കുറിച്ച് അപവാദങ്ങള്. പക്ഷെ സത്യമാണ്, ഞാൻ നന്നായിട്ട് ഉറങ്ങുന്ന ഒരാളാണ്. വേറൊന്നും കൊണ്ടല്ല, എനിക്ക് ഉറങ്ങിയില്ലെങ്കിലേ എന്റെ അന്നത്തെ ദിവസത്തെ അത് ബാധിക്കും. എന്റെ ഈ പറയുന്നത് പോലെ എന്റെ ആക്ടിവിറ്റീസ് ഒക്കെ സ്ലോ ആകും, അതുപോലെ തന്നെ എനിക്ക് എന്താ പറയാ, പെട്ടെന്ന് ഇറിറ്റേറ്റഡ് ആകും ഉറങ്ങാത്ത ദിവസം എന്ന് പറയുമ്പോ. അപ്പൊ ഉറക്കം എന്ന് പറയുന്നത് എന്റെ ജീവിതത്തിലൊരു പ്രധാനപ്പെട്ട ഒരു എനിക്കൊന്നും എന്റെ ബ്രെയിനിനെ സംബന്ധിച്ച് ഞാൻ ബ്രെയിനിന് ആകപ്പാടെ കൊടുക്കുന്ന ഒരു ഭക്ഷണം എന്ന് പറയുന്നത് എന്റെ ഉറക്കമാണെന്ന് തോന്നുന്നു.
0: അതായത് വേണ്ട ഒരു ഭക്ഷണം തന്നെയാണ് കേട്ടോ.
1: അതിപ്പം
0: ലോകാരോഗ്യ, അതായത് ഇന്ന് അതിന്റെ ഒരു തീം തന്നെ ഇതാണ്, അതായത് ലോക മസ്തിഷ്ക ദിനത്തിന്റെ ഈ വർഷത്തെ ഒരു തീം എന്ന് പറയുന്നത് തന്നെ എല്ലാവർക്കും ആക്സസ് എന്നുള്ളതാണ്. അതായത് തുല്യത, നമ്മൾക്ക് വരുമാനമോ അല്ലെങ്കിൽ സ്ഥലമോ ഒന്നും നോക്കാതെ എല്ലാവർക്കും ആവശ്യമായ മസ്തിഷ്ക പരിചരണം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുക, പിന്നെ അതിൻ്റെ വേഗത്തിലുള്ള രോഗനിർണയത്തിനുള്ള മുൻഗണന നൽകുക, പിന്നെ പ്രതിരോധം, ഉറക്കം, അതൊക്കെ അതിൽ പെട്ട കാര്യങ്ങളാണ്. അപ്പൊ ഇതൊക്കെ അതിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്.
1: മസ്തിഷ്ക എനിക്കൊന്ന് പ്രതിരോധം എന്ന് പറയുന്നതിൽ പെടും തോന്നുന്നു അല്ലെ, ഈ ഉറക്കത്തെ പറ്റിയുള്ള കാര്യങ്ങൾ. അതായത് വേറെ തരത്തിൽ അതുപോലെ തന്നെ വ്യായാമങ്ങളും നമ്മുടെ ബ്രെയിനിന് നമ്മൾ കൊടുക്കുന്ന ആക്ടിവിറ്റീസ് ഒക്കെ

0: നമ്മളെ സംബന്ധിച്ച് അതൊരു പ്രതിരോധമാണ്. വായിച്ചിട്ടുണ്ട് ഈ അൽസൈമേഴ്സ് പോലത്തെ അസുഖങ്ങളൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ബ്രെയിനിന് എപ്പോഴും ആക്ടിവിറ്റീസ് കൊടുത്തോണ്ടിരിക്കണം എന്ന്. അപ്പൊ ഈ പ്രായമാകുന്ന ആളുകളിൽ ഈ അൽസൈമേഴ്സ് പോലത്തെ അസുഖങ്ങളൊക്കെ കൂടുതലായിട്ട് കണ്ടുവരുന്നു. അതിന് മുമ്പ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ പ്രായമാകുന്നതിന് മുമ്പ് തന്നെ അല്ലെ അത്തരം ആക്ടിവിറ്റീസ് നമ്മുടെ ബ്രെയിനിന് വർക്ക് ചെയ്യേണ്ടതായിട്ടുള്ള ആക്ടിവിറ്റീസ് ഒക്കെ നമുക്ക് കൊടുക്കാം. തീർച്ചയായിട്ടും നമുക്ക് പറ്റുന്ന സമയങ്ങളിലൊക്കെ നമ്മൾ അത്തരം ആക്ടിവിറ്റീസ് കൊടുക്കുക ബ്രെയിനിന്. ബ്രെയിനിന് എപ്പോഴും ആക്റ്റീവായിട്ട് വെക്കുക. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താന്ന് പറഞ്ഞാല് നമ്മുടെ ബ്രെയിനിന്റെ പ്രവർത്തനത്തെ ആശ്രയിച്ചിരിക്കുകയാണല്ലേ നമ്മുടെ ഹോൾ ശരീരം എന്ന് പറയാം അല്ലെ, ഒരു കണക്കിന് അങ്ങനെ സംസാരിക്കാം. അപ്പോ ഇത്തരം കാര്യങ്ങളൊക്കെ പ്രതിരോധ നടപടികൾ എന്ന പേരിൽ നമ്മൾ ഉറക്കത്തെ പറ്റിയും ആക്ടിവിറ്റീസിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ കാര്യമായിട്ട് തന്നെ അത് എടുക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ നിസ്സാരവൽക്കരിക്കരുത്. നമ്മൾ ഉറങ്ങിയില്ല എന്ന് പറയുമ്പോൾ സ്ലീപ്പ് ഡെഫിസിറ്റ് സിൻഡ്രോം പോലത്തെ അസുഖങ്ങളൊക്കെ ഉണ്ട്.
1: ഇപ്പോഴത്തെ ഒരു എന്ന് വെച്ചാൽ ഇപ്പോൾ നൈറ്റൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്, പക്ഷെ അതുകൊണ്ട് തന്നെ അവർക്കിപ്പോൾ രാത്രി ഇന്ന സമയത്ത് ഉറങ്ങുക എന്നൊന്നും പറയുന്നത് ഈസി ആയിരിക്കില്ല. പക്ഷെ സമയം കണ്ടെത്തി പകലായാലും പറ്റുന്ന പോലെ ഉറങ്ങുക.
0: അതെ അതെ, ഇന്ന സമയത്ത് തന്നെ ഉറങ്ങണം, ഇന്ന സമയത്ത് എഴുന്നേൽക്കണം എന്നുള്ളതല്ല. നമ്മളൊരു ഓൺ ആൻ ആവറേജ് നമ്മുടെ ശരീരത്തിനും ബ്രെയിനിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ നമ്മളൊരു ആവറേജ് പറയുന്നത് 7 to 8 മണിക്കൂർ വരെ ഉറങ്ങണം എന്നാണ് പറയുന്നത്. അത്രയും പറ്റിയില്ലെങ്കിലും ചിലർക്ക് അത് പറ്റണമെന്നില്ല, ഉറങ്ങാൻ പറ്റാത്ത മനുഷ്യരും ഉണ്ട്. അപ്പൊ അവരും ശ്രമിക്കുക അല്ലെ, ഉറങ്ങാൻ ശ്രമിക്കുക, മാക്സിമം ട്രൈ ചെയ്യുക. അതിന് വേണ്ട കാര്യങ്ങൾ ഭക്ഷണം നേരത്തെ കഴിക്കുക, നമ്മുടെ ബോഡിയുടെ ഡൈജസ്റ്റേഷനൊക്കെ പ്രോപ്പറാക്കി നേരത്തെ കിടന്ന് ഉറങ്ങാനൊക്കെ ശ്രമിക്കുക അല്ലേ. അതെ, അപ്പൊ ഇത്തവണത്തെ തീം അതാണ് അല്ലെ.
1: അതെ, എല്ലാവർക്കും ആക്സസ് ഉണ്ടാവുക, എല്ലാവർക്കും പ്രവേശനം എന്നുള്ളതാണ് ഈ വർഷത്തെ ലോക മസ്തിഷ്ക ദിനത്തോടനുബന്ധിച്ചിട്ടുള്ള പ്രമേയം.
0: യെസ്, അപ്പോ കേട്ടുകൊണ്ടിരിക്കുന്നത് ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക് ആണ്. നമ്മൾ ഒരുപാട് വിശേഷങ്ങളിലേക്ക് ഇനിയും കടക്കണം. അതിനു മുമ്പ് നമുക്കിതാ 5 മണി കഴിഞ്ഞ് 54 minutes 28 seconds ആയിരിക്കുമ്പോ നമുക്ക് ഒരു 6 മണിയൊക്കെ കഴിഞ്ഞ് ഗെയിം കൊടുക്കണം അല്ലെ. ഗെയിം കൊടുക്കുമ്പോഴാണ് ആളുകൾക്ക് കൂടുതൽ വിളിക്കാനും ഒക്കെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുന്നത്. അപ്പൊ വിളിക്കേണ്ട നമ്പർ നമുക്ക് ഒരിക്കൽ കൂടെ പറയാം.
1: 0484242810 ഈ നമ്പറിൽ വിളിക്കാവുന്നതാണ്.
0: അതെ,
1: പിന്നെ മെസ്സേജുകൾ അയക്കാം കേട്ടോ. മെസ്സേജ് എഫ് ബിയിലൊക്കെ ആണെങ്കിൽ ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5 മെസ്സേജുകൾ അയക്കാം. അപ്പോൾ വിളിക്കേണ്ട നമ്പർ ഒന്നുകൂടെ പറയാം, 0484242810.
0: അപ്പൊ പെട്ടെന്ന് തന്നെ വിളിച്ചോളൂ, നമുക്ക് 6 മണിക്ക് ശേഷം നമ്മൾ ഗെയിം സോണിലേക്ക് കടക്കും അല്ലെ. നല്ല കിടുക്കാച്ചി ഗെയിമുകളൊക്കെ ആയിട്ട് നമ്മൾ വന്നിട്ടുണ്ട്. അപ്പൊ എന്തായാലും നല്ലൊരു ട്രാക്ക് കേട്ടിട്ട് നമുക്ക് തിരികെ എത്താം. കേട്ടുകൊണ്ടിരിക്കുന്നു ഇത് ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5 ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്.

0: വെൽക്കം ബാക്ക് ടു ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പൊ സമയം 6 മണി കഴിഞ്ഞ് 2:39 ആയിട്ടുണ്ട്. നമ്മൾ എന്തായാലും അടുത്തൊരു പാട്ടോടുകൂടി തന്നെ ഗെയിം അനൗൺസ് ചെയ്യാം കേട്ടോ. അപ്പൊ നമ്മൾ പറഞ്ഞു ഇന്ന് ജൂലൈ 22 ബ്രെയിൻ ഡേ അല്ലാതെ മറ്റു ചില പ്രത്യേകതകളും കൂടെ ഇന്നത്തെ ദിവസത്തിനുണ്ട് അല്ലെ. എന്താണ്
1: ഇന്ന് നമ്മുടെ മാങ്ങയുടെ ദിവസമാണ്?
0: മാങ്ങയൊക്കെ തീർന്നപ്പോഴാണോ മാങ്ങയുടെ ദിവസമായിട്ട് വരുന്നത്?
1: ഇല്ല, എപ്പോഴുണ്ട് നമ്മള്. എന്താ മാങ്ങ, നമ്മളുടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു രാജ്യമാണ് അല്ലേ. ഇന്ത്യയാണ് ഏറ്റവും കൂടുതൽ മാങ്ങ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു രാജ്യം. അപ്പോ മാങ്ങ എന്താണ് പഴങ്ങളുടെ രാജാവ് എന്നാണ് അറിയപ്പെടുന്നത്. പിന്നെന്താ മാങ്ങയെ കുറിച്ച് പറയാനുള്ളത് രേഷ്മ?
0: മാങ്ങ എനിക്കിപ്പൊ കിട്ടാനില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള ഏക പരാതി. കാര്യം മാങ്ങ ഇപ്പൊ നോക്കുമ്പോ എല്ലായിടത്തും ഈ നീലമാങ്ങ മാത്രം അല്ലെ, നീലമാങ്ങ മാത്രമേ കാണുന്നുള്ളൂ. കാര്യം മാങ്ങ ഒന്ന് എന്താ വെച്ചാല് മാങ്ങ കൊറേ കിട്ടിയിരുന്ന സമയത്ത് നമുക്ക് മാങ്ങയോട് വലിയൊരു വിലയൊന്നും ഉണ്ടായിരുന്നില്ല. ഡെയിലി മാങ്ങയായിരുന്നു, മാമ്പഴപ്പുളിശ്ശേരി മുതല് മാങ്ങ അച്ചാർ എല്ലാം മാങ്ങ. മാങ്കോ ജ്യൂസ്, എവിടെയെങ്കിലും വീട്ടിൽ പോയി കഴിഞ്ഞാലും മാങ്കോ ജ്യൂസ്, അങ്ങനെ ഫുൾ മാങ്കോടെ പരിപാടി ആയതുകൊണ്ട് ആ സമയത്തൊക്കെ മാങ്കോനെ വാരി വിതറി പുച്ഛിച്ചെങ്കിലും ഇപ്പൊ ഒന്ന് കൊതിയാവുമ്പോ കഴിക്കാൻ നോക്കുമ്പോ ഒറ്റ മാങ്ങയില്ല. ഇപ്പാണെങ്കിൽ ഇടയ്ക്ക് റോഡ് സൈഡില് നമ്മള് വരാപ്പുഴയ്ക്കൊക്കെ പോകുന്ന വഴിക്ക് നീല മാങ്ങ ഈ പറഞ്ഞ പോലെ 3 കിലോ 100 എന്നൊക്കെ പറഞ്ഞിട്ട് ഓട്ടോയില് വെച്ചേക്കണ കണ്ടു. അപ്പൊ അങ്ങനെ നീലമാങ്ങ
1: ചിലപ്പോ ഓരോ നീലൻ എനിക്ക് തോന്നുന്നു കർണാടക സൈഡിൽ നിന്നുള്ളതാണെന്ന് തോന്നുന്നു. അപ്പൊ അവിടെ ആയിരിക്കും, അവിടെ ഇപ്പൊ ഈ സീസൺ ആയിരിക്കും. ഒരു നമ്മൾക്ക് ഇവിടെ കൂടുതലായിട്ട് മാങ്ങ വരാറുള്ളത് ആന്ധ്ര, പിന്നെ ബംഗാരപ്പള്ളിയൊക്കെ ആന്ധ്ര എന്നുള്ളതാണ്. അത് ആന്ധ്ര എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ ഒരു സീസൺ അനുസരിച്ചായിരിക്കും നമ്മുടെ ഇവിടെ ഉള്ള ഒരു ലഭ്യത എന്ന് എനിക്ക് തോന്നുന്നു.
0: അതെ, നമ്മുടെ മാങ്ങകളുടെ ഒക്കെ കഴിഞ്ഞു അല്ലേ, നമ്മുടെ മൂവാണ്ടൻ കാരനൊക്കെ
1: അതിപ്പോ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്.
0: കഴിഞ്ഞു എനിക്ക് തോന്നുന്നു മാങ്ങ ഇത്തവണ നന്നായിട്ട് മാങ്ങ കിട്ടിയ ഒരു വർഷം കൂടി ആയിരുന്നു അല്ലെ.
1: നമ്മുടെ കേരളത്തില് പക്ഷെ കുറവാണ് മാങ്ങകള് ഉൽപാദനം. മറ്റുള്ള ഇന്ത്യയിലെ മറ്റുള്ള സ്ഥലങ്ങളിൽ വെച്ച് നോക്കുമ്പോ കേരളത്തിൽ കുറവാണെന്നാണ് പറയപ്പെടുന്നത്.
0: ആ പക്ഷെ ചൂട് കൂടുതൽ കിട്ടിയതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു മാവുകളൊക്കെ നന്നായിട്ട് ഒരുവിധം പൂത്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. ഇപ്പൊ നമ്മുടെയൊക്കെ വീട്ടിലെ ഫ്രിഡ്ജിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അമ്മയൊക്കെ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാല് ഈ ചപ്പിക്കുടിയ മാങ്ങ എന്ന് പറയും, നമ്മള് ചന്ദ്രക്കാരൻ മാങ്ങയില്ലേ, ഈ മാങ്ങ കിട്ടിയിരുന്ന സമയത്ത് നന്നായിട്ട് എടുത്ത് അതിനെ തേനെ കുഴിച്ചിട്ട് ഫ്രീസറിൽ വെച്ചിട്ടുണ്ട്. അപ്പൊ ചേച്ചിയൊക്കെ നാട്ടിലേക്കൊക്കെ വരുന്ന സമയത്തൊക്കെ ഈ സാധനം എടുത്തിട്ടാണ് പിന്നെ അത് പുളിശ്ശേരിയാക്കുക. അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യില്ലേ, ചെയ്യാറുണ്ടോ?
1: ഇല്ല, മാങ്ങ പൾപ്പുണ്ടാക്കി നമ്മൾക്കിപ്പൊ നോർത്തിലൊക്കെ എനിക്ക് തോന്നുന്നു കൂടുതൽ അത് കുറച്ച് കൂടുതൽ പൾപ്പായിട്ട് എന്നൊക്കെ നമ്മൾ അല്ലേ യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ ഇവിടെ അങ്ങനെ എനിക്ക് തോന്നുന്നു കേരളത്തിൽ കുറവാന്ന് തോന്നുന്നു
0: അല്ലേ. പൾപ്പുകൾ എനിക്ക് തോന്നുന്നു ഇവിടെ ജ്യൂസ് എടുക്കാനും, ഇവിടെ എനിക്ക് തോന്നുന്നു ഈ ചന്ദ്രക്കാരൻ മാങ്ങയൊക്കെ ചെറിയ മാങ്ങകളൊക്കെ നമ്മൾ ഫ്രീസ് ചെയ്ത് വേവിച്ചൊക്കെ വെക്കാറുണ്ട്. അതായത് പിന്നെ ഈ ഗൾഫിൽ നിന്ന് വരുന്ന ആളുകൾക്ക് മറ്റേ നൊസ്റ്റാൾജിയ മൂത്ത മാമ്പഴ പുളിശ്ശേരിയൊക്കെ കഴിക്കണമെന്ന് തോന്നുകയാണ് നമ്മളും അല്ലെ. കുറച്ച് കഴിയുമ്പോ
1: ഞാൻ കണ്ണിമാങ്ങൊക്കെ വർഷങ്ങളോളം ഇപ്പൊ
0: ഇതാണ്, ഇപ്പൊ ഈ മാങ്ങയൊക്കെ ഇങ്ങനെ ഫ്രീസറിലാക്കിയിട്ട് ഇങ്ങനെ എന്റെ അമ്മയൊക്കെ ചക്കയും മാങ്ങയൊക്കെ ഇതുപോലെ പ്രിസർവ് ചെയ്ത് വെക്കും. തേനൊക്കെ വെച്ച് കഴിയുമ്പോ കൊറേ നാളിരിക്കും തേൻ ഒഴിച്ചു കഴിയുമ്പോ. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അപ്പൊ ഇന്ന് നമ്മുടെ എന്താണ് ദേശീയ മാങ്ങ ദിനമാണല്ലേ, മാമ്പഴ ദിനമാണ്.
1: അപ്പോ നമ്മൾക്ക്
0: അതെ
1: ഒരു പാട്ടിന് ശേഷം നമുക്ക് തിരിച്ചു വരാം അല്ലെ. അപ്പോ മാങ്ങയെ കുറിച്ചും ഒക്കെ നമ്മൾക്ക് നിങ്ങൾക്ക് വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാം കേട്ടോ. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0484-24-28-101. ഈ നമ്പറിൽ വിളിക്കാം. പിന്നെ നമ്മൾ ഗെയിമൊക്കെ തുടങ്ങാൻ പോവുകയാണ്. അപ്പൊ അതിന് മുന്നേ ഒരു പാട്ട് കേട്ടതിന് ശേഷം തിരിച്ചു വരാം അല്ലേ.

0: No breaks, no boring. Just your favorite tracks back to back. You are listening to Rainbow FM 107.5. വെൽക്കം ബാക്ക് ടു ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പൊ സമയം 6 മണി കഴിഞ്ഞ് 10 മിനിറ്റായി. നമ്മൾ പറഞ്ഞ പ്രകാരമാണെങ്കിൽ ഇപ്പൊ നമുക്ക് ഗെയിം കൊടുക്കേണ്ട സമയമായി അല്ലേ?
1: അതെ. അപ്പോ നമുക്ക് നിങ്ങൾക്ക് ഇന്ന് 2 ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ഒന്നെങ്കിൽ നിങ്ങൾക്ക് എന്താ,
0: രണ്ട് ഓപ്ഷൻ ആണുള്ളത്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് മൂവി ഫിലിം സോങ്സ് എടുക്കാം, ഇല്ലെന്നുണ്ടെങ്കിൽ എന്താണ്
1: നമ്മള് ഇന്നൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്. എന്താന്ന് വെച്ചാല് ഇന്ന് നാഷണൽ ഫ്ലാഗ് ഡേ കൂടെയാണ്. അതായത് ജൂലൈ 22 1942 ഇന്ത്യയുടെ ദേശീയ പതാക ഔദ്യോഗികമായിട്ട് അംഗീകരിച്ചു വരുന്ന തീയതിയാണിന്ന്. അപ്പൊ അതിന് അതേക്കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരിക. അപ്പൊ നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാം കേട്ടോ, ഏതാ വേണ്ടെന്നുള്ളത്.
0: ജി കെ ആണോ താല്പര്യം, അതോ പാട്ടുകളാണോ?
1: രേഷ്മ പാട്ടുകൾ ചോദിക്കും, ജി കെ ഞാൻ ചോദിക്കും. വന്നോളൂ,
0: അങ്ങനെയൊന്നുമില്ല, ഞങ്ങൾ രണ്ടും മാറി മാറിയൊക്കെ ചോദിക്കാം കേട്ടോ. അപ്പൊ എന്തായാലും അപ്പോ സിമ്പിളാണ് നമ്മുടെ ഗെയിം. ഇന്നത്തെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഗെയിമാണ് ജി കെ. എല്ലാം നമ്മൾ വിളിക്കുമ്പോഴായിരിക്കും ഏതാണ് നിങ്ങൾക്ക് വേണ്ട ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ആ ഓപ്ഷനെ പറ്റിയിട്ട് ചോദിക്കാം. അപ്പോ വിളിച്ചു കഴിയുമ്പോൾ എന്താണ് ഗെയിം എന്നും എന്താണ് ക്വസ്റ്റ്യൻ എന്നും ഒക്കെ പറയാം അല്ലേ? അത് ഒരു സർപ്രൈസ് ആയിട്ട് തന്നെ ഇരിക്കട്ടെ. അപ്പൊ വിളിക്കേണ്ട നമ്പർ ഇതാണ്,
1: 0484242801.
0: അതെ, 0484242801. അപ്പൊ പെട്ടെന്ന് തന്നെ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഗെയിംസിലേക്ക് കടക്കാം അല്ലേ?
1: അതെ.
0: അപ്പൊ അതിനു മുമ്പ് നമുക്കൊരു മ്യൂസിക് ബ്രേക്കിന്റെ സമയമാണ്.

0: അപ്പതാ സ്റ്റുഡിയോ ക്ലോക്കിൽ 6 മണി കഴിഞ്ഞ് 15 മിനിറ്റ് ആയിരിക്കുമ്പോ നമ്മളോടൊപ്പം ഒരു കോളർ ചേരുന്നുണ്ട് അല്ലെ? ആരാണ് നോക്കാം. ഹലോ
1: ഹലോ
0: ഹലോ, ആരാണ്?
2: അശ്വതി. അശ്വതി എവിടുന്നാ വിളിക്കുന്നേ? എറണാകുളത്ത്. എവിടെയാണ്? വണ്ടിയിലാണോ അതോ വീട്ടിലാണോ?
1: വീട്ടിലാണ്.
2: വീട്ടിലാ? അശ്വതി സ്റ്റുഡന്റ് ആന്ന് തോന്നുന്നു, കേട്ടിട്ട് ശബ്ദം കേട്ടിട്ടല്ലേ. സ്റ്റുഡന്റ് ആണോ? ഇന്ന് ക്ലാസ് ഒക്കെ കഴിഞ്ഞു വന്നിരിക്കണോ? ഏത് ക്ലാസ്സിലാ പഠിക്കുന്നേ? ടെൻത്തിലാ? ടെൻത്തിലാണല്ലേ. ഓക്കെ, അപ്പോ എക്സാം ഓണപരീക്ഷയൊക്കെ വരികയാണല്ലേ, പഠിക്കാനൊക്കെ ഉണ്ടോ?
0: പഠിക്കണ സ്ഥലത്ത് റേഡിയോ ഒക്കെ വെച്ചിട്ടല്ലേ പഠിക്കണത്? പാട്ട് കേട്ട് പഠിക്കാൻ ഇഷ്ടാണോ?
2: ഹലോ
1: ഹലോ.
2: ആ അശ്വതിക്ക് പാട്ട് കേട്ട് പഠിക്കാൻ ഇഷ്ടാണോ എന്ന് ചോദിക്കായിരുന്നു. അശ്വതി ഇന്ന് നമ്മള് സംസാരിച്ചൊക്കെ കേട്ടോ?

0: ആണോ?
1: സ്റ്റുഡന്റ് ആയതുകൊണ്ട് ജി കെ ആയിരിക്കും ഇഷ്ടം അല്ലേ? അല്ല, ഏതാണ് ഓപ്റ്റ് ചെയ്യുന്നത്? എന്താണ് ഇഷ്ടം?
0: പാട്ട് വേണോ ജി കെ വേണോ? പാട്ട് മതി.
1: അപ്പൊ സ്റ്റുഡന്റ് ആണെന്ന് പറഞ്ഞതോ? ഓക്കെ, അപ്പൊ പാട്ടാണല്ലേ. പാട്ട് മോളെ വളരെ സിമ്പിൾ ആണ് കേട്ടോ. ഗെയിം ആ ഗെയിം ഇതാണ്. ഞാനൊരു പാട്ടിന്റെ ആദ്യത്തെ രണ്ടു വരി പറയും. ഓക്കെ.

0: നിന്നെ എനിക്ക് ഇഷ്ടമായി എന്ന് പറയുകയാണെങ്കിൽ ഇഷ്ടം എന്ന് തുടങ്ങുന്ന ഒരു പാട്ടുകൾ പറയണം.
1: ഓ
0: ഇഷ്ടം എന്ന് തുടങ്ങുന്നതോ ഇല്ലെങ്കിൽ ആദ്യത്തെ രണ്ട് വരിയിൽ ഇഷ്ടം എന്ന വാക്കുള്ളതോ ആയിട്ടുള്ള പാട്ടുകൾ.
1: ആ
0: സിമ്പിൾ അല്ലേ?
1: ആ
0: അപ്പൊ കളിച്ചാലോ? ചോദിക്കട്ടെ ഞാൻ?
1: ആ
0: ഓക്കെ, അപ്പോ പാട്ട് ഇതാ പിടിച്ചോ.

0: അപ്പൊ പൂക്കാലമാണ് വാക്ക്. പൂക്കാലം അല്ലെങ്കിൽ പൂവിൽ തുടങ്ങുന്ന പാട്ടുകൾ പറയണം കേട്ടോ. ഓക്കെ, യുവർ ടൈം സ്റ്റാർട്സ് നൗ.
1: തമിഴായാലും കുഴപ്പമില്ല, പറഞ്ഞോളൂ. ആ
0: അതെ, പെട്ടെന്ന് പറഞ്ഞോ, 30 സെക്കൻഡേ സമയമുള്ളൂ. ഹലോ, പോയോ? വേഗം പറ.
2: പൂക്കും പൂക്കും തരുണം കാണൂ ആർത്തയാറുമില്ലൈ.
0: ഓക്കെ, ഒരു പാട്ടായി. അടുത്ത പാട്ട്.
2: പൂക്കാലം വന്നു പൂക്കാലം.
0: ഓക്കെ, അയ്യോ ടൈമും കഴിഞ്ഞു, ഇത്ര അറിയുള്ളൂ അല്ലേ. അവ എന്തായാലും രണ്ട് പാട്ട് പറഞ്ഞു അല്ലേ. ഓക്കെ, അടിപൊളി, നന്നായിട്ട് മത്സരിച്ചു കേട്ടോ. അപ്പൊ ഇനിയും വിളിക്കണം. ഓക്കെ ശരി, ബൈ ബൈ.
1: താങ്ക് യു അശ്വതി, അപ്പൊ വിളിക്കണം കേട്ടോ. അപ്പോ അശ്വതിയാണ് വിളിച്ചത്. അശ്വതിക്ക് രേഷ്മയുടെ കൂട്ടത്തില് പാട്ട് പാടാനും ഒക്കെ
0: അത് പാടവും ചെയ്തു അല്ലേ അശ്വതി. രണ്ട് പാട്ടും നല്ല
1: മാത്രമല്ല, രേഷ്മയും പാടി. രേഷ്മയുടെ പാട്ട് കേട്ട് ഞാൻ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു.
0: അതിനെ പറ്റി പരാമർശിക്കാതിരിക്കുക നല്ലത്. ഞാൻ ഈ കളിയുടെ ഭാഗമായി പാടുന്നേ ഉള്ളൂ. ആരും ഇനി
1: അല്ല, രേഷ്മ നന്നായി പാടിയിട്ട.
0: അപ്പോ
1: നമുക്ക് ഒരു പാട്ട് കേട്ടതിന് ശേഷം തിരിച്ചു വരാം അല്ലെ.
0: ഇപ്പൊ
1: വിളിക്കാം കേട്ടോ, നിങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0484242801. നമ്മളുടെ എന്താണ് ജി കെ ആണെങ്കിൽ ജി കെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അതല്ലെങ്കിൽ അശ്വതി ഇന്ന് പാട്ട് അല്ല സോറി രേഷ്മ ഇപ്പോൾ പാട്ടുമായിട്ട് വരും. അപ്പോൾ വിളിക്കൂ, വിളിക്കേണ്ട നമ്പർ 0484242801. അപ്പോൾ നമുക്കിപ്പോൾ ഒരു കോളർ ലൈൻ ഉണ്ട്, അപ്പോൾ അത് കഴിഞ്ഞിട്ട് എടുക്കാം അല്ലേ. അത് കഴിഞ്ഞിട്ട് നമുക്ക് പാട്ടിലേക്ക് പോവാം അല്ലേ.
0: അതെ, ആരാണ് നോക്കാം. ഹലോ
3: ഹലോ
0: ഹലോ, ആരാണ്?
3: ഞാൻ മനോജ്, ചാലക്കുടി.
0: മനോജ് ചാലക്കുടി എന്നാണ് വിളിക്കുന്നത്? ആദ്യമായിട്ടാണോ വിളിക്കുന്നത്? ആണല്ലേ. ഓക്കെ, ആണോ? ശരി, അപ്പൊ ഗെയിമിനെ പറ്റി കേട്ടിട്ട് വിളിച്ചതാണോ? അക്ഷര, അത് രണ്ട് ഓപ്ഷൻ ആണുള്ളത്. ഒന്നുകിൽ ജി കെ ജനറൽ നോളജ് സെലക്ട് ചെയ്യാം, ഇല്ലെങ്കിൽ ഫിലിം സോങ്സ് സെലക്ട് ചെയ്യാം. ആണോ, ജി കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കൂടെ? എപ്പോഴും നമ്മള് ഫിലിം സോങ്സ് അല്ലേ. ഓക്കെ, അപ്പൊ ഫിലിം സോങ്സ് ആണല്ലേ. അപ്പൊ ചോദിക്കട്ടെ, കളി എന്താന്ന് മനസ്സിലായില്ലേ? ആ ഇത്രേ ഉള്ളൂ, നമ്മള് പറയുന്ന പാട്ടിന്റെ അവസാനത്തെ അക്ഷരം. അക്ഷരല്ല, വാക്ക് വെച്ചിട്ട് എത്ര പാട്ട് 30 സെക്കൻഡിനുള്ളിൽ പറയാൻ പറ്റും നോക്കണം. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ ഗെയിം. ഓക്കെ, അപ്പൊ പാട്ട് ഇതാണ്. ഓക്കെ പറയാം. സ്വർണ ചാമരം എന്തോ മതി പറഞ്ഞാ മതി.
1: രേഷ്മ ഇവിടെ പാടാനുണ്ട്.
0: അല്ല, ഞാനിത് എങ്ങനെ പാടുന്ന ആലോചിച്ചിട്ട് പിന്നെ പറയാന്ന് തീരുമാനിച്ചതാ. ഓക്കെ കുഴപ്പമില്ല, ഞാൻ പാടാൻ തയ്യാറായി. ഓക്കെ പാടട്ടെ. ഓക്കെ, സ്വർണ ചാമരം വീശിയെത്തുന്ന സ്വപ്നമായിരുന്നെങ്കിൽ ഞാനാണ് വാക്ക്. ടൈം സ്റ്റാർട്സ് നൗ, പറഞ്ഞോ.
3: ഞാനൊരു പാട്ട് പാടാം.
0: ഓക്കേ, ഒരു പാട്ടായി.
3: ഒരു പാട്ടായി.

0: വേറൊരു മത്സരിക്കുമ്പോ പെട്ടെന്ന് കിട്ടും.
1: അത് കറക്റ്റാണ്.
0: ഞാൻ വെച്ചിട്ട് പിന്നെ
2: പെട്ടെന്ന് പറഞ്ഞോ, ടൈം പോക്കൊണ്ടിരിക്കാണ്. ഇല്ല, കഴിഞ്ഞിട്ട് ആലോചിക്കോ, ആലോചിക്കോ, ബ്രെയിനിനെ പണിയെടുപ്പിക്കോ. ക്ലൂവോ? പെട്ടെന്ന് പറഞ്ഞോ.
1: അതന്നെ,
2: അയ്യോ, നമുക്ക് ഒരുപാട് അറിയുന്ന പാട്ടുകളൊക്കെ ഉണ്ട് കൊറേ. അയ്യോ പോട്ടെ, സാരില്ല, ടൈമും കഴിഞ്ഞു. എന്തായാലും നന്നായിട്ട് മത്സരിച്ചു. ഒരു ഒരു പാട്ട് പറഞ്ഞു അല്ലേ? അല്ല, ഞാനൊരു പ്രോത്സാഹനത്തിന് വേണ്ടി പറഞ്ഞതാണ്.
1: ഓക്കെ, മനോജ് ഇപ്പം എവിടുന്ന വിളിക്കുന്നത്? ചാലക്കുടിയാണല്ലേ. അപ്പൊ വണ്ടി ഓടിക്കുകയാണോ അതോ?
0: വണ്ടി നിർത്തിയിട്ടേക്കാം.
1: അത് കറക്റ്റാ, അതെപ്പോഴും
2: കുഴപ്പമില്ല, അത് അങ്ങനെയാണ്. നമ്മള് പെട്ടെന്ന് പെട്ടെന്ന് ആലോചിക്കണം എന്ന് പറയുമ്പോഴേ നമ്മള് അപ്പോഴാണല്ലോ തരുന്നത് വാക്കൊക്കെ. അപ്പൊ അതുകൊണ്ട്
1: അപ്പോ നമുക്ക് പാട്ടിന് ശേഷം തിരിച്ചു വരാല്ലേ. അപ്പോ
2: വിളിച്ചതിൽ
1: സന്തോഷം. ഇഷ്ടപ്പെട്ട പാട്ട് വല്ലതും ഉണ്ടോ മനോജിന്?
0: ഇഷ്ടപ്പെട്ട പാട്ട് വൈശാലിയിലത്തെ പാട്ട്, ഇന്ദ്രനീലിമയോരം.
1: പുതിയത് എന്തെങ്കിലും ഉണ്ടോ?
2: കുഴപ്പമില്ല, നമ്മുടെ ഷോ കേട്ടോളൂ. എന്തായാലും നമ്മള് രാത്രിക്കുള്ളില് ആ പാട്ട് എപ്പോഴെങ്കിലും പ്ലേ ചെയ്യാം കേട്ടോ. കേക്കണം, നമ്മുടെ പരിപാടി 11 മണി വരെ ഉണ്ടല്ലോ. കേക്കാറുണ്ടോ? ശരി ശരി.
0: പുറത്തേക്ക് ഇറങ്ങിയാലും വണ്ടിയിലായാലും ഒക്കെ 1.07 വെക്കാറ്
2: ആണല്ലേ. സന്തോഷം സന്തോഷം. അപ്പൊ എന്തായാലും വിളിച്ചതിൽ ഒരുപാട് സന്തോഷം കേട്ടോ.
0: ഓക്കെ മാഡം.
2: ഓക്കെ ശരി. അപ്പൊ മനോജാണ് നമ്മളെ വിളിച്ചത് ചാലക്കുടിയിൽ നിന്ന്. മനോജിന് ഒരു പാട്ടേ പറയാൻ പറ്റുള്ളൂ അല്ലെ. അശ്വതികുട്ടി 2 പാട്ട് പറഞ്ഞു. അപ്പൊ നമുക്ക് നോക്കാം ആരാണ് ഇനി ലീഡിംഗ് ആയിട്ട് വരാൻ പോകുന്നത്.
1: ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്യുന്നത് നോക്കാം അല്ലെ. അപ്പൊ വിളിക്കാം കേട്ടോ, നിങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 0484242810 അപ്പൊ നമുക്കൊരു പാട്ടിന് ശേഷം തിരിച്ചു വരാം അല്ലേ.
2: അതെ, കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി FM 107.5 ഓൺ ദി ഗുഡ് ടൈം മ്യൂസിക് ആണ്. ഹിയർ ഇസ് യുവർ ട്രാക്ക്.

0: is Rainbow FM 107.5. Non-stop music, non-stop entertainment.
1: അപ്പോ ഓൺലി ഗോ ഡ്രൈറ്റേ മ്യൂസിക്കിന്റെ ടൈമാണ്. സിക്സ് ഇപ്പോ സമയം 6 മണി കഴിഞ്ഞ് 31 സെക്കൻഡ് ആയിട്ടുണ്ട്, 30 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോ ഇപ്പൊ ഒരു കോളർ നമുക്ക് ലൈനിലുണ്ട്. ഹലോ,
2: ഹലോ,
1: ആരാണിത് വിളിക്കുന്നേ? രണ്ടുപേരും കൂടിയിട്ടാണ്. എവിടെയാണ് ഇത് സ്ഥലം? കൊടകരയാണ്. ഓക്കെ, ഇന്നെന്താണ്? നമ്മള് രേഷ്മ പാട്ട് പോയിട്ടുണ്ട്, പിന്നെ
3: ജനറൽ
1: നോളജ് ഉണ്ട്. അപ്പൊ ഏതാണ് ഓപ്റ്റ് ചെയ്യുന്നത്?
3: പാട്ടുള്ള ഞങ്ങളെല്ലാരും പാട്ടാണല്ലോ ഓപ്റ്റ് ചെയ്യണത്. ജി കെ താല്പര്യമില്ല ആർക്കും.
1: രണ്ടുപേർക്കും രണ്ട് ഓപ്ഷൻ ആട്ടോ.
3: അടിപൊളി, നല്ലതാ. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇങ്ങനെ മാറ്റി മാറ്റി എടുക്കണ അടിപൊളി അല്ലേ. സൂപ്പർ സൂപ്പർ, എന്തായാലും നല്ല തീരുമാനം. അപ്പൊ ജി കെ ക്വസ്റ്റ്യൻ എന്താ ചോദിക്കാ, ചോദിക്കട്ടെ, ചോദ്യം ചോദിക്കട്ടെ. 30 സെക്കൻഡ് ആണ് കേട്ടോ ടൈം. മാക്സിമം ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ നോക്കണം. ഓക്കെ, അപ്പൊ ആദ്യത്തെ ചോദ്യം ഇതാ,
1: ഇന്ത്യയുടെ ദേശീയ പതാകയുടെ രൂപകൽപ്പന നിർവഹിച്ചത് ആരാണ്?
3: പെട്ടെന്ന് പറഞ്ഞോ, പെടുന്നതിന് മുമ്പ്. അതെ,
1: പാട്ട് മതിയായിരുന്നു എന്നല്ലേ.
3: 5 സെക്കൻഡ് കൂടെ ഉള്ളൂ.
2: അറിയില്ല,
1: സാറില്ല. അപ്പൊ നമുക്ക് അടുത്ത ആൾക്കൊരു ഓപ്ഷൻ കൊടുക്കാം അല്ലേ. അപ്പൊ വേറൊരാളുണ്ട് പാട്ട്, ഒരു പാട്ട് കൂടി ചോദിക്കൂ രേഷ്മ.

0: പാട്ട് രണ്ടുപേരുണ്ടല്ലോ, ഒരാൾക്ക് പാട്ടാ വേണ്ട ചോദിക്കും.
1: പാട്ട് ചോദിക്കട്ടെ, അപ്പൊ ഇതിന്റെ ഉത്തരം പറഞ്ഞോളൂ. ഇതിന്റെ ഉത്തരം നമുക്ക് പാട്ടിന്റെ ചോദ്യം കഴിഞ്ഞിട്ട് പറഞ്ഞാ മതി. ഓക്കെ ശരി, അപ്പൊ പാട്ട് ചോദിക്കട്ടെ എന്നാ. ഓക്കെ, ഇതെനിക്ക് പാടാൻ അറിയില്ല, വെറുതെ മൂളാട്ടോ. പ്രണയമണി തൂവൽ പൊഴിയും പവിഴമഴ, മഴവിൽ കുളിരഴകു വിരിഞ്ഞൊരു വർണ്ണമഴ. അപ്പൊ മഴയാണ് വാക്ക്. മഴ മഴ കൊണ്ട് തുടങ്ങുന്നതോ ആദ്യത്തെ രണ്ട് വരിയിൽ മഴയുള്ളതുമായ പാട്ടുകള് പറഞ്ഞോളൂ. യുവർ ടൈം സ്റ്റാർട്സ് നൗ. അത് പക്ഷെ ആദ്യത്തെ രണ്ട് വരി അല്ല, പുഴയോരഴകുള്ള പെണ്ണ്. ആ കൊഴപ്പില്ല, കൺസിഡർ ചെയ്യാം. അടുത്ത പാട്ട് പറഞ്ഞോളൂ.
0: മഴയില്ലാത്തോണ്ടൊന്നും പാട്ട് ഇങ്ങനെ വരുന്നില്ല.
1: അതാണ് അല്ലാതെ നമ്മുടെ
2: പ്രശ്നമല്ലോ.
1: കൊഴപ്പില്ല, ടൈമും കഴിഞ്ഞു.
0: നല്ല സന്തോഷം കേട്ടോ. ആരൊക്കെയായിരുന്നു? സജിത്തും അല്ല
1: ബിജു,
0: ദീപക്കും ബിജു ആയിരുന്നു അല്ലേ. ഓക്കെ,
1: അപ്പൊ നമ്മള് ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം നമുക്ക് പറഞ്ഞു കൊടുക്കണ്ടേ? ചോദ്യം ഇതായിരുന്നു,
0: നാഷണൽ ഫ്ലാഗ് ഡേയുടെ രൂപകൽപ്പന ചെയ്തത് ആരാണെന്നായിരുന്നു. പിങ്കാളി വെങ്കയ്യാണ്
1: കേട്ടോ ഉത്തരം. അപ്പൊ ഇനി ആരെങ്കിലും ചോദിച്ചാ പറഞ്ഞു കൊടുക്കാലോ. ഓക്കെ, അപ്പൊ ശരി, താങ്ക് യു. അപ്പോ കൂട്ടുകാര് രണ്ടുപേരും കൂടെ ചേർന്നിട്ട് നമ്മളെ വിളിച്ചത് അല്ലേ. രണ്ട് ജി കെയും ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്തു, പാട്ടും അറ്റംപ്റ്റ് ചെയ്തു. ഏതായാലും സന്തോഷം. അപ്പോ നമ്മളെ വിളിക്കേണ്ട നമ്പർ ഓർമ്മയുണ്ടല്ലോ, ഒരിക്കൽ കൂടി പറയാം. 0484242810 ആണ്. അപ്പൊ പെട്ടെന്ന് തന്നെ വിളിച്ചാലും നമുക്ക് ഗെയിംസ് ഒക്കെ കളിക്കാം. ഇനിയും ഒരുപാട് ചോദ്യങ്ങളാ, പറഞ്ഞപ്പോ തന്നെ ആരോ വിളിക്കുന്നുണ്ടല്ലോ, ആരാണ് നോക്കാം.
0: ഹലോ
1: ഹലോ
0: ഹലോ, ആരാണ് ഇത്? ഹലോ, വിളിച്ചോളൂ കേട്ടോ. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0484242801.
1: അപ്പൊ നല്ലൊരു ട്രാക്ക് കേട്ടിട്ട് നമുക്ക് തിരികെ എത്തിയാലോ.
0: ഓ, ഒരു കോളൂടെ വരുന്നുണ്ട്.
1: ഹലോ
0: ഹലോ
3: ഹലോ,
0: ആരാണ് വിളിക്കുന്നത്?
3: തൊടുപുഴയിൽ നിന്ന് രാജു.
0: തൊടുപുഴയിൽ നിന്ന് രാജു, എന്തൊക്കെയാണ് വിശേഷങ്ങൾ തൊടുപുഴയിൽ?
3: നല്ല നല്ല വിശേഷം, സുഖം. ഇന്നധികം വലിയ മഴയൊന്നും ഉണ്ടായിരുന്നില്ല, നല്ല കാലാവസ്ഥയായിരുന്നു.
0: എന്തൊക്കെയാണ് പിന്നെ, ഡ്രൈവിംഗിലാണോ അതോ വീട്ടിലാ?
3: അല്ല, ഡ്രൈവിംഗ് ആയിരുന്നു, പക്ഷെ ഡ്രൈവ് കഴിഞ്ഞപ്പോ വീട്ടിൽ വന്ന് റെസ്റ്റ് എടുത്ത് ഈ ചായ കുടിച്ചിട്ടിരുന്നപ്പോഴാണ് റേഡിയോ
1: കേട്ടോണ്ടിരുന്നത്.
3: ചായക്ക് ഞാൻ പഴംപുരിയും ഉഴുന്നുവടയും വാങ്ങിച്ചോണ്ട് വന്നു. അപ്പൊ ഞാനും വൈഫും പിള്ളേരെല്ലാം കൂടെ കൂടിയിരുന്ന് കഴിച്ചോണ്ടിരിക്കുകയായിരുന്നു.
0: അതിന്റെ കൂടത്തിൽ ആകാശവാണി.
3: അതെ അതെ അതെ, പിന്നെ ആകാശവാണി നമ്മുടെ ജീവനല്ലേ.
1: അപ്പൊ എന്താണ് ഗെയിമിനെ കുറിച്ച് കേട്ടിട്ട് പെട്ടെന്ന് വിളിച്ചതാണോ?
3: ആ, ഗെയിമിനെ കുറിച്ച് ഞാൻ പാട്ട് ആയിക്കോട്ടെ. ജി കെ വൈഫ് കാര്യം പറഞ്ഞ അടുത്ത് തരിപ്പുണ്ട്.
1: ജി കെ കളിക്കേ?
3: ആ ആയിക്കോട്ടെ,
1: ജി കെ ആണോ?
0: ചെറിയ ക്വസ്റ്റ്യനാ, ചെറിയൊരു ക്വസ്റ്റ്യനാണ് ചോദിക്കാവേ. ഇന്ത്യയുടെ ദേശീയ പതാക ഔദ്യോഗികമായി അംഗീകരിച്ച തീയതി ഏതാണ്? അതെ, പക്ഷെ വർഷം കൂടെ പറഞ്ഞോളൂ.
3: ജൂലൈ 22.
0: ആ, ഏത് വർഷമാണ്?
3: അത് ചെറിയ ഡൗട്ട് ഉണ്ട്. 1947 ആണോ?
0: ആ, 47 ആണ്, കറക്റ്റ് ആണ് കേട്ടോ.
1: കൺഗ്രാറ്റുലേഷൻസ്. അപ്പൊ എന്തായാലും നന്നായിട്ട്. എന്താണ് വൈഫിന്റെ പേര്? എന്താണ്
3: വൈഫ്? അനു. അനു മിക്കവാറും തന്നെ വാട്സാപ്പില് മെസ്സേജ് കേൾക്കാറുണ്ട്.
1: മക്കള്? മക്കളുടെ പേരൊക്കെ പറയോ.
3: മക്കളുടെ പേര് തനുശ്രീയും തേജസും.
1: തനുശ്രീ തേജസ് അല്ലേ. അപ്പൊ എല്ലാരും കൂടെ പഴംപൊരി വട ചായ ഒക്കെ ആയിട്ട് ഉഷാറാക്ക്.
3: ആയിക്കോട്ടെ,
1: നല്ലൊരു ഈവനിങ് ആയിരുന്നു.
3: താങ്ക് യു,
1: വിളിച്ചതിൽ ഒരുപാട് സന്തോഷം കേട്ടോ. ഓക്കെ രാജു, ശരി. അപ്പൊ നമ്മളെ വിളിച്ചത് രാജു ആയിരുന്നു. അപ്പോ അവര് ചായ ഒക്കെ കുടിച്ചോണ്ടിരിക്കുന്ന നല്ലൊരു സായാഹ്നത്തിൽ ആകാശവാണിയോടൊപ്പം നമ്മളോടൊപ്പം

0: കാണിക്കാൻ വേണ്ടിട്ട് വിളിച്ചതാണ്. അപ്പോ നിങ്ങൾക്ക് ഇതുപോലെ വിളിക്കാം.
1: വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0484-242-8101. അപ്പോ എല്ലാരും വിളിച്ചോളൂ, നമ്മളുടെ പാട്ടും ജികെയും ഒക്കെ ആയിട്ട് വെയിറ്റ് ചെയ്യാണ്
0: അല്ലെ. നല്ല ആവേശത്തിൽ വെയിറ്റ് ചെയ്യുമ്പോ നമുക്ക് ആവേശത്തിൽ തന്നെ ഒരു ട്രാക്ക് കേട്ടിട്ട് നമുക്ക് തിരികെ എത്താം അല്ലെ. അപ്പൊ നമുക്കൊരു മ്യൂസിക് ബ്രേക്കിന്റെ സമയമാണ്. അപ്പൊ ആവേശത്തിലേതാ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കിടുക്ക് ട്രാക്ക്.

0: വെൽക്കം ബാക്ക് ടു ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പൊ സമയം 6 മണി കഴിഞ്ഞ് 42 മിനിറ്റും 8 സെക്കൻഡും ആയിട്ടുണ്ട്. പറഞ്ഞപ്പോ തന്നെ അതാ 10 സെക്കൻഡായി. അപ്പൊ നമ്മള് ഓൺ ദ ഗോയിൽ ഇങ്ങനെ മുന്നോട്ട് പൊക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. ഇല്ലുമിനാറ്റി ആവേശത്തിലെ ഒരു സമയത്ത് ആളുകളെയൊക്കെ ഹരം കൊള്ളിച്ചൊരു ട്രാക്കായിരുന്നു അല്ലെ. ഇപ്പൊ ആരും അങ്ങനെ കേൾക്കാറില്ലേ ഇല്ലുമിനാറ്റി. നല്ലൊരു ട്രാക്കായിരുന്നു, നല്ല ഡാൻസ് ഒക്കെ കളിച്ച് ഉഷാറായിട്ട് ഗെയിം കളിക്കാൻ വേണ്ടി നമ്മളോടൊപ്പം ഒരാള് വന്നിട്ടുണ്ട്. ആരാണെന്ന് നോക്കാം. ഹലോ
1: ഹലോ
2: ഹലോ,
1: ആരാണിത്?
2: എന്റെ പേര് നിഷ.
0: നിഷ എവിടുന്നാണ്?
2: ഞാന് തൃപ്പൂണിത്തറ എരൂരിൽ നിന്നാണ് വിളിക്കുന്നത്.
1: എരൂരാണല്ലേ? എരൂർ എന്തൊക്കെയാണ് വിശേഷങ്ങൾ?
2: സുഖമായിട്ടിരിക്കുന്ന, കുഴപ്പമൊന്നുമില്ല.
1: എരൂർ കുറെ അമ്പലങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലമാണല്ലേ.

0: അതെ.
1: പുത്തൻകുളങ്ങര, മുതുകുളങ്ങര, മാരൻകുളങ്ങര തുടങ്ങി കുറേ കുളങ്ങരകളുള്ള ഒരു സ്ഥലമല്ലേ? ചെക്കൻ കുളങ്ങര അല്ലേ? എന്തൊക്കെയാണ് അവിടുത്തെ വിശേഷങ്ങൾ? ഇപ്പോൾ ഉത്സവങ്ങളൊക്കെ കഴിഞ്ഞ് നന്നായിരിക്കുന്നു അല്ലേ? അപ്പോൾ എന്താണ് നിഷ, നമ്മളിന്ന് ഇന്നത്തെ ഇതൊക്കെ കേട്ടല്ലോ അല്ലേ, പാട്ടാണോ അതോ പാട്ടാണോ ചീക്കയാണോ? പാട്ട് മതി.
2: അപ്പൊ പാട്ട് പാട്ട് തന്നെ കൊടുത്തേക്കാം അല്ലേ? ടഫ് പാട്ട് വേണോ എളുപ്പമുള്ള പാട്ട് വേണോ?
0: എളുപ്പമുള്ള പാട്ട് മതി, അത്ര വലിയ പാടാനൊന്നും അറിയത്തില്ല, എന്നാലും നോക്കാം.
1: കുട്ടികളുണ്ടോ? കുട്ടികളുണ്ടോ?
0: ആ കുട്ടികളുണ്ട്.
1: ആ അപ്പൊ കുട്ടികളെ പാട്ട് പാടി വെറുക്കാറുള്ള ഒരു പാട്ടങ്ങ് തുടങ്ങട്ടെ.
0: അതെ. ആ
1: ഉണ്ണി വാവോ പൊന്നുണ്ണി വാവോ. അപ്പൊ വാവോ വായിൽ തുടങ്ങുന്ന ഒരു പാട്ട് പാടിക്കോളൂ.
0: വായി തുടങ്ങിയേ.
2: Your time starts now.
0: ഉണ്ണികളെ ഒരു കഥ പറയാനുള്ള പാട്ട് പാടാമോ?
1: വായാണ് പറഞ്ഞു.
0: ഹലോ.
2: വാ വാ വാ വാന്നോ വരൂന്നോ ഒക്കെ വരില്ലേ, അങ്ങനത്തെ വായണ്ടല്ലോ. വാ വാ പെട്ടെന്ന് പറഞ്ഞ സമയം പൊക്കൊണ്ടിരിക്കയാണ്. അയ്യോ
1: കുട്ടി ഒരുപാട് പാട്ടുകളുണ്ട്. അവിടെ ആരും ഉണ്ടല്ലോ, കുട്ടികൾ ആരും ഉണ്ട്, അവരോട് ചോദിക്കൂ, അവർക്കറിയായിരിക്കും.
2: സമയം ദാ കഴിഞ്ഞോണ്ടിരിക്കുന്നു.
1: അപ്പൊ നമ്മുടെ സമയം കഴിഞ്ഞു കേട്ടോ.
2: സമയം കഴിഞ്ഞു, കുഴപ്പമില്ല, ശ്രമിച്ചല്ലോ.
1: അപ്പൊ വിളിച്ചതിൽ വളരെ സന്തോഷം. അപ്പൊ ഇഷ്ടപ്പെട്ട പാട്ട്,
0: ഇഷ്ടപ്പെട്ട പാട്ട് നമ്മുടെ ജാനകി അമ്മയുടെ നല്ല പഴയ ഏതെങ്കിലും ഒരു ഇഷ്ടപ്പെട്ട ഒരു പാട്ട് എല്ലാവർക്കും വേണ്ടിട്ട്.
1: എപ്പോഴെങ്കിലും കേൾപ്പിക്കാട്ടോ, ഇതിപ്പോ പുതിയ പാട്ടുകൾ
2: കേൾക്കാറുണ്ട്? 11 മണി വരെ കേൾക്കാറില്ലേ?
0: ആ ഞങ്ങള് പരിപാടി എല്ലാം
2: കേൾക്കാറുണ്ട്.
0: ഞങ്ങൾക്ക് രണ്ട് അമ്മ, ഒരു അമ്മയും ഒരു അച്ഛനും ഉണ്ട്. അവര് എപ്പോഴും ഫുൾ ടൈം നിങ്ങളുടെ പരിപാടികൾ കേൾക്കും.
2: ആണോ? അമ്മയുടെ അച്ഛന്റെ പേരെന്താ?
0: അമ്മയുടെ പേര് സുധാ, അച്ഛന്റെ പേര് ദിവാകരൻ. അപ്പൊ ഞങ്ങള് ഫുൾ ടൈം ഇത് തന്നെ ജോലി ഞങ്ങൾക്ക്.
2: ആണോ? അപ്പൊ സുധാ അമ്മയ്ക്കും ദിവാകരന് അച്ഛനും ഞങ്ങളുടെ വക സ്നേഹാന്വേഷണം. കേട്ടോണ്ടിരിക്കാണ് ഇപ്പൊ അവര്?
0: ഞങ്ങള്
2: കേട്ടോണ്ടിരിക്കാണ് അല്ലേ. അപ്പൊ അവര് എന്തായാലും അമ്മ അച്ഛ ഹായ്. ഓ ഞങ്ങളും ഞങ്ങളും ഒരുപാട് ഒരുപാട് നന്ദി, വിളിച്ചതിൽ ഒരുപാട് നന്ദി. ഇങ്ങനെയൊക്കെ കേൾക്കുന്നുണ്ടെന്ന് ഒക്കെ പറയുന്നതും ഒക്കെ നമുക്കും വലിയ സന്തോഷമാണ്. ഓക്കെ ശരി കേട്ടോ, വിളിച്ചതിൽ താങ്ക്സ്. അപ്പോ നമ്മള് വിളിച്ചത് ആരാണ്? നിഷയാണ് അല്ലെ, തൃപ്പൂണിത്തുറയിൽ നിന്ന് നിഷ വിളിച്ച്. നിഷ ആലോചിച്ചു, ശ്രമിച്ചു. നിഷയ്ക്ക് ആക്ച്വലി എളുപ്പമായിരുന്നു അല്ലെ, വാ വെച്ചിട്ടാ കാര്യം. നമ്മൾ ഇത്രയും നേരം വാക്കുകളാണല്ലോ, അപ്പൊ വാ കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള ഒരു വാക്കും കൂടെ ആയിരുന്നു. ഏതായാലും അപ്പൊ ഇതിന് നിഷ ഇതുപോലെ നമ്മളോട് ഒപ്പം കളിച്ച് ഒരുപാട് പാട്ടറിയുന്ന കുറെ ആൾക്കാരുണ്ട് അല്ലെ. വരികൾ മാത്രമൊക്കെ ശ്രദ്ധിച്ച് പാട്ടുകൾ ഇത്ര അധികം ശ്രദ്ധിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്.
1: ഓർമ്മ വെക്കുന്ന കുറെ ആളുകളുണ്ട്, എനിക്കതാണ് അത്ഭുതം കേട്ടോ. എനിക്കിങ്ങനെ ഓർമ്മ നിക്കില്ല.
2: ഇല്ല അല്ലെ, എനിക്കും. ഞാൻ എനിക്കിഷ്ടമുള്ള വരികളൊക്കെ പാടാറ്, അതുകൊണ്ട് ഞാൻ ഈ ഗെയിം കളിക്കാൻ വേണ്ടി വരികൾ എഴുതിക്കൊണ്ട് വന്നു, അല്ലെങ്കിൽ ഞാൻ കയ്യിൽ നിന്നൊക്കെ ഇട്ട് പാടും.
1: അപ്പൊ പിന്നെ നമുക്കൊരു കറക്റ്റ് വേർഡ് കൊടുക്കാം.
2: അതെ, അവരെന്നോട് തിരിച്ചു ചോദിക്കില്ലേ ഇത് പാടിയത് തെറ്റാണല്ലോ എന്ന്. അപ്പൊ എന്തായാലും വേഗം വിളിച്ചോളൂ, വിളിക്കണ്ട.
1: നമ്പർ ഇതാണ്, 0484-24-28-101.
2: അതെ, അപ്പൊ നമുക്ക്
1: അവിടെ ഒരു കോളർ ലൈനിലുണ്ട്. അപ്പൊ
2: അപ്പൊ തന്നെ നമുക്ക് കോളർ വന്നിട്ടുണ്ട്, ആരാണ് നോക്കാം. ഹലോ
3: ഹലോ,
2: ആരാണ്? കൊരട്ടിന്ന് ആരാണ്? പേര് ഉറക്കെ പറയാമോ?
1: പ്രദീപ. ആ പ്രദീപ് കൊരട്ടിന്നാണ്. എന്തൊക്കെയാണ് വിശേഷങ്ങൾ കൊരട്ടിയില്? കൊരട്ടി ഭാഗത്തു നിന്ന് കൊറേ പേര് വിളിച്ചു, ചാലക്കുടി ഭാഗത്തു നിന്നൊക്കെ,
2: വടകര എന്നൊക്കെ അല്ലേ.
1: എന്തൊക്കെയാണ് അവിടെ വിശേഷങ്ങൾ? നല്ല വിശേഷം. എന്തോ മഴയില്ല അല്ലെ? ആ മഴക്കാലം തോന്നുന്നില്ല ആക്ച്വലി അല്ലെ. പൊതുവെ മഴക്കാലമായിട്ടും ഒരു മഴ ഇല്ല ശരിക്കും. കൊരട്ടിയില് പിന്നെന്തൊക്കെയാണ് വിശേഷങ്ങൾ? പള്ളിപ്പെരുന്നാളുകളൊക്കെ തുടങ്ങാൻ പോകുന്നേ ഉള്ളെന്ന് തോന്നുന്നല്ലേ.
3: കൊരട്ടിയിലെ പെരുന്നാള് ഒക്ടോബറിലാണ്.
1: ഒക്ടോബറിലാണ്. ആ

0: അപ്പൊ രണ്ട് മാസം
1: ഫസ്റ്റ്
0: കൂടെ.
1: കഴിഞ്ഞ് വരുന്ന ഞായറാഴ്ച.
0: ആ ഹാ ഹാ എന്തൊക്കെയാണ് പിന്നെ?
1: വന്നിട്ടുണ്ടോ അവിടെ
0: എന്തോ
1: പരട്ടിപ്പള്ളിയിൽ? വന്നിട്ടുണ്ടോ?
0: കൊരട്ടിപ്പള്ളിയിൽ വന്നിട്ടില്ല, കുറെ കേട്ടിട്ടുണ്ട്. കൊരട്ടി മുത്തിയുടെ പെരുന്നാൾ കുറെ കേട്ടിട്ടുണ്ട്. അപ്പോൾ
1: ആ ഇക്കൊല്ലം ഇക്കൊല്ലം വന്നോ?
0: ആ ഇക്കൊല്ലം ഞങ്ങൾ വരാൻ ശ്രമിക്കുന്നതായിരിക്കും. എന്നെ ഡ്രൈവിലാണോ അതോ വീട്ടിലാണോ?
1: ഞാൻ വീട്ടിലാണ്.
0: കൊരട്ടിയിൽ പിന്നെന്താ സ്പെഷ്യൽ?
1: വൈഫിന്റെ കുട്ടിയുണ്ട്.
0: എല്ലാരും
1: എന്താണ്
0: കൂടിയാണോ വിളിക്കണേ?
2: വൈഫിന്റെ പേരൊക്കെ പറഞ്ഞോളൂ.
1: വൈഫിന്റെ പേര് ആതിര, അവളുടെ പേര് ആത്മിക.
2: ആത്മികയും ആതിരയും. ആ കൊള്ളാം. അപ്പൊ എന്താ, എന്ത് ചെയ്യുന്നു വൈഫ്? എന്ത് ചെയ്യുന്നു?
1: വൈഫ് എങ്ങും പോണല്ലേ, വീട്ടിലാണ്.
2: ഹൗസ് വൈഫാണല്ലേ. മോളോ?
1: മോളെട്ടാം ക്ലാസ്സിൽ.
2: ആ എട്ടാം ക്ലാസ്സിലാണ്. കൊള്ളാം. അപ്പൊ ഗെയിം കളിക്കാൻ റെഡിയാണോ? ഓക്കെ. അപ്പൊ എന്താണ് വേണ്ടത്? ജനറൽ നോളജ്? ജി കെ ക്വസ്റ്റ്യൻ ആണോ വേണ്ടത്? ഞാനേ ജി കെ ആണോ പാട്ടാണോ എന്ന് ചോദിക്കണേന് മുമ്പ് തന്നെ പെട്ടെന്ന് കയറി പാട്ട് മതി. ഓക്കെ ആണോ? ഓക്കെ. പക്ഷെ അതെ, ഇതുവരെയുള്ള ഹൈസ്കോർ 2 പാട്ടുകളെ പറഞ്ഞിട്ടുള്ളൂ ആളുകൾ കേട്ടോ. അപ്പൊ നമുക്കിത് സ്കോർ ബ്രേക്ക് ചെയ്യാൻ പറ്റുമോ നോക്കാം. അപ്പൊ പാട്ട് ചോദിക്കട്ടെ. ഓക്കെ. തുമ്പിവ തുമ്പക്കുടത്തിൽ തുഞ്ചത്തായി ഊഞ്ഞാലിടാം. ഊഞ്ഞാലാണ് വാക്ക്. യെസ്. Your time starts now. അതെ, ഊഞ്ഞാല് വെച്ച് തുടങ്ങുന്ന പാട്ടോ ഇല്ലെങ്കിൽ ആദ്യത്തെ 4 വരിയിൽ ഊഞ്ഞാൽ ഉണ്ടായാലും മതി. ഓക്കെ. ആ അടുത്ത അടുത്ത പാട്ട് അടിപൊളി. 2. ശ്രമിക്ക് ശ്രമിക്ക്, ഇതാ സമയം കഴിയാറായി, 3 സെക്കൻഡ് കൂടെ ഉള്ളൂ. ആ പോട്ടെ സാറല്ലേ, നല്ല 2 പാട്ട് പറഞ്ഞല്ലോ. അപ്പൊ ഹൈ സ്കോർ ഇപ്പോ ഷെയർ ചെയ്യാൻ ഒരാളും കൂടി ആയി, അശ്വതിയുടെ കൂടെ.
0: അതെ, അശ്വതിക്കൊപ്പം പ്രദീപും കൂടെ.
2: അതെ. അപ്പൊ എന്തായാലും വിളിച്ചതിൽ ഒരുപാട് സന്തോഷം പ്രദീപ്. ഓക്കെ ശരി കേട്ടോ.
0: അപ്പോൾ നമ്മളിപ്പോൾ വിളിച്ചത് കൊരട്ടിന്ന് പ്രദീപാണ്. അപ്പോൾ പ്രദീപ് 2 ആൻസേഴ്സ് പറഞ്ഞിട്ടുണ്ട്.
2: അതെ, 2 പാട്ടുകൾ. നമ്മുടെ അശ്വതിയുടെ കൂടെ ഇപ്പം ലീഡ് ഷെയർ ചെയ്യാനായിട്ട് പ്രദീപും കൂടെ ഉണ്ട്. ഞാൻ വിചാരിച്ചൊരു 5-6 പാട്ടൊക്കെ പെട്ടെന്ന് ആളുകൾ പറയും എന്നാണ് കേട്ടോ ഞാൻ.
0: രേഷ്മ പറഞ്ഞപ്പോഴും ഞാൻ വിചാരിച്ചു ഇത് സിമ്പിൾ ആണല്ലോ എന്ന് വിചാരിച്ചു, പക്ഷെ അത്ര സിമ്പിൾ അല്ലാന്ന് തോന്നുന്നു.
2: അതെ, ഈ ടൈം ഫ്രെയിമിൽ പറയുക എന്നുള്ളത് ടാസ്ക് ആണെന്ന് തോന്നുന്നു. അപ്പൊ എന്തായാലും, പക്ഷെ എനിക്ക് അറിയാം നമ്മൾ ഇത് കേട്ടോണ്ടിരിക്കുന്ന ശ്രോതാക്കൾ ഇതിനും ടാലന്റഡ് ആയിട്ടുള്ള ആളുകളുണ്ട് പെട്ടെന്ന് പറയാനൊക്കെ പറ്റിയ. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ
0: വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0484-242-8101. 0484-242-8101.
2: അതെ.
0: അപ്പോ നമുക്കൊരു പാട്ടിന് ശേഷം തിരിച്ചു വരാം അല്ലേ?
2: അതെ. അപ്പോ ഒന്നുകൂടി ഡ്രൈവ് ടൈം മ്യൂസിക്കിൽ ഇതാ ഒരു മ്യൂസിക് ബ്രേക്ക്.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: Listen to your favorite tracks on Kochi FM Rainbow 107.5. Stay tuned.
2: വെൽക്കം ബാക്ക് ടു ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്. ഓൺ ദ ഗോയില് നമ്മളോടൊപ്പം കുറെ പേര് ഇങ്ങനെ വിളിച്ചോണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോ ഒരു കോളർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ആരാണ്? ഹലോ.
3: ഹലോ, ബിജു ആണ് കളമശ്ശേരി.
2: ഹലോ, എന്തൊക്കെയുണ്ട് ബിജുവിന്റെ വിശേഷം?
3: സുഖം.
4: കളമശ്ശേരിയിൽ എന്തൊക്കെയാണ്, എങ്ങനെയുണ്ട്? ഇപ്പോ വണ്ടി വണ്ടി ഓടിക്കണോ?
3: ഞാനിപ്പോ ഇവിടെ ഒരു കടയുടെ സൈഡിലായിട്ടൊക്കെയാണ്. മഴയുണ്ട് ചെറുതായിട്ടൊക്കെ.
4: മഴയുണ്ടോ? ഞങ്ങൾ സ്റ്റുഡിയോയിൽ കയറി കഴിഞ്ഞാൽ മഴ ഉണ്ടോന്ന് അറിയാൻ പറ്റില്ല. മഴ ഉണ്ടല്ലേ സാധാരണ ഇപ്പൊ കുറച്ച് ദിവസമായിട്ട്. അതുകൊണ്ട് അപ്പൊ നമ്മളുടെ പാട്ടുകളെ കുറിച്ചുള്ളതും ജി കെ ഒക്കെ ചോദിച്ചല്ലോ, അപ്പൊ അതിൽ ഏതാണ് താല്പര്യം? ജി കെ ആണോ, പാട്ടാണോ, എന്താ വേണ്ട ഇന്ന്? എന്തോ നല്ല സന്തോഷമാണ്.
3: എന്തോ
4: ആണോ? ഇന്ത്യയുടെ ദേശീയ പതാക നിർമ്മിക്കാൻ നിർബന്ധമായിട്ടും ഉപയോഗിച്ചിരുന്ന ഒരു തുണി ഏതാണ്, എന്ത് മെറ്റീരിയലാണ്? ഇന്ത്യയുടെ ദേശീയ പതാക നിർമ്മിക്കാനായിട്ട് നിർബന്ധമായും ഉപയോഗിച്ചിരുന്ന തുണി അല്ലെങ്കിൽ മെറ്റീരിയൽ ഏതാണ്? അങ്ങനെ പറയാം, ഖാദിയാണ്.
3: പരുത്തിയാണോ?
4: ഖാദിയാണ്.
3: ആ, ഖാദി പരുത്തി.
4: ആ, പരുത്തി.

0: അതെ അത് തന്നെയാണ് കറക്റ്റ് ആൻസർ ആണ്.
1: അടുത്ത ചോദ്യം കൂടെ ചോദിക്കട്ടെ,
0: ദേശീയ പതാകയെ ആദരിക്കുന്നതിനുള്ള നിയമങ്ങളും മാർഗനിർദ്ദേശങ്ങളും ഉൾക്കൊള്ളുന്ന രേഖയുടെ പേരെന്താണ്?
2: പതാക നിയമം 2002 ആണോ? ഹലോ,
0: ഫ്ലാഗ് കോഡ് ഓഫ് ഇന്ത്യ. അതെ, 2022 ഇത് വന്നത്.
1: അവരെന്തായാലും വിളിച്ചതിൽ സന്തോഷം കേട്ടോ. ഏത് പാട്ടാണ്? ഓക്കെ ഓക്കെ, നാനും റൗണ്ട് ഇതാണ് അല്ലേ. അതെ, എന്തായാലും അടുത്തൊരു ട്രാക്ക് കഴിഞ്ഞിട്ട് വെച്ചേരാ കേട്ടോ. ഓക്കെ ശരി, അപ്പൊ താങ്ക്സ് ഫോർ കോളിംഗ്. ബൈ ബൈ
2: ബൈ
1: ബൈ ബൈ ബൈ. അപ്പൊ നമ്മളിതാ ഇങ്ങനെ ഓൺ ദ ഗോയിലൂടെ പൊക്കൊണ്ടിരിക്കുമ്പോ ദാ സമയം 6 മണി കഴിഞ്ഞ് 59:36 ആയിരിക്കുമ്പോ, അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ ഗെയിംസ് ഒക്കെ കളിക്കണമെങ്കിൽ നമ്മളെ വിളിക്കാം, വിളിച്ചിട്ട് സംസാരിക്കാം. വിളിക്കേണ്ട നമ്പർ 0484242810 ആണ്, അതായത് 0484242101. ആ പറഞ്ഞപ്പോ തന്നെ വേറൊരാളും കൂടെ നമ്മളോടൊപ്പം ദാ ചേരുന്നുണ്ട്. ആരാണെന്ന് നോക്കാം. ഹലോ ഹലോ
3: ഹലോ
1: ഹലോ, ആരാണ്?
3: ഞാൻ സാഗർ.
0: സാഗർ?
3: ആ
0: സാഗർ, എവിടുന്നാണ്?
3: കൊടുങ്ങല്ലൂർ.
0: കൊടുങ്ങല്ലൂർ. ഓക്കെ,
1: ഈ അടുത്തെങ്ങാനും വിളിച്ചിരുന്നോ?
3: ഇല്ല, ഞാനൊരു 4 കൊല്ലം മുന്നേ
1: 4 കൊല്ലം മുമ്പ്. ഓക്കെ, അപ്പൊ എന്ത് പറ്റി അത്ര ഒരു ഗ്യാപ്പ് എടുത്ത്? എന്താണ്?
3: ഇല്ല, പിന്നെ സമയം കിട്ടാറില്ല.
1: എന്ത് ചെയ്യുന്നു?
3: ആണോ?
1: റേഡിയോയുടെ അടുത്തുനിന്ന് ഒന്ന് മാറി നിക്കാമോ?
3: ശബ്ദം
1: കുറച്ചാ മതി. എന്ത് ചെയ്യുന്നു സാഗർ?
3: ഞാൻ ബിസിനസ് ആണ്.
1: എന്ത് ബിസിനസ് ആണ്?
3: ഹോട്ടൽ ബിസിനസ്. റിയൽ എസ്റ്റേറ്റ് ഉണ്ട്.
1: വലിയ ബിസിനസ് ഓണ്ടർപ്രണർ ആണല്ലേ. ശരി,
3: ആയി വരുന്നു. അങ്ങനെ എല്ലാ കരുതലൊന്നുമില്ല, ആയി വരുന്നു.
1: അതെ, ആയി വരട്ടെ. ഇപ്പൊ കൊടുങ്ങല്ലൂരാണോ? ഇപ്പോ
3: അല്ല, ഞാനിപ്പോ ആലുവ.
1: ആലുവ. അപ്പൊ വീട് കൊടുങ്ങല്ലൂരാണോ?
3: വീട് കൊടുങ്ങല്ലൂര്.
1: അപ്പൊ അങ്ങോട്ടുള്ള യാത്രയിലാണോ?
3: അതന്നെ അതന്നെ.
0: മഴയുണ്ടോ ആലുവയിലൊക്കെ?
3: മഴ ഇല്ല, മഴക്കാറുണ്ട്.
0: കളമശ്ശേരിയിലൊക്കെ ഇപ്പൊ കുറച്ചു മുമ്പ് വിളിച്ച പ്രദീപ് അല്ല ബിജു കളമശ്ശേരി പറഞ്ഞു മഴ അവിടെ പെയ്തു തുടങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ആലുവയിലേക്ക് ഉടനെ വരുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം. അപ്പൊ പാട്ടാണോ ഇന്ന് പാട്ടാണോ അതോ ജി കെ ആണോ? പാട്ട് മതി. അപ്പൊ രേഷ്മ തുടങ്ങിക്കോളും.
1: അപ്പോ പാട്ട്, ഞാനേ പാട്ട് ഇങ്ങനെ ആലോചിക്കായിരുന്നു ഏത് പാട്ട് കൊടുക്കണം എന്നുള്ളത്.
3: മാക്സിമം ലാലേട്ടന്റെ പാട്ടിന്റെ എല്ലാം ചോദിച്ചാ മതി.
1: ലാലേട്ടന്റെ പാട്ടുകൾ അല്ലേ? ലാലേട്ടന്റെ പാട്ട് എനിക്കൊന്ന് ആലോചിക്കണമല്ലോ. ഞാനൊന്ന് ആലോചിക്കട്ടെ.
0: ലാലേട്ടന്റെ ഇഷ്ടപ്പെട്ട സിനിമ ഏതാണ്?
3: ഒരുവിധം.
0: എന്നാലും ഒരു ഫിലിം പറയൂ.
1: കൈതപ്പൂവിൻ കന്നി കുറുമ്പിൽ തൊട്ടു തൊട്ടില്ല, കണ്ണും കണ്ണും തേടി ഉലഞ്ഞു കണ്ടു കണ്ടില്ല. ഓക്കെ, അവിടെ വെച്ച് നിർത്ത. വിരൽ മുറിഞ്ഞു അത്രയില്ല, കണ്ടു കണ്ടില്ല
0: കണ്ടില്ല. അപ്പൊ കണ്ടില്ല,
1: കണ്ടു കണ്ടുവോ കണ്ടില്ലയോ വെച്ചിട്ടുള്ള പാട്ട്.
0: കണ്ടു പോയാലും

0: ഓക്കെയാണ്.
1: കണ്ടു കണ്ടില്ല.
2: ഓക്കെ ഒന്ന്
1: കേട്ടു കേട്ടു കേട്ടു അതല്ലേ ഉള്ളൂ. എത്ര എണ്ണം പാടണം? കുറപ്പാടണോ?
2: ആ എത്ര
0: വേണമെങ്കിലും പാടാം.
2: 30 സെക്കൻഡിനുള്ളിൽ എത്ര
1: പാടണം?
2: ഓക്കെ
1: ആലോല പിന്നെ
2: ആദ്യത്തെ നാല് വരിയില് കണ്ടു ഉണ്ടായാ മതി.
1: കണ്ടം പൂച്ച അങ്ങനെ ഒരു നസീറിന്റെ ആരോ ഒരു പാട്ടുണ്ട്, കണ്ടം പൂച്ച
2: അറിയല്ലോ. കണ്ടു കണ്ടില്ല അങ്ങനെ എന്തെങ്കിലും ട്രൈ ചെയ്തോ, ട്രൈ ചെയ്തോ. ഒരു 10 സെക്കൻഡും കൂടി ഉണ്ട് സമയം.
1: അല്ല കണ്ടു
2: കൊറേ പാട്ടുകളുണ്ട്. കുഴപ്പമില്ല, രണ്ട് പാട്ട് പറഞ്ഞു, സമയം കഴിഞ്ഞു.
0: ഇന്നത്തെ ടോപ്പ് സ്കോർ അത് തന്നെയാണ് അതല്ലേ?
2: രണ്ട് രണ്ട് ബ്രേക്ക് ചെയ്യാൻ ആർക്കും. കണ്ടു ഞാൻ മിഴികളിൽ, കണ്ടു കണ്ടു കണ്ടില്ലേ പാടിയോ? ഓക്കെ, അപ്പൊ അങ്ങനെ വേറെ വേറെ ഇഷ്ടംപോലെ പാട്ടുകളുണ്ട്. കണ്ടു വെച്ചിട്ട് കണ്ടു നിന്റെ കണ്ണിൽ ഒരു പ്രകമ്പനം അതുണ്ട്. അത് പറ്റില്ല, സമയം കഴിഞ്ഞിട്ടാ
1: പറഞ്ഞു.
2: പറഞ്ഞു പക്ഷെ സമയം സമയം കഴിഞ്ഞു, കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ രണ്ട് പാട്ടല്ലേ പറഞ്ഞത്? മൂന്നാമത്തെ ലാസ്റ്റ്. കുഴപ്പമില്ല കുഴപ്പമില്ല കേട്ടോ, നന്നായിട്ട് മത്സരിച്ചു എന്തായാലും. ഓക്കെ ശരി, താങ്ക്സ് ഫോർ കോളിംഗ്.
1: ഓക്കെ
0: അപ്പോൾ വിളിക്കാട്ടോ, വിളിക്ക. ഇവിടെ പാട്ടുകളും ജി കെയും ഒക്കെ ആയിട്ട് നമ്മളിവിടെ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ 04 വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0484242428101. അപ്പോൾ അതാ പറഞ്ഞു തീരുന്നതിന് മുമ്പ് ആൾ അടുത്ത ആൾ വിളിച്ചു, ആരാന്ന് നോക്കാം. ഹലോ
3: ഹലോ
0: ഹലോ, ആരാണിത്?
3: ഞാൻ സിന്ധു.
0: സിന്ധു ആണ്. സിന്ധു എവിടുന്നാ?
3: ഞാൻ അമ്പാട്ടുകാവ്.
0: അമ്പാട്ടുകാവ് ആലുവ അടുത്തല്ലേ, കളമശ്ശേരി അടുത്തല്ലേ. അമ്പാട്ടുകാവില് മഴയുണ്ടോ?
3: മഴയില്ല, ഇന്ന് വെയിലായിരുന്നു.
2: കളമശ്ശേരിയിൽ മഴ പെയ്തിട്ടുണ്ട്, അപ്പൊ അമ്പാട്ടുകാവ് വഴി വരാൻ സാധ്യതയുണ്ട്. അമ്പാട്ടുകാവിൽ എവിടെയാണ്? റെയിൽവേയുടെ അപ്പുറത്താണോ?
3: റെയിൽവേയുടെ അപ്പുറത്ത. മാന്ത്രിക്കൽ
2: എവിടെയാ?
3: മാന്ത്രിക്കൽ എന്ന് പറയും.
2: അവിടെ ഒരു പാടത്ത് ഇങ്ങനെ ജമന്തി ഒക്കെ ഉണ്ടായിരുന്നില്ലേ? ഞാൻ കാണാൻ വന്നിരുന്നു. എന്താ പറയണേ ആ സ്ഥലത്തിന്?
3: മെട്രോ.
2: മെട്രോയുടെ അടുത്തൊരു പാടം നിറച്ച് ജമന്തി കൃഷി ചെയ്തില്ലായിരുന്നോ?
3: മുതിരപ്പാടം.
2: മുതിരപ്പാടം അല്ലേ. അവിടെ ഇങ്ങനെ ഒരു ദിവസം ഞാനിങ്ങനെ പോയിരുന്നു, നല്ല ഭംഗിയാണ് ആ സ്ഥലം കാണാൻ. എന്നിട്ട് അവിടെ ഇങ്ങനെ ചെറിയൊരു ഏറുമാടം പോലെ അങ്ങനെയൊക്കെ കെട്ടി അല്ലേ കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെയൊക്കെ പോവാറുണ്ടോ?
3: ഇടയ്ക്ക് ഞങ്ങൾ അവിടെ മറ്റേ കാപ്പിയൊക്കെ കുടിക്കാൻ പോകുന്ന, നല്ല ചൂടുള്ള കാപ്പിയൊക്കെ കുടിക്കാൻ.
2: അവിടെ ബജ്ജിക്കടകളൊക്കെ ഉണ്ടല്ലോ അല്ലേ? ഞങ്ങളും അങ്ങനെയായിരുന്നു, വന്ന് ചായയൊക്കെ കുടിച്ച് അവിടെ ബജ്ജിയൊക്കെ കഴിച്ച്. നല്ല നല്ല കാറ്റൊക്കെ, നല്ല രസമുള്ള സ്ഥലമാണത്.
3: കുറച്ചു നേരം അവിടേക്ക് ഇരുന്നിട്ടൊക്കെ
2: പോവാറുണ്ടല്ലേ.
0: കൊറേ ഏക്കറിലാണത് ഈ ജമന്തിപ്പാടം?
3: അതിപ്പില്ലേ, അതെല്ലാം പോയി
0: പോയി. പിന്നെ എന്തൊക്കെയാണ് അമ്പാട്ടുകാവിൽ പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ?
3: നല്ല വിശേഷം. പിന്നെ എനിക്ക് എനിക്ക് ഒരു മകനുണ്ട്.
0: എന്താ മോന്റെ പേര്?
3: മോന്റെ പേര് ഗൗതം കൃഷ്ണ.
0: ഓക്കെ ഗൗതം കൃഷ്ണ. പിന്നെ ആരാ?
3: ഹസ്ബൻഡ് ഉണ്ട്, ജയകുമാർ.
0: ആരാ?
3: ജയകുമാർ.
0: ജയകുമാർ അല്ലേ. ഓക്കെ ഓക്കെ. നീ ഇപ്പൊ എല്ലാരും കേൾക്കുന്നുണ്ടോ? ഗൗതമും മകൻ കേൾക്കുന്നുണ്ട്. ഗൗതം കൃഷ്ണ ഏത് ക്ലാസ്സിലാ പഠിക്കുന്നേ?
3: പ്ലസ് ടു കഴിഞ്ഞു.
0: പ്ലസ് ടു കഴിഞ്ഞു. അപ്പോ ഇനി അപ്പൊ അടുത്തത് എന്താണ് പ്ലസ് ടു കഴിഞ്ഞിട്ട്?
3: ഇനി അവൻ നന്നായിട്ട് വരയ്ക്കുന്ന കുട്ടിയാ.
0: ഓ, അപ്പൊ അതിൽ ആ ഫീൽഡിലേക്ക് പോവാനാണ് താല്പര്യം അല്ലേ?
3: അതിന്റേതായ കോഴ്സിന് ചേർക്കാലോ എന്ന് വിചാരിച്ചാ.
0: നല്ല നല്ലത്, നല്ല തീരുമാനമാണ്. അപ്പോ നമുക്കിപ്പോ പാട്ടാണോ ഏതാണ് ഇഷ്ടം? പാട്ട് വേണോ, ജി കെ വേണോ, എന്താണ്? പാട്ട് മതി. അപ്പൊ രേഷ്മ പാട്ടുമായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്, കേട്ടോളൂ.
2: ചോദിക്കട്ടെ? അപ്പോ ചോദ്യം ഇതാണ് കേട്ടോ, കേട്ടോളൂ.

0: അപ്പൊ വാക്ക് വന്നു ആണ്.
1: വന്നു
0: വന്നൂല് തുടങ്ങുന്നതോ വന്നു വരൂ എന്നൊക്കെ അതൊക്കെ പറയാം കേട്ടോ. സമയം തുടങ്ങട്ടെ. യുവർ ടൈം സ്റ്റാർട്സ് നൗ.
1: പിന്നെ അറിയില്ലല്ലോ.
0: അന്ന് അന്ന് ആലോചിച്ച് നോക്ക്, ഒരു ഒരു 10 സെക്കൻഡ് കൂടെ സമയമുണ്ട്.
2: അപ്പോ നമുക്ക് എന്താണ് അടുത്ത പാട്ടിലേക്ക് പോകാനുള്ള സമയമായോ രേഷ്മ?
0: അതെ, വിളിച്ചതിൽ സന്തോഷം കേട്ടോ. അപ്പൊ ഇനിയും വിളിക്കണം, ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇനി ഗ്യാപ്പില് വിളിക്കാം കേട്ടോ. ശരി ശരി,
2: താങ്ക് യു, വിളിച്ചിട്ട് നന്ദി.
0: അപ്പോ നമ്മള് കൊടുത്ത വാക്ക് വന്നുമായിരുന്നു. വന്നു വെച്ചിട്ട് ഒരു പാട്ട് മാത്രമേ പറയാൻ പറ്റുള്ളൂ അല്ലേ. കുഴപ്പമില്ല, എന്തായാലും ഇനിയും ഇതുപോലെ സിമ്പിൾ ആയിട്ടുള്ള പാട്ടുകളും വാക്കുകളും ഒക്കെ ആയിട്ട് നമ്മൾ ഇവിടെ തന്നെ ഉണ്ട്. നിങ്ങൾക്കും വിളിക്കാം. വിളിച്ചിട്ട് നമ്മുടെ ഹൈ സ്കോർ ഷെയർ ചെയ്യുന്ന 3 പേരുണ്ട്. അപ്പൊ 3 പേരെയും ബീറ്റ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഒരു 3-4-5 പാട്ടൊക്കെ എനിക്ക് പുഷ്പം പോലെ പറയാൻ പറ്റും എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ
2: വിളിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാവാ അല്ലേ അടുത്ത പാട്ട്.
0: അതെ, അപ്പൊ ആരാണ് നോക്കട്ടെ. അയ്യോ, അത് കട്ടായി പോയി. കുഴപ്പമില്ല, അപ്പൊ എന്തായാലും വിളിച്ചോളൂ. 0484242810 ആണ് നമ്പർ. അപ്പൊ നമുക്ക്
2: ഒരു പാട്ടിനുള്ള ബ്രേക്ക് എടുക്കാം അല്ലേ.
0: യെസ്, ഒരു മ്യൂസിക് ബ്രേക്ക്.
3: മുർഗേ കി ബാങ്ക് ഹമേ കോയൽ കി ഭൂഖ് ലഗി.

0: Listen to music to your heart's content worldwide. Rainbow FM Kochi 107.5. Musically yours.
1: വെൽക്കം ബാക്ക് ടു ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്. സമയം ഇപ്പോൾ 7 മണി കഴിഞ്ഞ് 16:20 ആയിരിക്കുമ്പോൾ നമ്മളോടൊപ്പം ഓൺ ദി ഗോല് ദാ സ്മിത ഒരാൾ ചേരുന്നുണ്ട് കേട്ടോ. ആരാണെന്ന് നോക്കാം. ഹലോ
2: ഹലോ, ആരാണിത് സംസാരിക്കണേ? ഹലോ
3: ഹലോ, കേൾക്കുന്നുണ്ടോ?
1: കേൾക്കാം. ആരാണ്?
3: അഫ്താബ് ആണ്.
1: ആരാണ്?
3: അഫ്താബ്.
1: അഫ്താബ് അല്ലേ?
2: അഫ്താബ്.
1: അഫ്താബ് അല്ലേ? ഓക്കെ, വെറൈറ്റി പേരാണല്ലോ.
3: താങ്ക് യു.
1: അഫ്താബ് എവിടുന്നാണ് വിളിക്കുന്നത്?
3: ഞാനിപ്പോ തൃശ്ശൂർ, ഇപ്പോ കൊച്ചിന്ന് വന്നോണ്ടിരിക്കാണ് ഇപ്പോ വീട്ടിലേക്ക്.
2: കൊച്ചിന്ന് വീട്ടിലേക്ക്?
1: വീട് എവിടെയാ?
3: തൃശ്ശൂരിലാണ്.
1: തൃശ്ശൂരിലാണ്? തൃശ്ശൂർ എവിടെയാണ് വീട്?
3: തൃശ്ശൂർ ജില്ലയിൽ ഇരിഞ്ഞാലക്കുട.
2: എല്ലാരും ആ ഭാഗത്തു നിന്നുള്ള ആൾക്കാരാട്ട വിളിച്ചത്. അങ്ങനെ കൊടുങ്ങല്ലൂർ ആ ഭാഗത്തു നിന്നൊക്കെ കുറെ ആളുകളായി വിളിച്ചു. എന്തൊക്കെയാണ് അഫ്താബ് വിശേഷങ്ങൾ?
1: മഴയാണോ? അപ്പൊ ഗെയിം കളിക്കാൻ തോന്നി വിളിച്ചതാണിക്കോ അല്ലേ?
3: പാട്ടുകൾ
1: നേരത്തെ പറഞ്ഞു, പാട്ടുകളാണ്. അപ്പൊ ജി കെ ഇഷ്ടല്ലേ? ജനറൽ ക്വസ്റ്റ്യൻസ്, ജനറൽ നോളജ് ഇഷ്ടല്ലേ? ജി കെ ക്വസ്റ്റ്യൻസ് ഇഷ്ടല്ലേ?
3: ഇഷ്ടമാണ്,
1: ഇഷ്ടമാണ്. പക്ഷേ അല്ലേ,
2: എന്നാലും പാട്ട് മതി.
1: അപ്പൊ പാട്ടിന്റെ ചോദ്യം ചോദിക്കട്ടെ.

0: ചോദിച്ചോളൂ.
1: ഓക്കെ, അപ്പൊ സ്മിതയാണ് ചോദിക്കാൻ പോകുന്നത്, ചോദിച്ചോളൂ.
2: പെണ്ണാളെ പെണ്ണാളെ കരിമീൻ കണ്ണാളെ കണ്ണാളെ കണ്ണിത്താമരപ്പൂമോളെ. ഓഹോ, ഈ പെണ്ണാളെ പെണ്ണാളെ. അപ്പൊ പെണ്ണാളെയാണ്
1: വാക്ക്, ഏതാണ് പെണ്ണാളെ?
2: പെണ്ണ് കൂട്ടിയിട്ടൊരു പാട്ട് പാടിക്കോളൂ. പെണ്ണ്
0: പെണ്ണ
1: പെണ്ണ് എന്ന് വരുന്നതോ ഇല്ലെങ്കിൽ ആദ്യത്തെ നാല് വരിയില് പെണ്ണ് എന്നുള്ളതോ ആയിട്ടുള്ള പാട്ട്. എന്തോ
0: ആ പാട്ടിന്റെ പെണ്ണെന്ന് വെച്ചിട്ടുള്ള ആ ഒരു വേർഡ് പറഞ്ഞാ പോരെ?
1: 30 സെക്കൻഡിനുള്ളിൽ എത്ര പാട്ട് പറയാൻ പറ്റുന്നുള്ളതാണ്, പെട്ടെന്ന് പറഞ്ഞോളൂ, ടൈം പൊക്കൊണ്ടിരിക്കുകയാണ്.
0: ആ പെണ്ണെന്ന് വെച്ചുള്ളത് അത് എത്ര എണ്ണം പറയണം?
1: അതെ അതെ അതെ.
0: അയ്യോ, ഞാൻ വിചാരിച്ചത് ഒരു വേർഡ് അനുസരിച്ചാണ്.
1: സമയം പൊക്കൊണ്ടിരിക്കുന്നു, പെട്ടെന്ന് പറഞ്ഞോ.

0: മുപ്പത്
1: പാടും.
0: സെക്കൻഡിനുള്ളിൽ എത്ര പാട്ട് പറയാൻ പറ്റുന്നുള്ളതാണ്, പെട്ടെന്ന് പറഞ്ഞോളൂ, ടൈം പൊക്കൊണ്ടിരിക്കുകയാണ്.
1: ആ പെണ്ണേന്ന് വെച്ചുള്ളത് അത് എത്ര എണ്ണം പറയണം?
0: അതെ അതെ അതെ,
1: അയ്യോ ഞാൻ വിചാരിച്ചത് ഒരു വേർഡ് അനുസരിച്ചാണ്.
0: സമയം
1: പെണ്ണ് കഴിഞ്ഞ
0: പോയിക്കൊണ്ടിരിക്കുന്നു, പെട്ടെന്ന്
2: പറഞ്ഞോ.
1: ഓക്കെ, പെണ്ണെ അതൊരെണ്ണം, പെണ്ണി, അയ്യോ പെണ്ണെ പെണ്ണെ നിന്നെ കണ്ടോട്ട്.
0: അതേത് പാട്ടാ?
2: ഇല്ലാട്ടോ, നമ്മളെ അന്താക്ഷരി കാലം. സമയം പറഞ്ഞോളൂ.
1: അധികം ഇല്ല. ഞാൻ വിചാരിച്ചു ഗെയിമിന്റെ തുടക്കം എന്ന് വെച്ചു കഴിഞ്ഞാൽ, റൂൾ എന്ന് വെച്ചു കഴിഞ്ഞാൽ, പെണ്ണ് എന്ന വാക്കിൽ ഒരു പാട്ട് പാടാ. അടുത്ത ചോദ്യത്തില് വേറെ
0: അല്ല, അങ്ങനെയല്ല. നമ്മൾ ഇത്ര നേരം കളിച്ച് കേട്ടായിരുന്നു ഇത്ര നേരം?
1: ഇല്ലില്ല, ഞാൻ
0: അതാണ് പറ്റിപ്പോയത്, സാരില്ല. അപ്പൊ എന്തായാലും ഗെയിമിന്റെ ടൈം കഴിഞ്ഞു. ഗെയിം ഇങ്ങനെയായിരുന്നു, അതായത് നമ്മളൊരു പാട്ട്, ഒരു വാക്ക് പറയുമ്പോൾ ആ വാക്കിലുള്ള പാട്ടുകള്, ആ വാക്കിൽ തുടങ്ങുന്ന പാട്ടുകളോ ഇല്ലെങ്കിൽ ആ പാട്ടിന്റെ ആദ്യത്തെ രണ്ട് വരിയിൽ എവിടെയെങ്കിലും ഈ വാക്ക് ഉണ്ടാവണം. ഇപ്പൊ പെണ്ണാണെങ്കിൽ ആദ്യത്തെ രണ്ട് വരിയിൽ എവിടെയെങ്കിലും ഈ പെണ്ണുണ്ടായാലും മതി. അങ്ങനെയായിരുന്നു ഗെയിം. ഇപ്പൊ രണ്ട് പാട്ട് വരെയൊക്കെ ആളുകൾ പറഞ്ഞിട്ടുള്ളായിരുന്നു.
2: ഇപ്പൊ ഏതെങ്കിലും പാട്ട് ഓർമ്മ വരുന്നുണ്ടോ പെണ്ണേന്ന് കൂട്ടിട്ട്? ഇപ്പൊ കൊറേ പേരുണ്ടാവും അല്ലേ? ഒന്നും വരുന്നില്ല.
0: പുഴയൂരഴകുള്ള പെണ്ണ് അതൊക്കെ ഇല്ലേ?
1: അയ്യോ, ഞാൻ തുടക്കം പെണ്ണേന്ന്
0: വെച്ചിട്ടുള്ളതല്ലേ. വരിയില് അങ്ങനെ രണ്ട്, ആദ്യത്തെ രണ്ട് വരിയിലോ നാല് വരിയിലോ പെണ്ണെന്ന് വന്നാലും മതി. കൊഴപ്പില്ല, കൊഴപ്പില്ല. എന്തായാലും എത്ര പാട്ടുകളാണ്,
1: പക്ഷെ റൂള് എനിക്കധികം ഒരു പിടുത്തം കിട്ടിയിട്ടുണ്ടായിരുന്നില്ലല്ലോ.
2: അപ്പൊ നമ്മള്, അപ്പൊ നമ്മളുടെ ഭാഗത്ത് കുറച്ച് മിസ്റ്റേക്ക് ഉണ്ട്. നമ്മള് തുടക്കത്തെ നിങ്ങളെ പറഞ്ഞില്ല ഇതൊക്കെയാണ്
0: കേട്ടുകൊണ്ടിരിക്കാന്ന് പറഞ്ഞപ്പോ നമ്മള് വിചാരിച്ചു അത് കേട്ടിട്ടുണ്ടാവുന്ന. കൊഴപ്പില്ല, സ്ഥാപി നന്നായിട്ട് മത്സരിച്ചു കേട്ടോ.
1: ഞാൻ പറഞ്ഞൊരു പാട്ട് വിളിക്കാൻ പറ്റുമോ? ട്രക്കില്
2: ഏതാ പാട്ട്?
1: നമ്മുടെ ബാംഗ്ലൂർ ഡേയ്സിലത്തെ ഏതു കരിരാവ്.
0: ഏതു കരിരാവിലോ അല്ലേ? അപ്പൊ എന്തായാലും
1: അതുപോലെ തന്നെ ഇത് ജോക്കിയിൽ ഇങ്ങനെ പറഞ്ഞിട്ടാണ് ഇങ്ങനെ അറിയാലോ. അങ്ങനെ കാണുന്നത്,
0: അതെ അതെ അതെ അതെ.
1: അതൊരു റേഡിയോ ജോക്കിയുടെ കൂടെയാണ്, അതുകൊണ്ട് റേഡിയോനോട് ഭയങ്കര
0: ആണല്ലേ. ഓക്കെ, അപ്പൊ എന്തായാലും എല്ലാ റേഡിയോ ജോക്കീസിനും വേണ്ടി അത് ഡെഡിക്കേറ്റും ചെയ്യാം നമുക്ക്. ഓക്കെ, ശരി അഫ്താബ്, എന്നാ താങ്ക്സ് ഫോർ കോളിംഗ്. ഓക്കെ, ഗുഡ് നൈറ്റ്, ബൈ ബൈ. അപ്പോ അഫ്താബ് വിളിച്ച് നമുക്ക് നമുക്ക് സമയം, പക്ഷെ നമുക്ക് 7 മണി കഴിഞ്ഞിട്ട് ഇതാ 22 മിനിറ്റ് ആയിരിക്കുകയാണ് അല്ലേ. 22 മിനിറ്റ് ആയിരിക്കുമ്പോൾ നമ്മൾ ഒരു പാട്ടും കൂടെ കയറി കഴിഞ്ഞാൽ നമ്മൾ നേരെ എങ്ങോട്ട് പോവാണ്? നമുക്ക് വാർത്തകളുണ്ടാവും. തിരുവനന്തപുരം റിലേ വാർത്തകളുണ്ട് 7:25. അപ്പോൾ വാർത്തകൾ കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ഇനി അടുത്ത ഗെയിം തുടരുന്നത്. അപ്പോൾ എല്ലാവരും 7:35 ശേഷം വിളിച്ചോളൂ. അപ്പോൾ നമുക്ക് ഗെയിംസ് പിന്നെയും കളിക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് നല്ലൊരു ട്രാക്ക് കേട്ടിട്ട് നേരെ വാർത്തയിലേക്ക് പോയി പിന്നെ ഓൺ ദ ഗോയിലേക്ക് തിരിച്ചു വരാം. കേട്ടുകൊണ്ടിരിക്കുന്നു ആകാശവാണി കൊച്ചി FM Rainbow 107.5 ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്.

0: 7:25 കേൾക്കാം മലയാളത്തിൽ വാർത്തകൾ. തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. നോർത്ത് മാസിഡോണിയ സന്ദർശനത്തിന്റെ സ്കോപ്പിയ സിറ്റി മ്യൂസിയത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു മഹാത്മാഗാന്ധിയുടെ അർദ്ധകായ പ്രതിമ അനാച്ഛാദനം ചെയ്തു. നീറ്റ് പരീക്ഷ ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. വിദ്യാർത്ഥികളുടെ പ്രതീക്ഷകൾ നിറവേറ്റുന്നതിനും യുവജനക്ഷേമം ഉറപ്പാക്കുന്നതിനും സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. തിങ്കളാഴ്ച നടന്ന പാർലമെന്റ് മാർച്ചിൽ പോലീസ് ബലപ്രയോഗം നടത്തിയെന്ന പരാതിയിൽ കേന്ദ്രത്തോടും ഡൽഹി പോലീസിനോടും വിശദീകരണം തേടി ഡൽഹി ഹൈക്കോടതി. കേരളത്തിലെ കോളേജുകളിലും പ്രൊഫഷണൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും റാഗിംഗ് തടയാനായി പുതിയ നിയമം കൊണ്ടുവരുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കോമൺവെൽത്ത് ഗെയിംസിന് നാളെ സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ തുടക്കം. വാർത്തകൾ വിശദമായി. നോർത്ത് മാസിഡോണിയ സന്ദർശനത്തിനിടയിൽ സ്കോപ്പിയ സിറ്റി മ്യൂസിയത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു മഹാത്മാഗാന്ധിയുടെ അർദ്ധകായ പ്രതിമ അനാച്ഛാദനം ചെയ്തു. ഗാന്ധിജിയുടെ സത്യത്തിന്റെയും അഹിംസയുടെയും സന്ദേശം മാനവരാശിക്കാകെ ഉള്ളതാണെന്ന് ചടങ്ങിൽ രാഷ്ട്രപതി പറഞ്ഞു. സംഘർഷങ്ങളും അസഹിഷ്ണുതയും നിറഞ്ഞ ഇന്നത്തെ ലോകത്തിൽ ഗാന്ധിജിയുടെ ആശയങ്ങൾക്ക് ഏറെ പ്രസക്തിയുണ്ടെന്നും രാഷ്ട്രപതി വ്യക്തമാക്കി. വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിലെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. നീറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ചയും വിദ്യാർത്ഥി പ്രതിഷേധങ്ങളും ഉൾപ്പെടെയുള്ളവ പ്രതിപക്ഷ എംപിമാർ പാർലമെന്റിൽ ഉന്നയിച്ചു. വിശദാംശങ്ങളിലേക്ക്.
2: രാവിലെ ചോദ്യോത്തരവേള ആരംഭിക്കാൻ സ്പീക്കർ ഓം ബിർള ശ്രമിച്ചെങ്കിലും പ്രതിപക്ഷ പ്രതിഷേധം ശക്തമായതിനെ തുടർന്ന് ലോക്സഭ ഉച്ചയ്ക്ക് 12 മണിവരെ നിർത്തിവച്ചു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ ചർച്ച നടത്താൻ സർക്കാർ തയ്യാറാണെന്ന് കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു അറിയിച്ചു. ഉച്ചയ്ക്ക് 2 മണിക്ക് സഭ വീണ്ടും ചേർന്നപ്പോൾ പ്രതിപക്ഷം മുദ്രാവാക്യം വിളികളുമായി വീണ്ടും രംഗത്തെത്തി. രാജ്യസഭയിലും സമാന സംഭവങ്ങൾ അരങ്ങേറി. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്നും രാജിയില്ലെങ്കിൽ ചർച്ച നടക്കില്ലെന്നും പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖർഗെ ആവശ്യപ്പെട്ടു. അതിനിടെ വനിതാ എംപിമാർക്കെതിരെ ക്ഷേപകരമായ പരാമർശം നടത്തിയെന്നാരോപിച്ച് തൃണമൂൽ എംപി കല്യാൺ ബാനർജിയെ ലോക്സഭയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള പ്രമേയവും ഇന്ന് പാസാക്കി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: തിങ്കളാഴ്ച നടന്ന പാർലമെന്റ് മാർച്ചിൽ പ്രതിഷേധക്കാർക്ക് നേരെ പോലീസ് അമിതമായി ബലപ്രയോഗം നടത്തിയെന്ന പരാതിയിൽ കേന്ദ്ര സർക്കാരിനോടും ഡൽഹി പോലീസിനോടും ഡൽഹി ഹൈക്കോടതി വിശദീകരണം തേടി. സിസിടിവി ദൃശ്യങ്ങളും വീഡിയോ റെക്കോർഡിംഗുകളും അടക്കം പോലീസ് നടപടിയുമായി ബന്ധപ്പെട്ട എല്ലാ തെളിവുകളും സുരക്ഷിതമായി സൂക്ഷിക്കാൻ ചീഫ് ജസ്റ്റിസ് ഡി കെ ഉപാധ്യായ, ജസ്റ്റിസ് തേജസ് കരിയ എന്നിവരടങ്ങിയ ബെഞ്ച് നിർദ്ദേശം നൽകി. പൊതുതാൽപര്യ ഹർജിയിൽ മറുപടി നൽകാൻ അധികൃതർക്ക് കോടതി 4 ആഴ്ചത്തെ സമയം അനുവദിച്ചു. കേസ് വീണ്ടും സെപ്റ്റംബർ 11 പരിഗണിക്കും. വിദ്യാർത്ഥികളുടെ പ്രതീക്ഷകൾ നിറവേറ്റുന്നതിനും യുവജനക്ഷേമം ഉറപ്പാക്കുന്നതിനും സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ന്യൂഡൽഹിയിൽ തുടരുന്ന പ്രതിഷേധങ്ങളിൽ അദ്ദേഹം ആശങ്ക രേഖപ്പെടുത്തി. യുവജനങ്ങളുടെ വികാരങ്ങളും ആശങ്കകളും കേന്ദ്ര സർക്കാർ അതീവ ഗൌരവത്തോടെയാണ് കാണുന്നതെന്നും വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്ന വിഷയങ്ങൾ പരിഹരിക്കാൻ സർക്കാർ തയ്യാറാണെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു.
3: അത്യന്ത ദുർഭാഗ്യപൂർണ ഹെ കി ഹമാരെ ദേശ് കി ഛാത്രോ ഓർ നൌജവാനോ കോ കുഛ് ലോഗ് അപ്നേ രാജനീതിക് സ്വാർത്ഥോ കി പൂർത്തി കെ ലിയേ ഏക് രാജനീതിക് ഔജാർ കെ രൂപ് മേ ഇസ്തമാൽ കർനെ കാ പ്രയാസ് കർ രഹേ ഹേ. പ്രധാനമന്ത്രി മോദി ജി കെ നേതൃത്വ മേ ഹമാരി സർക്കാർ വിദ്യാർത്ഥിയോ ഓർ നൌജവാനോ കി ആകാംക്ഷാഓ കോ പൂരാ കർനെ ഓർ ഉൻകെ കല്യാണ് കെ പ്രതി പൂരി തരഹ് സേ പ്രതിബദ്ധ ഹേ. ഹമാരെ ഛാത്രോ കി ഹർ ചിന്താ കോ സുൻനാ ഉസ്കാ

0: സമാധാനം കർണ യഹം സബ്കി ജിമ്മേദാരി ഹൈ.
1: ആധുനിക സാങ്കേതിക വിദ്യ, അടിസ്ഥാന സൗകര്യ വികസനം, കൃത്യമായ അറ്റകുറ്റപ്പണികൾ എന്നിവയിലൂടെ രാജ്യത്തെ റെയിൽവേ സുരക്ഷ കൂടുതൽ ശക്തമാക്കിയതായി കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ലോക്സഭയിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. കവച് 4.0 സംവിധാനം ഉൾപ്പെടെയുള്ള റെയിൽ സുരക്ഷാ നടപടികൾ സ്വീകരിച്ചതിലൂടെ ട്രെയിൻ അപകടങ്ങളുടെ എണ്ണത്തിൽ വൻ കുറവുണ്ടായതായും ശ്രീ അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. ഈസ്റ്റ് ഏഷ്യ ഉച്ചകോടിക്കും ആസിയാൻ റീജിയണൽ ഫോറം യോഗങ്ങൾക്കും അനുബന്ധമായി കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ കനേഡിയൻ വിദേശകാര്യമന്ത്രി അനീറ്റ ആനന്ദുമായി കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം വളരുകയാണെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ഫിലിപ്പീൻസ്, റഷ്യ, സിംഗപ്പൂർ എന്നീ രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുമായും ശ്രീ ജയശങ്കർ കൂടിക്കാഴ്ച നടത്തി. കേരളത്തിൽ പുതിയ ആന്റി റാഗിംഗ് നിയമവും പരാതികൾ സമർപ്പിക്കാൻ മൊബൈൽ ആപ്പും കൊണ്ടുവരുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കയർ മേഖലയെ സഹായിക്കാൻ ലക്ഷ്യമിട്ട് ഓണക്കാലത്ത് ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ പ്രത്യേക ക്യാമ്പയിൻ നടത്തുമെന്നും വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് 200 MW വൈദ്യുതി വാങ്ങുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ദുരിതാശ്വാസ നിധിയിൽ നിന്ന് കഴിഞ്ഞ 2 മാസത്തിനിടെ 24.15 കോടി രൂപ വിതരണം ചെയ്തതായും വഖഫ് വിഷയത്തിൽ കോടതി നിർദ്ദേശങ്ങൾക്കനുസരിച്ച് തക്കതായ തീരുമാനമെടുക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. മന്ത്രിസഭാ യോഗത്തിന് ശേഷം വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: കോമൺവെൽത്ത് ഗെയിംസ് 2026 സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്കോയിൽ നാളെ തുടക്കമാകും. 13 ഇനങ്ങളിലായി 120-ലേറെ താരങ്ങളാണ് ഇന്ത്യയ്ക്കായി മത്സരത്തിനിറങ്ങുന്നത്. അത്ലറ്റിക്സ്, ബോക്സിംഗ്, ഭാരോദ്വഹനം എന്നിവയിലാണ് ഇന്ത്യയുടെ മെഡൽ പ്രതീക്ഷ. 2022 കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യ 22 സ്വർണം ഉൾപ്പെടെ 61 മെഡലുകളുമായി 4 സ്ഥാനത്തെത്തിയിരുന്നു. ഓഗസ്റ്റ് 2 ഗെയിംസിന്റെ സമാപനം. ഇന്ത്യ സിംബാബ്വെ 2020 പരമ്പരയ്ക്ക് നാളെ തുടക്കമാകും. സിംബാബ്വെയിലെ ഹരാരയിൽ വൈകിട്ട് 4:30 മത്സരം. 3 മത്സരങ്ങളാണ് പരമ്പരയിലുള്ളത്. 2 മത്സരം ശനിയാഴ്ചയും അവസാന മത്സരം ഞായറാഴ്ചയും നടക്കും. ഗ്ലാസ്ഗോയിൽ ലെസോത്തോ കായിക മന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള കായിക ബന്ധം കൂടുതൽ ശക്തിപ്പെടുമെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ അറിയിച്ചു. ലെസോത്തോയ്ക്ക് സ്പോർട്സ് സയൻസിലും പരിശീലനത്തിലും കായിക വിദ്യാഭ്യാസത്തിലും ഇന്ത്യ പിന്തുണ നൽകുമെന്നും ഇന്ത്യൻ താരങ്ങളുടെ ട്രെയിനിങ്ങിനായി ലെസോത്തോയിലെ ഉയർന്ന പ്രദേശങ്ങൾ പ്രയോജനപ്പെടുത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. 3 സേനാവിഭാഗങ്ങളിലെയും വനിതാ സേനാംഗങ്ങൾ ചേർന്ന് നടത്തിയ സമുദ്ര പ്രദക്ഷിണം രാജ്യത്തിന് വലിയ അഭിമാനമാണെന്ന് പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗ്. INSV ത്രിവേണിയിലെ പര്യവേക്ഷണത്തിന്റെ സമാപന ചടങ്ങിൽ ഓൺലൈനായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേവലം ഒരു കടൽ യാത്രയ്ക്കപ്പുറം പ്രതിരോധ സേനകളുടെ കരുത്തിന്റെയും ഏകോപനത്തിന്റെയും തെളിവാണിതെന്ന് അദ്ദേഹം പറഞ്ഞു. എല്ലാവർക്കും സുരക്ഷിതവും സുതാര്യവും വിശ്വാസയോഗ്യവുമായ ഇന്റർനെറ്റ് സേവനം ലഭ്യമാക്കുകയാണ് സർക്കാർ ലക്ഷ്യമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ലോക്സഭയിൽ പറഞ്ഞു. കുട്ടികളുടെ സ്വകാര്യത സംരക്ഷിക്കാൻ മാതാപിതാക്കളുടെ അനുമതി നിർബന്ധമാക്കുന്ന വ്യക്തിഗത വിവര സംരക്ഷണ നിയമവും ഗെയിമിംഗ് ആസക്തി തടയാൻ 2025 ഓൺലൈൻ ഗെയിമിംഗ് നിയന്ത്രണ നിയമവും സഹായകരമാണ്. കുട്ടികൾക്ക് ദോഷകരമായ ഉള്ളടക്കങ്ങൾ പ്രചരിപ്പിക്കുന്നത് തടയാൻ IT ചട്ടങ്ങൾ പ്രകാരം സോഷ്യൽ മീഡിയ കമ്പനികൾക്ക് ഉത്തരവാദിത്തമുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. അശ്ലീല ഉള്ളടക്കങ്ങൾ പ്രദർശിപ്പിച്ചതിനെ തുടർന്ന് കഴിഞ്ഞ 2 വർഷത്തിനിടെ രാജ്യത്ത് 50 OTT പ്ലാറ്റ്ഫോമുകളുടെ പ്രവർത്തനം കേന്ദ്ര സർക്കാർ റദ്ദാക്കിയതായി കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ സഹമന്ത്രി എൽ മുരുകൻ. പൊതുജനങ്ങളിൽ നിന്നും ലഭിക്കുന്ന പരാതികളുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള ഡിജിറ്റൽ മാധ്യമങ്ങൾക്കും OTT പ്ലാറ്റ്ഫോമുകൾക്കുമെതിരെ സർക്കാർ നടപടി സ്വീകരിക്കുന്നതെന്ന് ലോക്സഭയിൽ അദ്ദേഹം പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136 പതിപ്പ് ഈ ഞായറാഴ്ച. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, MyGOV എന്നിവയിലൂടെയും 1-800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും വെള്ളിയാഴ്ച വരെ പങ്കുവയ്ക്കാം. അസമിൽ പ്രളയ സാഹചര്യം അതീവ ഗുരുതരമായി തുടരുന്നു. 21 പേർ കൂടി മരിച്ചതോടെ പ്രളയത്തിൽ ആകെ മരണസംഖ്യ 31 ഉയർന്നു. സംസ്ഥാനത്തെ 16 ജില്ലകളിലായി 872 ഗ്രാമങ്ങൾ പൂർണ്ണമായും വെള്ളത്തിനടിയിലാണ്. ഏകദേശം 564,000 ആളുകളെയാണ് പ്രളയം ബാധിച്ചിട്ടുള്ളത്. 24,000 ഹെക്ടറിലധികം കൃഷിഭൂമിയും വെള്ളത്തിനടിയിലായി. പ്രളയത്തെ തുടർന്ന് സർക്കാർ തുറന്ന 71 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 12,000 പേരെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. ദേശീയ സംസ്ഥാന ദുരന്ത നിവാരണ അഗ്നിശമന സേനകളുടെ നേതൃത്വത്തിൽ ദുരന്തബാധിത പ്രദേശങ്ങളിൽ രക്ഷാ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്.

0: സിക്കിമിലെ നാംചി ജില്ലയിൽ അപകടമുണ്ടായ തുരങ്കത്തിൽ നിന്നും 8 പേരുടെ മൃതദേഹങ്ങൾ കൂടി കണ്ടെത്തി. കാഴ്ചയ്ക്ക് നേരിടുന്ന ബുദ്ധിമുട്ടും മീഥെയ്ൻ വാതകം ചോരുന്നതും രക്ഷാപ്രവർത്തനം ദുഷ്കരമാക്കിയതായി ഉദ്യോഗസ്ഥർ അറിയിച്ചു. ഇതുവരെ 13 മൃതദേഹങ്ങളാണ് കണ്ടെടുത്തത്. തുരങ്കത്തിനുള്ളിൽ 25ലേറെ പേർ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നായിരുന്നു പ്രാഥമിക റിപ്പോർട്ടുകൾ. ഹോർമൂസ് കടലിടുക്കിന്റെ നിയന്ത്രണം ഇറാന് നൽകുന്നത് ആഗോള വ്യാപാരത്തിനും ഗതാഗത സ്വാതന്ത്ര്യത്തിനും വൻ ഭീഷണിയാകുമെന്ന് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ. മനിലയിൽ ആസിയാൻ യോഗത്തിൽ സംസാരിക്കവെ കഴിഞ്ഞ മാസത്തെ ചർച്ചാ വാഗ്ദാനങ്ങൾ ലംഘിച്ചതിന് ഇറാനെ അദ്ദേഹം കുറ്റപ്പെടുത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. നോർത്ത് മാസിഡോണിയ സന്ദർശനത്തിനിടെ സ്കോപ്പിയെ സിറ്റി മ്യൂസിയത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു മഹാത്മാഗാന്ധിയുടെ അർദ്ധകായ പ്രതിമ അനാച്ഛാദനം ചെയ്തു. നീറ്റ് പരീക്ഷ ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. വിദ്യാർത്ഥികളുടെ പ്രതീക്ഷകൾ നിറവേറ്റുന്നതിനും യുവജനക്ഷേമം ഉറപ്പാക്കുന്നതിനും സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. തിങ്കളാഴ്ച നടന്ന പാർലമെന്റ് മാർച്ചിൽ പോലീസ് ബലപ്രയോഗം നടത്തിയെന്ന പരാതിയിൽ കേന്ദ്രത്തോടും ഡൽഹി പോലീസിനോടും വിശദീകരണം തേടി ഡൽഹി ഹൈക്കോടതി. കേരളത്തിലെ കോളേജുകളിലും പ്രൊഫഷണൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും റാഗിംഗ് തടയാനായി പുതിയ നിയമം കൊണ്ടുവരുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കോമൺവെൽത്ത് ഗെയിംസിന് നാളെ സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ തുടക്കം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
1: ന്യൂസ്, വ്യൂസ്, എന്റർടൈൻമെന്റ്. This is Rainbow FM 107.5. Musically yours.

0: ചെയ്യണം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: ആകാശവാണി FM റെയിൻബോ 107.5, മ്യൂസിക്കലി യോഴ്സ്.
3: വെൽക്കം ബാക്ക് ടു ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്. അപ്പൊ നമ്മൾ വാർത്തയൊക്കെ കേട്ടിട്ട് നമ്മളിങ്ങനെ തിരിച്ചെത്തിയിരിക്കുകയാണ് അല്ലേ. സമയം ഇപ്പോൾ 7 മണി കഴിഞ്ഞ് 42 മിനിറ്റ് ആയിരിക്കുമ്പോൾ നമ്മളോടൊപ്പം ഓൺ ദ ഗോയിൽ ഒരാളുണ്ട്.
4: ഹലോ
3: ഹലോ,
4: ആരാണിത്? ആളൂർന്ന് ഷീല. ആളൂർ നമ്മളുടെ അഡ്വക്കേറ്റ് ഉണ്ട് നാടല്ലേ. ആ നാടാണോ?
3: ാണ് വിളിക്കുന്നത് അല്ലേ. ഇന്ന് ഇരിഞ്ഞാലക്കുട, കൊടകര, കൊടുങ്ങല്ലൂര് പ്രാന്തപ്രദേശങ്ങളിൽ നിന്നാണ് എല്ലാരും വിളിക്കുന്നത്. ആ, എന്ത് ചെയ്യുന്നു? ടിഷ്യൂ പേപ്പറിന്റെ കമ്പനിയില്.
4: ഓ, അവിടെ എന്തൊക്കെയാ ചെയ്യണേ? ഈ ടിഷ്യൂ പേപ്പർ ഉണ്ടാക്കുന്നത് എന്തൊക്കെയാ നിങ്ങളുടെ ജോലികൾ?
3: കൊറേ പേരുണ്ടോ അവിടെ?
5: അവിടെ 3-4 പേര് 5 പേരുണ്ട്.
4: അപ്പൊ അത് എന്ത് അല്ല മെറ്റീരിയൽ ഇതായിട്ടാ വരുന്നത്? ടിഷ്യൂവിന്റെ
5: കൈയൊക്കെ
3: തുടക്കുകയില്ലേ?
4: റോളായിട്ടാ വരെ നിങ്ങൾക്ക് എങ്ങനെ വരാം?
5: റോള് നമ്മള് വേറെ വലിയ റോളായിട്ട് 100, 200, 300 വെയിറ്റ് ഉള്ള സാധനം
3: ആണോ?
5: ആ മിഷേനിൽ ഇട്ടിട്ട് അത് അടിച്ചു വരുമ്പോ നമ്മളത് തേച്ച് ചെയ്ത്
3: നമ്മള് കാണുമ്പോ

0: ചെറിയ ചെറിയ റോളുകൾ, നിങ്ങൾ കാണുന്ന വലിയ വലിയ റോളുകളാണല്ലേ.
1: നമ്മുടെ കയ്യിൽ കിട്ടുമ്പോ ഒരു നിസ്സാരം ചെറിയൊരു
0: ആ
1: പേപ്പറിന്റെ നാക്കത്തിട്ടാന്നിയത്.
0: പക്ഷെ അത് ഇത്ര ഇത്ര വലിയ വലിയ ബണ്ടിലായിട്ടായിരിക്കും വരണേ അല്ലേ.
1: അതന്നെ
0: എന്നിട്ടാണ് അത് ചെറിയ ചെറിയ പാക്ക് ആക്കുന്നത്.
1: ചെറിയ ചെറിയ നിശ്ചയത്തിൽ 100 100 പീസ് ആയിട്ട് വരുന്നത്.
0: ഓ ശരി. അപ്പൊ കേട്ടോണ്ടിരിക്കുന്ന ശ്രോതാക്കൾ ടിഷ്യൂ പേപ്പർ ഒക്കെ ഒരുപാട് ഉപയോഗിക്കുമ്പോ ആലോചിക്കുക അല്ലേ, ഇത്ര വലിയ മെനക്കെട്ട്.
1: ഒക്കെ വെറുതെ ചുരുട്ടി കൂട്ടി കാട്ടിയാളി മോള് കാട്ടിയാളി
0: ആണല്ലേ. അങ്ങനെയൊന്നും ചെയ്യരുതല്ലേ, കാര്യം ഇത് അല്ലെ ഒരു മരത്തിന്റെ പൾപ്പൊക്കെ എടുത്തിട്ട് ഉണ്ടാക്കുന്ന സാധനല്ലേ, ഇങ്ങനെ വെറുതെ കാട്ടി കളയാൻ പാടില്ല.
1: എനിക്ക് വെറുതെ കിട്ടണതല്ല, അത് കാരണം മോള് കാട്ടിയാളി.
0: ആ നിങ്ങക്ക് അവിടുന്ന് എടുത്തോണ്ട് വരായിരിക്കും അല്ലേ.
1: മുതലാളിയാണ് കാശ് കൊടുത്ത് വരിക്കുന്നതാ.
0: ആണോ, മുതലാളി കേക്കണ്ട.
1: എന്ന് റെക്കോർഡ് ചെയ്യാൻ മറന്നുപോയി. അല്ലെങ്കിൽ ചെയ്താനെ ഭയങ്കര ഇഷ്ടാണ്.
0: ആണോ,
1: ഞാൻ വിളിക്കുന്നതൊക്കെ ആൾക്ക് റെക്കോർഡ് ചെയ്ത് കൊടുക്കും. അപ്പൊ പിറ്റേ ദിവസം വരുമ്പോ പറയുന്നോട്.
0: മുതലാളിയുടെ പേരെന്താണ്?
1: മുതലാളിയുടെ പേര് ലിജോ, ഭാര്യയുടെ പേര് മെയ്മോൾ.
0: അവർ രണ്ടാളും കൂടിയാണോ കമ്പനി നടത്തണേ?
1: അവർ രണ്ടാളും ഭാര്യയും ഭർത്താവും കൂടിയാണ് നടത്തുന്നത്.
2: ഇതിപ്പോ ചെറിയൊരു യൂണിറ്റ് ആയിരിക്കും അല്ലേ ശരിക്കും. അധികം ആൾക്കാര്
1: കേക്കണ്ടാവും അറിയില്ല, വണ്ടിയിലേക്ക് ഞാൻ കേക്കും. പിന്നെ ആളുടെ വീട് പേരാമ്പ്രയാണ്, കൊടകര പേരാമ്പ്ര. ഞങ്ങളുടെ ഇവിടെ വീടിന്റെ അടുത്താണ് കമ്പനി നടത്തുന്നത്.
2: ഓക്കെ, എന്തായാലും നമുക്ക് ഈ ഇതിനെ കുറിച്ചൊക്കെ, അതായത് ടിഷ്യൂ പേപ്പർ എങ്ങനെയാണ് നിങ്ങൾ ജുവലറികളിലേക്കൊക്കെ അതെങ്ങനെയാണ് എത്തിക്കുന്നതെന്നൊക്കെ ഉള്ള ഒരു ഐഡിയ നമുക്ക് ഐഡിയ ഒക്കെ നമുക്ക് കിട്ടി. പക്ഷേ ഇതിൻ്റെ ഒരു തുടക്കത്തിലുള്ള പ്രോസസ്സൊന്നും നമുക്ക് മനസ്സിലായില്ല എങ്കിലും ഇപ്പോൾ ഉള്ള നിങ്ങളുടെ യൂണിറ്റിൽ എന്തൊക്കെ നടക്കുന്നതെന്ന് മനസ്സിലായി. അപ്പോൾ നമുക്കിന്ന് എന്താണ് ഇന്ന് രേഷ്മ കൊണ്ടുവന്നേക്കുന്ന പാട്ടാണോ, പാട്ടുമായിട്ടാണോ, പാട്ടാണോ വേണ്ടത് അതോ ജി കെ ആണോ?
0: അപ്പൊ ചോദിക്കട്ടെ പാട്ട്. ഓക്കെ കിട്ടും, അതൊക്കെ ഉറപ്പല്ലേ, ഇത്രയും വലിയ കാര്യങ്ങൾ ചെയ്യണ ആൾക്കാരല്ലേ, നിങ്ങൾക്ക് കിട്ടും. ചോദിക്കട്ടെ. ഓക്കെ.

0: പാടി പാടി. അപ്പൊ പാടി പാടിയാണ് വാക്ക്.
1: പാടി അല്ലെങ്കിൽ പാടാമൊക്കെ പാടാം.
0: ഓക്കെ, അടുത്തത്. ആ പറഞ്ഞോ, കറക്റ്റാ പറഞ്ഞോ.
2: പാട്ട് പാടി ഉറക്കാം ഞാൻ താമരപ്പൂ പൈതൽ.
0: ഓക്കെ, രണ്ട്. അടുത്തത്.
2: പാടം പൂത്ത കാലം പാടാൻ വന്ന കാലം.
0: പാടാൻ വന്നു. ആ പറ്റും പറ്റും പറ്റും. അടുത്തത്. നേരത്തെ ഒരെണ്ണം പറഞ്ഞല്ലോ, രാക്കിൽ രാക്കുയി. അത് കറക്റ്റാണ്, പറഞ്ഞോളൂ. പാടി പാടാം.
1: പോയോ?
0: ഹലോ
1: ഷീല, ഷീല പോയോ?
0: ഹലോ, സമയം കഴിഞ്ഞു, എവിടെ പോയി? ഹലോ
1: ഷീല, പാട്ട് നോക്കി പോയതാന്ന് തോന്നുന്നു.
0: ഹലോ
1: ഷീല, ഹലോ.
0: ആളെന്താ മൂന്ന് പാട്ട് പറഞ്ഞിട്ട് ഹൈ
1: സ്കോർ
0: സെറ്റ് ചെയ്തു, അതെ, എന്നിട്ട് പോയോ? അയ്യോ, ആള് ആള് എനിക്ക് തോന്നണേ ഫോണിന്റെ മ്യൂട്ട് എന്തോ ഓൺ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ കേൾക്കുന്നില്ല, പറയുന്ന ഒന്നും കേൾക്കുന്നില്ലായിരുന്നു. അപ്പൊ എന്തായാലും മൂന്ന് പാട്ട് നല്ല സ്പീഡിൽ പറഞ്ഞു
1: അല്ലേ, ഫാസ്റ്റ് ആയിട്ട് പറഞ്ഞു,
0: ചോദിക്കുന്ന അപ്പൊ തന്നെ പറയുകയും ചെയ്തു. അപ്പൊ നിലവിലെ കറന്റ്ലി നമ്മുടെ വിന്നർ ആയിരിക്കുന്നത് ശീലയാണ് അല്ലെ, കൊടകരയിൽ നിന്ന് വിളിച്ച ശീലയാണ് ഇപ്പൊ ഹൈസ്കോർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ആരെങ്കിലും അതിനെ ബ്രേക്ക് ചെയ്യാനായിട്ട് വിളിക്കുമെന്ന് നമുക്ക് നോക്കാം. സമയം ഇപ്പൊ 7 മണി കഴിഞ്ഞ് 48 മിനിറ്റും 23 സെക്കൻഡും ആയിട്ടുണ്ട്. നമുക്ക് 8 മണി വരെയാണ് ഓൺ ദ ഗോഡ് ടൈം അല്ലെ. അപ്പൊ അതിനുള്ളിൽ ആരെങ്കിലും വിളിച്ച് ഈ സ്കോർ ബ്രേക്ക് ചെയ്യുമെന്ന് നമുക്ക് നോക്കാം.
1: 10 മണി കഴിഞ്ഞാൽ പിന്നെ അരികയുണ്ട്. അപ്പോഴൊക്കെ വിളിക്കാം. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0484242810 ആണ്. അപ്പോ ഇപ്പൊ നമുക്ക് പാട്ടിലേക്ക് പോവാം അല്ലേ?
0: അതെ, പാട്ടിലേക്ക് പോവാണ്ട്.

0: സമയമാണ്, നമുക്ക് നല്ലൊരു പാട്ട്.
1: ഞാൻ ഒരു കോളർ ലൈനിലുണ്ട്, എടുക്കണോ?
0: ആ എടുക്കാം, ആരാണ് നോക്കാം. ഹലോ
1: ഹലോ, ഇതാരാണ്?
0: ഹലോ
1: ഹലോ ഹലോ
0: ഹലോ
2: ഹലോ,
1: ആരാണിത്?
2: ചെല്ലാനത്തുനിന്ന്
1: അഭിനവ്. അഭിനവ് സ്റ്റുഡന്റ് ആണോ?
0: അഭിനവേ, ഉറക്ക സംസാരിക്കാമോ? ഹലോ
1: അഭിനവ്, ഏത് ക്ലാസ്സിലാ പഠിക്കുന്നേ?
2: 12
1: പന്ത്രണ്ടാം ക്ലാസ്സിലാ? എക്സാം കഴിഞ്ഞോ? എക്സാം, സോറി, എക്സാം
2: കഴിഞ്ഞിട്ടില്ല.
0: ഓണപരീക്ഷ ഉണ്ടോ?
2: ഓണപരീക്ഷ ഉണ്ട്.
0: ആഹാ, ഓണപരീക്ഷ. അപ്പൊ എല്ലാം റെഡിയാണോ? പരീക്ഷ എഴുതാൻ റെഡിയാണോ?
2: റെഡിയാണ്.
0: ഏത് ഗ്രൂപ്പ് എടുത്തേക്കണേ? സയൻസ് ആണ്. ഏതാ, ബയോമാക്സ് ആണോ കമ്പ്യൂട്ടർ സയൻസ് ആണോ?
2: കമ്പ്യൂട്ടർ സയൻസ്.
0: കമ്പ്യൂട്ടർ സയൻസ് ആണ് അല്ലേ. ഇഷ്ട വിഷയം എന്താ, മാത്സ് ആണോ?
2: അനിയത്തിക്ക് കൊടുക്കാം.
0: ഇഷ്ട വിഷയം ചോദിച്ചപ്പോ അനിയത്തിക്ക് കൊടുക്കാന്നോ? ഹലോ
2: ഹലോ, പറഞ്ഞു.
0: ആ ആ ആ, കൊടുക്ക, അനിയത്തിക്ക് ഫോൺ കൊടുക്ക്.
1: വേണ്ടേ? അനിയത്തിയുടെ പേരെന്താ?
2: വികാര.
1: വികാര, വികാരയാണോ? അഭിനവ്,
3: ഹലോ.
1: ഹലോ, ആരാ ഇത്?
3: നിഹാര.
1: നിഹാര, ആ ഓക്കെ. നിഹാര, നിഹാര ഏത് ക്ലാസ്സിലാ? ടെൻത്തിലാ? ഓ, ഒരാള് ടെൻത്തില്, ഒരാള് ട്വൽത്തില്.
0: അപ്പൊ എന്തായാലും നമുക്ക് ജി കെ ക്വസ്റ്റ്യൻ തന്നെ ചോദിക്കാം അല്ലേ. ജി കെ ചോദിക്കട്ടെ, രണ്ടുപേരും പഠിക്കണ സ്റ്റുഡൻസ് അല്ലേ.
1: ആരും രണ്ടുപേരും റേഡിയോ ഒക്കെ കേട്ടോണ്ടാണ് ഇരിക്കുന്നത് പഠിക്കുന്നതിനിടയ്ക്ക്?
3: ഇല്ല, പഠിത്തമൊക്കെ കഴിഞ്ഞ് അപ്പ ഇടക്ക് റേഡിയോ കേൾക്കും.
1: ഓക്കെ ഓക്കെ. ആ, പഠിത്ത നേരത്തെ പഠിച്ചൊക്കെ കഴിഞ്ഞിട്ടിരിക്കും അല്ലേ. വരുമ്പോഴേ തന്നെ പഠിക്കാനിരിക്കുവോ? അത് കൊള്ളാം. അപ്പൊ പേരൻസിന് അങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഇല്ല അല്ലേ. പഠിക്കടാ പഠിക്കടി എന്നൊന്നും പറയേണ്ടി വരാറില്ല അല്ലേ.
0: ചോദ്യം
1: ചോദിക്കട്ടെ.
0: ഓക്കെ,
1: അശോക ചക്രത്തിൽ എത്ര ആരക്കാലുകൾ ഉണ്ട്?
3: അശോക ചക്രത്തിൽ
1: എത്ര ആരക്കാലുകൾ ഉണ്ട്? ഇന്ന് നാഷണൽ ഫ്ലാഗ് ഡേ ആണ്, അപ്പം അതുകൊണ്ടാണ് നമ്മൾ നാഷണൽ ഫ്ലാഗിനെ കുറിച്ച് സംസാരിക്കുന്നത് കേട്ടോ. നാഷണൽ ഫ്ലാഗിനെ കുറിച്ച് അപ്പം നിങ്ങൾ സ്റ്റുഡൻസ് ആയിരിക്കുമ്പം പഠിച്ചിട്ടുണ്ടാവും, പക്ഷെ മറന്നു പോയിട്ടുണ്ടാവും അല്ലേ.
3: 26
1: ഒന്നരണ്ടെന്നൊക്കെ കുറയ്ക്കാം.
0: 24 അതെ, ശരി ഉത്തരവാണ് കേട്ടോ. നമ്മളൊരു ചോദ്യം ചോദിച്ചപ്പോഴേക്കും നമ്മുടെ സമയം കഴിഞ്ഞു, അല്ലെങ്കിൽ ഇനിയും ചോദ്യങ്ങൾ ചോദിക്കായിരുന്നു. ഓക്കെ, അപ്പൊ എന്തായാലും നിഹാര അല്ലേ, നിഹാര മിടുക്കിയായിട്ട് പഠിക്കൂ, നല്ല നല്ല നിമിഷങ്ങൾ ഉണ്ടാക്കൂ സ്കൂളില്.
1: അഭിനവനും നിഹാരക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പറയൂ.
0: ഏത് പാട്ടാണ്? അംശം, ഏത് പാട്ടാ?
3: ആൽബം സോങ് ആണ്, ഇടയ്ക്ക് ഇറങ്ങിയ
0: ആൽബം ആണോ. സിനിമ പാട്ട് ഏതെങ്കിലും പറയാമോ? കുഴപ്പില്ല, നമുക്ക് നമുക്ക് ഉറുമീല പാട്ട് അല്ലേ. അപ്പൊ എന്തായാലും രാത്രി വരെ പ്രോഗ്രാം കേട്ടോളൂ, എപ്പോഴെങ്കിലും വെച്ച് തരാം കേട്ടോ. ശരി ശരി, അപ്പൊ എന്തായാലും വിളിച്ചതിൽ ഒരുപാട്
1: സന്തോഷം.
0: ഓക്കെ, അപ്പോ ദാ സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം ഇങ്ങനെ 7 കഴിഞ്ഞ് 53 ആയിരിക്കുകയാണ്. 53 ആയിരിക്കുമ്പോ നമ്മുടെ ഹൈ സ്കോറർ ആയിട്ട് നിൽക്കുന്ന കൊടകരയിൽ നിന്ന് വിളിച്ച ഷീല ചേച്ചിയാണ് അല്ലെ. ഷീല ചേച്ചിയാണ് 3 പാട്ട് പടപടേ എന്ന് പറഞ്ഞ് നമ്മുടെ വിന്നറായിട്ട് ഇപ്പോ നിൽക്കുന്നത്. അപ്പൊ ഏതായാലും നമുക്ക് ഇപ്പോ ഒരു മ്യൂസിക് ബ്രേക്കിനുള്ള സമയമാണ് അല്ലെ. അപ്പൊ നല്ലൊരു ട്രാക്ക് കേട്ടിട്ട് നമുക്ക് തിരികെ എത്താം.
1: ആകാശവാണി ഡ്രൈവ് ടൈം മ്യൂസിക്കിൽ ഇപ്പൊ കൂടെ ഉള്ളത് രേഷ്മയും ഞാൻ സ്മിതയുമാണ്. അപ്പോൾ പാട്ടിന് ശേഷം തിരിച്ചു വരാം.

0: അവതാ ഇങ്ങനെ സമയം 7 മണി കഴിഞ്ഞ് 56 മിനിറ്റ് അല്ല 57 മിനിറ്റ് ആയിരിക്കുകയാണ് അല്ലേ. അപ്പം നമുക്ക്
1: കോൾസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്,
0: അതെ പക്ഷേ
1: പക്ഷേ എടുക്കാൻ പറ്റുന്നില്ല നമുക്ക്. സമയം
0: അതെ
1: കഴിഞ്ഞിരിക്കുകയാണ്,
0: നമുക്ക്
1: ഇന്നത്തെ ഡ്രൈ
0: ഇന്നത്തെ
1: ടൈം മ്യൂസിക്കിന്റെ സമയം ഇന്നിപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ്.
0: അതെ ഇന്നത്തെ സമയം ഇവിടെ കഴിഞ്ഞു. നാളെ നമുക്ക് വീണ്ടും ഇതേ സമയം 5 മണി മുതൽ 8 മണി വരെ ഓൺ ദി ഗോ ഡ്രൈ ടൈം മ്യൂസിക്കിലൂടെ കേട്ടുമുട്ടാവുന്നതാണ്.
1: അപ്പൊ ഇന്ന് വിളിച്ച എല്ലാവർക്കും താങ്ക്സ്.
0: അതെ വിളിച്ചിട്ട് കിട്ടാത്ത ആളുകൾ നിരാശപ്പെടണ്ട, നമുക്ക് 10 മണി മുതൽ 11 മണി വരെ അരികെയുണ്ട്. അരികയിൽ നമുക്ക് എന്തായാലും സംസാരിക്കാം അല്ലേ.
1: അതെ അതെ അതെ, കോൾസ് ഇങ്ങനെ വരുന്ന കാണുമ്പോൾ നമുക്ക് വിഷമമാണ്, സംസാരിക്കാൻ പറ്റുന്നില്ലല്ലോ നോക്കട്ടെ.
0: അതെ പക്ഷെ നമുക്ക് ഇന്നത്തെ സമയം കഴിഞ്ഞതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ എന്തായാലും നമ്മുടെ ഹൈ സ്കോറിനെ നമുക്ക് പ്രഖ്യാപിക്കണം. നമ്മുടെ ഷീല ചേച്ചിയാണ് കൊടകരയിൽ നിന്ന് വിളിച്ച ആളാണ് 3 പാട്ട് പറഞ്ഞിട്ട് ഇന്നത്തെ ഹൈ സ്കോറായിട്ടുള്ളത്. അതെ, കൺഗ്രാറ്റ്സ്. അപ്പൊ എന്തായാലും ഉഷാറാവട്ടെ, നല്ലൊരു നല്ലൊരു സായാഹ്നം നേരുന്നു എല്ലാവർക്കും അല്ലെ.
1: അതെ,
0: അപ്പൊ അരികയിലൂടെ നമുക്ക് വീണ്ടും കേട്ടുമുട്ടാം. അതുവരേക്കും ഗുഡ് ബൈ. കൂടെ ഉണ്ടായിരുന്നത് ഞാൻ രേഷ്മ,
1: ഞാൻ സ്മിത.

0: വിദ്യാർത്ഥികളുടെ പ്രതീക്ഷകൾ നിറവേറ്റുന്നതിനും യുവജനക്ഷേമം ഉറപ്പാക്കുന്നതിനും സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. തിങ്കളാഴ്ച നടന്ന പാർലമെന്റ് മാർച്ചിൽ പ്രതിഷേധക്കാർക്ക് നേരെ പോലീസ് അമിത ബലപ്രയോഗം നടത്തിയെന്ന പരാതിയിൽ കേന്ദ്ര സർക്കാരിനോടും ഡൽഹി പോലീസിനോടും ഡൽഹി ഹൈക്കോടതി വിശദീകരണം തേടി. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് സമരം ചെയ്യുന്ന യുവ പ്രതിഷേധക്കാർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കില്ലെന്ന് സർക്കാർ ഉറപ്പു നൽകിയാൽ നിരാഹാര സമരം അവസാനിപ്പിക്കുമെന്ന് സാമൂഹ്യ പ്രവർത്തകൻ സോനം വാങ്ചുക്. ലഹരിക്കെതിരായ പോരാട്ടത്തിൽ യുവജന സംഘടനകൾ കൈകോർക്കണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കുട്ടികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് സംസ്ഥാനത്ത് ടോക്ക് റൂം പദ്ധതി നടപ്പിലാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. മലബാർ മേഖലയിലെ പ്ലസ് വൺ പ്രതിസന്ധി പരിഹരിക്കുന്നതിന് 120 അധിക ബാച്ച് അനുവദിച്ച് ഉത്തരവിറങ്ങി. പാലക്കാട് 30, മലപ്പുറം 60, കോഴിക്കോട് 20, കാസർഗോഡ് 10 എന്നിങ്ങനെയാണ് താൽക്കാലിക അധിക ബാച്ചുകൾ അനുവദിച്ചത്. കോഴിക്കോട് രാമനാട്ടുകര മുനിസിപ്പാലിറ്റി 5 വാർഡിലെ നിപ്പ നിരീക്ഷണം പിൻവലിച്ചു. നിപ്പ റിപ്പോർട്ട് ചെയ്ത 42 ദിവസം പിന്നിടുമ്പോഴും പുതിയ രോഗബാധിതരില്ലാത്ത സാഹചര്യത്തിലാണ് നടപടിയെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. കർഷകരെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്താൻ ആധുനിക സാങ്കേതികവിദ്യയും ശാസ്ത്രീയ കൃഷിരീതികളും പ്രയോജനപ്പെടുത്തുമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. കേരളത്തെ ആഗോള നൈപുണ്യ വികസന കേന്ദ്രമാക്കി മാറ്റുന്നതിന്റെ ഭാഗമായി കേരള അക്കാദമി ഫോർ സ്കിൽ എക്സലൻസും ജർമ്മനിയിലെ പൊതുമേഖലാ റെയിൽവേ കമ്പനിയായ DBAGയും തമ്മിൽ ധാരണാപത്രം കൈമാറി. വാർത്തകൾ സമാപിച്ചു.
1: ന്യൂസ് റെയിൻബോ.
2: Listen to your favorite tracks on Kochi FM Rainbow 107.5. Stay tuned.
3: Ye Sham Mastani Ghazalon Ka Surila Safar. Namaskaram. ഇത് റെയിൻബോ എഫ് എം കൊച്ചി 107.5. ഏ ശ്യാം മസ്താനയുടെ രാത്രി ഗാനശാലയിൽ ഗുലാം അലി പെയ്തിറങ്ങുമ്പോൾ നനയാൻ അലിഞ്ഞില്ലാതാവാൻ പ്രിയ ശ്രോതാക്കളെ എല്ലാവർക്കും സ്വാഗതം. കൂടെയുണ്ട് ഞാൻ പ്രിയ പത്മജിത്ത്. നഷ്ടപ്പെട്ട ദിനങ്ങളുടെ പാട്ടുകാരൻ എന്നാണത്രേ അദ്ദേഹത്തെ വിശേഷിപ്പിക്കാറുള്ളത്. വിരഹാർത്തിയും ആർദ്ര ഗംഭീരമലിയുടെ നാദവും ഉറുദുവും ഉരുകിച്ചേരും ഗാനാലയനി ഒഴുകുമ്പോൾ എന്ന് കവി ബാലചന്ദ്രൻ ചുള്ളിക്കാട് ഗുലാം അലിയെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഗസലുകൾ കേൾക്കുകയല്ല, മറിച്ച് ആത്മാവ് കൊണ്ട് തൊട്ടറിയുകയാണ് നമ്മൾ ചെയ്യാറ്.

ഇന്നത്തെ ഈ ഒരു മണിക്കൂർ പരിപാടിയിലൂടെ ആ സംഗീതമാന്ത്രികന്റെ വിസ്മയ ലോകത്തേക്കാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. ടെലിവിഷനോ ഇന്റർനെറ്റോ ഇല്ലാതിരുന്നതിനാൽ അതിർത്തിക്കപ്പുറത്തുള്ള ആളുകൾക്ക് എന്നോടുണ്ടായിരുന്ന സ്നേഹം മനസ്സിലാക്കാൻ എനിക്ക് കുറച്ച് സമയമെടുത്തു എന്ന് ഒരിക്കൽ ഇന്ത്യ സന്ദർശിച്ചുകൊണ്ട് ഗുലാം അലി പറയുന്നുണ്ട്. കാലത്തിന്റെ വേഗതയെ പോലും നിശ്ചലമാക്കിയ അദ്ദേഹത്തിന്റെ അനശ്വര ഗസലുകളാണ് ഇന്ന് നമ്മെ കാത്തിരിക്കുന്നത്. നൂറ്റാണ്ടുകളുടെ പ്രണയവും വിരഹവും പേറുന്ന ഒരു വിഖ്യാത ഗാനത്തോടെ നമുക്ക് ഈ സംഗീത് സഫർ ആരംഭിക്കാം. മോമിൻ ഖാന്റെ വരികൾക്ക് ഗുലാം അലി സാഹിബ് നൽകിയ ജീവൻ നമുക്കിപ്പോൾ ആസ്വദിക്കാം.

0: are listening to Rainbow FM 107.5.
1: പത്തൊൻപതാം നൂറ്റാണ്ടിലെ പ്രശസ്ത കവി മോമിൻ ഖാൻ രചിച്ച ഈ മാസ്റ്റർ പീസ് പ്രണയത്തിലെ തകർന്ന വാഗ്ദാനങ്ങളെയും വിസ്മരിക്കപ്പെട്ട ആത്മബന്ധത്തെയും കുറിച്ചുള്ള വേദന നിറഞ്ഞ ഓർമ്മപ്പെടുത്തലാണ്. എന്തൊരനുഭൂതി! തുമേ യാദ് ഹോ കേ നാ യാദ് ഹോ. പ്രണയത്തിന്റെ മാറ്റവും വാഗ്ദാന ലംഘനത്തിന്റെ വേദനയും അദ്ദേഹത്തിന്റെ ശബ്ദത്തിലൂടെ ഒഴുകി നേരെ ഹൃദയത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു. പ്രിയ ശ്രോതാക്കളെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എ ശ്യാം മസ്താനി ഓൺ ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5. അടുത്ത ഗാനം ഒരു വിരഹിയായ കാമുകന്റെ ഹൃദയത്തിൽ നിന്നുള്ള പ്രാർത്ഥനയാണ്. പ്രിയപ്പെട്ടവരോട് തന്റെ കണ്ണുകളിൽ അല്പനേരം കൂടി തങ്ങി നിൽക്കാൻ കെഞ്ചുന്ന വരികൾ. ഉബൈദുള്ള അലീമിന്റെ വരികൾക്ക് മാസ്ട്രോ ഈണം പകർന്നപ്പോൾ പിറന്ന സുന്ദര ഗാനം. കുച്ച് ദിൻ തോ ബസോ മേരി ആഖോ മേ

കണ്ണുകളിൽ പ്രിയപ്പെട്ടവരെ കാത്തുവെക്കാനുള്ള ഈ ആഗ്രഹം ഒരിക്കലും അവസാനിക്കുന്നില്ല. എന്നാൽ ചിലപ്പോഴൊക്കെ പ്രണയവഴിയിൽ വികാരങ്ങൾ ചുണ്ടുകളിലേക്ക് പടരുമ്പോൾ വാക്കുകൾ ഇടറിപ്പോവാറുണ്ട്. റാഷിദ് കാമലിന്റെ കവിതയെ ആസ്പദമാക്കിയുള്ള അടുത്ത ഗാനം വികാരങ്ങളുടെ മനോഹരമായ ഒരു വിളക്കാണ്. ചിലപ്പോൾ അണഞ്ഞും ചിലപ്പോൾ കൺചിമ്മി പ്രകാശിച്ചും അത് എരിയുന്നു. പ്രിയ ശ്രോതാക്കളെ, നിങ്ങൾക്കായി സമർപ്പിക്കുന്നു ഈ ഗാനം.

0: യു ആർ ലിസണിംഗ് ടു റെയിൻബോ എഫ്എം കൊച്ചി 107.5 മ്യൂസിക്കലി യോഴ്സ്.
1: റാഷിദ് കാമിൽ രചിച്ച ഈ ഗാനം പ്രണയത്തിന്റെ ഓർമ്മകളെ കാറ്റിൽ ആടി ഉലയുന്ന ഒരു വിളക്കിനോടുപമിച്ച് വിരഹത്തിന്റെയും ആഗ്രഹങ്ങളുടെയും പ്രവചനാതീതമായ സ്വഭാവത്തെ മനോഹരമായി വരച്ചു കാട്ടുന്നു. ആഹാ, യേ തുമാരെ ഗം കേ ചിരാഗ് ഹേ, കഭി ബുജ് ഗയേ കഭി ജൽ ഗയേ. ജീവിതയാത്രയിൽ നമ്മൾ ആയിരക്കണക്കിന് മുഖങ്ങളെ കാണാറുണ്ട്. എന്നാൽ ചില മനുഷ്യർ അന്തരീക്ഷത്തിൽ സുഗന്ധം പോലെ പടർന്നു പിടിക്കും. വാക്കുകളുടെ മാന്ത്രികൻ ഗുൽസാർ സാഹിബിന്റെ വരികളെ ഗുലാം അലി സാഹിബ് തൊട്ടുണർത്തിയപ്പോൾ ആ വസന്തം നമ്മിലേക്ക് പെയ്തിറങ്ങി. ശ്രവിക്കാം, ഖുശ്ബു ജൈസേ ലോഗ് മിലേ.

0: ആകാശവാണി എഫ് എം റെയിൻബോ 107.5 മ്യൂസിക്കലി യോഴ്സ്.
1: പ്രിയ ശ്രോതാക്കളെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു യേശു അമ്മസ്ഥാനി, കൂടെയുണ്ട് ഞാൻ പ്രിയ പത്മജിത്ത്. പ്രശസ്ത ഗാനരചയിതാവ് ഗുൽസാർ തൂലിക ചലിപ്പിച്ച ഈ മനോഹര ഗാനം നമ്മുടെ ജീവിതത്തിൽ വന്നുപോവുകയും തങ്ങളുടെ സാന്നിധ്യം കൊണ്ട് ജീവിതത്തിൽ മായാത്ത സുഗന്ധം അവശേഷിപ്പിക്കുകയും ചെയ്യുന്ന അപൂർവം ചില മനുഷ്യരെ കുറിച്ചുള്ളതാണ്. സുഗന്ധം പോലുള്ള ആ മനുഷ്യർ വിട പറയുമ്പോഴും അവരുടെ ഓർമ്മകളുടെ ലഹരി ഒരിക്കലും വിട്ടുമാറുന്നില്ല. ആ ലഹരി സംഗീതത്തിന്റേതും നേട്ടങ്ങളുടേതുമാകുമ്പോൾ മദ്യശാലകൾ പോലും ചെറുതായി പോകും. അൻവർ മിർസാപുരി എഴുതി ഉസ്താദ് സാഹിബ് ആലപിച്ച അടുത്ത ഗസൽ സംഗീത ലോകത്തെ ഏറ്റവും മനോഹരമായ ഒരു മയക്കമാണ്. ഈ സംഗീത ലഹരിയിൽ നമുക്കറിയാം

അൻവർ മിർസാപുരിയുടെ വരികളിൽ പിറന്ന ഈ ഗാനം ആത്മീയവും പ്രണയപരവുമായ ലഹരിയെക്കുറിച്ചുള്ളതാണ്. ഇവിടെ വാക്കുകളെക്കാളും വീഞ്ഞിനേക്കാളും സംസാരിക്കുന്നത് പ്രണയഭരിതമായ നോട്ടങ്ങളാണ്. നോട്ടങ്ങൾ കൊണ്ടുള്ള ഈ മധുരപാനം തുടർന്നുകൊണ്ടേയിരിക്കും. എന്നാൽ രണ്ട് വ്യത്യസ്ത സംഗീത സരസുകൾ ഒന്നിച്ചു ചേരുമ്പോൾ അവിടെ ഒരു പുതിയ രാഗം ജന്മമെടുക്കുകയായി. ഉസ്താദ് ഗുലാം അലി ഖാനും മൽക്ക ഈ തരാനാം ആശാ ബോൻസ്ലെയും ഒന്നിച്ച ഈ ഗാനം സംഗീത ചരിത്രത്തിലെ ഒരു സുവർണ അധ്യായമാണ്. രണ്ട് ഹൃദയങ്ങൾ ഒന്നാകുന്ന കഥ.

കേട്ടുകൊണ്ടിരിക്കുന്നത് ഏഷ്യാം മസ്താനി. ആശാ ഭോൻസ്ലെയുമൊത്തുള്ള പ്രശസ്തമായ ഈ ഡ്വേറ്റ് ഗാനം ഒരു സെമി ക്ലാസിക്കൽ ജുഗൽബന്ദിയാണ്. പ്രണയത്തിന്റെ തുടക്കത്തിലുള്ള കൗതുകവും കുസൃതിയും ഈ ഗാനത്തിലൂടെ ഇരുവരും മനോഹരമായി പങ്കുവയ്ക്കുന്നു. ആശാജിയുടെയും ഗുലാം അലി സാഹിബിന്റെയും ഈ യുഗ്മഗാനം ഇന്നും ഹൃദയങ്ങളെ നൃത്തം ചെയ്യിക്കാൻ പോകുന്നതാണ്. എന്നാൽ സുഹൃത്തുക്കളെ, സമയം ഒരു പാവം പക്ഷിയെപ്പോലെ പറന്നു പോകുന്നു. സംഗീത സാന്ദ്രമായ ഈ ഒരു മണിക്കൂർ യാത്രയുടെ അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. മസ്താന ഫിയേജ, യൂ ഹി മസ്താന ഫിയേജ. പ്രിയ സുഹൃത്തുക്കളെ, സംഗീതത്തിന് മതമില്ല, അതിരുകളും ഇല്ല. ഗുലാം അലി സാഹിബിന്റെ ഈ ഗാനങ്ങൾ തെളിയിക്കുന്നത് യദി സംഗീത് സച്ചേത്തോ ഹൃദയങ്ങൾ തനിയെ അതിനു മുന്നിൽ കീഴടങ്ങും എന്നാണ്. ഇന്നത്തെ ഈ പ്രത്യേക പരിപാടി ഇവിടെ അവസാനിക്കുന്നു. മറ്റൊരു സംഗീത വിരുന്നുമായി നമുക്ക് വീണ്ടും കേട്ടുമുട്ടാം. നമ്മുടെ ഇന്നത്തെ ഈ ഗസൽ രാത്രിയുടെ വിവരണം തയ്യാറാക്കിയത് അഷിത അശോക്. ഇത്രയും നേരം കൂടെയുണ്ടായിരുന്നത് ഞാൻ, നിങ്ങളുടെ സ്വന്തം ആർ ജെ പ്രിയ പത്മജിത്ത്. എല്ലാവർക്കും ശുഭരാത്രി. ഖുദാ ഹാഫിസ്.

0: പ്രിയപ്പെട്ടവരെ, സമയമെന്തായപ്പോൾ? 10 മണി കഴിഞ്ഞ് 1:36 നമ്മൾ അരികയാണല്ലേ. നിങ്ങളോടൊപ്പം ചേർന്ന് നിങ്ങളുടെ അരികത്ത് ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ സംസാരിക്കാൻ റെഡിയായിട്ടിരിക്കുകയാണ്. ഇനി 11 മണി വരെ ഞങ്ങൾ കൂടെ ഉണ്ടാകും. ഞാൻ രേഷ്മ.
1: ഞാൻ സ്മിത. ഇന്ന് നമ്മൾ അരികയിൽ സംസാരിക്കുന്നത് വാക്കുകൾ കൊണ്ട് പ്രകടിപ്പിക്കാനാവാത്ത വികാരങ്ങളെയും അല്ലെങ്കിൽ ഭാവങ്ങളെയും അതിൻ്റെ ആഴങ്ങളെക്കുറിച്ച് നമുക്ക് നിങ്ങൾക്ക് സംസാരിക്കാം. എല്ലാ വികാരങ്ങളും അല്ലെങ്കിൽ ഭാവങ്ങളും നമുക്ക് ഭാഷ കൊണ്ട് പ്രകടിപ്പിക്കാനാവില്ല അല്ലേ. അപ്പോൾ എങ്ങനെയായിരിക്കും, എന്താണ് അതിനുപയോഗിക്കുന്ന ഭാഷ എന്ന് നമുക്ക് സംസാരിക്കാം. അപ്പോൾ വിളിക്കാം. വിളിക്കേണ്ട നമ്പർ ഇതാണ്: 0484-24-28-101. അപ്പോൾ നമ്മളിവിടെ കാത്തിരിക്കുകയാണ് നിങ്ങൾക്ക് സംസാരിക്കാം. അപ്പോൾ വിളിച്ചോളൂ കേട്ടോ ഈ നമ്പറിൽ.

0: ഇപ്പം നമ്മൾ പറഞ്ഞത് വാക്കുകൾ കൊണ്ട് പ്രകടിപ്പിക്കാൻ പറ്റാത്ത ഭാവങ്ങളെ കുറിച്ച് അല്ലേ, അതിന്റെ ആഴത്തിലുള്ള ഒരു പ്രകടനം എങ്ങനെയായിരിക്കും എന്നുള്ളതിനെ കുറിച്ചൊക്കെയാണ് അല്ലേ. ചിലപ്പോൾ നമുക്കൊന്നും പറയാതെയുള്ള ഒരു ഒരു നോട്ടം അല്ലേ, അല്ലെങ്കിൽ ഒരു മൗനം, ആയിരം വാക്കുകളേക്കാൾ അത് ആഴത്തിൽ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ തറച്ചു നിൽക്കും അല്ലേ. പലപ്പോഴും ജീവിതത്തിൽ അങ്ങനെ ചില നോട്ടങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടാവും അല്ലേ, അല്ലെങ്കിൽ ചില പോയിന്റിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തൊരു സൈലൻസ് അല്ലേ, മൗനമായിരുന്ന കുറച്ച് നിമിഷങ്ങൾ ഒക്കെ.
1: അതെ അതെ, വാക്കുകൾക്ക് നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒരു പവർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ വാക്കുകൾ കൊണ്ടെല്ലാം പറയാൻ പറ്റില്ല. വാക്കുകൾക്ക് ലിമിറ്റേഷനുണ്ട്. അപ്പോൾ അപ്പോൾ എന്താണ് നിങ്ങൾക്ക് വിളിക്കാം, എന്തൊക്കെയാണ്
0: അങ്ങനെ വാക്കുകൾ കൊണ്ട് പറയാൻ പറ്റാതെ ഇരുന്നിട്ട് നിങ്ങൾ പ്രകടിപ്പിച്ചിട്ടുണ്ടാവും അല്ലേ. ചില സമയത്ത് ചില സ്നേഹങ്ങൾ, ചില വികാരങ്ങളൊക്കെ നമ്മൾ പ്രകടിപ്പിച്ചിട്ടുണ്ടാവും പരസ്പരം നമ്മുടെ കൂട്ടുകാരോടോ ഒക്കെ. അത് ചിലപ്പോൾ ഒരു ചിലവരതൊരു ഒരു ചേർത്ത് പിടിക്കുന്ന ഒരു ഒരു ഹഗ്ഗായിരിക്കാം അല്ലേ. ചിലപ്പോൾ ചേർത്ത് നിർത്തിയിട്ട്

0: ഒന്നും പറയാതെ ചിലപ്പോൾ തോളത്തുള്ള ഒരു ഒരു ഒരു തട്ടലായിരിക്കാം. അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ പോയിന്റിൽ ഇതുപോലെ നിങ്ങളെ ചേർത്ത് നിർത്തിയിട്ടുണ്ടെങ്കിൽ അത് വാക്കുകൾ കൊണ്ട് പറയാതെ ചില ചില കാര്യങ്ങൾ ചെയ്ത് അല്ലെങ്കിൽ തോളത്ത് ഒരു തട്ട് സിമ്പിളായിട്ട്
1: ചിലപ്പോൾ നിശബ്ദത പോലും അത് ചിലപ്പോൾ നമ്മൾ ആ ഒരു പ്രകടനമായിരിക്കില്ല ആഗ്രഹിക്കുന്നത്, നിശബ്ദതയായിരിക്കും അല്ലേ. നിശബ്ദമായിരിക്കുമ്പോഴും അതിനൊരു ഭംഗിയുണ്ട്. അത് ഹൃദയത്തിൽ സൂക്ഷിക്കാനാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നത് അല്ലേ.
0: അതെ, അപ്പോൾ എപ്പോഴും നമ്മൾ വാക്കുകൾ കൊണ്ട് തന്നെ പ്രകടിപ്പിക്കണം എന്നില്ല അല്ലേ. നമ്മുടെ സാന്നിധ്യം കൊണ്ടും നമ്മുടെ പ്രവൃത്തികൾ കൊണ്ടും ഒക്കെ അത് കാണിച്ചു കൊടുക്കാൻ പറ്റും.
1: ബോഡി ലാംഗ്വേജ് തന്നെ, നമ്മൾ ബോഡി ലാംഗ്വേജ് നമുക്കത് അതുവഴി നമുക്കത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും.
0: തീർച്ചയായിട്ടും
1: നമ്മുടെ അഭിനേതാക്കൾ പലപ്പോഴും നമ്മളുടെ ഉള്ളകങ്ങളിലേക്ക് അല്ലെങ്കിൽ ഒരു ആക്ടർ നമ്മളിലേക്ക് ഒരു ഭാവം അല്ലെങ്കിൽ അതെങ്ങനെയായിരിക്കും ഒരു ഒരു നാടകമൊക്കെ ചെയ്യുന്ന ഒരാൾ കൂടിയായ കാരണം രേഷ്മയോട് ചോദിക്കുകയാണ്. അതിൻ്റെ ഒരു രസം ആളുകളിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് അല്ലേ. അപ്പോൾ ഒരു രസം ആളുകളിലേക്ക് കൊണ്ടുവന്നാൽ മാത്രമേ നമുക്കതിനെ എന്തായാലും എന്ത് നാടകമായാലും സിനിമയായാലും എല്ലാം വിജയിക്കുള്ളൂ അല്ലേ. അപ്പം ആ രസം പ്രകടിപ്പിക്കാനായിട്ട് നമ്മൾ എന്ത് ഭാഷകളാണ് ഉപയോഗിക്കാറുള്ളത് നോക്കാം. അപ്പോൾ ഒരു കോൾ വന്നിരുന്നു അല്ലേ.
0: അതിന്റെ ഇടയ്ക്ക് വന്നു, സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നോണ്ട് അതാ ആരോ വിളിക്കുന്നുണ്ട്. അങ്ങനെ പ്രകടിപ്പിച്ച ഏതോ ഒരു നിമിഷത്തിന്റെ ഓർമ്മകൾ പങ്കുവയ്ക്കാനായിട്ട് അതാ ആരാണ്? ഹലോ ഹലോ ഹലോ
2: ഹലോ,
0: ആരാണ് സംസാരിക്കുന്നത്?
2: ഞാൻ അഭിജിത്ത് ആണ്.
1: അഭിജിത്ത് എവിടുന്നാ വിളിക്കുന്നേ?
2: കളമശ്ശേരി.
1: കളമശ്ശേരി. അഭിജിത്ത്, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എന്താണ് ഇപ്പോ നമ്മൾ പറഞ്ഞ ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കാനുള്ളത്?
2: ടോപ്പിക്ക് ഞാൻ ആക്ച്വലി കേട്ടില്ല, ഞാൻ ജസ്റ്റ് നമ്പർ
0: നമ്മൾ ചോദിച്ചതേ. നമ്മൾ ഈ വാക്കുകൾ കൊണ്ട് പലപ്പോഴും നമ്മുടെ വികാരങ്ങളൊക്കെ പ്രകടിപ്പിക്കാറുണ്ടല്ലേ. പക്ഷെ വാക്കുകൾക്ക് അതീതമായിട്ട് വാക്കുകളുടെ അകമ്പടി ഇല്ലാതെ നമ്മൾ പ്രകടിപ്പിക്കുന്ന ചില ഇമോഷൻസ് ഉണ്ടാവും അല്ലെ ചില മനുഷ്യരോട്. അത് ചിലപ്പോ ഒരു സൈലൻസ് ആയിരിക്കാം, ചിലപ്പോ ഒരു ഹഗ് ആയിരിക്കാം. അങ്ങനെ അങ്ങനെ ഏതെങ്കിലും മൊമെന്റിൽ ആരോടെങ്കിലും അത്തരത്തില് വാക്കുകൾ കൊണ്ടല്ലാതെ നമ്മുടെ സന്തോഷവും സ്നേഹവും ഒക്കെ പ്രകടിപ്പിച്ചിട്ടുണ്ടോ അഭിജിത്ത്?
2: ഇല്ല,
0: ആരോടും പ്രകടിപ്പിച്ചിട്ടില്ല. സൈലന്റ് ആയിട്ട് പോലും നിന്നിട്ടില്ല അഭിജിത്ത്?
2: ഇല്ല, ഞാൻ ബേസിക്കലി ഒരു ഇൻട്രോവേർട്ട് ആണ്.
1: ഇൻട്രോവേർട്ട്. അമ്മയോട് സംസാരിക്കാറില്ലേ? അമ്മയോട് എന്താണ്, അമ്മയോട് പറയുന്ന, അമ്മയോട് നമ്മൾക്ക് ഉള്ള ഇഷ്ടം അല്ലെങ്കിൽ അമ്മയോട് നമുക്ക് തോന്നാറുള്ള ദേഷ്യമൊക്കെ നമ്മൾ അല്ലെങ്കിൽ മിക്കവാറും ആ
0: ഡ്രോപ്പായി. അഭിജിത്ത് ഒരു ഇൻട്രോവേർട്ട് ആയതുകൊണ്ട് അഭിജിത്ത് എക്സ്പ്രസ് ചെയ്തിട്ടില്ല എന്നാണ് പറഞ്ഞത്. എങ്കിൽ കൂടെ എനിക്ക് തോന്നുന്നു ഇൻട്രോവേർട്സ് ആണെങ്കിൽ കൂടെ അല്ലേ നമ്മളെപ്പോഴും നമ്മളോട് തന്നെയെങ്കിലും നമ്മൾ പലപ്പോഴും അല്ലേ നമ്മുടെ ഏറെക്കുറെ എന്തായാലും സ്വാഭാവികമായിട്ട് ഒരു മനുഷ്യനാണല്ലോ. ഒരു മനുഷ്യൻ്റെതായിട്ടുള്ള എല്ലാ വികാരങ്ങളും വിചാരങ്ങളും ഒക്കെ ഉണ്ടാവും. അപ്പൊ അത്തരത്തില് നമ്മള് ഏതെങ്കിലും പോയിന്റിലൊക്കെ നമ്മൾ എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടാവും അല്ലെ.
1: അപ്പോ ആരോ വിളിക്കുന്നുണ്ട്, നമുക്ക് ആരാന്ന് നോക്കാം.
0: അതെ, ആരാണെന്ന് നോക്കാം. ഹലോ
1: ഹലോ
0: ഹലോ
2: ഹലോ
1: ആരാണിത് വിളിക്കുന്നത്?
0: റേഡിയോയുടെ അടുത്തുനിന്ന് മാറി നിൽക്കാമോ? കേൾക്കുന്നില്ല, അതാണ് കേട്ടോ. ആരാണ് സംസാരിക്കുന്നത്? ഇപ്പോഴും റേഡിയോയുടെ എക്കോ നമുക്ക് ഇവിടെ കേൾക്കാം. റേഡിയോ ഓഫ് ചെയ്ത് വെക്കാമോ?
3: ശബ്ദം ഓർക്കണോ?
0: സൗണ്ട് നന്നായിട്ട് കുറയ്ക്കണം, ഇല്ലെങ്കിൽ റേഡിയോയുടെ അടുത്ത്.

0: ഇതൊന്ന് മാറി നിൽക്കുവോ? റേഡിയോ ഓഫ് ചെയ്ത് വെക്കാൻ പറ്റുമോ കുറച്ചു നേരം? മതി, പറഞ്ഞോളൂ.
1: എരമല്ലൂരിൽ നിന്ന് ആരാണ് വിളിക്കുന്നത്?
2: തങ്കച്ചൻ.
1: ഓക്കെ തങ്കച്ചൻ, എന്തൊക്കെയാണ് എരമല്ലൂർ വിശേഷങ്ങൾ?
2: നല്ല വിശേഷങ്ങൾ.
1: അപ്പോ
0: നമ്മള് പറഞ്ഞത് കേട്ടിരുന്നോ?
2: കേട്ടിരുന്നു.
0: അതെ, അങ്ങനെ ആരോടെങ്കിലും ഏതെങ്കിലും പോയിന്റിൽ എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടോ? എന്തെങ്കിലും ഓർമ്മകൾ പങ്കുവെക്കാനുണ്ടോ?
2: ഓർമ്മകൾ പങ്കുവെക്കാനായിട്ടുള്ള എല്ലാം വിടമറിഞ്ഞു പോയി. എനിക്കിപ്പോ 64 വയസ്സുണ്ട്. രണ്ട് പെമ്മക്കളായിരുന്നു. അവരെ നല്ലോണം കല്യാണം ചെയ്ത് എല്ലാവരും വിട്ട് 4 വർഷമാണ് ഇവിടെ പറഞ്ഞു പോയിട്ട്. ഈ ഡിസംബർ 16-ാം തീയതി വരുമ്പോ, ഈ ഡിസംബർ 16-ാം തീയതി വരുമ്പോ 4 വർഷവും ദൈവം കൊണ്ടുപോയി. അത് മാത്രമേ ഉണ്ട് ദുഃഖം.
1: കുട്ടികളൊക്കെ വരാറില്ലേ കല്യാണം കഴിച്ചു വിട്ടിട്ട്? കുട്ടികളൊക്കെ വരാറില്ലേ?
2: അവരെ കുടുംബം അവരെ നല്ല രീതിയിൽ
1: ജീവിക്കണല്ലേ?
2: ജീവിതം അതല്ലേ നല്ലത്? അവരുടെ ജീവിതം അല്ലേ നല്ലത്?
1: അതെ, അവര്
2: നല്ല രീതിയിലുള്ള ജീവിതം ജീവിച്ച് എന്നെ കൊണ്ടുപോയെങ്കിലും കുഴപ്പമില്ല. അവര് പെങ്ങളുടെ കുട്ടിയൊക്കെ പോയി ജീവിക്കുവായിരുന്നല്ല. നല്ല രീതിയിൽ അവര് ജീവിച്ചേ.
1: അതിപ്പോഴത്തെ
2: ജീവിതമാണ്. അതാണ് ഏറ്റവും ദൈവം നമുക്ക് തന്നേക്ക നന്മയാണ്.
1: നമ്മള് കേൾക്കുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. മരണം എന്ന് പറയുന്ന അപ്പൊ അങ്ങനെയൊക്കെ നമ്മള്
2: നല്ല രീതിയിലുള്ള ജീവിതം എനിക്ക് പറയാനായിട്ടുള്ള അവസരം ഇപ്പൊ ദൈവം ഒരുക്കി തന്നെ.
1: അതെ, കുട്ടികള് അവരുടെ സന്തോഷം അവരുടെ കൂട്ടത്തില് സന്തോഷമായിട്ടിരിക്കുക. നമ്മൾക്ക് ലോൺലിനെസ് തോന്നുന്ന സമയത്ത് ബാക്കിയുള്ള കുറച്ച് എൻഗേജ്ഡ് ആയിട്ടിരിക്കുക. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും നമ്മൾ ഇത് എന്തായാലും ആ ഒരു സ്പേസ് അല്ലെങ്കിൽ ശൂന്യത എപ്പോഴും ഉണ്ടാവും. പക്ഷേ ആ ഒരു ഒഴുക്കിനൊത്ത് നീന്തണമല്ലോ നമ്മളെല്ലാ മനുഷ്യന്മാരുടെയും. എല്ലാ മനുഷ്യന്മാർക്കും മരണം എന്നൊരു ഒരു മനുഷ്യനായാലും ഏതൊരു ജീവിയായാലും മരണമില്ലാത്ത ആരും ഇല്ലല്ലോ. അത് ഒഴിവാക്കാതെ എന്തായാലും പറ്റില്ല. അപ്പോൾ ആ ഒരു അതിനോട് എന്തൊരു ദുഃഖത്തെയും നമ്മളതിനെ അതിനെ നേരിടാനായിട്ടുള്ള ഒരു വഴി എന്തായാലും നമ്മൾ തന്നെ കണ്ടുപിടിക്കണം. ആ വഴി നമ്മൾക്ക് തന്നെ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ അല്ലേ? വേറൊരാൾക്ക് അതിനകത്ത് നമ്മൾ കേൾക്കാൻ ഇവിടെ നിൽക്കുന്നുണ്ട്, കേൾക്കാൻ പറ്റും. പക്ഷേ വേറൊരാൾക്ക് സഹായിക്കാനാവില്ല. അത് നമ്മൾ തന്നെ ആ ശൂന്യത അതിൽ നിന്ന് പുറത്തു വരാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം അല്ലേ?
2: ദൈവം തന്നെ.
1: അതെ, കുട്ടികൾ സന്തോഷമായിട്ടിരിക്കുക എന്ന് പറയുന്നത് തന്നെ നമുക്ക് വലിയൊരു സന്തോഷമാണ്.
0: സോഫി അല്ലേ?
1: ഓക്കെ, അപ്പൊ അവരുടെ കൂട്ടത്തിലൊക്കെ സന്തോഷമായിട്ടിരിക്കുക. പേരക്കുട്ടികളൊക്കെ ആയോ?
2: പേരക്കുട്ടികളും രണ്ടു
1: മക്കളുണ്ട്. അപ്പൊ അവരുടെ കൂട്ടത്തിലൊക്കെ കുട്ടികൾക്ക് പേരക്കുട്ടികളൊക്കെ ആവുമ്പോ അവരുടെ കൂട്ടത്തിലുള്ള സന്തോഷങ്ങൾ കണ്ടെത്തുക. പിന്നെ നമ്മള് ഒരിക്കലും സമയം വെറുതെ സ്പെൻഡ് ചെയ്യാതിരിക്കുക, എപ്പോഴും എൻഗേജ്ഡ് ആയിട്ടിരിക്കുക. അപ്പോ ഇങ്ങനെയുള്ള ഒരു ഫീലൊക്കെ നമുക്ക് ഈ
0: എന്തായാലും അവരുടെ കൂടെയൊക്കെ സന്തോഷമായിട്ട് ഇരിക്കട്ടെ കേട്ടോ.

0: അപ്പൊ എന്തായാലും
1: മക്കളെ നന്മ മാത്രം
0: നന്മ മാത്രം ഉണ്ടാവട്ടെ എല്ലാവർക്കും.
1: നന്മ മാത്രം ദൈവം കൊണ്ടുപോയി തലയിലോക്കിയപ്പോ ശാരീരിക

0: അപ്പൊ ചേട്ടാ, അത് അതൊക്കെ എന്താണ് ഈ ഒരു ശൂന്യത നമുക്ക് മനസ്സിലാവുന്നു. അങ്ങനെ അങ്ങനൊന്നും ചിന്തിക്കാൻ പോലും പാടില്ല. നമ്മൾക്ക് ഭൂമിയിൽ നമ്മൾക്ക് കിട്ടിയ നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനായിട്ടാണ് നമുക്കൊരു ഈ അവസരം കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിലേക്ക് അത് നമ്മൾക്ക് എന്തോ ഒരു ഉദ്ദേശമുണ്ട് നമ്മളെ ഇവിടെ നിലനിർത്തിയിരിക്കുന്നതിനും. അദ്ദേഹം പിരിഞ്ഞു പോയ ആള്. താങ്ക് യു ചേട്ടാ. ഗുഡ് നൈറ്റ് ചേട്ടാ.
1: ഗുഡ് നൈറ്റ്.

0: വാക്കുകൾ കൊണ്ട് പ്രകടിപ്പിക്കാനാവാത്ത സ്നേഹം നമ്മൾ ഏത് എങ്ങനെയാണ് പ്രകടിപ്പിക്കുക അല്ലേ?
1: സ്നേഹം മാത്രമല്ല, എന്ത് വികാരങ്ങളും ഭാവങ്ങളും നമ്മൾ എങ്ങനെയാണ് പ്രകടിപ്പിക്കുക? അപ്പോൾ നമുക്കൊരു കോളർ ലൈനിലുണ്ടല്ലേ,
0: അതിനെക്കുറിച്ച് സംസാരിക്കാൻ എന്താ ആരോ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഹലോ
2: ഹലോ
0: ഹലോ, ആരാണ്?
2: രവിയാണ്,
1: രവി
2: ശാരദ രവീന്ദ്രനാണ്.
1: എവിടുന്ന വിളിക്കുന്നത്?
2: ഹലോ, പറവൂരുന്ന്.
1: പറവൂര? അപ്പോൾ ചേട്ടാ, എന്തൊക്കെയാണ് പറവൂർ വിശേഷങ്ങൾ?
2: വിശേഷം നല്ലത് തന്നെ. ഞാൻ പിന്നെ ഒരാളെ കണ്ണ് കൊണ്ട് ഒരു നന്ദി പ്രകടിപ്പിച്ചു.
0: ആ
2: കഥ പറയാൻ വേണം. ഞാനൊരു ഹോംനേഴ്സാണ്. എറണാകുളത്ത് ഒരു വീട്ടില് ഒരു വയസ്സിനെ നോക്കാൻ പോയി. അങ്ങനെ അദ്ദേഹത്തിന് ഊണ് കൊടുക്കണം, കുളിപ്പിക്കണം, വരുത്തി കഴിച്ച് ഇങ്ങനെ സുഖമായിട്ട് കളഞ്ഞിരിക്കണം. അതിന്റെ ഭാര്യ എന്റെ വണ്ണോ കാരണം വലിയ പാർട്ടിയാണ്. അങ്ങനെ അദ്ദേഹത്തിനെ കുളിപ്പിച്ച്, കുളിയൊക്കെ കഴിഞ്ഞ് പൗഡറൊക്കെ ഇട്ട് കുളിപ്പിച്ചു, തീവിടെ മുമ്പിൽ കൊണ്ടുവന്ന് കഴിച്ചു. കുളിച്ച് കഴിച്ച് കഴിഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ ഭാര്യ വന്നിട്ട് പറയുന്നു, ആരവി എന്നെയും കുളിപ്പിക്കണമല്ല. എന്ത് വീട്ടിൽ ഭയങ്കര, എന്റെ വീട്ടിൽ ഭയങ്കര ദാരിദ്ര്യമാണ്, കഷ്ടപ്പാടും ഇതൊക്കെയാണ്. അപ്പൊ ഇത് മുതലാളി നോക്കി ഇങ്ങനെ കൊണ്ടുവന്ന കസേരയിൽ ഇരുത്തിയിട്ട് ഇവിടെ ഒന്നിലേക്ക് കഴിഞ്ഞപ്പോ അമ്മ ഇങ്ങനെ നടക്കാൻ പാടില്ല, എന്നാലും ഒറ്റക്ക് കുളിക്കാനുള്ള പ്രയാസം കൊണ്ട് ഇടക്കാരിക്ക് എന്ന് പറഞ്ഞാൽ എന്നിട്ട് പറഞ്ഞു, ഇന്ന് അവള് വന്നിട്ടില്ല, ലാലി വന്നിട്ടില്ല, അതുകൊണ്ട് രവി എന്നെ ഒന്ന് കുളിപ്പിക്കുന്നല്ല. ആ ആനന്ദാണ് അജീവ, ഞാൻ കുളിപ്പിച്ചേരാന്ന് പറയാൻ ഹീറ്റർ ഓൺ ചെയ്ത് വെള്ളം ശരിയാക്കി കുളിപ്പിച്ച് തുടച്ചി എല്ലാം റെഡിയാക്കി ഒട്ടൊക്കെ കുത്തി എല്ലാം കെട്ടി ഭാര്യ എല്ലാം ഒടിപ്പിച്ചു കൊടുക്കും കൊണ്ട് വേഗം അച്ഛൻ്റെ അടുത്ത് കൊണ്ടുവന്ന് ഇരുത്താൻ പോയപ്പോ മുതലാളി നോക്കി നിൽക്കണേണത്. മുതലാളി വേഗം എന്നോട് ഒന്നും പറയാനില്ല, തന്നെ പോലെയുള്ള ആൾ കണ്ടാടോ എന്ന് പറഞ്ഞൊരു കണ്ണുറുക്കല് മാത്രം എന്നോട്. ആ ഒരു നന്മ കിട്ടിക്കഴിഞ്ഞപ്പോ എനിക്ക് വളരെയധികം സന്തോഷമായി. പിന്നീട് എനിക്ക് അങ്ങോട്ട് വെച്ചത് വെച്ചത് ഇറച്ച പോലെയുള്ള ഒരാളുണ്ടാടെ ഇങ്ങനെ ചെയ്യാനായിട്ട്.
1: അപ്പൊ
2: ഇത് പറയാനുള്ള കാര്യം, ഞാൻ അന്നത്തെ ശമ്പളം വീട്ടിലേക്ക് എത്തിക്കണ്ട, ഞാൻ എന്നെ കാണാനായിട്ട് ഭാര്യയും മകളും കൂടി വന്ന് അവർക്ക് വീട്ടിന്റെ വാതിക്കൽ വന്ന് നിക്കണേ. ഇത് മകളും കേൾക്കാണ്ടാകേരിക്കും ഭാര്യ ഇല്ല ഇപ്പൊ എനിക്ക്. ആ മകള് എന്നോട് പറഞ്ഞേന്, അച്ഛ ഈ പണി എടുക്കണ്ട, അച്ഛ ഒരാളെ നോക്കാമോ, രണ്ടുപേരെ നോക്കണ്ട ആവശ്യമില്ല, മാമനോട് പൈസ മേടിച്ചു തരാം, അച്ഛൻ മീൻ കച്ചവടം ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, മീൻ കച്ചവടം ചെയ്താലും അതിൻ്റെതായ ഇതും ഞാൻ ചെയ്യാൻ വന്ന ജോലിയാണ്, എന്നോട് ഇത്തരം വയസ്സായ അമ്മനക്കായും പ്രായമുള്ള അമ്മമ്മ വന്ന് പറയുമ്പോ എന്നെ വിളിച്ചതെന്ന് പറയുമ്പോ ഞാനത് ചെയ്യേണ്ടത്. ഭാര്യയും മോളും കണ്ടു, എന്നിട്ട് ഭാര്യ ഒന്നും പറയാനില്ല, കണ്ണീര് ഒഴിച്ചേക്കില്ല. മകളും ഇങ്ങനെ പറഞ്ഞപ്പോ മുതലാളി പറഞ്ഞു, പുറത്ത് കട്ടിയിട്ട് പറഞ്ഞു, ഭാര്യയോടോ ഇതൊക്കെ അല്ല അനുഭവിക്കണം. പക്ഷെ അവര് എന്നെ ഇന്ന് വരെ എന്റെ കാര്യങ്ങളെല്ലാം സാധിച്ചു തന്ന് എന്നെ നല്ലൊരു നിലയിലാക്കി. ഒന്നും പറയാതെ കൊണ്ട് തോളത്ത് പറ്റിയിട്ട് മുതലാളി മലയാളത്തിലേക്ക് ഉണ്ട്, എല്ലാ അവരണ്ടുപേരും എന്നെ നോക്കിക്കൊണ്ട് എന്നുള്ള ഒരു ഇരുത്തിയിരിക്കൊണ്ട് അവരങ്ങോട്ട് പോയി. പക്ഷെ അതിൽ നിന്ന് എനിക്ക് ഉയർത്തുന്നുണ്ടായിരുന്നത്, അങ്ങനെ ഒരു ഉപകാരം എനിക്ക് അവരെ കിട്ടി. ഇന്നും അവരിൽ നിന്ന് വളരെയധികം ഉപകാരങ്ങളുണ്ട്. ഞാൻ റിട്ടയർഡായി പോന്നിട്ടും എന്റെ അക്കൗണ്ടിലേക്ക് പൈസയൊക്കെ ഇട്ട് തരും, എന്തെങ്കിലും മരുന്നൊക്കെ മേടിച്ച് കഴിക്കട്ടെ, കുട്ടികളെല്ലാം കല്യാണം കഴിച്ചു കൊടുത്തു. അതിൽ നിന്നുള്ള സഹായത്തോടു കൂടി രണ്ട് പെൺകുട്ടികളെ ഞാൻ വീഡിയോ ഓടിച്ച് കല്യാണം കഴിച്ചു കൊടുത്ത് ആവശ്യത്തിനുള്ള കാര്യങ്ങളെല്ലാം എനിക്ക് ഇന്ന്. അപ്പൊ കുറച്ചധികം നാളെ നിന്ന് ഞാൻ അവിടെ ബോംബെയിൽ പോയി അവരുടെ വീട്ടില് നിന്നാണ് ഇതൊക്കെ ചെയ്യണത്. ഞാൻ
1: ഇവിടെ
2: നിന്ന് എറണാകുളത്ത് വന്നു കഴിഞ്ഞാൽ എന്നെ പോയപ്പോ കൊണ്ടുപോയി എറണാകുളം അച്ഛന്റെ അമ്മയും കൂടെ, അവിടെ ചെന്നെ എല്ലാം ചെയ്തു കൊടുത്ത് ഇന്നത്തെ മക്കളൊക്കെ എറണാകുളത്ത് ഉണ്ട്. വളരെ നല്ല മനുഷ്യര്, വാക്കുകൾ കൊണ്ട് എന്നെ വഴ്ത്താൻ പറ്റിയില്ല, അവർക്ക് നന്മ കൊണ്ട് ആരോഗ്യ കണ്ണ് അടക്കല് മുതലാളി വന്നിട്ട് ഇത് ചെയ്തല്ലതാണ്.
1: അദ്ദേഹത്തിന് ഹെൽപ്പ് ചെയ്യാൻ പറ്റാത്ത സമയത്ത് ചേട്ടന്റെ ആ ഒരു ഹെൽപ്പ് അദ്ദേഹത്തിന് വലിയൊരു ആശ്വാസമായിട്ടുണ്ടാവും.
2: ഇതുവരെ വെറുപ്പം തോന്നിയില്ല, ഇതുവരെ ലക്ഷ്മി നേരിട്ട് കുളിപ്പിക്കണേ. അത് എത്രയോ എത്രയോ മനുഷ്യരങ്ങനെ അത് കണ്ടിട്ട് മുതലാളത്തിനും പറഞ്ഞു, തന്നെ പോലെ ആളണ്ട ഞാൻ പറഞ്ഞു, എല്ലാവരും ജോലിക്കൊന്നും ഒക്കെ അല്ലേ. അപ്പൊ അവർക്ക് എല്ലാം ഡ്രസ്സുകളും ബാക്കിയുള്ള കുളിപ്പിച്ചുള്ളതല്ല.

ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അരികയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 10 മണി കഴിഞ്ഞ് 25 മിനിറ്റും 43 സെക്കൻഡും ആയിരിക്കുകയാണ്. അപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് വാക്ക്

0: എല്ലാം കഴിക്കാതെ അമ്മയെ കൊണ്ട് വിരിച്ചിടും. എല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോ അറിയിക്കണേ, ആ ശരി ശരി, ഇവിടെ നിന്നു ഞങ്ങളുടെ കൂടെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്തന്നെ
1: കേട്ടാ.
0: ഒരു വരും മുതലാളത്തിൽ നിന്ന് കിട്ടി. മുതലാളം മരണം വരെ എന്നാ അന്വേഷിക്കും ചെയ്ത്. ഇപ്പൊ ഇന്ന് മക്കളും അന്വേഷിക്കണേന്ന്,
1: എന്തെങ്കിലും
0: ആവശ്യം വരുമ്പോ താൻ
1: അവരെ കൊണ്ട് ചിലപ്പോ സാധിച്ചു വരില്ല. അവരും ദൂരെ, കുട്ടികളൊക്കെ ദൂരെ ആയിരിക്കുമല്ലോ.
0: കുട്ടികൾ ആരും ഇല്ലായിരുന്നു അവരുടെ അടുത്ത്. മുതലാളി കടയിൽ നിന്ന് വന്ന് ജ്വല്ലറിയിൽ നിന്ന് ഉപയോഗിക്കാൻ വന്ന സമയത്താണ് ഇവരെ വരുന്നത്. അച്ഛനെ അപ്പൊ അച്ഛനെ നോക്കാൻ വേണ്ടി ഇരിക്കണേന്ന് ഞാൻ. പക്ഷെ അമ്മ ഇങ്ങനെ പറയൂ എന്നുള്ളതിന് മുതലാളി വിചാരിച്ചില്ല. അമ്മക്കും കുളിക്കണം, ഡെയിലി കുളിക്കേണ്ട ആൾക്കാരാണ്. അപ്പൊ ഞാൻ എന്റേതായ അമ്മനെ വയസ്സായി കഴിയുമ്പോ ഞാൻ കുളിപ്പിച്ചിട്ടുണ്ട്. കട്ടിലിൽ നോക്കെടുത്ത് ഇവിടെ പുറത്തിരുത്തി കുളിപ്പിച്ചിട്ടുണ്ട്. ആ ഒരു തോന്നല് തോന്നുന്നു, ആ ശരിയായ ആദ്യം അന്നെ ഞാൻ കുളിപ്പിച്ചാരല്ല. ചൂടോളം രണ്ട് വക്കറ്റിൽ കുളിച്ച് അതിന്റെ കറക്റ്റ് കുളിപ്പിച്ചോളണം, അല്ലെങ്കിൽ കൈവീശ അടിക്കും അച്ഛൻ, ഒരാളുടെ അച്ഛൻ. ചൂട് കൂടിയാലും കുറഞ്ഞാലും അങ്ങനെയൊക്കെ കറക്റ്റായിട്ട് ചെയ്ത് ഊണ് കൊടുത്ത് 20 കൊല്ലം നിന്ന് എനിക്ക് അവര് വളരെയധികം.
1: അദ്ദേഹത്തിന് ഹെൽപ്പ് ചെയ്യാൻ പറ്റാത്ത സമയത്ത് ചേട്ടന്റെ ആ ഒരു ഹെൽപ്പ് അദ്ദേഹത്തിന് വലിയൊരു ആശ്വാസമായിട്ടുണ്ടാവും. അത് അത് അദ്ദേഹത്തിന് വാക്കുകൾ കൊണ്ട് പ്രകടിപ്പിക്കാനും സാധിക്കില്ല ആ സമയത്ത് അല്ലെ. അപ്പൊ ഈ ഒരു സന്ദേശം നമ്മൾക്ക് തന്നതില്, നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി പകർന്നു നൽകിയതിൽ വളരെ സന്തോഷം ചേട്ടാ.
0: നിങ്ങളുടെ വാക്കുകൾ കേൾക്കുമ്പോ വളരെയധികം സന്തോഷം. ഇന്നും അവര് നമ്മളെ വിളിക്കും എന്ത് കാര്യത്തിന്, അത് കഴിഞ്ഞ് തന്നെ പിന്നെ വേറൊരു ഇതെല്ലാം അറിഞ്ഞിട്ട് അവര് രണ്ടുപേരും കണമറയത്ത് പോയതിനു ശേഷം വേറൊരു വീട്ടിലേക്ക് വിളിച്ച് തന്റെ പ്രയത്നം എന്നാണ് വലുതാണ്, അത് നല്ല ആളാണ്ട് തന്റെ വിശ്വസിക്കും കൊള്ളല്ല എന്ന് പറഞ്ഞിട്ട് കളമശ്ശേരിയിലേക്ക് വിളിച്ച് അവരും ഇതേമാതിരി തന്നെ നിർത്തി. വളരെയധികം
1: അപ്പൊ
0: ഞാൻ എങ്ങും പോണില്ല, പലരും വിളിക്കുന്നുണ്ട് വയസ്സായി എനിക്ക്. അത് കാരണം ഞാൻ വീട്ടിൽ തന്നെയാണ് കുട്ടികളുടെ കൂടെ,
1: കുട്ടികളുടെ കൂടെ സന്തോഷമായിട്ട് ഇരിക്കുക അല്ലേ. ചേട്ടാ അപ്പൊ വിളിച്ച്
0: നിങ്ങളുടെ സാന്ത്വനം വളരെയധികം നല്ലതാണ്. വിജയിക്കുന്നത് ഇങ്ങനെയൊക്കെ പറയാൻ തോന്നുമ്പോ തന്നെ മനസ്സിനൊരു ഭയങ്കര ആഹ്ലാദം. ഞാനത് കേൾക്കാൻ വേണ്ടി എല്ലാ ദിവസവും 11 മണി വരെ ഇരിക്കും. ആരെല്ലാം ഇതെല്ലാം പറയണ്ട, പക്ഷെ ഇതൊന്നും വേറൊരാളോട് പറയാൻ പറ്റില്ല മേഡം എനിക്ക്. നിങ്ങളുടെ അടുത്ത് പറഞ്ഞു കഴിയുമ്പോ കേക്ക, അപ്പൊ എന്റെ മോളിത് കേക്കും. മോള് കോട്ടയത്ത്
1: കൊടുത്തിട്ടുണ്ട്
0: രണ്ടാമത്തെ മോള്, മൂത്ത മോൾക്കും അവര് തന്നെ ഒരുപാട് സഹായിച്ചു, രണ്ടാമത്തെ മോൾക്കും വളരെയധികം സഹായിച്ച് ഇന്നും എനിക്ക് സഹായിച്ചോണ്ടിരിക്കുന്നു.
1: ചേട്ടൻ എന്തായാലും സന്തോഷമായിട്ടിരിക്കുന്നല്ലോ, അത് തന്നെ വലിയ സന്തോഷം.
0: അതെ അതെ, വളരെയധികം പറഞ്ഞാലും എന്റെ മനസ്സിലെ ആഹ്ലാദം ഞാൻ അവരെ ഓർക്കും.
1: നമ്മൾ ചെയ്തതെല്ലാം നല്ലതായിരുന്നു എന്നുള്ള ഒരു ആ ഒരു സന്തോഷമാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് അല്ലേ. അതെ അതെ അതെ. അപ്പൊ ചേട്ടാ നമ്മളെ വിളിച്ചതിൽ
0: കാശ് തരും മേടിക്കും വീടെല്ലാം സന്തോഷമായിട്ട് അരിച്ചാക്കെടുത്തിട്ട്. പക്ഷെ അമ്മ ഇങ്ങനെ പറയുന്ന മുതലാളി വിചാരിച്ചില്ല.
1: ശരി ചേട്ടാ, അപ്പൊ നമുക്ക് അടുത്ത ദിവസം കേൾക്കാം.
0: ഓക്കെ
1: ചേട്ടാ, സന്തോഷം. അപ്പൊ അടുത്ത കോളേഴ്സ് വേണ്ടി നമ്മൾ
2: ഓക്കെ ചേട്ടാ. ശരി ചേട്ടാ, ഓക്കെ.

0: അപ്പോ അരികിലിതാ നമ്മളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലേ. വാക്കുകൾ കൊണ്ട് പ്രകടിപ്പിക്കാനാവാത്ത വികാരങ്ങളെക്കുറിച്ച് സംസാരിക്കുകയാണ്. നമ്മളോടൊപ്പം ഒരു കോളർ ചേരുന്നുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ ഹലോ
1: ഹലോ, ഇതാരാണ്? ഹലോ
0: ഹലോ, ആരാണ് മിണ്ടാതിരിക്കുന്നത്?
1: ഹലോ
2: ഹലോ,
1: ആ പറയൂ, ആരാണിത്?
2: സിന്ധു പട്ടിമറ്റം.
1: സിന്ധു സിന്ധു പട്ടിമറ്റം. ഓക്കെ, നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നൊക്കെ കേട്ടോ സിന്ധു? ഹലോ ഹലോ സിന്ധു, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ഹലോ സിന്ധു, ആ ഫോ ആ റേഡിയോ ഒന്ന് മാറി നിൽക്കാമോ, എന്നാലേ കേൾക്കാൻ പറ്റുള്ളൂ. പറയാമോ? സിന്ധു കോള് കട്ട് ചെയ്ത് തിരിച്ചുപോയി. അപ്പം നമ്മളിന്ന് സംസാരിച്ചുകൊണ്ടിരുന്നത് വാക്കുകൾക്കതീതമായിട്ടുള്ള വികാരങ്ങൾ അല്ലെങ്കിൽ ഭാവങ്ങളെ നമ്മൾ എങ്ങനെ പ്രകടിപ്പിക്കുന്നു എന്നുള്ളതായിരുന്നു അല്ലേ. അതാണ് നമ്മളുടെ ഇന്നത്തെ അരികയിലെ ടോപ്പിക്കായിട്ട് നമ്മളിതുവരെ പറഞ്ഞത്. അപ്പോൾ അതേക്കുറിച്ച് നിങ്ങൾക്കുള്ള അനുഭവങ്ങളൊക്കെ നമ്മളുമായിട്ട് പങ്കുവെക്കാൻ ആ ഒരു കോർണർ ലൈനിലുണ്ട്, ആരാണെന്ന് നോക്കാം.
0: ഹലോ ഹലോ ഹലോ, ആരാണ്?
1: കേൾക്കുന്നുണ്ട്. ആരാണ് വിളിക്കുന്നത്?
3: ഹലോ.

0: ഇവിടെ കേൾക്കാം.
1: ആരാണ് വിളിക്കുന്നത്?
2: സിയാദ് എന്നാണ്.
1: സിയാദ്, എവിടുന്നാണ് സിയാദ് വിളിക്കുന്നത്?
2: ഞാൻ ഇവിടെ മറ്റേ കലവൂരിലെ.
1: കലവൂര്? ആലപ്പുഴ കലവൂരോ? ശരി, ഓക്കെ. അപ്പൊ നമ്മൾ ഇന്ന് സംസാരിച്ചുകൊണ്ടിരുന്ന വിഷയം കേട്ടിരുന്നോ സിയാദെ? നമ്മൾ ഇന്ന് സംസാരിച്ചുകൊണ്ടിരുന്നത് വാക്കുകൾക്ക് അതീതമായിട്ട് നമ്മൾ പ്രകടിപ്പിക്കുന്ന വികാരങ്ങളെ കുറിച്ചിട്ടാണ്. വാക്കുകള്
2: മനസ്സിലായി മനസ്സിലായി. അതായത് ചില സാഹചര്യങ്ങളിൽ നമുക്ക് പ്രകടിപ്പിക്കാൻ പറ്റാത്ത കണ്ടീഷൻസ് ഉണ്ടായിട്ടുണ്ട്. അതായത് ഇപ്പൊ നമ്മള് ഒരാളുടെ മുഖത്ത് നോക്കിക്കഴിഞ്ഞാലേ, ഒരാളുടെ മുഖത്ത് നമ്മള് നോക്കിക്കഴിഞ്ഞാൽ കുറെ കാര്യങ്ങൾ നമുക്ക് ഒരു പുസ്തകം പോലെ വായിച്ചെടുക്കാൻ പറ്റും.
0: ഹലോ. അതെ അതെ, ശരിയാണ്.
2: അപ്പൊ വായിച്ചെടുക്കാൻ പറ്റും. കാരണം എന്താന്ന് വെച്ചാല്, എന്റെ പിതാവ് മരണപ്പെട്ടു. മരണപ്പെട്ടിട്ട് ഇപ്പൊ ഒരു രണ്ടര വർഷം ആകാൻ പോണു. അപ്പൊ ഞങ്ങള് ഒരു ദിവസം ഒരു ഹോസ്പിറ്റലിൽ പോയി. അപ്പൊ ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ പോയപ്പോഴത്തേക്കും ഞങ്ങൾ ഡോക്ടറെ കണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തോട്ടിറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ അപ്പോഴെ മുഖത്തിട്ട് ഇങ്ങനെ നോക്കി. ഹലോ,
0: കേൾക്കുന്നുണ്ട്? പറഞ്ഞോളൂ.
2: ആ മുഖത്തിട്ട് ഇങ്ങനെ നോക്കി, നോക്കിട്ട് പറഞ്ഞ്. അപ്പൊ കാര്യം എനിക്ക് മനസ്സിലായി. ഞാൻ ചോദിച്ചൊന്നുമില്ല കേട്ടോ. മുഖത്തിട്ട് നോക്കിട്ട് ഞാൻ പറഞ്ഞു, നമുക്കൊന്ന് ചാർജ് ചെയ്തിട്ട് വന്നാലോ എന്ന് ചോദിച്ചു. അതായത് അത് രസകരമായ രീതിയിലാണ് പറഞ്ഞത്. ചാർജ് ഇല്ലെന്ന് പറഞ്ഞാല് നമുക്ക് അശ്വതിയുടെ കടയിൽ പോയി ഒന്ന് ചാർജ് ചെയ്താലോ എന്ന് ചോദിച്ചു. അപ്പൊ അങ്ങനെ ഞങ്ങളൊരു ചായക്കട കയറി കയറി കഴിഞ്ഞ് മറ്റേ ഭക്ഷണം വാങ്ങിച്ചു. ഭക്ഷണം വാങ്ങിച്ചു പറഞ്ഞാൽ മുഖത്ത് നോക്കിയപ്പോ മനസ്സിലായി നമ്മളത് പ്രകടിപ്പിച്ചില്ല. അപ്പൊ ആ മുഖത്ത് കണ്ട സന്തോഷം അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റൂല. പിന്നെ അതേപോലെ തന്നെ മറ്റൊരു അനുഭവം എന്ന് പറഞ്ഞാല്, പിതാവ് മരണപ്പെട്ടു കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ആള് മരണപ്പെട്ടു. അതിനുശേഷം
0: അപ്പൊ
2: അതിന് അതുക്ക് മുമ്പ് ഞങ്ങള് ഞാനൊരു സ്ലാബിൽ ചെന്നു. സ്ലാബിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു നല്ലൊരു പെൺകുട്ടി, അതായത് ഒരു കുടുംബത്തിനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ഒരു പെൺകുട്ടി. കാരണം എന്റെ കാൽക്കുലേഷൻസ് തെറ്റിയിട്ടില്ല, കാരണം ഇന്ന് തെറ്റിയിട്ടില്ല എന്ന് പരിപൂർണ്ണ ഉറപ്പോടുകൂടി പറയുന്നു. കാരണം എന്താണെന്ന് വെച്ചാല്, നമുക്ക് ഒരാളുടെ ഫേസിൽ നിന്ന് തന്നെ ഒരുപാട് കാര്യങ്ങൾ അയാൾ പറയാതെ തന്നെ നമുക്ക് മനസ്സിലാവും. കാരണം എന്താ വെച്ചാല്, ആത്മീയമായ കുറെ കാര്യങ്ങളുണ്ട്. ഒന്നാമത് നമുക്കത് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ ആത്മീയമായിട്ടുള്ള പ്രാർത്ഥനകള് വളരെ ഇമ്പോർട്ടന്റ് ആണ്. വളരെ ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞാല്, നമ്മളെ ദൈവമായിട്ട് കൂടുതലായിട്ട് അടുത്ത് കഴിയുമ്പോൾ നമുക്ക് ഒരാൾ പറയാതെ തന്നെ ഒരുപാട് കാര്യങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ നമ്മളൊരാളോട് സംസാരിച്ചു നിൽക്കുക, അയാൾക്ക് നമ്മൾ പറയുന്നത് കേൾക്കാൻ താല്പര്യമില്ല, പക്ഷെ അയാളത് പുറത്ത് പറയുന്നില്ല, നമ്മളോട് പറയുന്നില്ല, പക്ഷെ നമുക്ക് അയാളുടെ ഫേസിൽ നിന്ന് തന്നെ മനസ്സിലാവും. അപ്പൊ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില്, ചില കാര്യങ്ങൾ നമുക്ക് തുറന്നു പറയാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവും. അപ്പൊ ഞാന് ഈ ലാബില് വന്ന ലാബിൽ വെച്ച് കണ്ട പെൺകുട്ടിക്ക് എന്തോ ഒരു സാമ്യം ഉള്ളതുപോലെ തോന്നി. അപ്പൊ ഞാൻ ഉമ്മാരോട് വന്നിട്ട് പറഞ്ഞു, ഉമ്മ ആ പെൺകുട്ടിയുമായിട്ട് ഉമ്മക്ക് എന്തോ ഒരു ആത്മീയമായ ബന്ധമുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു പിടിച്ചു വന്നപ്പോ റിലേഷനാ. അപ്പൊ ഉമ്മ അത്ഭുതപ്പെട്ടു പോയി. കാരണം നിനക്ക് ഇതെങ്ങനെ മനസ്സിലായെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അതെനിക്ക് ഞാൻ ചോദിച്ച് മനസ്സിലാക്കിയതല്ല, എനിക്ക് ആത്മീയമായിട്ടുള്ള ഒരു തോന്നല് ദൈവം തോന്നിച്ചാന്ന് പറഞ്ഞു. കാരണം എന്താ വെച്ചാല്, നമുക്ക് നമ്മള് ഒരാളെ നോക്കി ഒരാളുടെ സങ്കടങ്ങൾ മനസ്സിലാകണമെങ്കിൽ മുഖത്ത് നോക്കിയാലും അറിയാൻ പറ്റും. നമുക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്ന് നമ്മൾ ചോദിക്കണ്ട. നമ്മൾ ചെയ്താൽ അയാളത് പരിപൂർണമായിട്ടും അത് സ്വീകരിക്കപ്പെടും. ഒരാളെ നോക്കി പുഞ്ചിരിച്ചു കഴിഞ്ഞാല് തീർച്ചയായിട്ടും 100% ഉറപ്പായിട്ടും അയാള് നമ്മളെ നോക്കി പുഞ്ചിരിച്ചിരിക്കും. കാരണം എന്താ പറഞ്ഞാൽ, അയാൾക്ക് നമ്മളുടെ പുഞ്ചിരി ഒരു ആശ്വാസമാണ്.
0: അപ്പൊ അതാണ് നമ്മൾ പറയാറുള്ളത് അല്ലെ, വഴിയിലൊക്കെ നടന്നു പോകുമ്പോ നമ്മള് മറ്റുള്ളവർ നമ്മളെ നോക്കി ചിരിക്കുന്നുണ്ടോ എന്ന് നോക്കേണ്ട കാര്യമൊന്നും ഇല്ല. ഒരു ചിരി അവർക്ക് കൊടുത്താലല്ലേ.
2: ദൈവികമായിട്ടുള്ള ഒരു ശൈലി അതാ. എനിക്ക് പറയാനുള്ള പറഞ്ഞ ഇത്രയുള്ളു. കാരണം നമ്മള് ഒരുപാട് വിഷമങ്ങളുള്ള ആൾക്കാരാവാണെന്നു, പക്ഷെ നമ്മളെ വഴികളിലൂടെ എവിടെ പോയാലും നമ്മൾ ഒരാളെ നോക്കി ഒന്ന് ചെറുതായിട്ടൊന്ന് മുഞ്ചരിച്ചു കഴിഞ്ഞാൽ

0: നമ്മളെ നമുക്ക് തീർച്ചയായിട്ടും പുഞ്ചിരിക്കുന്ന
1: അത് കറക്റ്റാണ്. അത് അവർക്കൊരു റിലാക്സേഷൻ ആയിരിക്കും എന്നൊക്കെ വിചാരിക്കാം. അപ്പൊ ഇത്രയും നമ്മളോടൊപ്പം ഹലോ,
2: ആള് പറഞ്ഞു കഴിഞ്ഞിട്ട് ആള് കട്ട് ചെയ്തു. വലിയൊരു കാര്യമാണ് പറഞ്ഞതല്ലേ. നമ്മള് റോട്ടിൽ കൂടെ പോകുമ്പോഴൊക്കെ നമ്മള് ഒരാളെ നോക്കി ചിരിച്ചാല് തീർച്ചയായിട്ടും അവര് നമ്മളെ നോക്കി ചിരിച്ചിരിക്കും എന്നാണ് പറയുന്നത്. അതായത് ചില അല്ലെ, ഒന്നും പറയാതെ തന്നെ ചില മനുഷ്യരായിട്ട് ചില സന്തോഷങ്ങളൊക്കെ നമുക്ക് പങ്കുവെക്കാൻ പറ്റും.
1: സന്തോഷവും സങ്കടവും ദേഷ്യവും എല്ലാം നമുക്ക് അറിയാം. അവരുടെ ഇമോഷൻസ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും അല്ലെ. ഇമോഷൻസ് അത് വാക്കുകൾ കൊണ്ടും പ്രകടിപ്പിക്കേണ്ട കാര്യമൊന്നും ഇല്ല അല്ലെ.
2: പണ്ടേ എന്തെങ്കിലുമൊക്കെ കുറുമ്പ് കാട്ടി കഴിയുമ്പളേ വീട്ടില് അച്ഛൻ അല്ലെങ്കിൽ അമ്മ ഇങ്ങനെയൊന്നും നോക്കേയുള്ളൂ, നമുക്ക് മനസ്സിലാവും അല്ലെ. നമ്മള് അടുത്ത ആക്ഷൻ നമ്മളെ ചീത്ത പറയാനാണത്. അപ്പൊ അതാ വേറെ ആരോ നമ്മളോട് സംസാരിക്കാൻ വേണ്ടിട്ട് വിളിച്ചിട്ടുണ്ട്. ഹലോ
1: ഹലോ
3: ഹലോ,
1: ഇതാരാണ്?
3: ഞാൻ ചാലക്കുടിയിലെ ബീന.
1: ചാലക്കുടിയിലെ ബീന, എന്തൊക്കെയാണ് ഇന്ന്? ചാലക്കുടിക്കാര് കൊറേ വിളിച്ചു കേട്ടോ.
3: ഞാൻ കൊറേ കാലങ്ങളായിട്ട് ട്രൈ ചെയ്യുന്നത്, എനിക്ക് കിട്ടാറില്ല.
2: ഇന്ന് ചാലക്കുടിയിലുള്ളവര് ആ പ്രദേശത്തുള്ള കൊറേ ആളുകൾ വിളിച്ചു. ഇന്ന് ചാലക്കുടിക്കാർക്ക് വേണ്ടിയുള്ള ദിവസമായതുകൊണ്ടായിരിക്കും കിട്ടിയത്.
3: ഞാൻ കൊറേ കാലങ്ങളായിട്ട് ഇതിന്റെ ഒരു ആസ്വാദകയാണ്.
2: അച്ഛൻ
3: റേഡിയോ വയ്ക്കായിരുന്നു, അപ്പൊ ഞാനൊരു 8 വയസ്സ് 9 വയസ്സുള്ളപ്പോ തൊട്ട് റേഡിയോ കേട്ടോളിയില്ല.
2: ഇപ്പോഴാണോ വന്നിട്ട് വിളിക്കുന്നത്?
3: കൊറേ ട്രൈ ചെയ്തായിരുന്നു, കിട്ടാറില്ല.
2: ആണോ, ഇപ്പൊ കിട്ടിയല്ലേ?
3: കിട്ടി, വളരെ സന്തോഷം.
2: ഒരുപാട് ഞങ്ങൾക്കും ഒരുപാട് സന്തോഷം. ഇങ്ങനെ സ്നേഹിക്കുന്ന ഒരാളാണല്ലോ വിളിച്ചത്.
3: ഞാൻ ഒരുപാട് കാലം എന്ന് പറഞ്ഞ ഒരുപാട് കാലമായിട്ട് എല്ലാ പ്രോഗ്രാം പാട്ടുകളാണ് കൂടുതലായി ഇഷ്ടം എനിക്ക്.
2: ആണോ,
3: രാവിലെ എണീറ്റ അടക്കളയില് റേഡിയോ ഉണ്ട്, അതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കും. ടി വി കാണുന്ന സ്വഭാവം ഇല്ല.
1: അപ്പൊ ഇന്ന് നമ്മുടെ സബ്ജക്ട് ഒക്കെ കേട്ടോ, എന്താ നമ്മള് സംസാരിക്കുന്ന കേട്ടോ,
3: കേട്ടുകൊണ്ടിരിക്കുകയാണ്.
1: എന്താ ബീനയ്ക്ക് പറയാനുള്ളത്?
3: എനിക്ക് പറയാനുള്ളത് എന്റെ അമ്മയെ കുറിച്ചാ. അമ്മപ്പില്ല എങ്കിൽ കൂടി നമ്മള് കല്യാണം കഴിച്ചൊക്കെ വേറെ വീട്ടിലൊക്കെ നിന്ന് കഴിഞ്ഞ് നമ്മള് നമ്മുടെ വീട്ടിലേക്കൊക്കെ ചെല്ലുമ്പോ നമ്മുടെ അമ്മമാരൊക്കെ നമ്മളെ കാത്തിരിക്കുന്നത് അല്ലേ, അത് ഭയങ്കര ഒരു ഇതല്ലേ. അവരൊന്നും പറയണ്ട നമ്മള് ചെല്ലുമ്പോ,
1: ആ
3: ഒരു സന്തോഷം ഭയങ്കരല്ലേ. അത് നമ്മളാ കാത്തിങ്ങനെ നിക്കുമ്പോഴത്തെ അവരുടെ മുഖത്ത് കാണുന്ന ഒരു സന്തോഷം. പിന്നെ നമ്മളൊത്തിരി നമുക്ക് പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉള്ള സമയങ്ങളിൽ ഒരുപാട് ഫ്രണ്ട്സിന്റെ നല്ല ഒരു അവരൊരു ചിറി അല്ലെങ്കിൽ ഓടി വന്നൊരു കെട്ടിപ്പിടുത്തം, കാരണം അവര് നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ള ഒരു ഇത്, അത് ഭയങ്കര ഒരു ആശ്വാസമാണ് നമുക്ക്.
2: തീർച്ചയായിട്ടും
3: നല്ല സുഹൃത്തുക്കൾ എപ്പോഴും നമുക്ക് നല്ലതാണ്. ഒരുപാട് കാര്യങ്ങളിൽ നമുക്ക് പൈസയോ കാര്യങ്ങളോ ഒന്നും തരുന്നത് മാത്രല്ലോ, നമുക്ക് എന്തെങ്കിലും ഒന്നൊരു വീഴ്ച പറ്റിയാൽ ഞങ്ങൾ ഉണ്ട് ധൈര്യമായിട്ട് ഇരുന്നു എന്ന് പറയുന്ന ഒരു വാക്ക് ഭയങ്കര ആശ്വാസമുള്ള കാര്യം.
2: ചിലപ്പോ വാക്ക് പോലും ആയിരിക്കില്ല അല്ലെ, തോളത്തൊരു തട്ട് മതിയായിരിക്കും,
3: ഒരു നോട്ടം.
2: അതെ,
3: പിന്നെ നമ്മള് ഒത്തിരി മറ്റുള്ളവരെ, എന്നെ സംബന്ധിച്ച് ഞാൻ മറ്റുള്ളവരെ ഒരുപാട് സഹായിക്കുന്ന ആളാ. നമ്മുടെ ദുഃഖങ്ങൾ മറന്ന് നമ്മൾ മറ്റുള്ളവരെ ഒരുപാട്, കാരണം അവര് പറയും നമ്മുടെ ഇത് വാക്ക് കേട്ടാ ഭയങ്കര സന്തോഷാന്ന് പറയും. അപ്പൊ ഞാൻ പലപ്പോഴും വിചാരിക്കാറുണ്ട് ദൈവമേ എനിക്കൊരു ദുഃഖം വരുമ്പോ ഒരാളൊന്നും പറയാനില്ലല്ലോ.
1: അല്ല, അമ്മയുടെ കാര്യം പറഞ്ഞല്ലോ, അമ്മ അമ്മ ഇങ്ങനെ എനിക്കത് ഭയങ്കര ടച്ചിങ് ആയിട്ട് തോന്നി. അമ്മമാര് നമ്മളെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതും നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് ഉണ്ടാക്കി, അപ്പൊ അതൊന്നും നമ്മളെ പ്രകടിപ്പിക്കലല്ലോ. നമുക്ക് ഇഷ്ടമുള്ളത് ഏതാണ് ഫുഡെന്ന് നോക്കിയിട്ട് അത് അത് ഉണ്ടാക്കി വെച്ച് നമ്മളെ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നത്. പിന്നെ നമ്മളെന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലും നമ്മള് ചെല്ലുന്ന ദിവസം എടുത്തോണ്ട് പറയുന്നില്ല, നമ്മള് ചെയ്തത് വേഗം വാങ്ങിയെടുത്തിട്ട് ആ ജോലികളൊക്കെ അങ്ങോട്ട് വാങ്ങി ചെയ്യുന്നത്.
3: അതൊക്കെ അല്ലേ, ഞാനിപ്പോ ഒരു മകൾ, എനിക്കൊരു മകളുണ്ട്, മകൾക്ക് ഒരു കുഞ്ഞുമോളുണ്ട്. ഞാൻ പക്ഷെ ഒരിക്കലും അവള് ഞാൻ വിചാരിക്കുന്നു അവൾക്ക് എന്നെ അത്ര ഇഷ്ടം ഉണ്ടാവും എന്റെ മകൾക്ക്, കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും ഒരു പണി ചെയ്യാതിരിക്കില്ല. ഞാൻ ഇടയ്ക്കൊക്കെ കുറെ ചീച്ചയൊക്കെ പറയും, എങ്കിൽ പോലും ഞാൻ വിചാരിക്കും ഇന്നത്തെ തലമുറയിലെ കുട്ടികളല്ല, അവർ അവരെ വഴിക്ക് നടക്കട്ടെ.
2: അതെല്ലാം
3: നല്ല രീതിയിൽ അവരെ വളർത്തുന്നുണ്ട്. ഇപ്പൊ കുഞ്ഞുമോളായാലും അവളെ പഠിപ്പിക്കാനായാലും അവളുടെ കാര്യങ്ങളായാലും നമുക്ക്

0: കൂടുതൽ ഇഷ്ടമല്ലേ കൊച്ചുമക്കളെ.
1: അതെ,
0: അപ്പൊ അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാനായിട്ട് ഭയങ്കര താല്പര്യം എനിക്ക്.
2: അവരാണ് നമ്മുടെ ലൈഫ് കൂടുതൽ കളർഫുൾ ആക്കുന്നത് അല്ലേ.
0: അതെ അതെ അതെ, ഒത്തിരി ആശ്വാസം ഉണ്ട് നമുക്ക്. കാരണം നമ്മൾ കുറെ പേർക്ക് സഹായം ചെയ്തുകൊണ്ട് പലപ്പോഴും എന്റെ അപകടഘട്ടങ്ങളിൽ മറ്റുള്ളവർ ഒരുപാട്, ഞാൻ അറിയാത്ത ആൾക്കാരുകൾ പോലും എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്.
1: ഇനിയും അങ്ങനെയൊക്കെ സഹായിക്കാൻ സാധിക്കട്ടെ, ഒരുപാട് പേർക്ക് ആശ്വാസം.
2: വളരെ സന്തോഷം. അപ്പൊ നമുക്ക്
0: വളരെ സന്തോഷം കുറെ കാലങ്ങൾക്ക് ശേഷം
2: താങ്ക് യു
0: വിളിച്ച് സംസാരിക്കാൻ പറ്റില്ല. ഞാൻ ഇന്നലെ കുറെ നേരം ട്രൈ ചെയ്തായിരുന്നു.
2: അപ്പൊ നമുക്കിന്ന് വിളിക്കാൻ സംസാരിക്കാൻ പറ്റിയതിൽ നമുക്കും വളരെ സന്തോഷമുണ്ട്.
1: അപ്പൊ
2: നമുക്കൊരു പാട്ട് കേൾക്കാം അല്ലേ.
0: ഓക്കെ, വളരെ സന്തോഷം.
2: ഓക്കെ, താങ്ക് യു.
0: ഓക്കെ ഓക്കെ, താങ്ക് യു.

0: ഹലോ, ഗുഡ് ഈവനിങ്.
1: ഗുഡ് ഈവനിങ്. ആരാണ്?
0: എന്റെ പേര് ചാർലി.
2: ചാർലി
0: എറണാകുളം.
2: ചാർലി അല്ലേ?
0: അതെ.
2: ഓക്കെ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ?
0: ആഴ്ചയിലൊഴിച്ച് വിളിക്കുന്നതായിരുന്നു പണ്ട്, പക്ഷെ അതൊക്കെ മാറ്റി വെച്ചു. ഞാൻ പെട്ടെന്ന് പറയാം, വിഷയം പറയാം. വിഷയം ഞാൻ കേട്ടത്
1: പറഞ്ഞോളൂ.
0: ആദ്യം ഞാൻ കെമിസ്ട്രി ഡിപ്പാർട്ട്മെന്റിലെ ആയിരുന്നു, അങ്ങനെയായിരുന്നു. അവിടെ ഒരു പ്രൊഫസർ ബെഞ്ചമിൻ എന്ന് പറഞ്ഞ അദ്ദേഹം ഉണ്ടായിരുന്നു. പി എച്ച് ഡി എടുക്കാൻ വേണ്ടി അമേരിക്ക പോയി തിരിച്ചു വന്നായിരുന്നു. അദ്ദേഹത്തെ കുറിച്ച് പറയാനും ഏതാനും നിമിഷം പറയാം. വളരെ സ്നേഹസമ്പന്നനായ ഒരു അധ്യാപകൻ. ഞാൻ എല്ലാ കോളേജിലും പോകാനുള്ളൊരു ഭാഗ്യം എനിക്കുണ്ടായിരുന്നു. ജനറൽ സെക്രട്ടറിയായിരുന്നു, പഠിപ്പിക്കാത്ത വിഭാഗത്തിന്റെ മിനിസ്ട്രിയുടെ സ്റ്റാഫിന്റെ ജനറൽ സെക്രട്ടറിയായിട്ട് എല്ലാ കോളേജുകളും വിഷിക്കുകയായിരുന്നു. അവിടെ പ്രിൻസിപ്പൽമാരായിട്ട് പല കാര്യങ്ങളും ചർച്ച ചെയ്ത് ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്റെ ഇദ്ദേഹം പിന്നീട് പ്രിൻസിപ്പലായി. പ്രിൻസിപ്പലായതിനു ശേഷം കുട്ടികളോടുള്ള പെരുമാറ്റം, അദ്ദേഹം ഒരു നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ സ്നേഹം പ്രകടിപ്പിക്കുന്നത് വാക്കുകളിൽ കൂടിയല്ലായിരുന്നു. അദ്ദേഹത്തിന്റെ നോട്ടം കൊണ്ടും അദ്ദേഹത്തിന്റെ സ്നേഹം കൊണ്ടും ആയിരുന്നു.
1: തീർച്ചയായിട്ടും അങ്ങനെ ഒരുപാട് മനുഷ്യരുണ്ടല്ലേ, വാക്കുകൾ കൊണ്ടല്ലാതെ. ചിലപ്പോ
0: കുട്ടികളോട് ഒരിക്കലും പോലും വികൃതികളായ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. ജോലി ചെയ്ത
2: കോളേജിൽ
0: ബെല്ലടിക്കുന്ന മണിയൊക്കെ എടുത്ത് ഇവിടെ കൊണ്ടുവിട്ട സംഭവത്തിൽ പിടിച്ച കുട്ടികളെയൊക്കെ സ്വന്തം മുമ്പിൽ നിർത്തി കഴിഞ്ഞപ്പോ അദ്ദേഹം ഒരു ഒരു വലിയൊരു ദൈവദൂതനെ പോലെ സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്.
2: ഒരുപാട് അധ്യാപകർ അങ്ങനെ വെളിച്ചമായിട്ട് ആളുകൾക്കല്ലേ, നമ്മുടെ ഒരുപാട് ആളുകൾക്ക് വെളിച്ചമായിട്ട് വന്നിട്ടുണ്ട്. അധ്യാപകരും അമ്മമാരുമാണ്, അല്ലെങ്കിൽ പേരൻസും ആണ് ആ തരത്തിൽ നമ്മളെ അങ്ങനെ ഒന്ന് കൊണ്ടുപോകാറുള്ള ആൾക്കാരല്ലേ.
1: ചാർലി ചേട്ടാ, നമ്മുടെ അരികയുടെ സമയം ഇവിടെ തീരുന്നത് കൊണ്ട് തന്നെ നമുക്ക് എന്തായാലും ലാസ്റ്റ് കോളറായിട്ട് ചേട്ടൻ ചേട്ടന്റെ അധ്യാപകനെ കുറിച്ച് ഓർമ്മകൾ പങ്കുവച്ചതിന് ഒരുപാട് സന്തോഷം കേട്ടോ. ഒരുപാട് സന്തോഷം വിളിച്ചതിൽ, ഒരുപാട് സന്തോഷം,
2: ഒരുപാട് സന്തോഷം.
1: അപ്പോ നമ്മുടെ അരികെ അല്ലെ, ചാർലി ചേട്ടനാണ് വിളിച്ചത്, നമ്മുടെ ഒരു സ്ഥിരം ശ്രോതാവായിരുന്നു. അപ്പോ അരികയുടെ സമയം ഇവിടെ ഇങ്ങനെ തീരുകയാണല്ലേ. 10 മണി കഴിഞ്ഞതായിപ്പോ 59 മിനിറ്റ് ആയി. ഇനി 11 മണിക്ക് ഹിന്ദിയിൽ വാർത്തകൾ ഉണ്ടാവും, അത് കഴിഞ്ഞ് ഇംഗ്ലീഷിലും. അപ്പൊ അത് അതിനു വേണ്ടിയിട്ടാ നമുക്കതാ സമയം, ഇന്നത്തെ സമയം ഇവിടെ നിർത്താൻ അല്ലെ, ഇന്ന് നമ്മുടെ അരികെ ഇവിടെ നിർത്താനുള്ള
2: സമയം
1: കൂടെ ഉണ്ടായിരുന്നത്.
2: ഞാൻ സ്മിതയും
1: ഞാൻ രേഷ്മയും ആയിരുന്നു. നാളെ നമുക്ക് ഇതേ സമയം അരികയുമായി വീണ്ടും കേട്ടുമുട്ടാം.